ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികൾ ആരംഭിക്കുന്നു. ഇന്ന് കൊല്ലവർഷം 1201, കർക്കിടകം 11, ക്രിസ്തുവർഷം 2026, ജൂലൈ 27, തിങ്കളാഴ്ച. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനാശംസകൾ നേർന്നുകൊണ്ട് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിഗർ 107.8 പ്രക്ഷേപണ പരിപാടികളിലേക്ക് സ്വാഗതം.

റേഡിയോ ബെൻസിഗർ റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

ലക്ഷ്യം നേടുന്നതിന് നിശ്ചയദാർഢ്യവും ചങ്കൂറ്റവും ആവശ്യമാണ്. സാഹസികമായി തുനിയുക, നേടുമോ എന്നോർത്ത് ഉത്കണ്ഠപ്പെടരുത്. എന്ത് സംഭവിക്കുമെന്ന ഭയമാണല്ലോ ആകാംക്ഷ. നിങ്ങളുടെ ആന്തരിക ശക്തിയിൽ സംശയിക്കരുത്. ഉദാത്തമായ ഉത്സാഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. സ്വന്തം കഴിവിലും സ്വന്തം വിഭവത്തിലും ആശ്രയിക്കുക. എന്തായിത്തീരണമെന്ന് മോഹിക്കുന്നുവോ അതിൻ്റെ മനഃചിത്രം ദർശിക്കണം. തീക്ഷ്ണതയും ധീരതയുമാണ് കർമ്മത്തെ ഊറ്റം കൊള്ളിക്കുന്നത്. ഉന്നതമായ പ്രതീക്ഷകൾ ബോധമനസ്സിൽ പറയുക. ഉപബോധമനസ്സ് അവയെ വളർത്തിക്കൊള്ളും. ആത്മവിശ്വാസത്തോടെ പറയുകയും പണിയുകയും നടക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഊർജത്തെ ഓൺ ചെയ്യുക. തുനിയുക, പൂർത്തിയാക്കുക, നേടുക. ഒറ്റയടിക്ക് രണ്ട് വാക്കുകൾ പറയാൻ പറ്റാത്ത വിക്കനായിരുന്നു ഡെമസ്തീനസ്. ദൃഢനിശ്ചയവും അർപ്പണബോധവും അദ്ദേഹത്തെ പ്രഭാഷണ സാമ്രാട്ടാക്കി. മാസിഡോണിയയിലെ ഫിലിപ്പ് രണ്ടാമനെതിരായി ദേശീയ സേനയെ ശക്തിപ്പെടുത്തണമെന്ന ദേശസ്നേഹ പ്രചോദിതവും ഉദാത്തവുമായ ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രേരകശക്തി. ചുവട് പിടിക്കുമോ എന്ന് ശങ്കിക്കുന്നവരും തീരുമാനം തെറ്റിപ്പോകുമോ എന്ന് ഉത്കണ്ഠപ്പെടുന്നവരും ശ്രമം പാളിപ്പോകുമോ എന്ന് ചഞ്ചലപ്പെടുന്നവരും അസ്ഥിരതയുടെ ഗ്രഹണത്തിൽപ്പെട്ട് ശങ്കാകുലരും സംശയഗ്രസ്തരുമായി നിരാശയിൽ നിപതിക്കുന്നു. എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അതിനെ ഉടനെ പ്രവൃത്തിഫലത്തിൽ കൊണ്ടുവരണം. ചഞ്ചലചിത്തനാകരുത്. സ്വശക്തിയിൽ വിശ്വസിക്കുക. തനിക്ക് താനും പുരയ്ക്ക് തോന്നും.

റേഡിയോ ബെൻസിഗർ. റേഡിയോ ബെൻസിഗർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സാമൂഹിക മാധ്യമ വീഡിയോയിലൂടെയാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനിയുടെ അധ്യക്ഷതയിൽ രൂപീകരിച്ച സമിതിയിൽ മുൻ ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടർ തപൻ ദേക്ക, ISRO മുൻ ചെയർമാൻ എസ് സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക്സ് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും അംഗങ്ങളാണ്. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ ദൌത്യസേന ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും ഇതിന്റെ ശിപാർശകളുടെ അടിസ്ഥാനത്തിൽ ഭാവിയിലെ പരീക്ഷകളുടെ വിശ്വാസ്യത ഉറപ്പാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം തികച്ചും വിശ്വസനീയവും സുതാര്യവും സാങ്കേതികവിദ്യയുടെ പരമാവധി ഉപയോഗം ഉറപ്പാക്കുന്നതുമായിരിക്കണമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. മത്സരപരീക്ഷകളുടെ വിശ്വാസ്യത കാത്തുസൂക്ഷിക്കുന്നതിനും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി സംരക്ഷിക്കുന്നതിനും ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ ക്രമക്കേടുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട കേസുകളിൽ കർശന ശിക്ഷ ഉറപ്പാക്കുകയും അതിവേഗ കോടതികൾ സ്ഥാപിക്കുകയും ചെയ്യുന്ന കരട് ബില്ലിന് വെള്ളിയാഴ്ച കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വികസിത ഇന്ത്യയുടെ ചാലകശക്തിയും അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കളും യുവതയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിലെ പങ്കാളികളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഡെസ്ക് റിപ്പോർട്ട്.
1: ദേശീയ വെല്ലുവിളികൾ നേരിടുന്നതിലേക്കും പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിലേക്കും യുവജനങ്ങളുടെ ഊർജ്ജം വിനിയോഗിക്കുമ്പോൾ രാജ്യത്തിന്റെ ഭാവി കൂടുതൽ ശോഭനമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. യുവാക്കൾ നാടിന്റെയും സമൂഹത്തിന്റെയും അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ അത് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനത്തിലേക്ക് ഇന്ത്യയുടെ യാത്ര ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. രാജ്യത്തെ അതിർത്തി ഗ്രാമങ്ങൾ സന്ദർശിക്കാനും അവയെക്കുറിച്ച് മനസ്സിലാക്കാനും അവിടെ സജീവമായി ഇടപെടാനും യുവാക്കളെ പ്രചോദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വികസിത് വൈബ്രന്റ് വില്ലേജ് പദ്ധതി ആവിഷ്കരിച്ചത്. പദ്ധതിക്ക് മികച്ച പ്രതികരണമാണ് യുവാക്കളിൽ നിന്ന് ലഭിച്ചതെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. വികസിത ഭാരതത്തിന്റെ അടിസ്ഥാനം വികസിത ഗ്രാമങ്ങളാണെന്നും ഈ ലക്ഷ്യം കൈവരിക്കുന്നതിൽ യുവാക്കൾക്ക് നിർണായക പങ്കുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: ഇന്ന് മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാം അനുസ്മരണ ദിനം. ഇന്ത്യയുടെ മിസൈൽമാനായി അറിയപ്പെടുന്ന അബ്ദുൽ കലാമിന്റെ ചരമവാർഷികമാണ് ജൂലൈ 27 അനുസ്മരണ ദിനമായി ആചരിക്കുന്നത്. ഡോക്ടർ കലാമിനോട് ആദരസൂചകമായി ഈ ആഴ്ച ഗുരുപൂർണിമ പുണ്യോത്സവം ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ അറിയിച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി ഇന്നലെ നടത്തിയ പരിശോധനയിൽ 64 കേസുകളിലായി 75 പേർ കൂടി അറസ്റ്റിലായി. ഇതോടെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എടുത്ത കേസുകളുടെ എണ്ണം 7,980 ഉയർന്നു. ആകെ 8,589 പേരെ അറസ്റ്റ് ചെയ്തു. 6,389 ഗ്രാമിലധികം MDMA 726 കിലോയിലധികം കഞ്ചാവും 4,626 ഗ്രാമിലധികം ഹാഷിഷ് ഓയിലും ഇതുവരെ പിടിച്ചെടുത്തു. മന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ 9 വിദ്യാനഗറിലെ പൊതുപരിപാടി പങ്കെടുത്ത ശേഷം നായന്മാർമൂല TIHSSൽ ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനവും മന്ത്രി നിർവഹിക്കും. KM അഭിജിത്ത് MLA ഓഫീസ് വൈകിട്ട് കോഴിക്കോട് കല്ലാച്ചിക്ക് സമീപം മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുഖ്യാതിഥിയാകും. കണ്ണൂർ നഗരത്തിലെ ഗതാഗത പ്രശ്നം പരിഹരിക്കുന്നതിനും സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി, ചൊവ്വാ മേൽപ്പാലം ഉൾപ്പെടെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനും മന്ത്രി PK ബഷീറിന്റെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് നാളെ അവലോകന യോഗം ചേരും. കണ്ണൂർ ജില്ലാ ഭരണകൂടം, പൊതുമരാമത്ത് ദേശീയപാതാ ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുമെന്ന് TO മോഹനൻ MLA അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ വരും ദിവസങ്ങളിൽ മഴ കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കോമൺവെൽത്ത് ഗെയിംസിൽ വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനു സ്വർണം നേടി. ഗ്ലാസ്ഗോയിൽ വനിതകളുടെ 48 കിലോ വിഭാഗത്തിലാണ് മീരാഭായ് ചാനുവിന് സ്വർണം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ എന്നിവർ മീരാഭായ് ചാനുവിനെ അഭിനന്ദിച്ചു. ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ ആദ്യ സ്വർണ്ണ മെഡലാണിത്. രാജ്യത്തിനുവേണ്ടി സ്ഥിരമായി മെഡൽ നേടുന്ന ചാനുവിന്റെ പ്രകടനങ്ങൾ അസാധാരണമായ സമർപ്പണത്തെയും പരിശ്രമത്തെയും പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യൻ ഭാരോദ്വഹനത്തിലെ മഹത്തായ അധ്യായമാണിതെന്നും മീരാഭായ് ചാനു ഓരോ ഇന്ത്യക്കാരനും പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കോമൺവെൽത്ത് ഗെയിംസിൽ ഹാട്രിക് സ്വർണ്ണ മെഡലുകൾ നേടുന്ന ഇന്ത്യയുടെ ആദ്യ ഭാരോദ്വഹന താരമെന്ന നിലയിൽ ചാനുവിന്റെ പേര് ചരിത്രത്തിൽ ഇടം നേടിയതായി അമിത്ഷായും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 60 കിലോ വിഭാഗത്തിൽ ഇന്ത്യൻ ഭാരോദ്വഹന താരം ശ്രീകാന്ത സിംഗ് ചനമ്പം വെള്ളിമെഡലും ഹെവി വെയ്റ്റ് വിഭാഗത്തിൽ ജണ്ടുകുമാർ വെങ്കലവും നേടിയിട്ടുണ്ട്. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളിമെഡൽ നേടിയ ഇന്ത്യയുടെ പുരുഷ ഭാരോദ്വഹന താരം ഋഷികാന്ത സിംഗ് ചനമ്പത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. ഇന്ത്യക്കായി ഉയർന്ന തലത്തിൽ മെഡൽ കരസ്ഥമാക്കിയ ചാനമ്പത്തിന്റെ നേട്ടങ്ങൾ രാജ്യത്തെ അഭിമാനഭരിതമാക്കിയിട്ടുണ്ടെന്നും വരും വർഷങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ വിജയം ആശംസിക്കുന്നതായും ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റിൽ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഹരാരയിൽ ആതിഥേയരായ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ജയം. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. മസ്തിഷ്ക മരണത്തെ തുടർന്ന് മരിച്ച പ്രശസ്ത സീരിയൽ നാടക നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മുരുകൻ പനവിള 5 പേർക്ക് പുതുജീവനേകും. കരൾ, ഹൃദയവാൽവ്, 2 നേത്രപടലങ്ങൾ, ചർമ്മം എന്നിവയാണ് ദാനം ചെയ്തത്. മാതൃകാപരമായ തീരുമാനമെടുത്ത മുരുകന്റെ കുടുംബാംഗങ്ങളെ മന്ത്രി കെ മുരളീധരൻ ആദരമറിയിച്ചു. കുടുംബത്തിന്റെ വിയോഗത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് ബേപ്പൂർ മാറാടിന് സമീപം വെളിച്ചെണ്ണമില്ലിൽ തീപിടുത്തമുണ്ടായി. ഇന്നലെ രാത്രിയുണ്ടായ തീപിടുത്തത്തിൽ കെട്ടിടത്തിന്റെ മേൽക്കൂര ഉൾപ്പെടെ കത്തിനശിച്ചു. ശ്രീരാമപാദമുദ്രയും ജടായുശില്പവും ഒക്കെയായി രാമായണ കഥാസന്ദർഭങ്ങളുടെ ദൃശ്യാനുഭവം സമ്മാനിക്കുന്നതാണ് കൊല്ലം ജടായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രദർശനം. രാമായണ മാസത്തിൽ ധാരാളം വിശ്വാസികൾ ക്ഷേത്രദർശനത്തിനെത്തുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
2: കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് രാമായണ കഥയുമായി ബന്ധപ്പെട്ട ജടായുപാറ. ജടായുപാറ മുകളിലെ നിലയ്ക്കാത്ത കാറ്റും കാഴ്ചകളും സന്ദർശകരുടെ മനസ്സിൽ രാമായണ കഥാമുഹൂർത്തങ്ങൾ നിറയ്ക്കും. രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവേ തടഞ്ഞ് ധീരമായി പോരാടിയ പക്ഷിശ്രേഷ്ഠൻ ജടായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജടായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജടായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡ രാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീരജടായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. ശ്രീരാമന്റെ ഇടതുപാദം പാറമുകളിൽ പതിഞ്ഞതെന്ന് വിശ്വസിക്കുന്ന അടയാളം പവിത്രമായി കാണുന്നു. രാമായണ മാസത്തിൽ വിശ്വാസികൾ കുടുംബസമേതം ക്ഷേത്ര ദർശനം നടത്തി പുരാണ കഥാസന്ദർഭങ്ങൾ പുതുതലമുറയ്ക്ക് വിശദീകരിച്ചു നൽകാൻ ഇഷ്ടപ്പെടുന്നു.
0: ഈ മാസം 30 മുതൽ ഓഗസ്റ്റ് 2 വരെ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിപ്പുഴയിലുമായി സംഘടിപ്പിക്കുന്ന മലബാർ റിവർ ഫെസ്റ്റിവൽ രാജ്യാന്തര വൈറ്റ് വാട്ടർ കയാക്കിംഗ് ചാമ്പ്യൻഷിപ്പിന്റെ പ്രചരണാർത്ഥം സൺഡേ ഫൺ റൈഡ് ബുള്ളറ്റ് യാത്ര സംഘടിപ്പിച്ചു. കാലിക്കറ്റ് ബുള്ളറ്റ് ക്ലബിന്റെയും ഫോഗി മൌണ്ടൻ അമ്യൂസ്മെന്റ് പാർക്ക് ആൻഡ് റിസോർട്ടിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. എലത്തൂർ എംഎൽഎ വിദ്യാ ബാലകൃഷ്ണനെ മന്ത്രിസ്ഥാനം വാഗ്ദാനം നൽകി തട്ടിപ്പിന് ശ്രമിച്ച കേസിൽ പിടിയിലായ 2 ഡൽഹി സ്വദേശികളെ കോഴിക്കോട്ടെത്തിച്ചു. ഈസ്റ്റ് ഡൽഹി സ്വദേശികളായ ഗൌരവ്, നിതിൻ കുമാർ എന്നിവരെ കഴിഞ്ഞ ബുധനാഴ്ചയാണ് കോഴിക്കോട് സിറ്റി സൈബർ ക്രൈം പോലീസ് ഡൽഹി ഗാസിപ്പൂരിൽ അറസ്റ്റ് ചെയ്തത്. വർഷങ്ങളായി വാടക വീടുകളിൽ കഴിഞ്ഞ രോഗികളായ വിദ്യാർത്ഥികൾക്ക് സമഗ്ര ശിക്ഷ കേരള അർബൻ സൌത്ത് റിസോഴ്സ് സെന്റർ സ്നേഹ വീടൊരുക്കി. മസ്കുലാർ ഡിസ്ട്രോഫി രോഗം ബാധിച്ച ബേപ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 12 ക്ലാസ് വിദ്യാർത്ഥിനിക്കും മീഞ്ചന്ത ഗവൺമെന്റ് ഹൈസ്കൂൾ 10 ക്ലാസ് വിദ്യാർത്ഥിനിക്കുമാണ് വീടൊരുക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്ക് ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ രാജ്യത്തെ യുവജനങ്ങൾക്ക് നിർണായക പങ്കുണ്ടെന്ന് പ്രധാനമന്ത്രി. സംസ്ഥാനത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോമൺവെൽത്ത് ഗെയിംസ് വനിതാ ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവിന് സ്വർണം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ പെൻസിക്കർ 107.8. ഇനി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 കഥാസാഗരം, 8:30 ഗ്രീറ്റിംഗ്സ് ടൈം, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 രാഗസുധാ സാഗരം, 10:00 മിണ്ടിയും പറഞ്ഞു, 11:15 ഫൺ ഫ്യൂഷൻ, 11:50 കൂടെയുണ്ട് ഞാൻ സഖി, 11:55 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 4:30 പാട്ടിന്റെ പാലാഴി, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ദ ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവേക്ഷണം, 7:25 ദേശീയ വാർത്തകൾ, 8:30 നെപ്പോളിയന്റെ നാട്ടിലൂടെ, 9:00 നേർച്ചാലുകൾ, 9:05 ടൈം പാസ്, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഇപ്പോൾ മനസ്സിന്റെ കാണാപ്പുറങ്ങൾ. രചന അവതരണം കാൻ കരിക്കോൾ. എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസു.
2: കതിരിന്മേൽ വളം വെച്ചിട്ട് പ്രയോജനമില്ലെന്ന ചൊല്ലിന്റെ പിന്നിലെ ശാസ്ത്രീയത എന്താണ്? അതെക്കുറിച്ചൊന്ന് പറയാമോ? ബാല്യത്തിലുടനീളം കുട്ടിയുടെ ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് അനുസൃതമായി തലച്ചോറിൽ കോടാനകോടി സ്നാപ്സുകൾ, അതായത് കോശങ്ങൾ രൂപം കൊള്ളുന്നുണ്ട്. തൽഫലമായിട്ടാണ് നടക്കാനും ഓടാനും എഴുതാനും വായിക്കാനുമുള്ള കഴിവുകൾ കുട്ടികൾക്ക് കിട്ടുന്നത്. 12 വയസ്സിന് ശേഷം അധികം ഉപയോഗിക്കപ്പെടാത്തതോ തക്ക ശക്തിയില്ലാത്തതോ ആയ സ്നാപ്സുകൾ, അതായത് അത്യാവശ്യമില്ലാത്ത സ്നാപ്സുകൾ വെട്ടിയൊതുക്കപ്പെടുന്നു. ആരോഗ്യമുള്ള പൂക്കൾ ഉണ്ടാകുവാൻ ചെടികളിലെ കമ്പുകോതൽ നടത്തുന്ന പോലെയുള്ള ഒരു പ്രക്രിയയാണിത്. ഏകദേശം 24 വയസ്സ് വരെ തുടരുന്ന ഈ വെട്ടിയൊതുക്കൽ, അതായത് പ്രൂണിംഗ്, തലച്ചോറിന് നല്ല കരുത്തും കാര്യക്ഷമതയും കിട്ടാനും അത്യന്താപേക്ഷിതമാണ്. 7 വയസ്സിൽ കോശങ്ങളുടെ എണ്ണം ജനന സമയത്തേക്കാൾ കൂടിയതായി കാണുമ്പോൾ 15 വയസ്സിൽ വെട്ടിയൊതുക്കൽ ആരംഭിച്ചത് മൂലം എണ്ണം കുറഞ്ഞും കാണപ്പെടുന്നു. ഇതിന് ഒരു പ്രായോഗിക പ്രസക്തിയുണ്ട്. എന്താണെന്നല്ലേ, ഏതൊക്കെ കഴിവുകളുമായി ബന്ധപ്പെട്ട സ്നാപ്സുകളാണ് വെട്ടിയൊതുക്കപ്പെടുന്നതെന്നും നിലനിർത്തപ്പെടുന്നതെന്നും കൗമാരത്തിലും മുമ്പും കുട്ടി ഏതൊക്കെ പ്രവൃത്തികളിലായിരുന്നു നന്നായി മുഴുകുന്നത് എന്നതിനെയും ആശ്രയിച്ചാണിരിക്കുന്നത്. കളിമണ്ണ് നനഞ്ഞിരിക്കുമ്പോൾ അത് കുഴച്ച് ശില്പമുണ്ടാക്കുക എളുപ്പമാണെന്നതുപോലെ, വെട്ടിയൊതുക്കൽ പൂർണ്ണമാകുന്നതിന് മുമ്പുള്ള പ്രായങ്ങളിൽ കഴിവുകൾ കൂടുതൽ എളുപ്പത്തിൽ ആർജിക്കാൻ കഴിയും. അവ കൂടുതൽ കാലം നിലനിന്ന് കിട്ടുകയും ചെയ്യും. വിദേശ ഭാഷകളോ സംഗീത ഉപകരണങ്ങളോ കായിക വിദ്യകളോ അഭ്യസിക്കണമെന്നുള്ളവർ കൗമാരത്തിന് മുന്നേ അതിന് തുടക്കമിടണം. പക്ഷേ വെട്ടിയൊതുക്കലിന് ശേഷമാണെങ്കിലോ അത് ശരിയാകില്ല. വെട്ടിയൊതുക്കലിന് മുമ്പ് തന്നെ ഈ കഴിവുകൾക്ക് തുടക്കമിട്ടാൽ ഓജസ്സോടെയും സ്ഥിരതയോടെയും അതിൽ ഉൾക്കൊള്ളാൻ ആ കുട്ടിക്ക് കഴിയും. ബാല്യത്തിലെ കുട്ടികളുടെ കഴിവുകളും താല്പര്യങ്ങളും തിരിച്ചറിയുകയും തക്ക സമയം പ്രോത്സാഹനം പരിശീലിപ്പിക്കുന്നതും ലഭ്യമാക്കുകയും ചെയ്യുന്നത് ഏറെ പ്രധാനമാണ്. അതാണ് അതിന്റെ പിന്നിലെ ശാസ്ത്രീയത. ഈ കാര്യം ഉൾക്കൊണ്ട് മക്കളെ വേണ്ട രീതിയിൽ വേണ്ട കാര്യങ്ങളിൽ പ്രോത്സാഹിപ്പിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ.

0: വാട്ടർ അതോറിറ്റി വെള്ളയം
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
0: വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ജൂലൈ 29. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട 4763811 4 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള ബിൽ ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണമെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ. വാർത്തകൾ വിശദമായി. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ഇന്ന് ലോക്സഭയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കും. 2024 പൊതുപരീക്ഷാ ക്രമക്കേടുകൾ തടയൽ നിയമം ഭേദഗതി ചെയ്യാനാണ് ബിൽ ലക്ഷ്യമിടുന്നത്. ദേശീയ ബഹുമതികളെ അവഹേളിക്കുന്നത് തടയൽ ഭേദഗതി ബിൽ 2026 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട്. പരീക്ഷാ പരിഷ്കരണ ബില്ലിന്മേലുള്ള ചർച്ചയിൽ എല്ലാ അംഗങ്ങളും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കേന്ദ്ര പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജു. യുവതലമുറയുടെ അഭിപ്രായങ്ങളും വിദ്യാർത്ഥികളുടെ ഭാവിയും കണക്കിലെടുത്താണ് ബിൽ കൊണ്ടുവരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്നതിനായി കർശനമായ ശിക്ഷാവ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ പരീക്ഷാ സംവിധാനം വിശ്വസനീയവും സുതാര്യവുമാണെന്ന് ഉറപ്പാക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा अब टेक्नोलॉजी का उपयोग हो. इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन निलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है, जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
0: മുൻ ഐ ബി ഡയറക്ടർ തപൻ ദേഖ, ISRO മുൻ ചെയർമാൻ എ സോമനാഥ്, IIT മദ്രാസ് ഡയറക്ടർ വി കാമകോടി, മുൻ വിദ്യാഭ്യാസ സെക്രട്ടറി അനിത കർവാൾ, ലോജിസ്റ്റിക് വിദഗ്ധൻ അമൃത്ലാൽ മീണ എന്നിവരും സമിതിയിൽ അംഗങ്ങളാണ്. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400+ യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർദ്ധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി ഓൺലൈനായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. 400+ യുവജനങ്ങൾ പ്രധാനമന്ത്രിയുമായി അനുഭവങ്ങൾ പങ്കുവച്ചു. ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഇന്ന് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും പ്രാദേശിക വരുമാന വർദ്ധനയ്ക്കും അനുയോജ്യമായ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെട്ടതായും പ്രധാനമന്ത്രി പറഞ്ഞു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആഭരണ സമ്മേളനങ്ങളും നടക്കും. മൻ കി ബാത്തിന്റെ കഴിഞ്ഞ പതിപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഇതറിയിച്ചത്. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ച ഡീപ് ഫേക്ക് വീഡിയോ ആണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 19577 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇന്ന് കാസർഗോഡ് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഓപ്പറേഷൻ തൂഫാൻ ജില്ലാതല ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. സ്വാതന്ത്ര്യസമര സേനാനിയും സ്വതന്ത്ര കേരളത്തിന്റെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയുമായിരുന്ന പട്ടം എ താണുപിള്ളയുടെ ചരമവാർഷിക ദിനത്തിൽ ഓർമ്മകൾ പുതുക്കി നാട്. പട്ടം താണുപിള്ള 1970 ജൂലൈ 27-നാണ് അന്തരിച്ചത്. 1948 തിരുവിതാംകൂറിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റ അദ്ദേഹം പിന്നീട് തിരുക്കൊച്ചി മുഖ്യമന്ത്രിയായും സേവനമനുഷ്ഠിച്ചു. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനെ തുടർന്ന് ഒഡീഷയിൽ ശക്തമായ മഴ തുടരുന്നു. സംസ്ഥാനത്തെ പല ജില്ലകളിലും അതിതീവ്ര മഴയ്ക്കുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പലയിടത്തും പ്രളയസമാനമായ സാഹചര്യമാണുള്ളത്. കപാലി നദി കരകവിഞ്ഞൊഴുകി. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും സുരക്ഷിതരായിരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാഭായ് ചാനുവാണ് സ്വർണമെഡൽ നേടിയത്. ചരിത്രവിജയം നേടിയ മീരാഭായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ആകെ 190 കിലോഗ്രാം ഉയർത്തി പുതിയ ഗെയിംസ് റെക്കോർഡോടെയാണ് മീരാബായ് ചാനു സ്വർണം നേടിയത്. 2018 2022 സ്വർണമെഡൽ കരസ്ഥമാക്കിയ ചാനുവിന്റെ തുടർച്ചയായ മൂന്നാം കോമൺവെൽത്ത് ഗെയിംസ് സ്വർണമെഡലാണിത്. ഭാരോദ്വഹനത്തിൽ പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ ചനമ്പം ഋഷികാന്ത് സിംഗും 65 കിലോഗ്രാം വിഭാഗത്തിൽ രാജ മുത്തുപാണ്ഡിയും വെള്ളിമെഡൽ നേടി. ഇതോടെ ഒരു സ്വർണവും രണ്ട് വെള്ളിയും ഒരു വെങ്കലവും അടക്കം ഇന്ത്യയുടെ ആകെ മെഡൽ നേട്ടം നാലായി. അതിനിടെ പുരുഷന്മാരുടെ 55 കിലോഗ്രാം ബോക്സിംഗിൽ ജാതുമണി സിംഗും വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിൽ പ്രീതി പവാറും ക്വാർട്ടർ ഫൈനലിൽ കടന്നു.
0: ഇന്ത്യ സിംബാബ്വെ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്നലെ നടന്ന അവസാന മത്സരത്തിൽ സിംബാബ്വെയെ 35 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. ഇന്ത്യ ഉയർത്തിയ 193 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാബ്വെയ്ക്ക് നിശ്ചിത ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 157 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഇതോടെ ICC പുരുഷ T20 റാങ്കിംഗിൽ ഇന്ത്യ ഒന്നാം സ്ഥാനം തിരിച്ചുപിടിച്ചു. വെറ്റിനറി ഓഫീസർമാരുടെ നിയമനത്തിൽ ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച് കർണാടക പബ്ലിക് സർവീസ് കമ്മീഷൻ. KPSC ചെയർമാൻ ശിവശങ്കരപ്പ എസ് സഹുകാർ, ചില ഉദ്യോഗസ്ഥർ, 29 ഉദ്യോഗാർത്ഥികൾ എന്നിവർക്കെതിരെ കേസെടുത്തതിന് പിന്നാലെയാണ് നടപടി. KPSC അംഗം ശകുന്തള ദുണ്ടിഗൌർ നയിക്കുന്ന സമിതിയോട് ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ മാസം 17 പ്രസിദ്ധീകരിച്ച നിയമന പട്ടിക അന്വേഷണം പൂർത്തിയാകുന്നതുവരെ മരവിപ്പിച്ചു. നിയമനത്തിനായി 80 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെടുന്നതായ ശബ്ദരേഖയും അന്വേഷണ പരിധിയിലുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നത് ലക്ഷ്യമിട്ടുള്ള പുതിയ നിയമം ഇന്ന് പാർലമെന്റിൽ അവതരിപ്പിക്കും. രാജ്യത്ത് പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നിലേക്കനി അധ്യക്ഷനായ ഉന്നതാധികാര ദൌത്യസേന രൂപീകരിച്ച് കേന്ദ്ര സർക്കാർ. വികസിത ഗ്രാമങ്ങളാണ് വികസിത ഭാരതത്തിന്റെയും അടിത്തറയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി തുടരാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. ഭാരോദ്വഹനത്തിൽ സ്വർണമെഡൽ നേടിയ മീരാബായ് ചാനുവിനെ അഭിനന്ദിച്ച് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസേറിൽ ഇപ്പോൾ അറിവിന്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു. എഡിറ്റിംഗ്, ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ.
1: പറക്കുക, പറക്കും തോറും ചിറകുകൾക്ക് വലിപ്പമേറുന്നു. ലോകത്തിൽ ഒരു മനുഷ്യനും പറന്ന് ഉയരാത്ത അത്ര ഉയരങ്ങളിൽ ആദ്യമായി എത്തിയ ഒരു മനുഷ്യനോട് അദ്ദേഹത്തെ പറക്കാൻ പഠിപ്പിച്ച ഗുരുനാഥൻ പറഞ്ഞ വാക്കുകളാണിത്. ഗുരുനാഥന്റെ പേര് ഡിമിട്രി മാർട്ടിയോനോവ് എന്നാണ്. എന്നാൽ അധികമാരും അറിയാത്ത അദ്ദേഹത്തിന്റെ ശിഷ്യൻ പക്ഷേ ലോകപ്രശസ്തനാണ്. ഭൂമിയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരും ഇനി ജീവിക്കാനിരിക്കുന്നവരും എക്കാലവും ഓർക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പേര് യൂറി അലക്സിയോവിച്ച് ഗഗാറിൻ എന്നാണ്. ബഹിരാകാശത്ത് ആദ്യം പോയ മനുഷ്യനാണ് യൂറി ഗഗാറിൻ. അതിനിപ്പോൾ 2026 65 വർഷം തികയുകയാണ്. യൂറി ഗഗാറിൻ എന്ന അതിസാഹസികനെ കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത്. കേവലം നേട്ടം എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കാനാവുന്നതല്ല യൂറി ഗഗാറിൻ എന്ന മനുഷ്യൻ സ്വന്തമാക്കിയത്. ബഹിരാകാശത്ത് അദ്ദേഹം നേടിയത് വെറുമൊരു റഷ്യക്കാരൻ്റെ മാത്രം വിജയമായിരുന്നില്ല, മറിച്ച് ലോകത്തിൻ്റെ ആകെ വിജയമായിരുന്നു. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ആകാശ ലോകത്ത് ഭൂമിയുടെ വിജയം. വായുമണ്ഡലമില്ലാത്തിടത്ത് ഭൂമിയുടെ ആകർഷണ വലയങ്ങൾക്കപ്പുറത്ത് മനുഷ്യന് കണ്ണെത്താത്ത അകലങ്ങളിൽ യൂറി ഗഗാറിൻ ചെന്നെത്തിയപ്പോൾ വാനോളം ഉയർന്നത് മനുഷ്യരാശിയുടെ അഭിമാനമാണ്. ലോകം ഇന്നത്തെ അത്ര വേഗം കൈവരിക്കാത്ത കാലത്തായിരുന്നു യൂറി ഗഗാറിൻ്റെ ആ യാത്ര. വിമാനങ്ങളെയും ബഹിരാകാശ വാഹനങ്ങളെയും ഒക്കെ മനുഷ്യൻ മഹാത്ഭുതങ്ങളായി കണ്ടുവന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ഉയരങ്ങളിൽ സ്വപ്നം കാണാൻ അത് ലോകത്തെ പഠിപ്പിച്ചു. മനുഷ്യന് ചന്ദ്രനിൽ ഇറങ്ങാനും മറ്റ് ഗ്രഹങ്ങളിലേക്ക് പരിവേഷണം നടത്താനുമെല്ലാം യൂറി ഗഗാറിൻ്റെ ആ ബഹിരാകാശ യാത്രയ്ക്ക് സാധിച്ചു. അതിന് ഇന്ധനമായി മാറി. മാനവരാശിയെ പുതിയ ഉയരങ്ങളിൽ എത്തിച്ചപ്പോഴും ലോകം വിശ്വപൗരനെന്ന് വാഴ്ത്തിയപ്പോഴും തരുമ്പും അഹങ്കരിക്കാത്ത മനുഷ്യനായിരുന്നു യൂറി ഗഗാറിൻ. ആ മഹത് വ്യക്തിയുടെ ഉദ്വേഗജനകമായ ജീവിതം നമ്മെ കോരിത്തെരിപ്പിക്കും. ലോകത്തെ വാനോളം ഉയർത്തിയ മനുഷ്യൻ. ഒറ്റ വാചകത്തിൽ യൂറി ഗഗാറിനെ ഇങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാം. ആകാശ ലോകത്ത് ഭൂമിയുടെ പ്രതിനിധിയായി എത്തിയ ആദ്യ മനുഷ്യനായി ചരിത്രത്തിൽ ഇടം നേടുമ്പോൾ യൂറിയുടെ പ്രായം വെറും 27 വയസ്സാണ്. റഷ്യയിലെ ഒരു സാധാരണ കുടുംബത്തിലാണ് യൂറി ഗഗാറിൻ പിറന്നത്. അസാമാന്യമായ ധൈര്യവും അതുല്യമായ നിശ്ചയദാർഢ്യവും ചെറുപ്പത്തിൽ തന്നെ അവനുണ്ടായിരുന്നു. ആ ഗുണങ്ങളാണ് അതുവരെ മനുഷ്യരാരും എത്തിച്ചേരാത്ത അത്ര ഉയരത്തിൽ യൂറി ഗഗാറിനെ എത്തിച്ചത്. പഴയ സോവിയറ്റ് യൂണിയനിലെ കോൾക്കോസ് ഗ്രാമ അതിർത്തിയിലുള്ള ക്രുഷ്നോവിൽ 1934 March 9 യൂറി ഗഗാറിൻ ജനിച്ചത്. ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് യൂറിൻ്റെ ജനനമെന്ന് പറയാം. കഠിന അധ്വാനികളായ ദമ്പതികളുടെ മക്കളായി മകനായി അവരുടെ ശിക്ഷണത്തിൽ വളരാൻ കഴിഞ്ഞതാണ് യൂറി ഗഗാറിന് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് ഇടം നൽകാൻ കഴിഞ്ഞത്. യൂറി ഗഗാറിന് അല്പം സ്നേഹക്കൂടുതൽ ഉണ്ടായിരുന്നത് അമ്മയോടെയായിരുന്നുവെങ്കിലും തൻ്റെ ജീവിത വിജയങ്ങൾക്ക് നിദാനമായ സ്ഥിര ഉത്സാഹത്തിനും അച്ചടക്കത്തിനും യൂറി ഗഗാറിൻ മാതൃകയാക്കിയത് പിതാവ് അലക്സി ഇവനോവിച്ച് ഗഗാറിനെയായിരുന്നു. ബഹിരാകാശ യാത്രകൾക്കായുള്ള പരിശീലനം വളരെ വലിയൊരു പാഠ്യപദ്ധതി തന്നെയായിരുന്നു. തിയറി ക്ലാസും പ്രായോഗിക പഠനവുമായി 2 ഘട്ടങ്ങളായിട്ടാണ് അതുണ്ടായിരുന്നത്. റോക്കറ്റിൻ്റെയും ബഹിരാകാശ വാഹനത്തിൻ്റെയും രൂപകൽപ്പനയും അടിസ്ഥാന തത്വങ്ങളും മുതൽ സ്പേസ് മെഡിസിനും വാനശാസ്ത്രവും വരെ ഒട്ടേറെ വിഷയങ്ങൾ തിയറി ക്ലാസുകളിൽ പഠിപ്പിച്ചു. അതാത് രംഗങ്ങളിൽ രാജ്യാന്തര പ്രശസ്തരായ പ്രതിഭാശാലികളാണ് ക്ലാസ് എടുത്തത്. ബഹിരാകാശ യാത്രയിൽ നേരിടേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായ സകല പ്രശ്നങ്ങളെക്കുറിച്ചും അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ മനസ്സിനെയും ശരീരത്തെയും സജ്ജമാക്കുന്ന തരത്തിലായിരുന്നു പ്രായോഗിക പരിശീലനം. മനുഷ്യർക്ക് ബഹിരാകാശ യാത്രയിൽ നേരിടേണ്ടി വരുന്നത് പലതരം പ്രതിബന്ധങ്ങളാണ്. ആദ്യത്തേത് റോക്കറ്റുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ പ്രകമ്പനം, കാതടപ്പിക്കുന്ന ശബ്ദം മുതലായവ അസഹ്യമാണ്. ബഹിരാകാശ വാഹനത്തിലെ പരിമിതികൾ മറ്റൊരു പ്രശ്നമാണ്. കൂട്ടത്തിൽ ബഹിരാകാശ കുപ്പായം ധരിക്കുന്നതിൻ്റെ അസ്വസ്ഥതകളും യാത്രികന്റെ ഏകാന്തതയും സംഘർഷവും എല്ലാം പെടും അതിൽ. അന്തരീക്ഷ മർദ്ദത്തിലും ഘടനയിലും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിലും വരുന്ന മാറ്റങ്ങൾ, സഞ്ചാരിയിൽ ചെലുത്തുന്ന സ്വാധീനങ്ങൾ, ഒപ്പം ശൂന്യാകാശത്തിലെ റേഡിയേഷൻ, ഉൽക്കാപതനം തുടങ്ങിയവയും വളരെ ഗൗരവമേറിയ പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ശാസ്ത്രീയവും സാങ്കേതികവുമായ ഒട്ടേറെ വസ്തുതകൾ ശൂന്യാകാശ യാത്രയെ സംബന്ധിച്ച് ട്രെയിനികൾ മനസ്സിലാക്കേണ്ടിയിരുന്നു. പരിശീലനത്തിലെ ഒരു പ്രധാന ഇനമായിരുന്നു നീന്തലും പാരച്യൂട്ട് ചാട്ടവും. മുമ്പ് ചെയ്തിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി പല വിദ്യകളും ചാട്ടത്തിനിടയിൽ ചെയ്യാൻ പഠിക്കണമായിരുന്നു. പക്ഷേ യൂറി ഗഗാറിൻ എല്ലാ പരിശീലനവും വിജയകരമായി തന്നെ പൂർത്തിയാക്കി. അസാധാരണമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു യൂറി ഗഗാറിൻ. തികഞ്ഞ മനോനിയന്ത്രണം, വലിയ അഭിമാനബോധം, ആഗ്രഹ പൂർത്തിക്കായി സാഹസികതയുടെ ഏതറ്റം വരെയും പോകാനുള്ള തൻ്റെ ഇടം, ഇവയൊക്കെ യൂറി ഗഗാറിൻ ഉണ്ടായിരുന്നു. ഔദ്യോഗിക കാര്യങ്ങൾക്ക് പുറമെ ചില സ്വകാര്യതകളും, അതായത് ഭാര്യയോട് പോലും തുറന്നു പറഞ്ഞില്ല. വിവാഹത്തിലൊഴികെ സുപ്രധാനമായ മറ്റ് പലതിലും ഭാര്യയുടെ അഭിപ്രായം തേടിയിരുന്നുമില്ല. സ്വയം തീരുമാനമെടുത്തു നടപ്പാക്കുന്നതായിരുന്നു യൂറി ഗഗാറിൻ്റെ ശീലം. ഭാര്യയായ വാലിയത്തോട് ആലോചിക്കാതെയാണ് ആർട്ടിക്കിലേക്ക് പോകാൻ ഒരിക്കൽ ഗഗാറിൻ തീരുമാനിച്ചത്. ബഹിരാകാശ യാത്രികനാകാനുള്ള മോഹത്താൽ സെലക്ഷൻ കമ്മീഷന് അപേക്ഷ അയച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ആരോടും ആലോചിക്കാതെ രഹസ്യമായിട്ടായിരുന്നു. ഭാര്യയോട് പോലും അത് പറഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത. അഥവാ നടക്കാതെ പോയാലോ എന്ന ആശങ്കയിലായിരുന്നു യൂറി. എപ്പോഴും എവിടെയും ആരുടെ മുന്നിലും വിജയിച്ചു നിൽക്കാനാണ് യൂറി ഗഗാറിൻ എപ്പോഴും ആഗ്രഹിച്ചത്. ബഹിരാകാശ സഞ്ചാരിയാകാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളിലെല്ലാം വിജയിച്ചിട്ടും നീണ്ട പരിശീലനത്തിനായി മധ്യ റഷ്യയിലേക്ക് പോകുമ്പോഴും തന്നെ ഒരു ടെസ്റ്റ് പൈലറ്റായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നേ അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞിരുന്നുള്ളൂ. തീർവ പരിശീലനങ്ങളുടെ അവസാന ഘട്ടത്തിൽ താൻ ബഹിരാകാശ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ് എന്ന് പറഞ്ഞത് തന്നെ തമാശ രൂപത്തിലാണ്. പിന്നെ മനുഷ്യനെ ശൂന്യാകാശത്തേക്ക് അയക്കുന്നതിന് മുമ്പുള്ള അവസാന പരീക്ഷണ വിക്ഷേപണവും കഴിഞ്ഞ ശേഷമാണ് താനായിരിക്കും ആദ്യ ബഹിരാകാശ സഞ്ചാരി എന്ന് യൂറി ഗഗാറിൻ തൻ്റെ ജീവിത പങ്കാളിയോട് ഉറപ്പായും പറഞ്ഞത്. പക്ഷേ അതിനു മുമ്പേ തൻ്റെ ഭർത്താവിൻ്റെ നിയോഗത്തെക്കുറിച്ച് ബാലിയ മനസ്സിലാക്കിയിരുന്നു. രണ്ട് കൊച്ചുകുട്ടികളുടെ അമ്മയും ചെറുപ്പക്കാരിയുമായ അവൾ ആശങ്കപ്പെട്ടുവെങ്കിലും ഭർത്താവിൻ്റെ മാർഗത്തിന് തടസ്സമായില്ല. ആ വലിയ ഉത്തരവാദിത്വം നിറവേറ്റാൻ സ്നേഹപൂർവം യാത്ര അയക്കുകയാണ് ഉണ്ടായത്. ഗഗാറിൻ്റെ അച്ഛനും ആകട്ടെ മകന്റെ നേട്ടം അറിഞ്ഞത് ശൂന്യാകാശ യാത്രയ്ക്ക് ശേഷം ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്ന് പറഞ്ഞപ്പോഴാണ്. അദ്ദേഹം പതിവ് പോലെ അന്നും തൻ്റെ സ്ഥിരം മരപ്പണി ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അപ്പോൾ പരിശീലനങ്ങൾ പൂർത്തിയായി തയ്യാറെടുപ്പിന്റെ അവസാന ഘട്ടവുമായി. വോസ്റ്റോക്ക് എന്ന ബഹിരാകാശ വാഹനം ഉച്ചിയിൽ വഹിച്ച് വമ്പൻ ബഹുനില റോക്കറ്റ് ഒരുങ്ങി നിന്നു. ഗോപുരം പോലെ ഉയർന്നു നിൽക്കുന്ന റോക്കറ്റിനെ തറയിൽ നിന്ന് ഉയർത്തുന്നത് 6 എഞ്ചിനുകൾ ചേർന്നാണ്. 200,000 കുതിരശക്തിയാണ് അവയുടെ മൊത്തം തള്ളൽ ശേഷി. റോക്കറ്റിന്റെ ആദ്യ നിലയാണ് ആദ്യം കത്തുന്നത്. അപ്പോൾ സെക്കൻഡിൽ 7 കിലോമീറ്റർ വേഗത്തിൽ അത് ഭൂമിയിൽ നിന്ന് പൊങ്ങിക്കൊണ്ടിരിക്കും. ഇന്ധനം തീർന്ന് ആദ്യത്തെ നില സ്വയം വേർപെടുന്നതോടെ റോക്കറ്റിന്റെ 2ാം ഘട്ടം പ്രവർത്തിച്ചു തുടങ്ങും. പൂർവാധികം വേഗത്തിലാവും അപ്പോൾ പുതിക്കുന്നത്. തുടർന്ന് മറ്റു ഘട്ടങ്ങളും യഥാസമയം പ്രവർത്തിച്ച് ബഹിരാകാശ വാഹനത്തെ നിശ്ചിത പദത്തിലെത്തിക്കും. മനുഷ്യനെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിക്കാൻ വേണ്ടിയാണ് വോസ്റ്റോക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. വോസ്റ്റോക്ക് എന്ന വാക്കിന്റെ അർത്ഥം കിഴക്ക് എന്നാണ്. കിഴക്ക് ഉദിക്കുന്ന സൂര്യൻ ഇരുളകറ്റി പ്രകാശം തരുന്നു. അതുപോലെ കുതിച്ചു ചെല്ലുന്ന വോസ്റ്റോക്കിലൂടെ ബഹിരാകാശത്തെ കുറിച്ചുള്ള അജ്ഞതയുടെ ഇരുൾ മാറുമെന്ന് അർത്ഥത്തിലാണ് ആ പേര് റോക്കറ്റിന് നൽകി. വിക്ഷേപണം മുതൽ ദൗത്യം പൂർത്തിയാക്കി ബഹിരാകാശ വാഹനം ഭൂമിയിൽ തിരികെ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് പ്രത്യേക ഓട്ടോമാറ്റിക് ഉപകരണങ്ങളാണ്. മുൻകൂട്ടി നിർണയിച്ചിരിക്കുന്ന പ്രകാരം എഞ്ചിൻ മുതൽ റോക്കറ്റിന്റെ നിയന്ത്രണവും ബഹിരാകാശ വാഹനത്തിനുള്ളിലെ ചൂടും മർദ്ദവും വരെ ആ ഉപകരണങ്ങളാണ് ക്രമീകരിക്കുന്നത്. ഓട്ടോമാറ്റിക് സംവിധാനത്തിന് എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ മാത്രമേ സഞ്ചാരി നേരിട്ട് നിയന്ത്രിക്കേണ്ടതുള്ളൂ. പക്ഷേ നിയന്ത്രണം എങ്ങനെയാണെന്നും സഞ്ചാരി പഠിച്ചിരിക്കണം. അത് പരിശീലനത്തിലൂടെ യൂറി ഗഗാറിൻ സ്വായത്തമാക്കിയിരുന്നു. ബഹിരാകാശ യാത്രികന് സഞ്ചാരത്തിനിടയിൽ എപ്പോഴും റേഡിയോ വഴി ഭൂമിയിലെ നിയന്ത്രണ കേന്ദ്രവുമായി ബന്ധപ്പെടാം. ഇവിടെ ഉള്ളവർക്ക് സഞ്ചാരിയെയും അയാളുടെ പ്രവർത്തനങ്ങളും ടെലിവിഷനിലൂടെ നിരന്തരം കാണാനും കഴിയും. കൂടാതെ യാത്രക്കിടയിൽ തനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ സഞ്ചാരി അപ്പോൾ ഉറക്കെ പറയണം. ഒരു റെക്കോർഡ് ചെയ്യാനുള്ള സംവിധാനവും ഈ വാഹനത്തിലുണ്ട്. വിജയകരമായി പരിശീലനങ്ങൾ പൂർത്തിയാക്കിയ ശേഷം കിട്ടിയ ഇടവേളയിൽ യൂറി കുടുംബത്തോടൊപ്പം കഴിയുകയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ബൈക്കന്നൂർ കോസ്മോഡ്രോമിലെത്താൻ നിർദ്ദേശം ലഭിച്ചത്. കസാഖിസ്ഥാനിലാണ് റഷ്യയുടെ ബൈക്കന്നൂർ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം അഥവാ കോസ്മോഡ്രോം. 1961 ഏപ്രിൽ 12 ബുധനാഴ്ച കൗണ്ട് ഡൗൺ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. നിശ്ചിത മുഹൂർത്തത്തിലേക്കുള്ള അകലം നിമിഷം തോറും കുറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ മോസ്കോ സമയം രാവിലെ 9 മണി കഴിഞ്ഞ് 7 മിനിറ്റ് ആയപ്പോൾ ലോഞ്ചിങ് പാഡിൽ നിന്ന് യൂറി ഗഗാറിനുമായി ബഹിരാകാശ വാഹനം കുതിച്ചുയർന്നു. തുടക്കത്തിൽ ജെറ്റ് വിമാനത്തിൻ്റേതുപോലെ മുഴങ്ങിയ ശബ്ദം വളരെ വേഗം ദിഗന്ധങ്ങളെ ഭേദിക്കുന്ന കുങ്കാരമായി മാറി. പ്രകമ്പനത്തിൽ ശരീരം വിറകൊണ്ടു. വാഹനത്തിനുള്ളിലെ സ്വസ്ഥവും ആയാസരഹിതവുമായ അവസ്ഥയ്ക്ക് ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ മാറ്റം വന്നു തുടങ്ങി. ഗുരുത്വാകർഷണ ബലത്താൽ തന്റെ ശരീരം ക്യാബിനിലെ സീറ്റിനോട് പറ്റിച്ചേരുന്നതായി യൂറിക്ക് അനുഭവപ്പെട്ടു. ഭൂമിയിൽ നിന്ന് അകലുന്നതിനൊത്ത് അത് കൂടിക്കൊണ്ടിരുന്നു. അസഹ്യമായ ഭാരം വെച്ചതുപോലെ കൈകാലുകൾ അനക്കാൻ വയ്യാതെയായി. ആകപ്പാടെ ഞെരിഞ്ഞമരുന്നത് പോലെ യൂറിക്ക് തോന്നി. എങ്കിലും അല്പനേരം കൊണ്ട് യൂറി ഗഗാറിൻ ആ അവസ്ഥയുമായി പൊരുത്തപ്പെടാൻ കഴിഞ്ഞു. കാരണം പരിശീലന യന്ത്രത്തിൽ ഉണ്ടായ അത്ര തീർവമായിരുന്നില്ല യഥാർത്ഥ അനുഭവം. കുറെ കഴിഞ്ഞപ്പോൾ ഗുരുത്വാകർഷണ ബലം കുറഞ്ഞു തുടങ്ങി. ശരീരഭാരം കുറയുന്നത് ആശ്വാസമായി. പക്ഷേ ഭ്രമണപഥത്തിലെത്തിയതോടെ സ്ഥിതി നേരെ വിപരീതമായി. അമിതഭാരത്താൽ സീറ്റിനോട് അമർന്നിരുന്ന യൂറി തീർത്തും ഭാരമില്ലായ്മയിൽ വെള്ളത്തിലിട്ട വെറും പൊങ്ങുതടി പോലെയായി. സീറ്റിൽ നിന്ന് ഉയർന്ന് മേൽത്തട്ടിന് താഴെ ക്യാബിനിൽ പൊങ്ങിക്കിടന്നു യൂറിൻ. അതിനിടയിൽ ഭ്രമണപഥത്തിലെത്തിയ ബഹിരാകാശ വാഹനം ഭൂമിയെ വലമച്ചു തുടങ്ങിയത് യൂറി മനസ്സിലാക്കി. ഇരിക്കാനോ കിടക്കാനോ പിടിച്ചു നിൽക്കാനോ പോലും സാധിച്ചിരുന്നില്ല. കൈകാലികൾ ഉള്ളതുകൊണ്ട് ബലമില്ലാത്ത അവസ്ഥ. ഭാരമില്ലായ്മയിൽ അവയ്ക്ക് ബലം നഷ്ടപ്പെട്ടതുപോലെ. അപ്പോഴും മുൻകാല പരിശീലനത്താൽ വാഹനത്തിന്റെ ഗതിയും ഉപകരണങ്ങളുടെ പ്രവർത്തനവും മറ്റും പരിശോധിക്കാനും രേഖപ്പെടുത്താനും യൂറി ഗഗാറിന് സാധിച്ചു. ശ്വാസഗതിക്കും നാടിയിടിപ്പിനും രക്തസമ്മർദ്ദത്തിനും ഒരു മാറ്റവും വന്നതുമില്ല. പതുക്കെ ഭാരമില്ലായ്മയിലെ അസ്വസ്ഥതകളോട് യൂറിക്ക് പൊരുത്തപ്പെടാനായി. ഭൂമിയെ മൊത്തത്തിൽ ആദ്യമായി കാണാൻ അവസരം ലഭിച്ചതിൽ യൂറി ഗഗാറിൻ അങ്ങേയറ്റം സന്തോഷിച്ചു. നിയന്ത്രണ കേന്ദ്രവുമായി നിരന്തരം ബന്ധപ്പെടുന്നതിനിടയിൽ ആ ആഹ്ലാദവും അദ്ദേഹം പങ്കുവച്ചു. മേഘങ്ങളില്ലാത്ത തെളിമാനത്തെ നക്ഷത്രങ്ങളും കടും നീല വലയത്തിൽ കാണുന്ന ഭൂമിയും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ 100 ഇരട്ടി തീവ്രതയിൽ ജ്വലിക്കുന്ന സൂര്യനും ആ യുവ സാഹസികനെ വിസ്മയിപ്പിച്ചു. എങ്കിലും സൂര്യന്റെ ഉഗ്രതയിൽ നിന്ന് രക്ഷ നേടാൻ വാതിലിൽ ഫിൽറ്റർ വെക്കേണ്ടതായി വന്നു. അന്നേ ദിവസം 11 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ വോസ്റ്റോക് നിരപായം ഭൂമിയിലേക്ക് വന്നിറങ്ങി. റഷ്യയിലെ സാരോട്ടവിനടുത്തുള്ള സമലോസ് ഗ്രാമത്തിലെ വയലിലായിരുന്നു യൂറി ഗഗാറിന്റെ പേടകം തിരിച്ചു വന്നിറങ്ങിയത്. മാനവചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആ സംഭവം ലോകത്തിന്, പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയന്, മഹോത്സവമായി. ഒരു മരപ്പണിക്കാരന്റെ മകനായി പിറന്ന് ലോക ചക്രവാളങ്ങൾക്കുപരി പരന്നേറിയ പ്രതിഭാശാലിയായി മാറി യൂറി ഗഗാറിൻ. അത്യുൽക്കടമായ ഉത്സാഹവും വിസ്മയനീയമായ സഹനശക്തിയും സാഹസികതയുമാണ് യൂറി ഗഗാറിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. എങ്കിലും ദൗർഭാഗ്യം അദ്ദേഹത്തെ പിന്നീട് വേട്ടയാടി എന്ന് പറയാം. കാരണം 1968 മാർച്ച് 27 ആകസ്മികമായി ഉണ്ടായ ഒരു വിമാന അപകടത്തിൽ തൻ്റെ 34-ാമത്തെ വയസ്സിൽ യൂറി ഗഗാറിൻ മരണമടയുകയാണ് ചെയ്തത്. പക്ഷേ മാനവ ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് ആ നാമധേയം ഒരിക്കലും മാഞ്ഞു പോവുകയില്ല. ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായി മാറിയ യൂറി ഗഗാറിനെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. ഞാൻ വലിയശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ.
0: ഇതുവരെ കേട്ടത് അറിവിന്റെ പാഠപുസ്തകം.
2: കഥാസാഗരം മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന കഥകൾ കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാവിലെ 8:15 പുനഃപ്രക്ഷേപണം ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ രാത്രി 7:35. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ബോണി ജെ ബേസൽ.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ ലൈഫ് ടിപ്സ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഖാൻ കരിക്കോൾ. സാങ്കേതിക സഹായം ബോണി ജെ ബേസി.
2: ലൈഫ് ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഖാൻ കരിക്കോൾ. കേൾക്കാനുള്ള മനസ്സില്ലായ്മയെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇത് ഒരു ഈഗോയുടെ തുടക്കമാണ്. നാം കുറച്ച് ദിവസങ്ങളായി ഈഗോയെ കുറിച്ചാണ് പറയുന്നത്. അതിന്റെ 8th ഭാഗവുമാണ് ഇന്ന് പറയുന്നത്. നാം പലപ്പോഴും മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ശ്രദ്ധിക്കാറുണ്ടോ? അതോ അടുത്തതായി നമ്മൾ എന്ത് മറുപടി പറയണം എന്ന് ആലോചിക്കാറുണ്ടോ? ഈഗോ ഉള്ളിലുള്ള ഒരാളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്തായിരിക്കും? അയാളുടെ ലക്ഷ്യം ആശയവിനിമയം ആയിരിക്കില്ല, മറിച്ച് സംഭാഷണങ്ങളിൽ ജയിക്കുക എന്നത് മാത്രമാവും. മറ്റുള്ളവരെ മനസ്സിലാക്കാനല്ല, മറിച്ച് തരം താഴ്ത്താനും തിരുത്താനും വേണ്ടി മാത്രം കേൾക്കുന്ന ഈ സ്വഭാവം ബന്ധങ്ങളിൽ വലിയ അകൽച്ച ഉണ്ടാക്കും. ഇതിന്റെ മനഃശാസ്ത്രപരമായ വശം എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. മനഃശാസ്ത്രത്തിൽ ആക്റ്റീവ് ലിസണിംഗ് എന്നാൽ കേൾക്കുക മാത്രമല്ല, സംസാരിക്കുന്ന വ്യക്തിയുടെ വികാരങ്ങളും അവരുടെ കാഴ്ചപ്പാടുകളും തിരിച്ചറിയൽ കൂടിയാണ്. എന്നാൽ ഈഗോ തലയ്ക്ക് പിടിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പ്രതിരോധ കോട്ട ഉയരുന്നു. ഇത് പങ്കാളിയിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ വരുന്ന നല്ല നിർദ്ദേശങ്ങളെ പോലും ഒരു വ്യക്തിപരമായ ആക്രമണമായി കാണാൻ നമ്മളെ പ്രേരിപ്പിക്കും. ഇത് വ്യക്തമാക്കാൻ ഒരു കൊച്ചു കഥ കേട്ടാലോ? വലിയ ഒരു പണ്ഡിതൻ പ്രശസ്തനായ ഒരു മനഃശാസ്ത്രജ്ഞനെ കാണാൻ ചെന്നു. ചെന്ന ഉടനെ പണ്ഡിതൻ തന്റെ അറിവുകളെ കുറിച്ചും നേട്ടങ്ങളെ കുറിച്ചും വാതോരാതെ സംസാരിക്കാൻ തുടങ്ങി. ഇടയ്ക്ക് മനഃശാസ്ത്രജ്ഞൻ അദ്ദേഹത്തിന് ചായ പകർന്നു നൽകി. ചായക്കപ്പ് നിറഞ്ഞൊഴുകിയിട്ടും അദ്ദേഹം ചായ ഒഴിച്ചുകൊണ്ടേയിരുന്നു. പണ്ഡിതൻ നിലവിളിച്ചു, മതി, കപ്പ് നിറഞ്ഞു, ഇനി കൊള്ളില്ല. അപ്പോൾ മനഃശാസ്ത്രജ്ഞൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലെയാണ് നിങ്ങളുടെ മനസ്സും. നിങ്ങളുടെ ഈഗോയും അറിവും കൊണ്ട് മനസ്സ് നേരത്തെ തന്നെ നിറഞ്ഞിരിക്കുന്നു. ഞാൻ പറയുന്നത് കേൾക്കാനോ ഉൾക്കൊള്ളാനോ ഉള്ള ഒരിടം പോലും നിങ്ങളുടെ ഉള്ളിലില്ല. ഈഗോ കേൾവിയെ തടയുന്നത് എങ്ങനെയാകാം? ശാസ്ത്രീയമായി പറഞ്ഞാൽ, ഈഗോ ഉള്ള വ്യക്തികൾ മറ്റൊരാൾ സംസാരിക്കുമ്പോൾ അവരുടെ തലച്ചോറിൽ മറുപടി നൽകാനുള്ള ഭാഗം മാത്രമാണ് സജീവമാകുന്നത്. അവർ ഒരൊറ്റ ചിന്തയിലായി, ഇയാൾ പറയുന്നതിലെ തെറ്റ് എവിടെയാണ്, എനിക്കെങ്ങനെ ജയിക്കാം. ഇത് സംഭാഷണത്തിന്റെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുത്തും. വെറും ഒരു തർക്കമായി മാറ്റുകയും ചെയ്യുകയാണ്. ബന്ധങ്ങളിലെ തകർച്ചയാണ് ഇതുകൊണ്ടുണ്ടാകുന്നത്. വീട്ടിലായാലും ജോലിസ്ഥലത്തായാലും ഈ കേൾവിക്കുറവ് വലിയ വിശ്വസ്തത കുറയ്ക്കും, അല്ലെങ്കിൽ അതിന്റെ തകർച്ചയ്ക്ക് കാരണമാകും. ഞാൻ പറയുന്നത് ഇയാൾ ശ്രദ്ധിക്കുന്നേയില്ല, എന്റെ വികാരങ്ങൾക്ക് ഇവിടെ വിലയില്ല എന്ന് കൂടെയുള്ളവർക്ക് തോന്നി തുടങ്ങുന്നതോടെ ബന്ധങ്ങളിലെ സ്വാഭാവികമായ സ്നേഹവും ബഹുമാനവും ഇല്ലാതാകുന്നു. ഇതൊടുവിൽ അവരെ നമ്മളിൽ നിന്ന് മാനസികമായി അകറ്റി നിർത്തുന്നു. എന്താണ് ഇതിന് ഒരു പരിഹാരമായിട്ടുള്ളത്? പ്രിയ സുഹൃത്തുക്കളെ, ബന്ധങ്ങളിൽ ശരിയായിരിക്കുക, ബീയിങ് റൈറ്റ് എന്നതിനേക്കാൾ പ്രധാനം ബന്ധം നിലനിർത്തുക എന്നതാണ്. മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ മറുപടി നൽകാനുള്ള തിരക്കിൽ അവരുടെ വാക്കുകളെ മുറിക്കാതെ ഇരിക്കണം. സംസാരിക്കാൻ കാണിക്കുന്ന അതേ ആവേശം കേൾക്കാനും കാണിച്ചാൽ അവിടെ ഈഗോയ്ക്ക് സ്ഥാനമുണ്ടാകില്ല. പകരം പരസ്പര ബഹുമാനവും ആഴവുമുള്ള ബന്ധങ്ങൾ മാത്രം ബാക്കിയാവും. തന്നിലെ ഈഗോയെ മാറ്റിയെടുക്കണ്ടേ? ഇനി വരുന്ന ഭാഗങ്ങൾ മുടങ്ങാതെ മനസ്സിലാക്കുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു ഞാൻ നിങ്ങളുടെ ഖാൻ കരിക്കോട്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. ISRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസ് സെന്റർ

Computer Applications, Diploma in Computer Applications, Diploma in Data Entry Techniques and Office Automation, Certificate Course in Library and Information Science, കോഴ്സുകൾക്ക് സീറ്റ് ഒഴിവുണ്ട്. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഓണം മാറ്റി വെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ
1: ബമ്പർ സമ്മാനമായി, പ്രീതി മിക്സി ഗ്രൈൻഡർ
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
0: 8182952207. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിലി.
5: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണി. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഒരു കഥ കേൾക്കാം. നാടോടിക്കഥകളും മുത്തശ്ശിക്കഥകളും ഇതിഹാസങ്ങളും പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരുന്നു. അപ്പോൾ ഇന്നത്തെ കഥയിലോട്ട് കടക്കാം. ഇന്നൊരു മഹാഭാരതത്തിലെ ജന്തുകഥകൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു മഹാഭാരത കഥയാണ്, ഒരു ജന്തുകഥയാണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് കഥയിലോട്ട് കടന്നാലോ. പണ്ട് കാട്ടിൽ ഒരു കുറുക്കൻ താമസിച്ചിരുന്നു. കുറുക്കന്മാർ ബുദ്ധിയുള്ള മൃഗങ്ങളാണെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഈ കുറുക്കനാകട്ടെ അതിബുദ്ധിമാനായിരുന്നു. അവൻ നീതിശാസ്ത്രത്തിൽ നിപുണനുമായിരുന്നു. അവനറിയാത്തതുമായി ഒന്നും തന്നെയില്ല. കാട്ടിൽ അവൻ ഒറ്റയ്ക്കാണ് താമസം. മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ ദൂരെയാണ് വസിക്കുന്നത്. താമസിക്കുന്നത് ഒറ്റയ്ക്കാണെങ്കിലും അവന് കാട്ടിൽ കൂട്ടുകാരായി നിരവധി പേരുണ്ട്. അതിൽ ചെന്നായ, പുലി, എലി, കീരി എന്നിവയാണ് ഉറ്റ ചങ്ങാതികൾ. ഒരു ദിവസം ആ കാട്ടിൽ ഒരു വലിയ മാൻ വന്നുപെട്ടു. ശക്തിയും തടിയും ഉള്ളവനായിരുന്നു ആ മാൻ. പോരാത്തതിന് ചെറുപ്പവും. അവൻ്റെ ആ തുടുത്ത മേനി കണ്ടാൽ തന്നെ നാവിൽ വെള്ളമൂറും. അവൻ്റെ മാംസം കടിച്ചു മുറിച്ച് തിന്നുവാൻ കുറുക്കന് കൊതിയായി. ആ മാൻ നടന്നു പോകുമ്പോൾ കുറുക്കൻ്റെ കൂട്ടുകാരെല്ലാവരും അതിനെ ഉറ്റുനോക്കിക്കൊണ്ട് വായിൽ വെള്ളം ഒലിപ്പിച്ച് നിൽക്കും. നേരിട്ട് ചെന്നാൽ അവനെ വകവരുത്താൻ ആർക്കും സാധ്യമല്ല. പുലി പലവട്ടം ശ്രമിച്ചു നോക്കിയതാണ്. പരിക്ക് പറ്റി പിന്മാറിയത് മിച്ചം. ഇനി എല്ലാവരും കൂടി എതിർത്തു ചെന്നാലോ? അവൻ അതിവേഗം ഓടി എവിടെയെങ്കിലും ഒളിക്കും. പിന്നെ ഇങ്ങോട്ട് ഒരിക്കലും വരികയുമില്ല. അങ്ങനെ സംഭവിക്കരുത്. ഇനി എന്താണൊരു പോംവഴി? സുഹൃത്തുക്കളെല്ലാവരും ഒന്നിച്ചു കൂടിയിരുന്ന് ചിന്തിക്കുകയാണ്. ആ മാനിനെ പിടിച്ചേ തീരൂ. അതെങ്ങനെ? അവർ ഗഹനമായി ആലോചിച്ചു. അവസാനം കുറുക്കൻ പറഞ്ഞു, ആ മാനിനെ പിടിക്കുവാൻ ഞാനൊരു ഉപായം പറയാം. ശക്തനും ബുദ്ധിമാനും ചെറുപ്പക്കാരനുമായ അവനെ നമ്മളെല്ലാവരും കൂടി ശ്രമിച്ചാലും പിടികൂടുവാൻ സാധ്യമല്ല. അവനെ പിടികൂടണമെങ്കിൽ സൂത്രം തന്നെ പ്രയോഗിക്കണം. നിങ്ങൾ ഞാൻ പറയുന്നത് പോലെ പ്രവർത്തിച്ചാൽ മതി. ആ മാൻ ഉറങ്ങുന്നത് എപ്പോഴാണെന്നും എവിടെയാണെന്നും കണ്ടുപിടിക്കണം. എന്നിട്ട് അവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ എലി പതുങ്ങിച്ചെന്ന് അവൻ്റെ കാലടി രണ്ടും കരണ്ട് പൊളിക്കണം. പിന്നെ അവന് അതിവേഗം ഓടാൻ, നടക്കുവാൻ പോലും കഴിയാതെ വരും. അപ്പോൾ പുലിക്ക് അവനെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താനും കടിച്ചു കൊല്ലാനും കഴിയും. പിന്നെ നമുക്കെല്ലാവർക്കും അവൻ്റെ മാംസം സുഖമായി തിന്നാം. ഞാൻ പറഞ്ഞ പ്രകാരം ചെയ്യാൻ എല്ലാവരും ഒരുക്കമല്ലേ? കുറുക്കന്റെ അഭിപ്രായം എല്ലാവരും ശരിവെച്ചു. അപ്രകാരം ചെയ്യുവാൻ അവർ ഒരുക്കമായി. ചെന്നായും കിരിയും മാൻ ഉറങ്ങിക്കിടക്കുന്ന സ്ഥലവും സമയവും കണ്ടുപിടിച്ച് സംഘത്തിന് അറിവ് കൊടുത്തു. ഉടൻ എലി പോയി മാനിന്റെ ഉള്ളംകാൽ കരണ്ട് മുറിച്ചു. മുറിവ് മൂലം മാനിന് നടക്കുവാൻ വളരെ വിഷമമായി. ഈ സന്ദർഭത്തിൽ പുലി ചെന്ന് മാനിന്റെ മേൽ ചാടി വീണ് അതിനെ കടിച്ചുകൊന്നു. നിലത്ത് വീണ് പിടയുന്ന മാനിന്റെ ശരീരം കണ്ട് അവരെല്ലാം ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി. പിടച്ചിൽ അവസാനിക്കാറായപ്പോഴേക്കും ആ കൂട്ടുകാരെല്ലാവരും അടുത്തുകൂടി. മാനിന്റെ മാംസം ചൂടാറാതെ കടിച്ചു തിന്നുവാനുള്ള ആവേശത്തോടുകൂടി അതിനായി അവർ തിടുക്കം കൂട്ടി. നല്ല കൊഴുത്ത മാനിന്റെ മാംസം. മാൻ വയസ്സായവനല്ല, ചെറിയ കുട്ടിയുമല്ല, പറ്റിയ പ്രായത്തിലുള്ളവനാണ്. അവന്റെ മാംസം കടിച്ചു പറിക്കുവാൻ എന്തൊരു രസമായിരിക്കും. ഈ മാനിന്റെ ഇറച്ചി മറ്റാർക്കും കൊടുക്കരുത്. തനിക്ക് ഒറ്റയ്ക്ക് ഇത് മുഴുവൻ തിന്നണം. അതിനെന്താണൊരു കൗശലം പ്രയോഗിക്കുക. വരട്ടെ, വഴിയുണ്ടാകും. കുറുക്കൻ ഇരുന്ന് ചിന്തിക്കുക. കൂട്ടുകാരെല്ലാവരും ചത്തുകിടക്കുന്ന മാനിന്റെ അടുത്തെത്തി. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, പ്രിയ കൂട്ടുകാരെ, ഇത്തരമൊരു മാനിന്റെ ഇറച്ചി നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ല. വളരെ വിശുദ്ധിയുള്ളതും സ്വാദുള്ളതുമാണ് ഇന്നത്തെ നമ്മുടെ ഈ ഭക്ഷണം. അതുകൊണ്ട് കുളിച്ച് ശുദ്ധിയായിട്ട് വേണം ഈ മാംസം കഴിക്കുവാൻ. എല്ലാവരും പുഴയിൽ പോയി മുങ്ങിക്കുളിച്ചു വാ. ഇത് മറ്റാരും തൊടാതിരിക്കുവാൻ ഞാനിവിടെ കാവൽ നിൽക്കാം. അത് കേട്ടപാടെ എല്ലാവരും പുഴയിലേക്ക് ഓടി. കുറുക്കൻ തന്റെ സൂത്രം ഫലിക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ടെന്ന് മനസ്സിൽ കരുതി അവൻ ആ മാനിനെ തന്നെ നോക്കിക്കൊണ്ട് മുഖത്ത് ദുഃഖം വരുത്തി ധ്യാനിച്ചു നിന്നു. അപ്പോഴേക്കും കൂട്ടത്തിൽ കരുത്തനായ പുലി കുളി കഴിഞ്ഞെത്തി. കുറുക്കന്റെ തല കുനിച്ചുള്ള നിൽപ്പും വിഷാദഭാവവും കണ്ട് പുലി അത്ഭുതപ്പെട്ടു. പുലി ചോദിച്ചു, ഹേ കുറുക്ക, താൻ എന്താ ഇങ്ങനെ ദുഃഖിച്ചു നിൽക്കുന്നത്? നമുക്കിവന്റെ മാംസം തന്നെ ഇവിടെ ഒന്ന് കളിച്ച് പൊളച്ച് ഉല്ലസിക്കണ്ടേ? കുറുക്കൻ പറഞ്ഞു, എടോ ചങ്ങാതി, നമ്മുടെ എലിച്ചാരി പറഞ്ഞു കേട്ട് ഞാൻ അന്തം വിട്ട് നിന്നുപോയതാണ്. പുലി ചോദിച്ചു, എന്താണ് അവൻ പറഞ്ഞത്? കുറുക്കൻ പറഞ്ഞു, മിടുക്കൻ എന്ന് പറഞ്ഞു നടക്കുവാൻ അവൻ എന്ത് യോഗ്യതയാണുള്ളത്? നാണമില്ലാത്തവൻ, ഒരു മാനിനെ ഒറ്റയ്ക്ക് നേരിടാൻ കഴിയാത്തവൻ. എന്റെ മിടുക്ക് കൊണ്ടല്ലേ ഈ മാനിനെ കൊല്ലാൻ കഴിഞ്ഞത്. എന്നിട്ട് അവൻ മാനിന്റെ മാംസം കഴിക്കുവാൻ വലിഞ്ഞു കയറി വരുന്നു. എന്റെ ചങ്ങാതി, എനിക്ക് അവന്റെ വീരവാദം കേട്ടിട്ട് മാനിന്റെ മാംസം കഴിക്കുവാനേ തോന്നിയില്ല. പുലി പറഞ്ഞു, അവൻ അങ്ങനെ പറഞ്ഞു. അമ്പട വീര, അവൻ എന്നെ അറിയില്ല. അവന്റെ സഹായമില്ലാതെ ജീവിക്കുവാൻ കഴിയുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവന്റെ ഒരു സഹായം കൂടാതെ ഒറ്റയ്ക്ക് മാംസം സമ്പാദിക്കുന്നത് എങ്ങനെയെന്ന് ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം. അത് പറഞ്ഞ് ദേഷ്യപ്പെട്ട് പുലി കാട്ടിലേക്ക് ഓടിക്കയറിപ്പോയി. അല്പം കഴിഞ്ഞ് എലി കുളി കഴിഞ്ഞ് മാംസം തിന്നുവാനുള്ള ആർത്തിയോടെ ഓടിക്കതച്ചു വന്നു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എടോ മൂഷിക, താൻ വന്നുവല്ലേ? അതെന്തായാലും നന്നായി. നമ്മുടെ കീരി പറഞ്ഞത് ഭവാൻ കേട്ടില്ലല്ലോ. കേൾക്കാതിരുന്നത് നന്നായി. ഈ മൃഗത്തിന്റെ മാംസം അവന് വേണ്ട പോലും. പുലി തൊട്ടു തിന്നാൽ അതിൽ വിഷം കലർന്നിട്ടുണ്ട്. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എടോ എലി, താൻ വന്നുവല്ലേ? അതെന്തായാലും നന്നായി. നമ്മുടെ കീരി പറഞ്ഞത് ഭവാൻ കേട്ടില്ലല്ലോ. കേൾക്കാതിരുന്നത് നന്നായി. ഈ മൃഗത്തിന്റെ മാംസം അവന് വേണ്ട പോലും. പുലി തൊട്ടതിനാൽ അതിൽ വിഷം കലർന്നിട്ടുണ്ടത്രേ. അതുകൊണ്ട് എലിയെ പിടിച്ചു തിന്നോളാമെന്നാണ് കീരി പറയുന്നത്. അതിന് ഞങ്ങളുടെ അനുവാദം വേണമെന്നും അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എലി പേടിച്ചു വിറച്ചു. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയിലെന്ന് മനസ്സിലാക്കി അവൻ മാളത്തിൽ പോയി ഒളിച്ചു. ഈ സമയത്താണ് ചെന്നായ കുളി കഴിഞ്ഞു വരുന്നത്. കുറുക്കൻ അവനോട് പറഞ്ഞു, പൊന്നു സുഹൃത്തെ, നമ്മുടെ പുലിരാജന് തന്നോട് എന്താ ഇത്ര വലിയ വിരോധം? അയാളുടെ ബന്ധുക്കളൊക്കെ ഈ കാട്ടിൽ വരുന്നുണ്ടത്രേ. ഭാര്യയും ബന്ധുക്കളെയും കൂട്ടിക്കൊണ്ടുവരാൻ പോയിരിക്കുകയാണ് അവൻ. അവരിവിടെ എത്തിയാൽ പിന്നെ എന്തൊക്കെ പുലിവാലാണ് ഉണ്ടാകാൻ പോകുന്നതാവോ. എന്തായാലും നീ ഒന്ന് കണ്ടറിഞ്ഞു നിന്നോ, അത് കേട്ടപ്പോൾ ചെന്നായിക്ക് ഭയമായി. ഇനി ഇവിടെ നിൽക്കുന്നത് പന്തിയാവിലെന്ന് തീർച്ചയാക്കിയ ആ ചെന്നായ പോലും ചുരുട്ടി ഒറ്റക്കുതിപ്പിന് വളരെ ദൂരെയുള്ള മറ്റൊരു കാട്ടിൽ പോയി വിളിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ കീരി അവിടെ എത്തി. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എടോ കീരി, ഞാൻ മറ്റുള്ള മൃഗങ്ങളെയൊക്കെ എൻ്റെ തടിമിടുക്കൊണ്ട് തോൽപ്പിച്ചോടിച്ചു കഴിഞ്ഞു. ഇനി നീ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാം തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. എന്നെ തോൽപ്പിച്ച ശേഷം നിനക്ക് ഈ മാനിനെ മുഴുവനായും ഒറ്റയ്ക്ക് തിന്നാം. എന്താ, ഒരു കൈ നോക്കുകയല്ലേ? അല്പം കഴിഞ്ഞപ്പോൾ കീരി അവിടെ എത്തി. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, എടോ കീരി, ഞാൻ മറ്റുള്ള മൃഗങ്ങളെയൊക്കെ എൻ്റെ തടിമിടുക്കൊണ്ട് തോൽപ്പിച്ചോടിച്ചു കഴിഞ്ഞു. ഇനി നീ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നാം തമ്മിൽ ഒരു യുദ്ധം നടക്കാൻ പോവുകയാണ്. എന്നെ തോൽപ്പിച്ച ശേഷം നിനക്ക് ഈ മാനിനെ മുഴുവനായും ഒറ്റയ്ക്കായും തിന്നാം. എന്താ, ഒരു കൈ നോക്കുകയല്ലേ? വീര്യവാനായ പുലി, ചെന്നായ, എലി എന്നിവരെയൊക്കെ തോൽപ്പിച്ചവനാണ് ഈ കുറുക്കൻ. അപ്പോൾ അവൻ ചില്ലറക്കാരനല്ല, ശക്തിമാൻ തന്നെ. അവനോട് പൊരുതിയാൽ പപ്പടം പൊടിയുന്നത് പോലെ താൻ തകരും. എത്രയും വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് ചിന്തിച്ച് കീരി മറ്റൊരു കാട്ടിൽ പോയി ഒളിച്ചു. ഇങ്ങനെ തൻ്റെ വാക്കിൻ്റെ സാമർത്ഥ്യം കൊണ്ട് കുറുക്കൻ മറ്റുള്ളവരെ എല്ലാം ഒഴിവാക്കി. അവരെല്ലാം പോയപ്പോൾ കുറുക്കന് തൃപ്തിയായി. ഇനി മാനിനെ ഒറ്റയ്ക്ക് ശാപ്പിടാമല്ലോ എന്ന് കരുതി അവൻ ആനന്ദിച്ചു. കുറുക്കൻ്റെ വാക്കിൻ്റെ ബലം കൊണ്ട് തന്നെയാണ് അവന് ഈ നേട്ടമുണ്ടായത്. ഭീരുക്കളെ ഭയപ്പെടുത്തുക, ശൂരന്മാരെ വന്ദനം കൊണ്ട് വശത്താക്കുക, ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ ദാനം കൊണ്ട് നേരിടുക, സമശക്തിയുള്ളവനെയും ശക്തി കുറഞ്ഞവനെയും കൈയൂക്കുകൊണ്ടും, ഇപ്രകാരം ചെയ്യുന്നവന് ജീവിത വിജയം നിശ്ചയമാണ്. ഇത്രയുമാണ് കഥ. സമർത്ഥത്തിൻ്റെ കഥയാണ് ഇത്. മഹാഭാരതത്തിലെ കഥകൾ നമ്മൾ ജീവിതവുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കണം. അതൊരു കാലഘട്ടത്തിൻ്റെ കഥയാണ് എങ്കിൽ കൂടി ചില ചിന്തകളൊക്കെ ഇക്കാലത്തും പ്രസക്തമാണ്. ഇത് ഒരു സാമർത്ഥ്യത്തിൻ്റെ കഥയാണ്, സാമർത്ഥ്യം കൊണ്ട് വിജയിച്ചതിൻ്റെ കഥയാണ്. പലരും ഇങ്ങനെ സാമർത്ഥ്യം കൊണ്ട് വിജയിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. കൗശലം കൊണ്ട് വിജയിക്കുന്നു, ആൾക്കാരെ തമ്മിൽ തല്ലിച്ച് വിജയം കാണുന്നവർ, രാഷ്ട്രീയ പാർട്ടികളിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങുന്നവർ കണ്ടിട്ടില്ലേ? മറ്റു പാർട്ടികളിൽ നിന്ന് എം പിമാരെ എം എൽ എമാരെയൊക്കെ അടർത്തിക്കൊണ്ടുവന്ന് അവരുടെ ഭരണം ഉറപ്പാക്കുന്നത്, വിലയ്ക്ക് മേടിച്ചു കൊണ്ടുവരിക, ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടവരെ പണം കൊണ്ട് വിലയ്ക്ക് മേടിക്കുന്ന അവസ്ഥ, ഒരു കുതിരക്കച്ചവടം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് രാഷ്ട്രീയത്തിൽ. ഇത് സർവ്വസാധാരണമാണ്. അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ പലപ്പോഴും ഈ സാമർത്ഥ്യം യഥേഷ്ടം ഉപയോഗിക്കാറുണ്ട്. സാമർത്ഥ്യമുള്ളവരെ കൂടെ കൂട്ടി അധികാരമോഹികൾ കാര്യം സാധിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയം പലപ്പോഴും സാമർത്ഥ്യങ്ങളുടെ കളിനിലമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ ജീർണതയും ഉണ്ട് ധാരാളം. സാമർത്ഥ്യം കൂടുമ്പോൾ മൂല്യങ്ങൾക്ക് ഇടിവ് സംഭവിക്കും, മൂല്യച്യുതി ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അവിടെ ജീർണത ഉണ്ടാകും, ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത അവസ്ഥയുണ്ടാകും. അഴിമതി ഉണ്ടായാലും കണ്ടില്ലെന്ന് നടിക്കും, അത് കുഴിച്ചു മൂടാൻ ശ്രമിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പൊറുതിമുട്ടുമ്പോൾ ജനം ഉയർത്ത് എഴുന്നേൽക്കും. ആ ഉറക്കത്തിൽ നിന്ന് അവർ ഉയർത്ത് എഴുന്നേൽക്കും. ഉയർത്ത് എഴുന്നേറ്റേ പറ്റൂ. രാജ്യം ജനങ്ങളുടേതാണ്, അവരാണ് ഭരണകർത്താക്കളെ തീരുമാനിച്ചത്, ഭരിക്കാൻ ഏൽപ്പിച്ചത്. അതുകൊണ്ട് അവർക്ക് ഉണർന്ന് എഴുന്നേറ്റേ പറ്റൂ. അവർ പ്രതികരിക്കും, യുവജനത മുന്നിട്ടിറങ്ങും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കും, അടുത്ത കഥയ്ക്ക് വേണ്ടി കാത്തിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്.

ആരംഭിച്ച റേഡിയോ മെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് കഥാസാഗരം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ. റേഡിയോ മെൻസികർ. റേഡിയോ മെൻസികർ 107.8 കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ മെൻസികർ 107.8.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി, ട്രിവാൻഡ്രം, കൊല്ലം, എറണാകുളം, ആലപ്പി ആൻഡ് കാലിക്കറ്റ്.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
2: കാതോട് കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
3: Greetings time.
4: ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. ഇനി 9 മണി വരെ സമയം കൃത്യം 8:30 ആണ് കേട്ടോ. ഇനി സെക്കൻഡുകളായിട്ടുണ്ട് ഞാൻ സംസാരിച്ച സമയത്ത്. ഓക്കെ, അപ്പോൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. അപ്പോൾ ഇന്ന് ജൂലൈ 27 തിങ്കളാഴ്ച പ്രിയ ശ്രോതാക്കളോടൊപ്പം ഗ്രീറ്റിംഗ്സ് ടൈമിൽ ശ്രീലക്ഷ്മി എം എസ്. നമ്മൾ ആദ്യത്തെ കോളിലേക്ക് പോവാണ്.
5: ഹലോ
6: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
6: വിളിക്കുന്നത്
5: ശരി.
6: ഇന്ന് എന്റെ കൂട്ടുകാരിയുടെ കൊച്ചുമോളുടെ ബർത്ത്ഡേ ആണ്. മോക്ക് 1000 ജന്മദിനാശംസകൾ ആയിരുന്നു. മോളും കൂടെ പറഞ്ഞുതരാം.
5: ഓക്കെ, അപ്പോ ഇറക്കുട്ടിക്ക് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ 1000 ജന്മദിനാശംസകൾ കേട്ടോ.
6: ഈ
5: സന്തോഷം അമ്മ വിളിച്ചതിൽ. വീണ്ടും നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. റേഡിയോയുടെ ശബ്ദം കുറയ്ക്കണേ കേട്ടോ, റേഡിയോയുടെ ശബ്ദം കൂട്ടരുത്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, മറ്റൊരു കോളുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ ഹലോ,
7: ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ വാനമ്പാടിയായ ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചിക്ക് ഞാൻ എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസ പറഞ്ഞുകൊണ്ടെന്നു മോളെ. അതിനോടൊപ്പം ആയിരാരോഗ്യ ഔഗ്യവും ചേച്ചിക്ക് കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചോളുന്നു മോളെ.
5: ഓക്കെ, സന്തോഷം. ചിത്ര ചേച്ചിക്കാണ് ആശംസ അറിയിച്ചത്. ഉഷയമ്മ, ഓക്കെ, സന്തോഷം. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്ക് പെട്ടെന്ന് ഫോൺ എടുത്ത് വിളിച്ചോളൂ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാൻ. അതോടൊപ്പം തന്നെ 8:50 വരെ നമുക്ക് മെസ്സേജ് അയക്കാം. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. അടുത്ത കോൾ ഉണ്ട്, നോക്കാം ആരാണെന്ന്. ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഹലോ, കേൾക്കാമോ? ഹലോ, കൊൽക്കട്ടായിരിക്കുന്നു. മറ്റൊരു കോളുണ്ട്, നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ദയവായി റേഡിയുടെ ശബ്ദം കുറയ്ക്കുക. ശബ്ദം കൂടുതലാണ് എങ്കിൽ നമുക്ക് കോളിലേക്ക് പോകാൻ സാധിക്കുന്നതല്ല. ഹലോ, ഓക്കെ, കൊൽക്കട്ടായിരിക്കുന്നു. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഈ നമ്പറിലേക്ക് ഫോൺ എടുത്ത് വിളിച്ചോളൂ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായിട്ട്. ഒപ്പം മെസ്സേജ് വായിച്ചു തുടങ്ങിക്കോളൂ. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901311. കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം ആണ്, തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനുള്ള സമയമാണ്. അടുത്ത കോൾ. ഹലോ
8: ഹലോ
5: ഹലോ, ഗുഡ് മോർണിംഗ്.
8: ഗുഡ് മോർണിംഗ്,
5: ആരാണ്?
8: കടക്കാരന്റെ ശാരിയ.
5: ആ, ഓക്കെ.
8: എന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ.
5: പേരെന്താണ് ചേട്ടന്റെ?
8: പ്രമോദ്.
5: ആശംസ പറഞ്ഞോ ചേട്ടന് കേട്ടോ. അപ്പോ പ്രമോദ് ചേട്ടന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും ജന്മദിന ആശംസകൾ. സന്തോഷം ചേച്ചി വിളിച്ചതിൽ. അപ്പോൾ നല്ലൊരു ഗാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഗാനം വരുന്ന സമയത്ത് പ്രിയശ്രോതാക്കൾ മെസ്സേജ് അയച്ചു. മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809901331.

0: ഓക്കേ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈമാണ്. തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ അറിയിക്കാനായി പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. ഗ്രീറ്റിംഗ്സ് ടൈമിലേക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ, ഇത് ഉഷയാണ്. അഞ്ചാനുമുട്ടി, ഞങ്ങളുടെ താമസം അഞ്ചാനുമുട്ടിയാണ്. ഇപ്പൊ ഞങ്ങൾ കടവൂര താമസിക്കുന്നത്. നാളെ എന്റെ മോടെ ജന്മനാളാ.
0: ഓക്കേ, എന്താ മോടെ?
1: മോടെ പേര് ബിന്ദു ഹരീഷ്.
0: ഓക്കേ, അപ്പൊ ബിന്ദു ഹരീഷിന് അടിപൊളി ആശംസ പറഞ്ഞോളൂ കേട്ടോ.
1: എന്റെ മോക്ക് 100 ആയുസ് കൊടുക്കണേ ഭഗവാനെ മേടിച്ച് ആശംസിക്കുക ഞാൻ.
0: ഓക്കേ അമ്മ. അപ്പൊ ബിന്ദു ഹരീഷ് റേഡിയോ പെൻസുകെട്ടിയും ആശംസകൾ. വീണ്ടും നമ്മൾ അടുത്ത ഒരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
2: ഹലോ, നമസ്കാരം. ശ്രീലക്ഷ്മി
0: നമസ്കാരം.
2: ഞാൻ ജിജോ.
0: പറഞ്ഞു, ഇന്ന് ആർക്ക ആശംസ?
2: എന്റെ കാമുകി പ്രിയക്ക്.
0: ഓക്കെ ശരി, എന്തായാലും ജന്മദിനമാണോ?
2: ബർത്ത്ഡേ
0: ആണ്. ഓക്കെ ശരി, ബർത്ത്ഡേ ആശംസ. ശരി, ഓക്കെ. ആശംസകൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയം ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിരിക്കുകയാണ്. അപ്പൊ വിളിക്കുന്ന നമ്പർ 0474-293-1111 ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. അതോടൊപ്പം തന്നെ മെസ്സേജ് ചോദിക്കാം. മെസ്സേജ് അയക്കുന്ന നമ്പർ 9809-9301311.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: ഈ ഓണത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
3: സെഗ്മെന്റ് ബെസ്റ്റ് ആക്ടീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
2: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
0: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞ് 46 മിനിറ്റും 20 സെക്കൻഡും. അപ്പോൾ വിളിക്കുന്ന നമ്പർ 0474-293-1111. ഇനി മെസ്സേജ് അയക്കാൻ കുറച്ച് സമയമുണ്ട് കേട്ടോ. മെസ്സേജൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് ഇതുവരെ അയക്കാത്തവരൊക്കെ അയച്ചോളൂ. അപ്പോൾ മെസ്സേജ് അയക്കേണ്ട നമ്പർ 9809301. ഈ നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി 9 മണി വരെ വിളിച്ച് ആശംസകളൊക്കെ പറയാനുള്ള സമയമുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവർക്ക് ആശംസകളൊക്കെ പറയേണ്ടവർ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 0474-293-1111.

0: ഓക്കെ, ചിത്ര ചിത്ര ചേച്ചി ആലപിച്ച ഒരു മനോഹരമായ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 50 മിനിറ്റും 47 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പോൾ ഗ്രീറ്റിംഗ്സ് ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വിളിക്കേണ്ട നമ്പർ 0474293111. മെസ്സേജ് അയക്കാനുള്ള സമയം കഴിഞ്ഞു, ഇനി വിളിക്കാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ്
1: ചേച്ചി. മോളെ
0: കൃഷ്ണ ചേച്ചി പറയൂ.
1: ചേച്ചി ജോലിക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുക. അണയ്ക്കുന്ന മക്കളെ, മോക്ക് ചേച്ചിയുടെ ഹൃദയം നിറഞ്ഞ ഒരു തിങ്കളാഴ്ച പുള്ളേരി നേരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വാനമ്പാടി ചിത്ര ചേച്ചിക്ക് എന്റെ എന്റെ ഹൃദയം നിറഞ്ഞ ബർത്ത്ഡേ ആശംസകൾ നേരുന്നു.
0: ചേച്ചി സന്തോഷം. കൃഷ്ണൻ ചേച്ചി അങ്ങനെ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, അങ്ങനെ യാത്രയിലാണ് സംസാരിച്ചത്, നടന്നുകൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഓക്കെ, അടുത്ത കോൾ. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഹലോ, ഗുഡ് മോർണിംഗ്
2: മോളെ. ഞാൻ പള്ളിമുക്കി ബീന ചേച്ചിയാണെ.
0: ബീന ചേച്ചി പറയൂ. ചേച്ചി
2: മോളെ, ഇന്ന് എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന അമേരിക്കൻ സ്വകാര്യ വർക്ക് ചെയ്യുന്ന പിന്നെ അനീഷയുടെ മോള് മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. സന മോളെന്നാ പേര്. ആ മോക്ക് ഒരു അടിപൊളി ബർത്ത്ഡേ പറയണം.
0: ശരി, അപ്പോ സന കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ഒരു അടിപൊളി ജന്മദിന ആശംസകൾ നേരുന്നു കേട്ടോ. ഓക്കെ ബീന ചേച്ചി, സന്തോഷം വിളിച്ചതിൽ. അടുത്ത കൗളിലേക്ക് പോവാണ്, നോക്കാം ആരാണെന്ന്. ഹലോ
1: ഹലോ മോളെ, കോള് കട്ടായി പോയായിരുന്നോ?
0: ഇല്ല ചേച്ചി, പറഞ്ഞു കഴിഞ്ഞാ ഞാൻ കോള് കട്ട് ചെയ്ത. ഓക്കെ ശരി, അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ ഹലോ, ഓക്കെ ആ കോൾ കട്ടായിരിക്കുകയാണ്. മറ്റൊരു കോളിലേക്ക് പോകുന്നു, നോക്കാം ആരാണെന്ന്. ഹലോ
3: ഹലോ, മുഖത്തലേന്ന് ശ്രീജി മോളെ.
0: ഓക്കെ ശ്രീജി ചേച്ചി പറയൂ.
3: എന്റെ മോന്റെ കൂട്ടുകാരന്റെ ബർത്ത്ഡേ.
0: ശരി.
3: ആ മോന്റെ പേര് അനു.
0: അനു.
3: ആ മോന് 1000 ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ അനു, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെയും 1000 ജന്മദിനാശംസകൾ. വിളിച്ചതിൽ സന്തോഷം. വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോകുന്നു. ഹലോ
4: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ പള്ളിമുട്ടിൽ നിന്ന് സുൽബത്ത് ചേച്ചിയ. എന്റെ അനിയത്തിലെ മോളുടെ പാപ്പുറപ്പിക്കലായിരുന്നു ഇന്നലെ. ആമിനായും നിജാസും അവര് പുനൂരിൽ താമസിക്കുക. അവർ രണ്ടുപേർക്കും ഒരു ആശംസ പറയണം മോളെ.
0: ഓക്കെ, ആമിന നിജാസ് രണ്ടുപേർക്കും ഒരു അടിപൊളി ആശംസ.
4: നിജാസ് നിജാസ്
0: നിജാസ്
4: ആമിന നിജാസ്
0: ആമിന നിജാസ് രണ്ടുപേർക്കും ആശംസകൾ കേട്ടോ.
4: ഓക്കെ
0: സന്തോഷം വിളിച്ചതിൽ. അടുത്ത കോളിലേക്ക് പോകുന്നു, നോക്കട്ടെ ആരാണെന്ന്. ഹലോ
5: ഹലോ മോളെ.
0: എന്തോ
5: മനസ്സിലായോ?
0: പേര് പറയാമോ?
5: ശ്യാമളയമ്മ.
0: ആ ശ്യാമളയമ്മയാണോ? ഓക്കെ ഓക്കെ ശരി, ശ്യാമളയമ്മ പറയൂ.
5: അമ്മ ചിത്രയുടെ ബർത്ത്ഡേ അല്ലേ മക്കളെ? ശ്യാമളയമ്മയുടെ
0: ശരി ശരി, സന്തോഷം ശ്യാമളയമ്മ. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്രീറ്റിംഗ്സ് ടൈം തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. സമയം 8 മണി കഴിഞ്ഞാൽ 54 മിനിറ്റ്. അപ്പൊ നമുക്ക് ആദ്യത്തെ മെസ്സേജിലേക്ക് പോകാം, നോക്കട്ടെ. ആദ്യത്തെ മെസ്സേജ് അയച്ചിരിക്കുന്നത്, ഗുഡ് മോർണിംഗ്. ഇന്നലെ ബർത്ത്ഡേ ആഘോഷിച്ച ചന്ദ്രിക അമ്മയുടെ കൊച്ചുമകൻ വിച്ചുമോന് എന്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവർക്കും എന്റെ ആശംസകൾ. ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് കേരളപുരത്ത് നിന്നും പ്രവീണ ചേച്ചിയാണ് കേട്ടോ. സന്തോഷം ചേച്ചി. അപ്പോ അടുത്ത മെസ്സേജ്, ഇന്ന് പിറന്നാളും വിവാഹ വാർഷികവും ആഘോഷിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആശംസകൾ അറിയിക്കുന്നു. ഇന്ന് തട്ടാമലയിൽ നിന്നും ആദി വിഘ്നേശ്വരനാണ് കേട്ടോ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ആദി വിഘ്നേശ്വരൻ. ഓക്കെ സന്തോഷം. അടുത്ത മെസ്സേജ്, ഹായ് ലക്ഷ്മിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ജസ്റ്റ് ചേച്ചിയാണ്. ജസ്റ്റ് ചേച്ചി ഗുഡ് മോർണിംഗ്. മോൾക്ക് സുഖമാണോ? ചേച്ചിയുടെ കുഞ്ഞമ്മയ്ക്ക് ഇന്ന് ബർത്ത്ഡേ ആണ്. ഒരു നല്ല ബർത്ത്ഡേ ആശംസകൾ പറയണേ. കുഞ്ഞമ്മയുടെ പേര് ബീറ്റ. ഓക്കെ ബീറ്റ കുഞ്ഞമ്മ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികന്റെ 1000 ജന്മദിന ആശംസകൾ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ചേച്ചിയാണ് മെസ്സേജ് അയച്ചിരുന്നത്. സന്തോഷം ചേച്ചി. അടുത്ത മെസ്സേജ്, ഡിയർ ശ്രീ, ശ്രീക്ക് മനോഹരമായൊരു ദിനം നേരുന്നു. നമുക്ക് മനോഹരമായ ഗാനങ്ങൾ പാടിത്തരുന്ന അവർ ഡിയറസ്റ്റ് വാനമ്പാടി ചിത്ര ചേച്ചിക്ക് ഒരു നല്ല ജന്മദിനാശംസകൾ അറിയിച്ചിട്ടുണ്ട്. മധുര ശബ്ദം ഇനിയും ഒരുപാട് കാലം നമ്മളെ ധന്യമാക്കട്ടെ എന്നാണ് നമ്മുടെ മയ്യനാട് നിന്നും നൂർജാൻ ചേച്ചി മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഓക്കെ ചേച്ചി, അപ്പോൾ നൂർജാൻ ചേച്ചി സന്തോഷം മെസ്സേജ് അയച്ചതിൽ. അപ്പോൾ ഇങ്ങനെ മെസ്സേജ് കഴിഞ്ഞോ? ആ മെസ്സേജ് കഴിഞ്ഞു, എല്ലാ മെസ്സേജും വായിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.

0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്ന ഗ്രീറ്റിംഗ് സ്ട്രീമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. നമ്മൾ കോളിലേക്ക് പോവാണ്. ഹലോ
1: ഹലോ മോളെ, ഞാൻ ജലജ.
0: പറഞ്ഞു ജലജ ചേച്ചി.
1: ഗുഡ്
0: മോർണിംഗ്.
1: നല്ലൊരു പുലരി.
0: ഓക്കെ, സന്തോഷം കേട്ടോ വിളിച്ചതിലെ.
1: പിന്നെ നമ്മുടെ ചിത്രയ്ക്ക് ഗായികയുണ്ടല്ലോ, നമ്മുടെ ഏറ്റവും മാനമ്പാടിയ ഗായികയ്ക്ക് എന്റെ ഒരു എന്റെ ചേട്ടന്റെയും ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ ചേച്ചി, സന്തോഷം. വീണ്ടും അടുത്തൊരു കോളിലേക്ക് വേണം, നമ്മുടെ ലാസ്റ്റ് കോൾ ആണ്, നോക്കാമാരാണെന്ന്. ഹലോ
2: ഹലോ, ഗുഡ് മോർണിംഗ് ഡിയർ ശ്രീ. ഞാനൊരു ബർത്ത്ഡേ ആശംസ പറയാൻ മറന്നുപോയി. അവരിവിടെ നെറ്റ് വിട്ടോണ്ട് കേട്ടോണ്ടിരിക്കും.
0: കുട്ടിയുടെ
2: കൊച്ചുപോള് ആമിന മോക്ക് ആമിക്കുട്ടിയേക്ക് 1000 ബർത്ത്ഡേ ആശംസകൾ.
0: ഓക്കെ ആമിക്കുട്ടി, ആമിക്കുട്ടിക്ക് കം റേഡിയോ ബെൻസിന്റെ 1000 ജന്മദിന ആശംസകൾ. ഓക്കെ ചേച്ചി, സന്തോഷം. അപ്പോ ആമിക്കുട്ടി, അതോടൊപ്പം തന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ ജന്മദിനാശംസകൾ.

0: പ്രിയ ശ്രോതാക്കൾക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഗ്രീറ്റിംഗ് സ്റ്റാമിൽ നിന്നും സ്നേഹത്തോടെ ടാറ്റ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്. ഇപ്പോൾ സമയം 9 മണി.
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു.
2: കൊല്ലം നഗരത്തിന്റെ ഭൂതകാല പെരുമയിൽ ഗുസ്തി അഥവാ ഗാട്ട ഗുസ്തി സിഗ്നേച്ചർ പതിപ്പിച്ചിട്ടുണ്ട്. YMCAക്ക് എതിർവശം മജ്ലിസ് ഗ്രൗണ്ട്, കാഴ്സൺ റോഡിലെ ഷഹാൽ തകരക്കൊട്ട എന്നിവിടങ്ങളിൽ അന്ന് ഗോതകൾ ഉണ്ടായിരുന്നു. 1940കളിൽ റിലീഫ് മൈതാനത്തും ഗോത ഒരുങ്ങിയിരുന്നു. കുമ്പളത്ത് ശങ്കുപിള്ളയും തഴവ കേശവനും തമ്മിൽ ഇവിടെ അക്കാലത്ത് മത്സരിച്ചിരുന്നു. മുളങ്കാടകം, ലാൽ ബഹദൂർ സ്റ്റേഡിയം, വാടി, തങ്കശ്ശേരി എന്നിവിടങ്ങളിലും ഗുസ്തി മത്സരങ്ങളുടെ ഗതകാല സ്മരണകൾ ഉറങ്ങുന്ന ഇടങ്ങളാണ്. മുളങ്കാടകം സ്കൂളിൽ അധ്യാപകനായിരുന്ന നോവലിസ്റ്റ് നൂറിനാട് ഹനീഫ ഗോത എന്ന പേരിൽ നോവൽ എഴുതിയിട്ടുമുണ്ട്. തങ്കശ്ശേരിക്ക് സമീപം കരാമുക്കിൽ കേശവനാശാൻ കളരി നടത്തിയിരുന്നു. പരവൂരിലും ഗുസ്തി പ്രേമികൾ അക്കാലത്തുണ്ടായിരുന്നു. ഗുസ്തിക്കാരെ പോറ്റി വളർത്താനും മത്സരങ്ങൾ നടത്താനും വസ്തുവകകൾ വിറ്റു തുലച്ച പ്രമാണിമാരും അന്ന് കൊല്ലത്തുണ്ടായിരുന്നു. 1967 ദേശീയ ഗുസ്തി മത്സരം കൊല്ലത്ത് അരങ്ങേറിയിട്ടുണ്ട്. പോളച്ചിറ രാമചന്ദ്രൻ, മണക്കാട് നാരായണപിള്ള, കട്ടച്ചിറ പപ്പുദാസ്, ഇലക്ട്രിക് മൈദീൻ കുഞ്ഞ്, കൊല്ലം റഷീദ്, അസ്ലാം ബഷീർ, നിക്കൽ ജമാൽ, വാണി സുകുമാരൻ എന്നിവർ ഫയൽമാൻമാരായിരുന്നു. മുത്താരംകുന്ന് PO, ഒരിടത്തൊരു ഫയൽവാൻ സിനിമകളിലെ ഗുസ്തിക്കാരൻ റഷീദ് ജീവിതത്തിലും ഫയൽവാൻ തന്നെയായിരുന്നു. ദാരാസിംഗ്, വിശ്വനാഥ് സിംഗ്, ഹർബൽ സിംഗ് തുടങ്ങിയവർ കൊല്ലത്ത് ഗുസ്തി പിടിച്ചവരാണ്. ഗാമയും കിങ് കോങ്ങും കൊല്ലത്ത് വന്നിരുന്നു. ഗാമയോട് പൊരുതാൻ ഒരാൾക്കും കഴിയുമായിരുന്നില്ല. ഗാമയുടെ അനുജൻ ഹിമാ ബോക്സ്, അനന്തരവൻ ഹക്കീം എന്നിവരെ മലർത്തിയാൽ മാത്രമേ ഗാമയ്ക്ക് കൈകൊടുക്കാനാകൂ. ഗുസ്തി പ്രേമികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് വല്ലാടൻ മൈദീൻ കുഞ്ഞ്. കുമ്പളത്ത് ശങ്കുപിള്ളയുടെ ആശാനായിരുന്നു അദ്ദേഹം. വല്ലാടൻ ആശാൻ തണ്ടളത്ത് ഗോവിന്ദക്കുറുപ്പായിരുന്നു. ഗോവിന്ദക്കുറുപ്പിന്റെ മകളായിരുന്നു ONV കുറുപ്പിന്റെ അമ്മ.
3: മിണ്ടിയും പറഞ്ഞു തൽസമയം ഫോണിൻ പ്രോഗ്രാം.
0: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു കൊല്ലം ബീച്ചിലെ സുരക്ഷ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. എ പ്രോഗ്രാം ടു എൻറിച്ച് യുവർ ഇംഗ്ലീഷ് വൊക്കാബുലറി. പ്രസന്റഡ് ബൈ ഡോക്ടർ തോമസ് വില്യം ആൻഡ് നിമിഷ ബിജു ജോൺ.

0: ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: 2026 New Kia Seros.

0: കിയ, കിയ സിറോസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്. കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ രാഗസുധാ സാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആശാ പ്രതാപ്. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
2: മാന്യ ശ്രോതാക്കൾക്ക് രാഗസുധാ സാഗരത്തിലേക്ക് സ്വാഗതം. എന്റെ പേര് ആശാ പ്രതാപ്. ഇന്നത്തെ രാഗസുധാ സാഗരത്തിൽ മേളകർത്ത രാഗവും ജനകജന്യ രാഗവുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കർണാടക സംഗീതത്തിലെ അടിസ്ഥാന രാഗങ്ങളെയാണ് മേളകർത്ത രാഗങ്ങൾ എന്ന് പറയുന്നത്. ഷോഡശ സ്വരങ്ങളെ ആസ്പദമാക്കി ഏറ്റവും ശാസ്ത്രീയമായ രീതിയിൽ 72 മേളരാഗങ്ങളുടെ ഒരു പദ്ധതി തയ്യാറാക്കിയത് 17 ശതകത്തിൽ ജീവിച്ചിരുന്ന വെങ്കിടമഹി എന്ന ശാസ്ത്രകാരനാണ്. ഇനി ഒരു ഗാനം ആസ്വദിക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. സപ്തസ്വരങ്ങളിലെ പ്രകൃതി സ്വരങ്ങളായ ഷഡ്ജം, പഞ്ചമം എന്നിവയ്ക്ക് പുറമെ വികൃതി സ്വരങ്ങളായ ഋഷഭം, ഗാന്ധാരം, ധൈവതം, നിഷാദം എന്നിവയ്ക്ക് ഓരോന്നിനും മുമ്മൂന്ന് വകഭേദങ്ങളും മധ്യമത്തിന് രണ്ട് വകഭേദങ്ങളും കൽപ്പിച്ചാണ് വെങ്കിടമാഹി 72 മേളകത്ത രാഗ പദ്ധതി ആവിഷ്കരിച്ചത്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്നും മടങ്ങി വരാം. ദക്ഷിണേന്ത്യൻ സംഗീതത്തിൽ രാഗങ്ങളെ പൊതുവെ ജനകരാഗങ്ങൾ, ജന്യരാഗങ്ങൾ എന്നിങ്ങനെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. ജനകരാഗങ്ങളെ മേളകർത്ത രാഗങ്ങൾ, സമ്പൂർണ്ണ രാഗങ്ങൾ, അടിസ്ഥാന രാഗങ്ങൾ എന്ന് പറയുന്നു. ജനകരാഗങ്ങളിൽ നിന്നും ജനിച്ച രാഗമായതിനാലാണ് ജന്യരാഗങ്ങൾ എന്ന പേര് വന്നത്. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. ജന്യരാഗങ്ങളിൽ വർജ്യരാഗങ്ങൾ വരുന്നുണ്ട്. വർജ്യരാഗങ്ങൾ എന്ന് പറയുന്നത് ആരോഹണത്തിലോ അവരോഹണത്തിലോ അല്ലെങ്കിൽ രണ്ടിലുമോ ഏഴ് സ്വരങ്ങളും ഇല്ലാതിരിക്കുന്ന രാഗങ്ങളാണ് വർജ്യരാഗങ്ങൾ. ഇനി മറ്റൊരു ഗാനത്തിലേക്ക് കടക്കാം.

ഗാനത്തിൽ നിന്ന് മടങ്ങി വരാം. എന്താണ് സ്ഥായി? ഷഡ്ജം മുതൽ നിഷാദം വരെയുള്ള 7 സ്വരങ്ങളും അവയുടെ 12 സ്ഥാനങ്ങളും ഉൾക്കൊള്ളുന്ന ശബ്ദശ്രേണിയെയാണ് സ്ഥായി എന്ന് പറയുന്നത്. ഒരു സ്ഥായിയിൽ അനേകം സൂക്ഷ്മ ശ്രുതികളുണ്ട്. സാധാരണയായി 3 സ്ഥായികളിലാണ് സംഗീതം പ്രയോഗിക്കുന്നത്. മന്ത്രസ്ഥായി, മധ്യസ്ഥായി, താരസ്ഥായി എന്നിവയാണ് 3 സ്ഥായികൾ. ഇനി ഒരു ഗാനത്തിലേക്ക് കടക്കാം.

സന്തോഷത്തോടുകൂടി ഇന്നത്തെ രാഗസുധാ സാരത്തിൽ നിന്ന് നിങ്ങളുടെ ആശാപ്രദ വിട പറയുന്നു. ഇനി അടുത്ത ആഴ്ച അടുത്ത ഭാഗങ്ങളുമായി എത്തുന്നതുവരെ നന്ദി, നമസ്കാരം.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: മിണ്ടിയും പറഞ്ഞു തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു കൊല്ലം ബീച്ചിലെ സുരക്ഷ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മണി മുതൽ 11 മണി വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞും എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മണി മുതൽ 11 മണി വരെ. മിണ്ടിയും പറഞ്ഞും ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: മിണ്ടിയും പറഞ്ഞു തൽസമയ ഫോൺ ഇൻ പ്രോഗ്രാം.
4: ഈ ആഴ്ചത്തെ മിണ്ടിയും പറഞ്ഞു ചർച്ച ചെയ്യുന്നു കൊല്ലം ബീച്ചിലെ സുരക്ഷ. വിളിക്കേണ്ട സമയം തിങ്കളാഴ്ച രാവിലെ 10 മുതൽ 11 വരെ. വിളിക്കേണ്ട നമ്പർ 0474293111. മിണ്ടിയും പറഞ്ഞു എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 10 മുതൽ 11 വരെ. മിണ്ടിയും പറഞ്ഞു ശ്രോതാക്കളോടൊപ്പം ശ്രീലക്ഷ്മി MS.
5: ഓക്കേ, അപ്പോൾ മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാം തുടങ്ങുകയാണ്. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കൊല്ലം ബീച്ചിലെ സുരക്ഷ എന്നതാണ് കേട്ടോ. അതായത് നമ്മുടെ കൊല്ലം ബീച്ചിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കൾ വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 0424293111 ഈ നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഒപ്പം ഉള്ളത് ശ്രീലക്ഷ്മി MS ആണ്. നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകുന്നതിന് മുമ്പ് കൊല്ലം ബീച്ചിലെ സുരക്ഷ ഈ ഒരു വിഷയത്തിലേക്ക് വരാനുള്ള ഒരു കാരണം പ്രധാനമായിട്ട് പറയാം. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കണ്ടതിൽ അതിൽ കൊല്ലം ബീച്ചിൽ പാമ്പ് കണ്ടതായിട്ടൊരു ഒരു വീഡിയോ ഞാൻ കണ്ട്. അത് ഒരു അത് വലിയൊരു നമ്മൾ എന്താ പറയുക, അത് വലിയൊരു പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഇത് നമ്മളൊരു പേടിപ്പിക്കുന്ന കാര്യമാണോ എന്ന് വെച്ചാൽ, അങ്ങനെ ഒരു ഇതിലേക്ക് വരാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ അതൊരു സുരക്ഷയാണ്, നമുക്കൊരു സുരക്ഷ വീഴ്ചകൾ വരാൻ പാടില്ല. അധികൃതർ ശ്രദ്ധിക്കേണ്ട ഒരു കാരണം, നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിക്കാനായിട്ട് ഒന്ന് സമാധാനത്തിന് വേണ്ടിയൊക്കെ പോകുന്ന ഒരു സ്ഥലമാണ്. അവിടെ കുഞ്ഞുങ്ങളടക്കമൊക്കെ ഓടി നടക്കുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് സംഭവിച്ചെന്ന് പോലും പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ, നമ്മൾ ഏറ്റവും കൂടുതൽ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ സമാധാനത്തിന് വേണ്ടി പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ എന്താ പറയുക, ഭംഗി ആസ്വദിക്കാൻ പോകുന്ന സ്ഥലം, വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്ന സ്ഥലം, അങ്ങനെ ഒരുപാട് പ്രത്യേകത ഉണ്ട് നമ്മുടെ കൊല്ലം ബീച്ചിനെന്ന് പറയുമ്പോൾ തന്നെ. എന്നെ സംബന്ധിച്ച് പേഴ്സണലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ, കൊല്ലത്ത് എവിടെ പോകാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറയുന്നത് കൊല്ലം ബീച്ചാണ്. ഇനി എന്നെ സംബന്ധിച്ച് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും കൊല്ലം ബീച്ചിൽ പോകാറുണ്ട്. എപ്പോഴെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണേ ആദ്യം പോകുന്നത് കൊല്ലം ബീച്ചാണ്. എങ്ങനെയാണെന്ന് എന്നും എനിക്കറിയില്ല. ഇപ്പോൾ എങ്ങോട്ടേക്ക് ഇറങ്ങി തിരിച്ചാലും ആദ്യം എത്തിപ്പെടുന്നത് കൊല്ലം ബീച്ചിലേക്കായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം എന്നെ സംബന്ധിച്ച്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് സുരക്ഷാ വീഴ്ച സംഭവിക്കാൻ പാടില്ല, ഇത്തരം അപകടങ്ങൾ സംഭവിക്കാൻ പാടില്ല. നിങ്ങൾക്ക്

0: ചെറുതായി ചെറുതായി തീരെ ചെറുതായതുപോലെ
1: ചെറുതായി
0: അതെ എനിക്ക് തോന്നുന്ന പിന്നെ ഈ ചിലരാണെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ ഉപ്പൊക്കെ വറ്റിക്കുമല്ലോ, ഉപ്പ് വറ്റിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ കടലിൽ, അതേപോലെ വറ്റിയതുപോലെ തോന്നുന്നു.
1: ഓക്കെ, നമ്മുടെ കൊല്ലം ബീച്ച് സത്യത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും അപകടം പിടിച്ച ഒരു അവസ്ഥയാണ് നമ്മുടെ കൊല്ലം ബീച്ചിൽ എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഇപ്പൊ തന്നെ നമുക്കറിയാം, മുമ്പ് നമ്മളിങ്ങനെ നേരപ്പായിട്ടാണ് കൊല്ലം ബീച്ചിലേക്ക് ചെന്നാൽ കണ്ടുകൊണ്ടിരുന്ന സ്ഥലം, ഇപ്പോൾ ഒരു ഭാഗം ഇങ്ങനെ പൊങ്ങിയാണ് നമ്മൾ കാണുന്നത്. അതായത് മൺ വെച്ചിട്ട് പൊക്കി നിർത്തിയിരിക്കുകയാണ്, അതിന്റെ ഭാഗത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അത് അവിടെ ഒരു നിർദ്ദേശം തന്നെ അവിടെ നൽകിയിട്ടുണ്ട്, ഇത്ര മുങ്ങിമരണം നടന്നിട്ടുണ്ട്, ഈ ഏരിയയുടെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ പലരും അതെല്ലാം അവഗണിച്ച് അവിടെ പോകുന്നുമുണ്ട്. മാത്രമല്ല, ഒരു തിര വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ നിൽക്കുന്ന ഭാഗത്ത് നിന്ന് നമ്മൾ താഴേക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ കുറച്ച് മണ്ണൊക്കെ കെട്ടി ചാക്കൊക്കെ കെട്ടി അവിടെ ചെന്ന് നമ്മൾ ചെന്ന് കാണുമ്പോൾ തന്നെ അറിയാം, അതൊക്കെ തന്നെ ഈ വെള്ളം വന്ന് അടിച്ചത് പൊട്ടിയൊക്കെ പോയിട്ടുണ്ട്. അപ്പോ ഈ ഒരു നേരെ മുമ്പ് നമ്മൾ എനിക്ക് തോന്നുന്നു നേരെ നിരപ്പായി കിടന്ന ഒരു കൊല്ലം ബീച്ചിൽ നമ്മൾ അങ്ങ് നേരെ കടലിലെ തിരയിലേക്ക് കാല് നനയ്ക്കാൻ നമുക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പൊ പല സ്ഥലം അങ്ങനെ അല്ല, നിരപ്പായിട്ടല്ല, കുറച്ച് ഭാഗം ഇങ്ങനെ പൊക്കിയിട്ടുണ്ട്.
0: ആ കൊട്ടിയ ഭാഗത്തൊക്കെ റോഡ് നന്നാക്കിയല്ലേ, അവിടെ ഒത്തിരി മണ്ണൊക്കെ ഇടിക്കുന്ന എനിക്ക് തോന്നുന്നു കൊല്ലം ബീച്ചിൽ നിന്നൊക്കെ മണ്ണെടുത്ത് അങ്ങോട്ട് ഇടുവായിരിക്കും അല്ലേ, അവിടെ മണ്ണൊക്കെ ഇടിഞ്ഞ് ഒരുപാട് സ്ഥലത്ത് കിടന്നു.
1: അവിടുത്തെ മണ്ണ് പോകുന്നുണ്ടോ എന്നാണ് അല്ലേ. ഓക്കെ, ശരി. എന്തായാലും കൊല്ലം ബീച്ചിൽ വന്നപ്പോൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ്, സന്തോഷം സംസാരിക്കാൻ സാധിച്ചല്ലേ. അപ്പോൾ കൊല്ലം ബീച്ചിലെ സുരക്ഷയെ കുറിച്ച് പറയാണ്, നമ്മൾ പറയാണ് എല്ലാ ബീച്ചിലും ചെന്ന് നമ്മൾ നിൽക്കുന്ന പോലെ അത്ര സുരക്ഷിതമായ ഒരു ബീച്ചാണ് നമുക്ക് പറയാം. അതുകൊണ്ട് അവിടെ ചെല്ലുമ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്നത് അവിടെ തന്നെ പറയുന്നുണ്ട്, ഈ ഒരു ഭാഗത്ത് മാത്രം നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല, പക്ഷേ ഇത്തരം ഭാഗങ്ങളിലേക്ക് പോകരുതെന്ന് പറഞ്ഞാൽ പോലും അവിടെ പലപ്പോഴും ആളുകൾ കേൾക്കുന്നില്ല എന്നുള്ളത് ഞാൻ പലപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ്, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഒരു ബീച്ചിൻ്റെ ഒരു പരിധി എന്ന് പറയാം നമുക്ക്, ആ ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് ഒരു പക്ഷേ അവിടെ ലൈഫ് ഗാർഡുകളുടെ ശ്രദ്ധ എത്താറില്ല. ആ ഭാഗത്തേക്ക് പോലും ആളുകൾ പോയി നിന്ന് കാല് നനയ്ക്കാറുണ്ട്, അവിടെ അപകടത്തിൽപ്പെടാറുണ്ട്. അവിടെ ഉള്ള ലൈഫ് ഗാർഡുകളുടെ എണ്ണത്തിൽ പോലും അവർക്ക് തന്നെ കുറേയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കാം. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ഓടി എത്തുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പം അവർ ഈ പറയുന്ന ഒരു ഏരിയക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ അവർക്ക് എത്താൻ സാധിക്കില്ല, ഈ അപകടം നടന്നു കഴിയുമ്പോഴായിരിക്കും പലപ്പോഴും അറിയുന്നത്. അത് നമ്മളവിടെ ചെല്ലുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെയൊക്കെ എന്താ പറയുക, ഒരു ദൃഷ്ടി എത്തുന്ന ഭാഗത്തിനും അപ്പുറം പോയി നമുക്കൊരു അപകടം വരുത്തി വെക്കാതിരിക്കുക, അതുപോലെ അവിടുത്തെ നിർദ്ദേശങ്ങൾ കൂടി പാലിക്കാനായിട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു കോളിലേക്ക് കൂടി പോവാം. ഹലോ
2: ഹലോ
1: ഹലോ നമസ്കാരം.
2: ഹലോ നമസ്കാരം,
1: ഇത് ആരാ? ഇത്
2: എന്റെ പേര് കൃഷ്ണകുമാരി.
1: കൃഷ്ണകുമാരി,
2: വിളിക്കുന്നു.
1: ഓക്കെ ഓക്കെ, സ്വാഗതം, പറഞ്ഞോളൂ.
2: സ്വാഗതം.
1: കൊല്ലം ബീച്ചാണ് അവിടുത്തെ സുരക്ഷയാണ് ഇന്നത്തെ വിഷയം.
2: കൊല്ലം ബീച്ചാണ്. അപ്പൊ ഈയിടെ നമുക്ക് ഉണ്ടായിരുന്നു, കണ്ടായിരുന്നു ഫേസ്ബുക്കിലൊക്കെ കണ്ടായിരുന്നു പാമ്പ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്.
1: ഓ, അത് പേടി തോന്നി എനിക്ക്.
2: അപ്പൊ അവിടെ എന്തെങ്കിലും നമുക്കൊരു സുരക്ഷ ചെയ്യാന്ന് വെച്ചാൽ ഒന്നും പറ്റത്തില്ല, മണ്ണിനടിയിലല്ലേ ഇതൊക്കെ കാണുന്നത്, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല.
1: അതെ, അതൊരു ഒരു സത്യമാണ്. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കാണുമ്പോൾ അതിനൊരു ശ്രദ്ധ വേണം, അതാണ് ഏറ്റവും പ്രധാനം. നമ്മളിത് കണ്ടു, നമ്മൾ ഇതുവരെയും അങ്ങനെ ഒരു ഭയം നമുക്ക് എനിക്ക് തോന്നുന്നില്ല ബി ജി ചെന്നിരിക്കുന്നവർ പെട്ടെന്ന് അങ്ങനെ ചിന്തിക്കുന്നില്ല അല്ലേ. നമ്മൾ അവിടെ ചെന്ന് മൺകൂന കൂട്ടുന്നു, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, കളിക്കുന്നുണ്ട്, നമ്മളവിടെ കിടക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ ചെന്നാൽ രാത്രിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ അവിടെ കിടന്നുറങ്ങുന്നതൊക്കെ കാണാം. അപ്പൊ ആ ഒരു ഭാഗത്ത് ഇത് കാണുമ്പോ അതൊരു ഇതുവരെ ചിന്തിക്കാത്തൊരു രീതിയിലേക്ക് അത് വരുവാണ്, ഒരു ഭയം വരുവാണ്. അത് ഭയക്കണ്ട, ഞാൻ അത് ആദ്യം അത് പറഞ്ഞതുകൊണ്ടാ, ഒരു ഒരു നമ്മളൊരു സംഭവം ഇങ്ങനെ കണ്ടെന്നുള്ളത് ഭയക്കണ്ട. പക്ഷെ ഒരു ശ്രദ്ധ വേണം, അതിന് ചെറിയ എന്താ പറയാ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങളും ഒക്കെ നടക്കണം, അതാണ് ഏറ്റവും പ്രധാനം.
2: നമ്മൾ ബീച്ചിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു നല്ല ഒരു ആത്മസംതൃപ്തി, നല്ല എന്തോക്കെയോ നല്ല ഒരു അന്തരീക്ഷമാണ് കിട്ടുന്നത്, നല്ല വായു കിട്ടും നമുക്ക്, നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം മാറിക്കിട്ടും. അപ്പൊ അത് നമ്മൾ അതിനാണ് നമ്മൾ പോയി കുറച്ച് നേരം അവിടെ നിന്ന് ഇരിക്കുന്നത്. അപ്പൊ ഇനി നമ്മൾ ഇരിക്കുമ്പം നമുക്ക് ഇനി ഭയം കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ആ അയ്യോ ഇനി പാമ്പ് വരുമോ വരുമോ വരുമോ എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവും. അപ്പൊ ഇത് കണ്ടത് കൊണ്ട് നമുക്കൊരു പേടിയായിപ്പോയി, അതാണ്.
1: അപ്പൊ
2: പിന്നെ നമ്മൾ അപ്പൊ അങ്ങനെ ഇരി, അപ്പൊ ഇനി ഇരിക്കുന്ന നമ്മൾ ഇരിക്കാനുള്ള ബെഞ്ചുകളിൽ പോയി ഇരിക്കണം. അപ്പൊ ഇരിക്കാനുള്ള ബെഞ്ച് തന്നെ ഇപ്പൊ ഒരു അവിടെ എല്ലാം മൂന്നാല് കുറച്ച് ബെഞ്ചുകളേ ഉള്ള, എല്ലാം ഇരിക്കാനുള്ള ബെഞ്ച് കാര്യങ്ങളൊന്നും
1: ഇല്ല.
2: അപ്പൊ നമ്മൾ പിന്നെ കടലും പിന്നെ കുറെ ദൂരം പോയിരിക്കണം, ദൂരം വേണമെങ്കിൽ നമ്മൾ സ്റ്റെപ്പിലൊക്കെ പോയി നമുക്ക് ഇരിക്കാം. ഈ സ്റ്റെപ്പുകൾ തന്നെ ഇപ്പൊ ഇടിഞ്ഞു ഒക്കെയാണ് കുറെ കിടക്കുന്നത്. നമ്മളിപ്പോ മേളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ചിലപ്പോ ഇടിഞ്ഞ സ്റ്റെപ്പിൽ കൂടെ നമ്മൾ ചിലപ്പോ അറിയാൻ പറ്റത്തില്ല, ബാക്കിയുള്ളതൊന്നും ഇടിഞ്ഞു വീഴും. അപ്പൊ ആ ഒരു സ്റ്റെപ്പ് നല്ല രീതിയിൽ ഒന്ന് കെട്ടി, പിന്നെ അതുപോലെ തന്നെ ആ പാർക്കിൽ ഇരിക്കാൻ നമുക്ക് പറ്റുന്നില്ല, പാർക്ക് ഇപ്പൊ തുറന്നിട്ടില്ല. അപ്പൊ അത് സർക്കാരിന് വിചാരിച്ച് നമ്മുടെ

0: കോർപ്പറേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ പാർക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നല്ല വരുമാനവും കിട്ടും. അതുപോലെ തന്നെ നേരത്തെയൊക്കെ പാർക്കിൽ പോകുമ്പോൾ എന്തോ ഒരു നല്ല രസമായിരുന്നു, കാണാനും ഒക്കെ കൊള്ളാമെന്ന്. ഇപ്പൊ ആണെങ്കിൽ പാർക്ക് കാട് കയറി നമുക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അടച്ചിട്ടിരിക്കുകയാണ്, കയറാൻ ആൾക്കാർ കയറുന്നില്ല, എല്ലാം ക്ലോസ് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. അപ്പൊ അത് പാർക്കൊന്ന് റെഡിയാക്കി തരുവാണെങ്കിൽ നമുക്കിപ്പോ ഈ കടലിൽ പോയാലും നമുക്ക് കൂടുതൽ ആൾക്കാരും പാർക്കിലായിരിക്കും ഇരിക്കുന്നത്. അപ്പൊ അതൊരു നമുക്ക് അവിടെയും ഒരു സന്തോഷം. പിന്നെ അപ്പൊ അത് മാത്രല്ല, എന്തെങ്കിലും അവിടെ വന്നിരുന്ന് സംസാരിക്കാനും എടുക്കാനും ഒക്കെ എല്ലാം പറ്റും. അപ്പൊ അത് ഇപ്പൊ അത് ആകെ മോശമായി കിടക്കുവാണ്.
1: അപ്പൊ
0: നമ്മുടെ കോർപ്പറേഷൻ വിചാരിച്ചു കഴിഞ്ഞാൽ അതൊന്ന് നന്നാക്കി എടുത്ത് വരുമാനം കൂട്ടാം. അപ്പൊ അത് വേണ്ടുന്ന നടപടികൾ എന്തെങ്കിലും ചെയ്യണം. അതുപോലെ തന്നെ സ്റ്റെപ്പ് ഇടിഞ്ഞു കിടക്കുവാണ്, ആ സ്റ്റെപ്പ് ഒന്ന് റെഡിയാക്കണം. അതുപോലെ തന്നെ അഥവാ മഴയെങ്ങാനും പെയ്താലും ഒന്ന് കയറി നിൽക്കാൻ ഒരു സൗകര്യം. കാര്യം നമുക്ക് ബീച്ച് ഇപ്പൊ മഴയൊക്കെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വെയിൽ വരും, പെട്ടെന്ന് മഴ വരും. അപ്പോ അപ്പോഴും ബീച്ചിൽ പോകുന്ന സമയത്ത് നമുക്കൊന്ന് കയറി പെട്ടെന്നൊന്ന് ഓടി കയറണമെന്നുണ്ടെങ്കിൽ ഒരു ഷെൽട്ടർ പോലില്ല. അപ്പൊ അതൊന്ന് നമുക്ക് കോർപ്പറേഷൻ വിചാരിച്ചാൽ നമ്മുടെ കൊല്ലം ഒന്ന് നല്ല രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും.
1: പിന്നെ
0: അതുപോലെ തന്നെ ഭിത്തി കെട്ടണം എന്ന് വെച്ചാൽ, നമ്മൾ ഈ താഴോട്ട് ഇപ്പൊ തന്നെ കയറ് കെട്ടിയിരിക്കുക. അപ്പൊ കയറ് തന്നെ, കയറ് കെട്ടിയ ഭാഗം തന്നെ മണ്ണ് ഇടിഞ്ഞ ഭാഗമാണ് കിടക്കുന്നത്. നമ്മൾ ആ കയറിന്റെ അറ്റത്തെങ്ങാനും നിന്ന്,
1: ഞാനിപ്പോ പറഞ്ഞതാണ്, അവിടെ ഇങ്ങനെ ഒരു മണ്ണ് കൊണ്ടുള്ള ഒരു വ്യക്തിയാണ് അത്. അത് ചിലപ്പോ ഈ വെള്ളം കൂടുതലടിക്കുമ്പോ അത് ഇങ്ങനെ പൊഴിഞ്ഞു പോകും, നമ്മളങ്ങ് താഴോട്ട് പോകും. അത് അവിടെ അവര് കയറും കെട്ടിയിട്ടുണ്ട് ഈ പറയുന്നത്, പക്ഷെ അതിന് കുറച്ച് മുമ്പായിട്ട് അത് കയറ് കെട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിവതും അങ്ങോട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്.
0: അതെ, നമ്മളിപ്പുറത്തെ കയറിന് ഇപ്പുറത്തല്ലേ നിൽക്കുന്നത്,
1: അങ്ങോട്ടേക്കും ആളുകൾ പോകുന്നത് പലപ്പോഴും. അതായത് ഞാൻ പറഞ്ഞ പലപ്പോഴും അവിടെ ലൈഫ് ഗാർഡുകൾ പറയുന്നുണ്ട്, അവര് പലപ്പോഴും അവിടെ ആളുകളോട് ആവശ്യപ്പെടുന്നുണ്ട് നിങ്ങൾ ആ ഭാഗത്തേക്ക് പോകരുത്. പക്ഷെ അത് പലപ്പോഴും അവഗണിക്കാറുണ്ട് ആളുകൾ അവിടെ എത്തുന്നവര്.
0: അത് ശരി, അത് കണ്ടിട്ടുണ്ട്. നമ്മൾ അവര് പോരെന്ന് പറഞ്ഞ ആൾക്കാർ പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരിപ്പം പോകുന്നത് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? എത്ര ഇപ്പൊ ലൈഫ് ഗാർഡ് തന്നെ, ഒരുപാടൊന്ന് ലൈഫ് ഗാർഡ് ഇരിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഓടാണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പറ്റത്തില്ല, ഇങ്ങോട്ട് പോകുമ്പോ ഇപ്പുറത്തെ സൈഡിൽ വരും. അപ്പൊ ഈ ലൈഫ് ഗാർഡ് അപ്പുറത്താ നിൽക്കുന്നെങ്കിൽ ആൾക്കാർ തോല് അവരവിടാ നിൽക്കുന്നത്, നമ്മൾ അങ്ങോട്ട് പോകാൻ എന്നും പറഞ്ഞ് കുറെ ആൾക്കാർ അപ്പുറത്തെ സൈഡിൽ പോകും. അപ്പൊ ഇവരുടെ കണ്ണു വെട്ടിച്ചാണ് പല ആൾക്കാരും ഇറങ്ങുന്നത്. പക്ഷെ അതിപ്പം എത്ര ഇതെന്ന് പറഞ്ഞാലും ഈ ആൾക്കാർ ഇറങ്ങാനുള്ളത് അങ്ങ് ഇറങ്ങും, പിന്നെ വരാനുള്ളത് വരും, അത്രേ ഉള്ളൂ. പക്ഷെ നമുക്ക് സുരക്ഷ, ഈ നമ്മൾ പറയുന്ന ഈ കാര്യങ്ങൾ അനുസരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് ചെയ്തു കൊടുക്കണം. കുറച്ചുകൂടെ നല്ല, അവർക്കൊന്ന് കുറച്ച് ആസ്വദിക്കത്തക്ക രീതിയിൽ, കുറഞ്ഞ കടലൊന്ന് ആസ്വദിക്കത്തക്ക രീതിയിലുള്ള സംവിധാനം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു ഇതാണ്. കുറച്ചുകൂടെ മൺഭിത്തിയൊക്കെ കെട്ടി, ഒരു
1: കുറച്ചുകൂടെ ബെഞ്ചുകളൊക്കെ വേണം അല്ലെ അവിടെ? വളരെ ബെഞ്ച് ഇരിക്കാനുള്ള സൗകര്യം, ബെഞ്ചുകൾ കുറവാണ്.
0: അതുപോലെ തന്നെ ഇരിക്കുന്നെങ്കിൽ തന്നെയും ബെഞ്ചുകളിൽ തന്നെ ചിലപ്പം കാക്ക കാറ്റിട്ടിരിക്കും, എന്തെങ്കിലും ഒക്കെ കാറ്റിട്ടിരിക്കും. അപ്പം ഒരിച്ചിരി നല്ലൊരു ഷെൽട്ടർ പോലൊക്കെ ആക്കി ഒന്ന് ഇട്ട് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒരു നല്ല രസമായിരിക്കും കാണാനും. പിന്നെ ഇരിക്കാം, അവിടെ അങ്ങ് ഇരിക്കാം, കുറച്ച് കുറെ കൂടുതൽ പേർക്ക് ഇരിക്കാം, ഇരുന്ന് വർത്തമാനം അവിടെ ഇരുന്ന് പറയാം.
1: ഓക്കെ,
0: ആൾക്കാര് വേറെ ആൾക്കാരും കൂടെ വരുമ്പോ പല ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യാൻ പറ്റും.
1: അപ്പം
0: അങ്ങനെയൊക്കെ
1: ഓക്കെ ചേച്ചി. എന്തായാലും എനിക്ക് ഒന്ന് ആദ്യമായിട്ടായിരുന്നു പരിപാടിയിലേക്ക് വിളിച്ചതെന്ന് തോന്നുന്നു, ഞാൻ അധികം കേട്ടില്ല. പക്ഷെ വളരെ കൊല്ലം ബീച്ചിൽ വേണ്ട ഒരു സുരക്ഷ, അതോടൊപ്പം തന്നെ ആവശ്യങ്ങൾ, ഇന്ന ഇന്ന കാര്യങ്ങൾ കൂടി, ഇത്തരം സംവിധാനങ്ങൾ കൂടി ഉണ്ടെങ്കിൽ കൊല്ലം ബീച്ച് ആസ്വദിക്കാൻ കുറച്ചുകൂടി മനോഹരം ഇതുണ്ടായിരുന്നേ, കുറച്ചുകൂടെ നമുക്ക് സമാധാനത്തോടി കാണാമായിരുന്നു. ഈ പറയുന്ന പോലെ കടലിന്റെ ആ ഒരു ഭംഗി വളരെ സമാധാനത്തിൽ കണ്ട് ആസ്വദിക്കാമായിരുന്നു എന്നുള്ളതാണ് ചേച്ചിയുടെ അഭിപ്രായം. ശരിയാണ്, അതൊക്കെ ഉണ്ടെങ്കിൽ കൊള്ളാം അല്ലേ. നമുക്കൊരു ഇടവേള തിരിച്ചെത്താം.
2: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
3: നിരവധി ഫാമിലി കാർ ഓഫ് ദ ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്, ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
4: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
3: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293.

0: ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. അപ്പോൾ വിളിക്കാൻ നമ്പർ 0474293111. ഞാനിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ ഈ ഒരു ബെൻസീർ പരിസരത്ത് തന്നെ നമ്മൾ കുറച്ച് ചില സമയങ്ങളിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ, ഒരു നിശബ്ദത ഉള്ള സമയത്താണെങ്കിൽ രാവിലെ അല്ലെങ്കിൽ രാത്രിയിലൊക്കെ കഴിയുമ്പോൾ ഈ കടലിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാൻ പറ്റും കേട്ടോ. അത് ഭയങ്കര രസമല്ലേ. എനിക്കാണെങ്കിൽ ഈ കടൽ കാണുക എന്ന് പറയുന്നത് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. എന്തായാലും നമ്മുടെ കൊല്ലം ബീച്ചിനെ കുറിച്ചിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കൊല്ലം ബീച്ചിൻ്റെ സുരക്ഷയെക്കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് കോളിലേക്ക് പോവാം, നോക്കാം ആരാണെന്ന്. ഹലോ,
1: ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്ത് വന്ന് രാജു.
0: കൊല്ലം ബീച്ചിന്റെ സുരക്ഷയാണ് നമ്മുടെ ഇന്നത്തെ വിഷയം തന്നെ. കൊല്ലം ബീച്ചാണ്,
1: ബീച്ചിന്റെ സ്വന്തം രാജുവാണ് വിളിക്കുന്നത്.
0: അവിടുത്തെ രാജുചേട്ടനാണ്.
1: അവിടുന്ന് മണ്ണ് എടുത്തോണ്ട് പോകത്തില്ല. അവിടെ ഇപ്പോഴും ഈ സീസൺ അനുസരിച്ച് പണ്ട് മണ്ണ് കയറ്റിയൊക്കെ കൊണ്ടുപോകാരുന്നു.
0: ഓക്കെ,
1: ഇപ്പൊ ഈ കുഴി എടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാഴ്ചയില് മണ്ണ് കടൽ എടുത്തോണ്ട് പോകുന്നതാ. അത് എല്ലാ സീസണിലും അങ്ങനെയാ. വർഷത്തില് ഇത് കണക്ക് എടുത്തോണ്ട് പോയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മണ്ണ് നമ്മള് മമ്മട്ടിക്ക് അരിഞ്ഞ് എടുക്കുന്നത് കണക്ക് തന്നെ ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം എടുത്തോണ്ട് പോകും. എടുത്തോണ്ട് പോയിട്ട് ഇതേപോലെ ഇതേ നിരപ്പില് തിരിച്ചു കടല് കൊണ്ടുവന്നിടും. അപ്പോഴേ ഈ മണ്ണ് പോകുന്ന മണ്ണ് ഈ തിരക്കുഴിയിൽ കുഴിയുള്ള ഭാഗം അവിടാണ് ഈ പോകുന്നത്. എന്നിട്ട് അത് തിരിച്ചടിച്ചു കയറ്റിയാൽ അത് കറക്റ്റ് ആയിട്ട് ഇവിടെ വരും. ഈ ആ സമയത്താണ് നാണയവും സ്വർണവും ഒക്കെ കിട്ടുന്നത്. അപ്പോഴേ ആൾക്കാര് ഇതിന് നമ്മുടെ അവിടെ ഉള്ള ആൾക്കാര് അറിയാവുന്ന ഈ പരിശീലനമുള്ള പിള്ളേര് എല്ലാം ഇറങ്ങി ഇങ്ങനെ അടിച്ചു പറക്കുമ്പോ എന്തെങ്കിലും ഒക്കെ കിട്ടും. ചിലർക്കും സ്വർണവും
0: അങ്ങനെ കിട്ടിയിട്ടുണ്ട്.
1: നാണയങ്ങള്
0: അങ്ങനെ കിട്ടിയിട്ടുമുണ്ട്,
1: കിട്ടിയിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. എന്റെ മോന് എന്റെ ഇളയവന് ഒരു അരപ്പവന്റെ ഒരു വള കിട്ടിയായിരുന്നു. പക്ഷെ അതിന് രണ്ടു ദിവസം മുമ്പേ ഈ പാന്റ് കട്ട് ചെയ്തിട്ടോണ്ട് പോകുമല്ലോ, നിക്കറാക്കിക്കൊണ്ട്. നിക്കറാക്കി ഇട്ടോണ്ട് പോയപ്പോ പാന്റിന് പിന്നെ ഈ കൈ ഇടുന്ന ഭാഗം മാത്രമേ ഉള്ളൂ, അകത്തോട്ട് ഒന്നും ഇല്ലായിരുന്നു. അതിനകത്തോട്ട് ഒരു ഫോൺ അങ്ങോട്ട് 17,000 രൂപയുടെ ഒരു ഫോൺ അങ്ങോട്ട് ഇട്ട് ഇട്ടപ്പോഴത്തേക്ക് അവിടെ വെച്ചായിരുന്നു. അതങ്ങ് വെള്ളത്തിലങ്ങ് പോയി.
0: അപ്പോ
1: എടുത്തെങ്കിലും ആ ഫോൺ കൊണ്ട് പിന്നെ ഉപയോഗം ഇല്ലാതായി. അരപ്പവൻ അന്നത്തെ വിലക്ക് 14,000 രൂപ 12,000 രൂപ കണ്ടേ കിട്ടിയുള്ളു. പക്ഷെ ആ സാധനം അതാണൊക്കെ അങ്ങ് ഫോൺ പോയപ്പോ നമുക്ക് നഷ്ടമല്ലേ ഉള്ളൂ.
0: നഷ്ടമാണ്.
1: എനിക്ക് പണ്ട് കാഴ്ചയുള്ള സമയത്ത് നാണയങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, സ്വർണമൊന്നും കിട്ടിയിട്ടില്ല.
0: പിന്നെ
1: അങ്ങനെയൊക്കെ അങ്ങ് പോകുമായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിനടുത്തൊരു 2 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടി, അതായത് ഞാൻ താമസിക്കുന്നിടവും ഈ ബീച്ചുമായിട്ടൊരു 50 മീറ്ററിന്റെ വ്യത്യാസമുള്ളു. അപ്പോഴ അവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്റെ വീട്ടിന്റെ മേലേക്ക് കയറി നിന്ന് കഴിഞ്ഞാൽ ബീച്ചിൽ നിൽക്കുന്ന കറക്റ്റ് ആയിട്ട് ക്ലിയർ ആയിട്ട് ആൾക്കാരെ ഒക്കെ കാണാൻ പറ്റും. എനിക്ക് കാണാൻ ഇപ്പൊ പറ്റിയില്ലെങ്കിലും മറ്റുള്ളവർക്ക് കാണാൻ പറ്റും. അപ്പൊ ഞാൻ നല്ല കാറ്റ് ലാസ്റ്റ് ആണല്ലോ ഈ വീട്.
0: അപ്പൊ
1: എനിക്ക് റോഡ് സൈഡിലും വീടുണ്ട്, കുടുംബ വീട്. അപ്പോഴാ ഈ കാറ്റ് ആസ്വദിച്ച് ഞാൻ സ്റ്റെയറിന്റെ സൈഡിൽ 3-4 സ്റ്റെപ്പ് മേളിൽ കയറി ഇരിക്കും. അങ്ങനെ ഇരിക്കുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ വീട്ടിനടുത്ത് ഒരു 2 വയസ്സിന് അടുപ്പിച്ചു വരുന്ന ഒരു കുഞ്ഞ് ഒരു 3-4 കുട്ടികളുമായിട്ട് വലിയ ആൺപിള്ളേരുമായിട്ടിരുന്ന് അവരെ ഈ കുട്ടിയെ കളിപ്പിച്ചോണ്ടിരിക്കുന്ന ഇരിക്കുവായിരുന്നു. ആ സമയത്ത് നമ്മുടെ പിന്നെ കടൽ തീരത്ത് ഒരു പെണ്ണ് കടലിൽ ചാടിക്കുക, ഭർത്താവുമായിട്ട് വഴക്കൂടി ചാടിയതാ. ചാടിയ സമയത്ത് ഇല്ല ആൾക്കാരെല്ലാം ചീട്ട് കളിച്ചോണ്ടിരുന്നവരും അവരും എല്ലാരും ഓടിഞ്ഞ് കടൽ തീരത്ത് വന്നു. അപ്പോൾ ഇതേ കണക്കൊരു സന്ദർഭമുള്ള സമയമാ, ഈ രണ്ടാൾ താഴ്ചയുള്ള സമയമാ. ഇവരെല്ലാം അങ്ങ് പോയി, കൊച്ചുകുട്ടിയോ ഒറ്റയ്ക്കുള്ള സന്ധ്യ വയങ്ങുന്ന സമയമായിരുന്നു. ആ സമയത്ത് ഈ കുട്ടി നടന്ന് അങ്ങോട്ട് ഇവരുടെ പുറകിന് പോയതാ, ഈ തിട്ടേന്ന് അങ്ങ് വീണുപോയി. ഇതാരും അറിയുന്നില്ലല്ലോ, സന്ധ്യ സമയമല്ലേ. ഈ കുട്ടി അങ്ങ് പോയി, കടൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ പിറ്റേന്ന് അവിടെ എല്ലാ ആൾക്കാരും എല്ലാവരും തിരക്കിയപ്പോഴത്തേക്ക് പിന്നെ ഇതാ സംഭവം എന്നുള്ളത് ആർക്കും പിടികിട്ടിയില്ല. ഈ കൂടുതൽ കളിപ്പിച്ച പിള്ളേർ പറഞ്ഞതുമില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് കാക്കത്തോപ്പ് കഴിഞ്ഞ് അങ്ങ് പോയി. കടപ്പുറം വഴി സൈക്കിളിലും ആട്ടോയിലും ഒക്കെ ഓരോരുത്തർ നടന്നും ഒക്കെ പോയി. പോയപ്പോ കാണാൻ ഒരിടത്ത് ചെവിയുടെ ഭാഗം ഇച്ചിരി മീൻ കടിച്ചതങ്ങണ്ട, നൂലോത്രം ഇല്ല, ഈ കുട്ടി കിടക്കുക. അങ്ങനെ അതിനെ ഞങ്ങൾ തോർത്തെടുത്ത് തോർത്തി പൊതിഞ്ഞ് ആട്ടോയിൽ കയറ്റി കൊണ്ടുവന്ന് കിടക്കം ചെയ്തു. ആ ഒരു സന്ദർഭം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരെല്ലാം വളരെയധികം പ്രതിമിച്ച് നിൽക്കുക. കാര്യം പാർക്ക് റെഡിയാവാതെ ബീച്ചിൽ കച്ചവടം ഇല്ല. പിന്നെ തിരക്കുള്ള സമയ ഈ പിന്നെ അവധിയുള്ള ടൈമിലങ്ങാണ് എന്തെങ്കിലും വെച്ച് കച്ചവടം നടന്നാൽ നടന്നു. പിന്നെ അവിടെ ഈ സ്റ്റെപ്പ് പറഞ്ഞ കണക്ക് പിന്നെ മേളിലോട്ട് കയറുന്നതിനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടാണ്. എന്നെയും കൊണ്ട് ഈ ഇടയ്ക്ക് പോയപ്പോ പിടിച്ചിറക്കേണ്ടി വന്നു.
0: കാര്യം
1: കാണാൻ പറ്റാത്തതുകൊണ്ട് അത്രയും താഴ്ച ഉണ്ടെന്ന് ഞാൻ അറിയുന്നില്ല.
0: അതെ അതെ, മനസ്സിലായി.
1: അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് കിടക്കും. അതൊന്നും കോർപ്പറേഷൻ അത് വൃത്തിയാക്കി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്.
0: ശരിയാണ്.
1: പാർക്കൊക്കെ റെഡിയാക്കി അതിൽ നിന്നുള്ള വരുമാനം കിട്ടുമല്ലോ.
0: അതെ അതെ.
1: പാർക്കിനകത്തുനിന്നായി പാമ്പിറങ്ങി വരുന്നത്. കാര്യം പാർക്ക് നല്ലതുപോലെ കാടെല്ലാം വെട്ടിച്ചടിച്ച് റെഡിയാക്കിയതാ. റെഡിയാക്കിയിട്ട് പിന്നീട് ഈ വർക്ക് ചെയ്യാതിരിക്കുമല്ലേ വർഷങ്ങളായിട്ട്. അപ്പോഴത്തേക്ക് വീണ്ടും അവിടെ കാട് കയറി അതിനകത്തുനിന്ന് തന്നെ ഈ പാമ്പിറങ്ങി വരുന്നതും വെളിയിൽ വരുന്നതും. ഈ അടുത്ത സമയത്ത് കോർപ്പറേഷന്റെ ഒരു നമുക്കറിയുന്ന ഒരു പാർട്ടി വന്നിട്ട് അവിടെ നോക്കിയപ്പോ ഒരു മൂർക്കനെ കണ്ട,
0: അതിന്റെ
1: ഫോട്ടോ എടുത്ത് ഒരു പൊത്തിലോട്ട് കയറിപ്പോയി. അതിനുശേഷമാണ് ഇപ്പം ഈ ചെറിയ പാമ്പിനെ കണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നത്.
0: അതുകൊണ്ട് കണ്ടു കഴിയുമ്പോ നമുക്ക് പിന്നീട് ഒരു പേടിയാവും.
1: ഇത് റോഡിലായിരുന്നു ഈ മൂർക്കനെ കണ്ടത്.
0: ഒരെണ്ണം റോഡിലാണെ, ഒരെണ്ണം പക്ഷേ
1: മറ്റേ ഞാൻ കണ്ടത് റോഡിലാണെന്ന്.
0: അല്ല, ഒരെണ്ണം നമുക്ക് ബീച്ചിലായിരുന്നു. ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം. രാജേട്ടൻ നമ്മള് ആ ബീച്ചിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം രാജേട്ടൻ ബീച്ചിൽ തന്നെ കച്ചവടം ചെയ്യുന്ന ഒരാളാണ്, ബീച്ചുമായി അത്രയധികം ബന്ധമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, നമുക്ക് ഇനി അടുത്തൊരു ശ്രോതാവിന്റെ കൂടി അഭിപ്രായം നോക്കാം അല്ലേ. ഹലോ
2: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ അശോകൻ.
0: സ്വാഗതം ഡോക്ടർ.
2: നമ്മുടെ ബീച്ചുകള് ശരിക്കും പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റ് സ്പോട്ട് ആയിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. നമുക്ക് കേരളം മൊത്തത്തിൽ ഈ 600 കിലോമീറ്റർ നീളവും ഒരു ബീച്ചിന്റെ നല്ല ഒരു സാഹചര്യമാണ്. ഒരു പക്ഷേ ഇതാ കോവളമൊക്കെ നമ്മൾ കേട്ടല്ലോ, വിദേശത്ത് നിന്ന് ആളുകള് അവിടെയൊന്നും ബീച്ചില്ലാത്തോണ്ടായിരിക്കില്ല. പക്ഷെ ഇവിടെ വരുമ്പോ നമ്മൾ കോവളം ബീച്ചിലൊക്കെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാണ്. ഇപ്പൊ നമ്മൾ കൊല്ലത്തിന്റെ സംഗതി ഇത് പറയുകയാണെങ്കിൽ അവിടെ എല്ലാം വളരെ കട്ടിയായിട്ടുള്ള തെരകളാണ് വരുന്നത്. നമ്മൾ വിചാരിക്കും വളരെ ചെറുതായിരിക്കുമെന്ന്. അങ്ങനെ ഇറങ്ങി ഇറങ്ങി വെള്ളത്തിലോട്ട് ഇറങ്ങുന്നത് കൊണ്ടും ഒരു പക്ഷേ അപകടം പറ്റാൻ സാധ്യതയുണ്ട്. നമ്മളിപ്പോ എന്താണ് അത് ഹെൽപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ ആൾക്കാരെ അവിടെ നിർത്തിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. അത് തന്നെ പ്രത്യേക സ്ഥലങ്ങളിലൊക്കെ ചുവപ്പ് കൊടിയാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ എന്നുവെച്ചാൽ അത് റിസ്ക് ആയിട്ടുള്ള സ്ഥലങ്ങൾ ആണെന്ന് തന്നെയാണ്. അത് ഇതെല്ലാം ഒരു പരിസ്ഥിതി നാശത്തിന്റെ ഒരു ഭാഗമായി കണക്കാക്കണം എന്നാണ് എനിക്ക് പറയാൻ
0: തോന്നുന്നത്.
2: ഇപ്പൊ കൊല്ലത്തിന്റെ ഈ കൊച്ചുപിലാമോട് ഇതെന്ന് പറയുമ്പോ നമുക്കറിയാതെ അതിന്റെ ഇപ്പുറത്തൊക്കെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു, കുട്ടികള് വൈകുന്നേരം വന്ന് കളിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു. പക്ഷെ അത് അടച്ചിട്ട് എത്രയോ നാളായി, അത് കാട് പിടിച്ചു കിടക്കുകയാണ് ഇപ്പോ. ഇത് ശരിക്കും പറഞ്ഞാൽ കോർപ്പറേഷന്റെ ഒരു കാര്യമാണ്. ഈ പല റൈറ്റ്സുകളും എന്താ പ്രൈവറ്റ് ഏജൻസിക്ക് കൊടുത്തിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ഇതൊന്നും ഇല്ലാതെ ഒരു വന്ന് റിലാക്സ് ചെയ്ത് കടലിന്റെ കാറ്റ് കൊണ്ട് നമുക്ക് വലിയ ടെൻഷൻ ആണെങ്കിൽ പോലും കടലിലോട്ട് വന്നിരുന്ന് നോക്കിയാൽ നമുക്ക് ടെൻഷൻ കുറയാറുണ്ട്. പക്ഷെ ഇപ്പോ അവിടെ ഒന്നും പോവാൻ പറ്റാത്ത ഒരു സ്റ്റേജിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ കാര്യമായി എന്തെങ്കിലും ഈ നമുക്ക് ഒരുപാട് ടെൻഷനുള്ള ഒരു കാലമാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആ ടെൻഷൻ റിലീവ് ചെയ്യാൻ വൈകുന്നേരം ജസ്റ്റ് ഒരു അരമണിക്കൂറോ മറ്റോ വന്ന് അവിടെ ഇരുന്നാൽ നമുക്കുണ്ടാവുന്ന റിലീഫ് ചില്ലറയല്ല. നമ്മൾ കാണുന്നുണ്ട് ഇവിടെ കൊല്ലത്ത് തന്നെ ഞായറാഴ്ചകളിലൊക്കെ
0: മിക്കവാറും
2: മൊത്തം ഭയങ്കര ആളാണ്, കച്ചവടവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതുപോലൊരു റിസ്കി സ്ഥലത്ത് നമ്മൾ എങ്ങനെയാണ് ധൈര്യമായിട്ട് ചെല്ലുക, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം.
0: അപ്പൊ
2: കാര്യക്ഷമമായിട്ട് പരിസരങ്ങളെല്ലാം നല്ല വൃത്തിയായി വെക്കുകയും ഈ കച്ചവടം ഒക്കെ ഉള്ളതുകൊണ്ടേ എന്താണ്
0: വളരെ എലിശല്യം വളരെ കൂടുതലാണ് അവിടെ.
2: ആ
0: എലിശല്യം ഉണ്ട്, കാരണം നമ്മൾ ഈ വേസ്റ്റ് അവിടെ ഇട്ടിട്ട് പോവും. പലരുടെയും പ്രശ്നമാണ് ഫുഡ് വേസ്റ്റ്.
2: എലിയെ കഴിക്കാനാണ് പാമ്പ് വരുന്നത്, അതെ, വേറെ നമ്മളെ കടിക്കാനല്ല. അപ്പൊ ഇത്തരം കാര്യങ്ങള് ശ്രദ്ധിക്കുകയാണെങ്കിൽ അതുകൊണ്ടാണ് ഈ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു പ്രാധാന്യം വരുന്നതേ. ഈ എലികള് എന്നുള്ളതല്ല പ്രശ്നം, ആ ഭാഗം ക്ലീൻ ചെയ്യുന്നത് ഡെയിലി റൊട്ടീനായിട്ട് ചെയ്യണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എലികൾ അവിടെ വരില്ല. ഇത് കപ്പലിനെ തന്നെ കിട്ടുന്നോണ്ടാണല്ലോ അത് വരുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഒരു സേഫ് ആയിട്ടുള്ള കടപ്പുറം ഉണ്ടാകുകയും കൊച്ചുപിലാമോട് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ മുണ്ടയ്ക്കലും അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം തന്നെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് നമുക്ക് അതുപോലെ ടെൻഷൻ റിലീവ് ചെയ്യുന്ന സ്ഥലങ്ങളുമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. അതിന് ആണ് കോർപ്പറേഷൻ മെനക്കെടേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
0: ഓക്കെ ഓക്കെ ഡോക്ടർ, സന്തോഷം. ശരിയാണ്, നമ്മൾ ഈ ബീച്ചിലൊക്കെ പോകുന്നത് എത്ര മനോഹരമായിട്ട് കടൽ ആസ്വദിക്കാനാണ്. അതൊരു എന്താ പറയുക, വിഷമിക്കുന്ന ഒരു സാഹചര്യമായിട്ട് തിരിച്ചു. പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ, കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഇതേ കൊല്ലം ബീച്ചിനെ കുറിച്ച് ഞാൻ കേട്ടൊരു കാര്യം, അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുകയാണ്. പക്ഷെ എങ്കിലൊരു അവിടുത്തെ ലൈഫ് ഗാർഡും അല്ലെങ്കിൽ സന്ദർശകരുമായിട്ടും ഉണ്ടായ ചെറിയ വാക്ക് തർക്കങ്ങളുടെയൊക്കെ ഒരു ആ ഒരു വാർത്ത ഞാൻ കണ്ടത് എൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം പറയുന്നതാണ്. അതിൻ്റെ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. ആ ഒരു കുട്ടി ഒരിടത്ത് നിൽക്കുന്നു, അതിൻ്റെ പാരൻസ് മറ്റു സ്ഥലത്താകുമ്പോൾ അതുമായി ഉള്ള ഒരു തർക്കമായിരുന്നു നടന്നതെന്നുള്ളതായിരുന്നു ആ ഒരു വാർത്ത. അത് പക്ഷേ ആ ഒരു വാർത്ത ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നില്ല. പക്ഷെ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും ചെല്ലുമ്പോൾ കുട്ടികളും അല്ലെങ്കിൽ പാരൻസും നിങ്ങളുടെ ശ്രദ്ധ കുട്ടികളിൽ എപ്പോഴും ഉണ്ടാകണം. അവരെ കുട്ടികൾ അവരൊന്ന് ഓക്കെ അവർ ഈ പറയുന്ന പോലെ തെരയിൽ ഇറങ്ങട്ടെ അല്ലെങ്കിൽ കാല് നനയ്ക്കട്ടെ എന്ന് നമ്മൾ ചിന്തിക്കാതിരിക്കുക. കാരണം കൊല്ലം ബീച്ച് ഏറ്റവും നമ്മുടെ കേരളത്തിൽ അപകടം പിടിച്ച ബീച്ചുകളിൽ ഏറ്റവും മുന്നിൽ എന്ന് നമുക്ക് പറയേണ്ടി വരും കൊല്ലം ബീച്ച്. അതൊന്ന് നമുക്ക് വളരെ ശാന്തമായിട്ടാണ് ഈ കൊല്ലം ബീച്ച് നമുക്ക് കാണുമ്പോൾ തോന്നുന്നതെങ്കിൽ പോലും ഏത് സമയവും ഇതിൻ്റെ ഒരു ഗതി മാറുന്നതോടൊപ്പം തന്നെയാണ് ഇതിൻ്റെ അടി ഒഴുക്ക് വളരെ ശക്തമാണ്. അപ്പം നമ്മൾ എങ്ങാനും കാലൊന്നും വഴുതി പോയാൽ നമ്മൾക്കൊരു രക്ഷയില്ലാത്തൊരവസ്ഥയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, മുകളിൽ വളരെ ശാന്തമായിട്ട് നമുക്ക് തോന്നിയാൽ പോലും ഉള്ളിലേക്ക് അതല്ല, അതല്ല അതിൻ്റെ കൊല്ലം ബീച്ചിൻ്റെ ഒരു ഘടന എന്ന് തന്നെ പറയുന്നത്. അതുകൊണ്ടാണ് വളരെയധികം ഒരു അപകടം ഉണ്ട് നമ്മുടെ കൊല്ലം ബീച്ചിന്. അതുകൊണ്ടാണ് അവിടെ കുളിക്കുന്നതിനും പല സ്ഥലങ്ങളിലും ഇറങ്ങുന്നതിനും ഒക്കെ ഒരുപാട് കർശന നിർദ്ദേശം തന്നിട്ടുള്ളത്. അത് പലപ്പോഴും അവഗണിക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ അവിടെ ചെന്നപ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുക. മറ്റ് ബീച്ചുകളെ സമീപിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കൊല്ലം ബീച്ചിനെ കാണരുത്. നമുക്കറിയാം പല ബീച്ചുകളും ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും, കുളിക്കാൻ പറ്റും, കാല് നനയ്ക്കാൻ പറ്റും, ഇതിനുള്ള സൗകര്യങ്ങളുള്ള ബീച്ചുകൾ വേറെയുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് ദൂരെ നിന്ന് കടൽ ആസ്വദിക്കുന്നതാണ് നമ്മുടെ കൊല്ലം ബീച്ചിനെ സംബന്ധിച്ച് ഏറ്റവും സേഫായിട്ടുള്ള ഒരു കാര്യം. അല്ലെങ്കിൽ തന്നെ അവിടെ ലൈഫ് ഗാർഡുകൾ പറയുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് പോയാലും പിന്നെ അത്രയും പ്രശ്നമില്ല. പക്ഷേ എങ്കിൽ പോലും കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ അത്രയും ശ്രദ്ധ. നമ്മൾ കുട്ടികളെ ഒരിടത്ത് നിർത്തിയിട്ട് ഏറ്റവും അപകടം പിടിച്ച കാര്യം സെൽഫി എടുക്കാനായിട്ട് ചെന്ന് നിൽക്കുന്ന കാര്യമാണ് കേട്ടോ. ഈ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടലിൻ്റെ ആ ഭാഗത്തേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലും. ഇറങ്ങി ചെന്ന് നമ്മൾ തിരിഞ്ഞ് നിന്ന് ഇങ്ങനെ കടൽ കിട്ടുന്ന രീതിയിലായിരിക്കാം സെൽഫി എടുക്കുന്നത്. ഈ എടുക്കുന്ന സമയത്തായിരിക്കും പലപ്പോഴും നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കാതെ പോകാറുണ്ട്. നമ്മുടെ കാല് ചിലപ്പോൾ ഒരു തിര അടിക്കുന്ന സമയത്ത് നമ്മൾ വീണു പോകാറുണ്ട്. തിരയുടെ കൂടെ നമ്മൾ പോകാനുള്ള സാധ്യത വളരെ കുറവ്. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അടിയൊഴുക്ക് ഭയങ്കരമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കില്ല. നമുക്ക് പെട്ടെന്ന് നിൽക്കുന്ന ആ ഒരു മണ്ണ് പോലും ഒലിച്ചു പോകുന്ന ഒരു രീതിയായിരിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. അപ്പം ഇതെല്ലാം നിങ്ങൾ കൊല്ലം ബീച്ചിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അവിടെ ചെന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നത് അത്ര സേഫ് അല്ല. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ പറയുമ്പോഴും ഓ ഇതൊക്കെ എന്താണ്, ഇതൊക്കെ ഞാൻ എന്തും ചെയ്യാം എന്ന് കരുതുന്നു വിചാരിക്കുന്നവരോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കുക, ഇതാണ് നമ്മുടെ കൊല്ലം ബീച്ചിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. കാണുക, ദൂരെ നിന്ന് കാണുക, ആസ്വദിക്കുക. എങ്കിലും അവിടുത്തെ സുരക്ഷയെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു ഇടവേള.
3: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
4: നിയമം എന്നത് വക്കീലന്മാർക്കും കോടതികൾക്കും മാത്രം അറിയേണ്ട ഒന്നല്ല.

0: അറിവില്ലായ്മ നിയമത്തിന് മുന്നിൽ ഒരു ഒഴിവ് കഴിവല്ല.
1: അതുകൊണ്ട് നമുക്ക് നിയമം ലളിതമായി പഠിക്കാം.
0: എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9:30 പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും ഉച്ച കഴിഞ്ഞ് 3:00.
2: ഓക്കെ, അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞും തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. കൊല്ലം ബീച്ച് അല്ലേ, എത്ര മനോഹരമായ കൊല്ലം ബീച്ച്, അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാം. നമുക്ക് കോളിലേക്ക് പോകാം, നോക്കാം ആരാണെന്ന്.
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: ഓക്കെ, പേര് പറയാമോ?
3: പറയാമല്ലോ.
2: ആ ബാസുരൻ ചേട്ടാ, സുഖമാണല്ലോ അല്ലേ? സന്തോഷമായിരിക്കുന്നു ബാസുരൻ ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ കൊല്ലം ബീച്ചിനെ കുറിച്ച് എന്താണ് തോന്നിയിട്ടുള്ള ബാസുരൻ ചേട്ടാ?
3: കൊല്ലം ബീച്ച് ഇപ്പം വളരെ അപകടകരമായ സ്ഥിതിയിലാണല്ലോ.
2: അതെ അതെ, ശരിയാണ്, അതാണ് പ്രശ്നം.
3: ചെറുപ്പകാലം തൊട്ട് നമ്മൾ അവിടെ പോകുന്നുണ്ട്, പോകുന്ന എപ്പോഴും പോകാറുള്ളതാ. ഇന്നലെയും മിനങ്ങാൻ നോക്കി പോയിട്ടുള്ളതാ.
2: ഓക്കെ,
3: നമ്മുടെ പിന്നെ മുൻകാലത്തുള്ളത് പോലൊരു പിന്നെ ഈ തീരം നമുക്ക് കൊല്ലം കടലിനോട് ചേർന്നില്ല. ഭൂരിഭാഗം സ്ഥലങ്ങളും ഈ കടൽ കവർന്നെടുത്തി നാമമാത്രമായ ഒരു ഭാഗം മാത്രമേ ആളുകൾക്ക് ചെന്നിരിക്കുവാനും. ഇതിനകത്ത് നമ്മുടെ ഈ ആളുകൾ ഈ ശനി ഞായർ ദിവസങ്ങൾ ഹോളിഡേയ്സിലൊക്കെ വരുന്ന ആളുകൾ അമിതമായി ഈ അവിടെ നിർത്തിയിരിക്കുന്ന സുരക്ഷാ ജീവനക്കാരെ പോലും അംഗീകരിക്കാതെ, അതുപോലെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾ നോക്കാതെ ഈ കടലിലേക്ക് കടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടാകും. ചില ആളുകൾ അഹങ്കാരമായി തന്നെ ചെയ്യുന്നത്. അതിൻ്റെതായ ബുദ്ധിമുട്ട് നമ്മളെ കൊല്ലം തീരത്തുണ്ട്. കൊല്ലം തീരത്ത് നമ്മുടെ ബ്രേക്ക് വാട്ടർ വന്നതിന് ശേഷം താങ്ങി മുതൽ വാടിയിൽ വരെയുള്ള പ്രദേശത്ത് ഈ കടലിന്റെ ഒരു അടുത്ത ക്ഷോഭമുണ്ട്. തിരമാലകൾ കഠിനമായി കടന്നു വരുന്ന അവസ്ഥയുണ്ട്. പണ്ട് അത്രയും പിന്നെ കഠിനമായ തിരമാലകൾ വരുമായിരുന്നില്ല.
2: കേട്ടോ, മനസ്സിലായി.
3: ഹലോ,
2: കേക്കുവാണ്, കേക്കുവാണ്
3: വരുമായിരുന്നില്ല. ഇപ്പൊ നമുക്ക് വന്നത് ഈ ബ്രേക്ക് വാട്ടർ വന്നതിന് ശേഷമാണ് കൊല്ലം തീരം. നമ്മുടെ പണ്ട് ആളുകൾ ഈ വിശേഷ ദിവസങ്ങൾ അല്ലെങ്കിൽ അല്പം വിനോദത്തിന് വേണ്ടി സമയം കണ്ടെത്തുന്ന കൊല്ലം ബീച്ച് ഇപ്പം അപകടകരമായ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. മാത്രമല്ല, നമ്മുടെ ഈ പിന്നെ ഈ ഭരണകൂടത്തിന്റെ കുറ്റകരമായ അനാസ്ഥ ഇക്കാര്യത്തിലുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ വരുവാൻ, ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുവാൻ സാധ്യതയുള്ള ഒരു പ്രദേശമാണ് കൊല്ലം പട്ടണം. അഷ്ടമുടിക്കായലും അതുപോലെ തന്നെ അറേബ്യൻ സമുദ്രവും അതുപോലെ തന്നെ സമതലവും മലനാടും ഒക്കെയുള്ള ഈ പ്രദേശം അത് വേണ്ട വിധത്തിൽ സംരക്ഷിക്കുകയും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ കാലാകാലങ്ങൾ ചെയ്യുകയും ചെയ്യാത്തതിന്റെ പേരിൽ വലിയ ബുദ്ധിമുട്ടുകൾ നമുക്ക് അക്കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ തന്നെ ആരൊക്കെയോ സംസാരിക്കുന്നുണ്ട് കൊല്ലത്ത് പിന്നെ വ്യാപാരികൾ, അവർ തന്നെയാണ് അവിടുത്തെ പ്രധാനമായൊരു, ഞാനൊരു പിന്നെ തൊഴിലാളി വിരുദ്ധനൊന്നുമല്ല, പക്ഷേ അത് പിന്നെ സുരക്ഷിതമായി സംരക്ഷിക്കുന്ന കാര്യത്തിൽ അവരുടെയൊക്കെ കുറ്റകരമായ അനാസ്ഥയുണ്ട്. അവിടുത്തെ കച്ചവടക്കാർ അവർ അരിവ് ചേർന്നല്ല, കടലിന്റെ അടുത്ത് വരെയാ കൊണ്ടുപോയി ഓരോ ഹട്ട് കെട്ടി അല്ലെങ്കിൽ പിന്നെ ഒരു ടാറപ്പായി വിരിച്ച് കട കെട്ടി വിശാലമായി നമ്മുടെ ഉത്സവപ്പറമ്പിലെ ആശ്രാമ മൈതാനത്ത് ഒരു ടെന്റ് അടിക്കുന്ന പോലെയൊക്കെയാണ് നമ്മുടെ കൊല്ലം കടപ്പുറത്ത് ഇപ്പോൾ കച്ചവടക്കാർ കടൽപ്പുറം കൈയടക്കിയിരിക്കുന്നത്. അതൊക്കെ അതിന്റെ സുരക്ഷയെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ കൊല്ലം മഹാത്മാഗാന്ധി പാർക്ക്, മഹാത്മാഗാന്ധി പാർക്ക് നശിച്ചു നാമാവശേഷമായി, അത് നിഴയന്തുകൾ ഇങ്ങനെ ഇറങ്ങി ആളുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ മാറണം. ഈ സുരക്ഷിതത്വം സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഭരണകൂടമാണ് ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. അതുപോലെ തന്നെ ആ പ്രദേശത്ത് അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ആളുകൾക്ക് പങ്കുണ്ട്, അതിൽ ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഇതാണ് എനിക്ക് കൊല്ലം ബീച്ചിനെ കുറിച്ച് പറയാനുള്ളത്.
2: ഇതിനകത്ത് ഒരു വികസന പദ്ധതിക്ക് വേണ്ടി ഇപ്പൊ അങ്ങനെ ഒരു സർക്കാർ അങ്ങനെ കുറെ ആലോചനകളുണ്ടല്ലോ, കൊല്ലം ബീച്ചിന്റെ നവീകരണം, അതിന്റെ വികസനം എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ആലോചനയുണ്ട്. അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കൊല്ലം, അതായത് ടൂറിസവുമായി ബന്ധപ്പെട്ട് തന്നെ അതിന്റെ ഒരു വികസനവുമായി കുറെ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ആധുനിക രീതിയിലുള്ള നടപ്പാതകൾ അല്ലെങ്കിൽ ഭിത്തികൾ, ചിത്രപ്പണിയോടുകൂടിയ ഭിത്തികൾ, ഇതൊക്കെ അതിൽ പറയുന്ന കാര്യമാണ്. പക്ഷെ ഇതൊക്കെ നമ്മളും ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോ, അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ശംഖുമുഖം പോലെ അല്ലേ, നമുക്ക് ഒരു ബീച്ച് ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊല്ലം പോയമ്പോൾ അവസ്ഥ, ഇതൊക്കെ നമുക്ക് ചെന്ന് ഇരുന്ന് കാണാനും അതേപോലെ നല്ല നല്ല ഭിത്തികളിൽ നല്ല നല്ല ചിത്രങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഇരിപ്പിടങ്ങളും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഇതൊരു
3: കൊല്ലം ബീച്ചിനോട് ചേർന്നുള്ള മഹാത്മാഗാന്ധി പാർക്ക് അതിന് ഉപയുക്തമായ ഒരു സ്ഥലമായിരുന്നു ശ്രീലക്ഷ്മി, അത് നശിപ്പിക്കുക ചെയ്തത്. അതിനകത്ത് ഈ കച്ചവടലാക്ക് വന്നതിന് ശേഷമാണ് ആ പാർക്ക് അങ്ങനെയായത്. മുമ്പ് നമുക്ക് സൗജന്യമായി കിട്ടുന്നു എന്നാൽ ഇത്രയും റോസാ ചെടികൾ ഉണ്ടായിരുന്ന ഒരു ഒരു പാർക്ക് കേരളത്തിൽ മറ്റെവിടെ ഉണ്ടാകുമായിരുന്നു.
2: ശരിയാണ്, ശരിയാണ്.
3: അതുപോലെ തന്നെ ഈ വിവിധ തരങ്ങളിലുള്ള ഈ ഈ അലങ്കാര ചെടികൾ കൊണ്ട് സമൃദ്ധമായിരുന്നു നമ്മുടെ കൊല്ലം ബീച്ച്, കൊല്ലം മഹാത്മാഗാന്ധി പാർക്ക്. ആ പാർക്ക് കച്ചവട ലക്ഷ്യം, ഈ വാണിജ്യ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാരികൾ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ചില ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ആ ദുസ്തുതി ഉണ്ടായിരിക്കുന്നത്.
2: അല്ല, അത് മാറ്റം വരുമോ? അതാണ് നമുക്ക് നമ്മളുടെ ഏറ്റവും വലിയൊരു ചോദ്യം. അതിനൊരു മാറ്റം വരുമോ?
3: മാറ്റം പറഞ്ഞു അതിന് നമുക്ക് നിർദ്ദേശമുണ്ട്. ഞാൻ പറയാം, കൊല്ലം പിന്നെ മഹാത്മാഗാന്ധി പാർക്ക്, മഹാത്മാഗാന്ധി പാർക്കും ബീച്ചുമാണ് കൊല്ലത്തെ ആളുകൾ വിനോദത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. ഞങ്ങളുടെ കൊച്ചുനാളിൽ എന്റെയൊക്കെ ചെറുപ്പകാലത്ത്, ശ്രീലക്ഷ്മിക്ക് അറിയാമല്ലോ, 1966 ഡോക്ടർ സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആയിരുന്നു ഇന്ത്യയുടെ. അന്ന് ഉദ്ഘാടനം ചെയ്തപ്പോ നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കൊച്ചു സ്കൂളുകൾ, എൽ പി സ്കൂളുകളിലെയും യു പി സ്കൂളുകളിലെയും അധ്യാപകരെന്ന കുഞ്ഞുങ്ങളെ ഈ പിന്നെ വിനോദസഞ്ചാരത്തിന് കൊണ്ടുവരുന്ന പ്രധാനമായ ഒരേ ഒരു സ്ഥലം ഇതാ നമ്മളെ കൊല്ലം മഹാത്മാഗാന്ധി പാർക്കും ബീച്ചുമായിരുന്നു. അതിന് മാറ്റമുണ്ടായി. ആ മാറ്റം എന്ന് പറയുന്നത് വാണിജ്യ ലക്ഷ്യം വന്നതിന്റെ പേരില്ല ഭരണാധികാരികൾക്ക്. ഇപ്പോൾ നമ്മുടെ പാർക്ക് നവീകരിച്ചതിന് ശേഷം ആ പാർക്കിലേക്ക് പ്രവേശന സൗജന്യമായി. അത്യാവശ്യമായ ആളുകൾക്ക് വേണ്ട രണ്ടു മൂന്ന് കിയോസ്കുകൾ, കാപ്പിയോ ചായ അതുപോലുള്ള എന്തെങ്കിലും സ്നാക്സിനു വേണ്ടി രണ്ടു മൂന്ന് കിയോസ്കുകൾ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ അതിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള അമ്യൂസ്മെന്റുകൾ സംഘടിപ്പിക്കുന്നതും ചെയ്യുന്നതല്ലാതെ അതിനകത്തേക്ക് കയറുന്നതിന് കാശ്, ഓരോ ഭാഗത്തേക്കും ടിക്കറ്റ് റേറ്റ് വെച്ച് നടത്തുന്ന സമ്പ്രദായം അവസാനിപ്പിച്ചാൽ അത് വീണ്ടും നമുക്ക് നല്ല നിലയിൽ കൊണ്ടുപോകാൻ കഴിയും. കൊല്ലത്തെ പിന്നെ ബീച്ചിനോട് ചേർന്നുള്ള എല്ലാ കടകളും അവിടുന്ന് മാറ്റിയിട്ടത് കിയോസ്കുകളാക്കി, ഒരേ രൂപത്തിലുള്ള ഓരോ പിന്നെ കടകളാക്കി മാറ്റി, അത് നമ്മുടെ ഇപ്പോൾ പടികൾ സ്റ്റെപ്പ് കെട്ടിയിരിക്കുന്ന ഭാഗത്തേക്ക് നിരയായി വെച്ചാൽ കൊല്ലം ബീച്ചിന്റെ സൗന്ദര്യം തന്നെ മാറും.
2: അതിന് നമ്മളെ ഈ ഭരണാധികാരികൾ അല്ലെങ്കിൽ നമ്മളുടെ കോർപ്പറേഷനും ഒക്കെ ഇതിന് മുൻകൈ എടുക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് അല്ലേ? ഇത് നമ്മളീ പറയുന്ന പോലെ അവർക്കും അവരുടെ ഒരു വരുമാന മാർഗമാണല്ലോ അവിടെ കച്ചവടം ചെയ്യുന്നവരുടെ. ഒരു കാലങ്ങളായി അവരതിനെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണല്ലോ.
3: ഞാൻ പറയട്ടെ, അവരെ ആരെയും ഒഴിവാക്കരുത്. അവരെയൊക്കെ ആ നമ്മുടെ ആ ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുന്ന സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, കടപ്പുറത്ത് കടലിലേക്ക് ഇറങ്ങും, നമ്മുടെ മണ്ണത്തിട്ടിലേക്ക് ഇറങ്ങുന്ന ബീച്ചിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകൾ, ആ സ്റ്റെപ്പുകളുടെ അരികിലായി ഒരേ രൂപത്തിലുള്ള കടകൾ കെട്ടി, കടകൾ എന്ന് പറഞ്ഞാൽ കിയോസ്കുകൾ ഉണ്ടാക്കി, ഒരേ രീതിയിലുള്ള ബങ്കുകൾ ഉണ്ടാക്കി ഇവരെ എല്ലാം അവർ പുനരധിവസിപ്പിക്കണം. ജനം വിനോദത്തിനായി വരുന്ന ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിൽ കട കെട്ടി അവിടെ ബജി, മുളക് ബജി ഉണ്ടാക്കി, ചക്ക ബജി ഉണ്ടാക്കി, അതിന്റെ അവശിഷ്ടങ്ങൾ അവിടെ ഇട്ട് അത് നശിപ്പിച്ച് ആ പ്രദേശത്തിന്റെ പിന്നെ പ്രദേശത്തിന്റെ പരിസര മലിനീകരണം ഉണ്ടാക്കുന്ന സംവിധാനം മാറിയിട്ട് ഇതെല്ലാം കടലിന്റെ മണൽത്തടികൾ മണൽത്തടിയിൽ നിന്ന് മാറണം. മാറിയിട്ടെങ്കിൽ ഇങ്ങനെ അരികിന് വരണം. മഹാത്മാഗാന്ധി പാർക്കിന്റെ റോഡ് കഴിഞ്ഞാൽ കാണുന്ന ആ സ്ഥലത്ത് നിരനിരയായി അങ്ങേയറ്റം ഇങ്ങേയറ്റം കിയോസ്കുകൾ ഒരേ നിലയിലുള്ള സ്ഥാപിച്ച് വളരെ മനോഹരമാക്കി നമ്മുടെ ഭരണാധികാരികൾ അവർക്ക് കൊടുത്തിട്ട് അവരുടെ വേണമെങ്കിലും ഒരു പിന്നെ അതിനുവേണ്ടിയുള്ള ഒരു വാടക ഈടാക്കിക്കൊള്ളട്ടെ.
2: ശരി, അല്ല അത് അതാണ് ശരിയാണ്, അതിൽ വരണം, മാറ്റം വരണം. നമ്മൾ ഈ പറയും പോലെ എല്ലാത്തിനും അതിന്റേതായ ഒരു ഭംഗിയും ആ ബീച്ചിന്റെ ഒരു ഭംഗി അല്ലെ സൗന്ദര്യം നമുക്ക് നന്നായി ആസ്വദിക്കാൻ വേണ്ട കാര്യങ്ങൾ കൂടി ഉണ്ടാവണം. ആളുകൾ കൂടുതൽ പേർ
3: എത്തുമ്പോൾ പിന്നെ കോട്ടയ്ക്കകത്ത് നിന്ന് അങ്ങോട്ട് പോകുമ്പോ പയ്യെ നമ്മുടെ ബീച്ചിൽ കൂടി ഒന്ന് സഞ്ചരിക്കണം, വൈകുന്നേരം സ്കൂട്ടറിൽ ഒന്ന് പോകണം.
2: ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് അല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പോകുന്ന സ്ഥലമാണ് എന്നുള്ളത്. അതാണല്ലോ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്, എനിക്കത് മനസ്സിലാവുന്നുണ്ട്. അതാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ
3: ചേട്ടാ, നമുക്ക് കൂട്ടായിട്ട് ഈ യജ്ഞം വിജയിപ്പിക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായിട്ടൊരു ശ്രമം നടത്താം.
2: ഓക്കെ, സന്തോഷം, സന്തോഷം സംസാരിക്കാൻ സാധിച്ചത് ബാസ്റ്റർ ചേട്ടാ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോൾ എത്തിയിട്ടുണ്ട്, നമുക്ക് കോളിലേക്ക് പോകാൻ നോക്കാം ആരാണെന്ന്. ഹലോ,
4: ഹലോ, നമസ്കാരം.
2: നമസ്കാരം,
4: തിരുമല വരെ
2: സ്വാഗതം പരിപാടിയിലേക്ക്.
4: എന്താണ് ഈ വഴിവാണിഭക്കാരുടെ?
2: കൊല്ലം ബീച്ചിന്റെ സുരക്ഷ, അതാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.
4: കൊല്ലം ബീച്ചിന്റെ,
2: കൊല്ലം ബീച്ച് വിഷയം കേട്ടില്ലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, കൊല്ലം ബീച്ച്
4: വളരെ കുറവല്ലോ.
2: ഓക്കെ, കൊല്ലം ബീച്ചിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ബീച്ച് അവിടുത്തെ സുരക്ഷ പറഞ്ഞോളൂ. ഞാൻ പറയുന്ന
4: കേട്ടില്ല എങ്കിലും ഞാൻ കേട്ടോണ്ട് പറയാണ്.
2: എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ മൊബൈൽ റേഞ്ച് പ്രശ്നമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു.
4: പല അപകടങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാലും വരുന്നവരൊന്നും ശ്രദ്ധിക്കല്ല. ഈ അടുത്ത സമയത്ത് ലൈഫ് ഗാർഡുമായിട്ട് എന്തോ വാക്കുകാർക്ക് ഉണ്ടായി എന്ന് പറയുന്നത് ഇയാളുടെ ഭാഗത്തുള്ള കുഴപ്പമാണ് എങ്കിൽ പോലും അത് ലൈഫ് ഗാർഡിന്റെ ഭാഗത്ത് അങ്ങനെ ഉണ്ടാവത്തില്ല. ജനങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. പിന്നെ കൂടാതെ ഈ കൈയേറുന്ന ഈ കടകള് അത് എവിടെ ആയിരുന്നാലും അവര് എല്ലാ സ്ഥലത്തുകളിലും ഉള്ളതാണ്. ഏത് ജില്ലയിൽ പോയാലും ഇന്ത്യക്ക് കേരളത്തിന് വെളിയിൽ പോയാലും ഇങ്ങനെയൊക്കെയുള്ള കച്ചവടമുണ്ട്. പക്ഷേ ഇത് പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ഒരിടത്ത് ബീച്ചിലായാലും കോൺവെന്റ് റോഡിലായാലും ഹോസ്പിറ്റൽ റോഡിലായാലും എവിടെ ആയാലും ഇത് എടുത്തു മാറ്റും എന്ന് പറയുന്നില്ല. അവർക്ക് പ്രത്യേക കച്ചവടം നടക്കുന്ന ഒരു ഏരിയ അവർക്ക് കൊടുക്കണം. ആൾക്കാര് ഇവര് വന്നിരിക്കുന്നത് ഈ കൂടുതൽ കച്ചവടം വെക്കണം. പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കട തുടങ്ങും, കട ചെറിയ രീതിയിൽ തുടങ്ങിയ ശേഷം പിന്നെ അങ്ങോട്ട് ചാച്ചിറക്കും, പിന്നെ അത് റോഡിലോട്ടങ്ങ് പോവും, കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് വരും, ആശുപത്രിയിലാണെങ്കിൽ ആംബുലൻസ് വന്ന് തിരിയാൻ ഇല്ലാത്ത സ്ഥലം ആ രീതിയിൽ വരും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങനെ കൂടുതൽ ഇറക്കുക, അതൊക്കെ ശ്രദ്ധിക്കാത്തതിന്റെ മോണിറ്ററേഷൻ ഇല്ലാത്ത മോണിറ്ററില്ലാത്തതിന്റെ കുഴപ്പമാണ്. അവിടെ കണ്ട് കട തുടങ്ങാൻ സാങ്ഷൻ കൊടുത്തിട്ടുണ്ടോ, പിന്നെ ഇതൊക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കാത്തതിന്റെ കുഴപ്പമാണ് ഇത് കൂടുതൽ കൂടുതൽ കൂടി വരുന്നത്. പിന്നെ അവസാനം അത് നമുക്ക് മാറ്റാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് മാറും. പിന്നെ ജനങ്ങളുടെ കൈ കൂടുതൽ പ്രശ്നങ്ങൾ വരുമ്പോൾ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടിയിട്ട് ചുമ്മാ കുറച്ച് ആൾക്കാരെ എടുത്ത് അങ്ങോട്ട് മാറ്റും. പിന്നെ രണ്ടു ദിവസം കഴിയുമ്പോൾ വീണ്ടും അത് പഴയപടി വരും. എല്ലാ കാര്യങ്ങളും ഏത് സർക്കാർ ഭരിച്ചാലും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനൊക്കെ ഒരു പരിഹാരം വേണം. ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെവിടെയോ കച്ചവടം ചെയ്തിട്ട് അത് കഴിയുന്നതും അവർക്ക് പ്രത്യേക സ്ഥലം കൊടുത്താൽ അത് ഏറ്റവും നല്ലത് തന്നെയാണ് എന്റെ അഭിപ്രായം.
2: സന്തോഷം അപ്പോ സംസാരിക്കാൻ സാധിച്ചില്ല. കേട്ടുകൊണ്ടിരിക്കുന്ന മിണ്ടിയും പറഞ്ഞ തത്സമയ ഫോണിംഗ് പ്രോഗ്രാമാണ്. നമ്മൾ വീണ്ടും അടുത്തൊരു കോളിലേക്ക് പോവാണ്. നോക്കാം ആരാണ്. നമുക്ക് കൊല്ലം ബീച്ചിന്റെ സുരക്ഷയാണ് ഇന്ന് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ബീച്ച് ഏറ്റവും കൂടുതൽ നമ്മളെ കൊല്ലംകാരെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലം, ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നതല്ലേ, ഒരല്പം വിശ്രമിക്കാനും ശാന്തതയ്ക്കും സമാധാനത്തിനും ഒക്കെ വേണ്ടിയിട്ട് പോകുന്നത്, കടൽ ആസ്വദിക്കാൻ പോകുന്നവർ, അങ്ങനെ എത്ര പേരാണ് നമ്മുടെ കൊല്ലം ബീച്ചിലേക്ക് വരുന്നത്. എന്നെ സംബന്ധിച്ച് കൊല്ലത്തിലെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം, ഏറ്റവും മനോഹരമായ സ്ഥലം. പക്ഷെ അതിൻ്റെ ആരും മനോഹാരിത നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷ നഷ്ടപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് മാറ്റം വരണം. അതാണ് നമ്മളെ ഈ ഒരു പരിപാടി ഏറ്റവും വലിയ ഉദ്ദേശം തന്നെ. ഓക്കെ, നോക്കാം നമുക്ക് അടുത്ത ഒരു കോൾ ഉണ്ട്. ഹലോ,
5: ശ്രീലക്ഷ്മി നമസ്കാരം.
2: നമസ്കാരം, ഇതാരാണ്?
5: ഞാൻ ദേവലക്കര കോളേജിൽ വിളിക്കുന്നത്.
2: രാജീവ്. പറയൂ രാജീവ്.
5: തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ച ഈ വിഷയം അല്ല കാര്യം. ഇതിനു മുമ്പ് നമ്മൾ ഈ വിഷയം ബീച്ചിനെ പറ്റി, നമ്മുടെ കൊല്ലം ബീച്ചിനെ പറ്റി ഇതിനെ വിശദമായി.
2: രാജീവ് ഉദ്ദേശിച്ച വിഷയം എനിക്കറിയാം, പക്ഷെ അത് നമ്മൾ ഇന്ന് എടുത്തിട്ടില്ല. എന്തായാലും ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരട്ടെ.
5: അല്ല, ഞാനത് ജസ്റ്റ് എടുക്കുന്നത് മറ്റൊന്നും പറയാം, നമ്മള് ദേശീയത പറയാണ്, ദേശീയ വിരുദ്ധം പറയല്ല. നമ്മുടെ ദില്ലി തലസ്ഥാനം നമ്മള് നേപ്പാളാക്കും ബംഗ്ലാദേശ് ആക്കും എന്നൊക്കെ ഒരുപാട് ചെറുപ്പക്കാര് ഈ സോഷ്യൽ മീഡിയയിലൂടെ അവിടെ ആ സമരം നടത്തി ഇപ്പോഴൊക്കെ പറഞ്ഞു, അതൊക്കെ വളരെ തെറ്റാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ
2: പ്രധാനമന്ത്രി രാജീവ് നമ്മുടെ വിഷയം പറയാ, ഇന്നത്തെ വിഷയം അതല്ല
5: വിഷയം.
2: അല്ല, നമ്മൾ അതിനുള്ള ഒരു സമയം നമ്മൾ, ഞാൻ പറഞ്ഞല്ലോ, അതിനുള്ളൊരു സമയം തരുമ്പോൾ അത് സംസാരിക്കുക. നമ്മുടെ വിഷയത്തിൽ നിന്നും മാറിപ്പോവാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു വിഷയമല്ലേ സംസാരിക്കുന്ന, കൊല്ലം ബീച്ച്, അതിനെ കുറിച്ച് പറയും. പറഞ്ഞു
5: അന്നേരം ഈ ബീച്ച് നമ്മുടെ കൊല്ലം ബീച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ലോകത്തിന്റെ കാലാവസ്ഥയിലുണ്ടായ അതിശക്തമായ വ്യതിയാനം, അതായത് പറയുന്നത് കേരളത്തിൽ തന്നെ ചതുപ്പ് സ്ഥലങ്ങളും അതായത് കടലിന്റെ തീരങ്ങൾ, കടപ്പുറം, നമ്മൾ ബീച്ച് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് വാക്കാണ്, നമുക്ക് മലയാളത്തിൽ പറഞ്ഞ കടൽ തീരങ്ങളല്ലേ കടപ്പുറം. ഈ സ്ഥലങ്ങളെല്ലാം ഏക്കറ കണക്കിന് സ്ഥലങ്ങളിൽ ഈ വരുന്ന ഇനി ഒരു 15, അതായത് കാലാവസ്ഥാ വ്യതിയാനത്തില് എൽനിനോ അങ്ങനെ കണ്ടു പറയുന്നത്, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അതിശക്തമായ ചരിത്ര പ്രധാനമായിട്ട് 42-39%, 48% വരെയൊക്കെ ഡിഗ്രി വരെ ചൂട് കൂടി ഈ കഴിഞ്ഞ ഈ കാലാവസ്ഥയിൽ ഇപ്പം അവിടെ ഇപ്പോഴും ചൂട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഇനി അടുത്ത ശൈത്യകാലം വരികയാണ്, തണുപ്പ് വരാൻ പോവുകയാണ്. അതായത് ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, അതെ ഒക്ടോബർ ആകുമ്പോഴേക്ക് തണുപ്പ് തുടങ്ങും. അന്നേരം ഈ കാലാവസ്ഥാ വ്യതിയാനത്തില് നമ്മുടെ കടൽ തീരങ്ങളിലെല്ലാം വെള്ളം കയറും, അതായത് വേലിയേറ്റം കയറും. ഇത് നമ്മൾ ഈ പത്രം വായിക്കുകയും സോഷ്യൽ മീഡിയ മൊത്തത്തിൽ ഇതിനെപ്പറ്റി കാലാവസ്ഥ നിരീക്ഷകർ പറയുന്നത് നമ്മൾ കേട്ടിട്ട് പറയുന്നതാണ്, നമ്മളെല്ലാം ചുമ്മാ വായി വരുന്നത് പറയുന്നതല്ല. ഇത് ഈ കടൽ തീരങ്ങളെല്ലാം ഇനി ഒരു വേലിയേറ്റം, ഇനി ഇപ്പൊ ഇപ്പോഴല്ല, ഇതിലും വരാൻ പോകുന്നത് ഈ ആഗസ്റ്റ് സെപ്റ്റംബറിൽ ഇതിനേക്കാട്ടും നല്ല വേലിയേറ്റം വരും. ഇനിയിപ്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ പോർട്ട് തുറക്കുന്ന സമയമാണല്ലോ എപ്പോഴും ഈ കോള് കയറിക്കൊള്ളുന്നത്.
2: അതെ,
5: ഈ മഴയുടെ കാലാവസ്ഥയുടെ അതി കഠിനമായ മഴ വരേണ്ടത് ഈ സമയത്ത് മഴ പെയ്യേണ്ട സമയത്ത് തന്നെ ഇപ്പൊ തന്നെ കർക്കിടക മാസത്തില് കാലവർഷം നല്ല രീതിയിൽ പെയ്യേണ്ടതാണ്. പക്ഷെ ആ മഴ ആ രീതിയിൽ ലഭിച്ചിട്ടില്ല. അതിന് തന്നെ ഗവൺമെന്റ്, നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കിടന്ന് വെള്ളം കുടിക്കുക.
2: ഇപ്പൊ നമ്മുടെ കൊല്ലം ബീച്ചിലെ ഒരു സുരക്ഷ, അതാണ് ഞാനിപ്പോ ഈ സംസാരിക്കുന്ന ഒരു വിഷയം. ഈ ഓക്കെ, ഞാനിപ്പോ പറഞ്ഞു വന്ന നമ്മുടെ സുരക്ഷയ്ക്ക്, ഇപ്പൊ ബീച്ച് എന്ന് പറയുന്നത് നമ്മൾക്ക് എന്താ പറയുക, ഒരു വിനോദസഞ്ചാരം, അല്ലെങ്കിൽ നമ്മളെ വിനോദസഞ്ചാരികൾ വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു വിനോദത്തിന് വരുന്ന ഒരു സ്ഥലമാണ്. അവിടെ നമുക്ക് ലഭിക്കേണ്ട ഈ പറയുന്ന കുറെ സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ, അതായത് നമ്മുടെ കേരളത്തെ വെച്ച് നോക്കുമ്പോൾ, നമ്മുടെ കൊല്ലത്തെ വെച്ച് നോക്കുമ്പോൾ തോന്നിയിട്ടുള്ള ഒരു കാര്യം ഒന്ന് പറഞ്ഞോളൂ.
5: അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കൊല്ലം ബീച്ച് ഈ പറയുന്ന 10-20 കൊല്ലത്തിന് ശേഷം വളരെ മാലിന്യവും ഉള്ള ചപ്പും ചവറും വാരിയിടുകയും, അതിന് ഈ പറയുന്നത് പോലെ അവിടെ വരുന്ന ജനങ്ങൾ അവിടുത്തെ ആഴം അറിയാതെ, നമ്മുടെ ഒരു ചോദാവിനെ ജൽബം പോയി, നമ്മുടെ കടപ്പുറത്ത് പോലെ കടൽ തീരങ്ങളിൽ ഒന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഉപ്പുവെള്ളത്തിൽ കാലൊന്നും നനയ്ക്കാൻ നോക്കും. അവരീ നനയ്ക്കാൻ നോക്കുമ്പോ അങ്ങനെ മനുഷ്യനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാത്തിലും ആകാംക്ഷയുള്ള വളരെ ആകാംക്ഷയോടെ കാണുന്നു. ഏത് വസ്തുവിനെയും കാണുമ്പോൾ നമ്മൾ അതിനോട് ഭയങ്കരമായ അങ്ങോട്ട് കാന്തം പോലെ നമ്മളെ വലിക്കുന്നത്. ഈ കടൽ തീരത്ത് ചെല്ലുമ്പോൾ നമുക്ക് അല്പം കൂടെ ഇറങ്ങിച്ചെല്ലാം, അല്പം കൂടെ ഇറങ്ങിച്ചെല്ലാം എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴാണ് ഈ മുങ്ങി മരണങ്ങളും അല്ലെങ്കിൽ തിരക്കകത്ത് പെട്ടുപോകുന്നത്. അത് പ്രത്യേകിച്ചും ഈ കൊച്ചു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ. ഇന്ന് വാർദ്ധക്യം ചെന്നവർക്ക് പിന്നെ ഒരു ഭയം കാണും, അവർക്കറിയാം കാര്യം കടലിലോട് കളിക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. അത് കൂടുതലും ഈ 20-30 വയസ്സിന് താഴോട്ടുള്ളവരാണ് ഇത് ആവേശം മൂത്ത് ഈ കടലിന്റെ തീരം, പ്രത്യേകിച്ച് നമ്മുടെ കൊല്ലം കടൽ തീരം ഇല്ല എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ആഴമുള്ള സ്ഥലമാണ്. അതായത് പിന്നെ ഇവര് ഈ പറയുന്ന നമ്മുടെ കോസ്റ്റ് ഗാർഡ്, നമ്മുടെ അവിടെ സംരക്ഷിക്കപ്പെടുന്നു, അതെ, അവര് ലൈഫ് ഗാർഡും അവരൊക്കെ പറയുന്നത് അനുസരിക്കുക. പിന്നെ അത് മാത്രമല്ല, ബീച്ചിൽ സൗകര്യങ്ങൾ ചെയ്യണം, അത് കോർപ്പറേഷനാണ് ചെയ്യേണ്ടത്. അവിടെ അവിടുത്തെ വൃത്തിയും അതും ഇതും ഒക്കെ ചുമ്മാ എഴുതി വെച്ചാ പോരാ. അവിടെ വരുന്ന ജനങ്ങളെ ബോധവൽക്കരിക്കാനും സാമൂഹ്യ സംഘടനകളെ നിരന്തരം അവരോട് പറയണം, ഇങ്ങനെ നമ്മൾ ചപ്പും ചവറും പ്ലാസ്റ്റിക്കും കടലിലും കടൽ തീരങ്ങളിലും കളയാൻ പാടില്ല, അതൊക്കെ സംരക്ഷിക്കുകയും നീ പറയുന്നത് പോലെ അവിടെ നമുക്ക് ഈ വരുന്നവർക്ക് ഇരിക്കാനും എടുക്കാനും ഉള്ള വെയിൽ കൊള്ളാതിരിക്കാനും
2: സൗകര്യമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്, സത്യമാണ്. കാരണം അവിടെ വരുന്നവർക്ക്, അതായത് നമ്മുടെ ആദ്യത്തെ ശ്രോതാവ് തന്നെ അത് പറയുകയുണ്ടായിരുന്നു, അവിടെ വരുന്നവർക്ക് അത് കടല് ആസ്വദിക്കാനുള്ള, നമുക്ക് ബെഞ്ചുകളുടെ എണ്ണം വളരെ കുറവാണ് അല്ലേ, ഇപ്പം നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാനും മഴ കൊള്ളാതിരിക്കാനും ഒക്കെ ഒരു ചെറിയ എന്തെങ്കിലും ഒരു സൗകര്യം കൂടി അവിടെ ഉണ്ടെങ്കിൽ അത് വളരെ മനോഹരമാണ്. ഇപ്പം രാജീവും അതാണ് എടുത്തു പറഞ്ഞത്, അത്രയും ഒരു സൗകര്യം കൂടി നമുക്ക് കൊല്ലം ബീച്ചിൽ ഉണ്ടാകേണ്ടതാണ്. നമുക്ക് അടുത്ത കോള് പോകുന്നതിന് മുമ്പ് ചെറിയ ഒരു ഇടവേള കേട്ടോ.
6: 2026 New Kia Seros.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: സ്ത്രീകൾക്കായി കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ ഒരുക്കുന്നു കൂടെയുണ്ട് ഞാൻ സഖി, ടിപ്സ് ഫോർ ലേഡീസ്. എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 11:50 പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാവിലെ 11:50. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഗീതു. കൂടെയുണ്ട് ഞാൻ സഖി.
3: കേട്ടുകൊണ്ടിരിക്കുന്നത് മിണ്ടിയും പറഞ്ഞുമാണ് തത്സമയ ഫോണിംഗ് പ്രോഗ്രാം. കൊല്ലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ കൊല്ലം ബീച്ചിനെ കുറിച്ച്, കൊല്ലം ബീച്ചിന്റെ സുരക്ഷയെ കുറിച്ചിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര മനോഹരമായ നമ്മുടെ കൊല്ലം ബീച്ച്, അങ്ങനെ തന്നെ നിലനിൽക്കുക, അപകടങ്ങളില്ലാതെ പോകണം. നമുക്കവിടെ ചെന്ന് കണ്ട് ആസ്വദിച്ച് അല്ലേ സന്തോഷത്തോടുകൂടി തിരിച്ച്, എന്തെങ്കിലുമൊക്കെ ദുഃഖമോ വിഷമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ബീച്ചിൽ ചെന്നിരുന്ന് കണ്ട് അല്ലേ കടലൊക്കെ കണ്ട് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു ശാന്തതയുണ്ട്, ഒരു സമാധാനമുണ്ട്. ആ വിഷമങ്ങളെയൊക്കെ നമ്മൾ അവിടെ കളഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ പോകാൻ നമുക്ക് പറ്റണം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ഒരു സുരക്ഷ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവാതെ അത് ഇതൊരു ബോധവൽക്കരണം കൂടിയാണ്. ഈ ഒരു പരിപാടിയുടെ ഈ ഒരു വിഷയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം തന്നെ ഇതൊരു സുരക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ സുരക്ഷയ്ക്ക് മുൻകരുതലുകൾ നൽകാൻ വേണ്ടിയുള്ള ഒരു ബോധവൽക്കരണം എന്നത് കൂടിയാണ് ഞാൻ ഈ ഒരു ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തന്നെ വരുത്തുന്ന ചില വീഴ്ചകൾ നമ്മുടെ തന്നെ സുരക്ഷയ്ക്ക് കോട്ടം തട്ടുന്നതാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്ന ഒരു പരിപാടിയായിട്ട് തന്നെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം അടുത്ത ഒരു കോൾ ഉണ്ട്. ഹലോ, നമസ്കാരം.
4: നമസ്കാരം, ശാലിനിയാണ്.
3: ശാലിനി ചേച്ചി പറയൂ. ചേച്ചി സ്വാഗതം.
4: ശ്രീലക്ഷ്മി, എന്നെ പോലുള്ള സാധാരണക്കാർക്ക് വലിയൊരു അനുഗ്രഹമായിരുന്നു ആ കൊല്ലം ബീച്ചിനടുത്തുള്ള ആ പാർക്ക്. കാര്യം വെച്ചാല് നമ്മുടെ റേഡിയോയില് ഓരോ കുട്ടികളും ഇങ്ങനെ ഹാപ്പി ലാൻഡിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി എന്നൊക്കെ വിളിച്ചു പറയുമ്പഴത്തേക്ക് എന്റെ മോള് എന്നെ കണ്ട എല്ലാരും എല്ലാവരും പോണി, എന്നെ മാത്രം എന്നും കൊണ്ടുപോകത്തില്ല എന്നൊക്കെ പറഞ്ഞൊരു ബഹളമൊക്കെ നടത്തുമ്പോ നമ്മള് സൺഡേ ഒന്ന് കൊണ്ടുപോകുന്ന ഒരു സ്ഥലമായിരുന്നു ആ ഒരു പാർക്ക് എന്ന് പറയുന്നത്. അവിടെയൊക്കെ ആകുമ്പോ നമുക്ക് വലിയ പൈസ ചെലവില്ല, നമുക്ക് ഒരുപാട് സമയവും വേണ്ട, കുറച്ച് വൈകുന്നേരത്തൊന്ന് പോയിട്ടൊക്കെ വരാലോ. അപ്പൊ ആ പാർക്കും കൊല്ലം ബീച്ചും ഒക്കെ ഒന്ന് ഗവൺമെന്റ് സംരക്ഷിച്ച് നിർത്തിയിരുന്നു എങ്കിൽ എത്രയോ കുട്ടികൾക്ക് വന്ന് അല്ലേ ഉല്ലസിക്കാനും ഒക്കെ ഉള്ളവര് ഇപ്പൊ തന്നെ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങള് ഗവൺമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂട്ടത്തിലുള്ളതല്ല ഇതുമൊക്കെ. ഇപ്പൊ തന്നെ ആ ഒരു വി പാർക്ക് രാത്രി 12 മണിക്ക് വരെ അവിടെ എന്തോ ഒരു തിരക്കാണ്. ആ ഒരു ദിവസം മധുരയിൽ പോയിട്ട് തിരിച്ച് കൊല്ലത്ത് ഇറങ്ങിയിട്ട് വന്നപ്പോ ഇതുപോലെ എന്തോ എന്ത് തിരക്ക അവിടെ, പക്ഷെ എന്ത് രസമാണ്. അപ്പൊ അതുപോലെ കൊല്ലം ബീച്ചിൽ ആ പാർക്കൊക്കെ ഒന്ന് റെഡിയാക്കി ഇട്ടിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികളെയൊക്കെ നമുക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യാറുന്നേ.
3: അപ്പൊ
4: അതിന് വേണ്ടുന്ന എന്തെങ്കിലുമൊക്കെ നടപടികൾ, പിന്നെ ഈ പൊഴിക്കരയും ഉണ്ടായിരുന്ന ഒരു ചെറിയൊരു പാർക്ക് പോലെ, അതും ഇപ്പം മൊത്തം നശിച്ചു കിടക്കുക, ഒന്നുമില്ല അവിടെയും.
3: മനോഹരമായ ഒരു സ്ഥലമാണ്.
4: അതെ അതെ അതെ,
3: നമുക്ക്
4: അങ്ങനെയൊക്കെ ഉള്ളിടത്ത് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ കൊറേ കച്ചവടമൊക്കെ ചെയ്യുന്നവർക്കും ഒക്കെ എന്ത് നല്ലതാണത്. വെറുതെ ഡോക്ടേഴ്സ് ഇല്ലാത്ത ഹോസ്പിറ്റലുകളിൽ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുന്നു, നന്നായിട്ട് നിൽക്കുന്ന മതിലുകൾ പൊളിച്ച് പണിയുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആവശ്യമില്ലാതെ ചെലവാക്കുന്ന ക്യാഷ് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ എടുത്തിരുന്നെങ്കിലേ നമ്മുടെ കുട്ടികൾക്കൊക്കെ അതെന്ത് നന്നായിരുന്നു, നമുക്കും അതുപോലെ തന്നെ നമുക്കും പോയി റിലാക്സ് ചെയ്യാൻ പറ്റുമായിരുന്നു.
3: അതെ, നമ്മള് കുട്ടികൾ സുരക്ഷിതമാണെന്ന് നമുക്ക് ആ പാർക്കിൽ തോന്നും. കാരണം കുഴപ്പമില്ല, അവരവിടെ ഇന്ന് കളിച്ചോളും, നമുക്കിങ്ങനെ അല്ലേ നമുക്കിങ്ങനെ
4: സമാധാനമായിട്ട് നോക്കണമെന്നുള്ളതേ ഉള്ളൂ.
3: അതെ, അതുമല്ല അവിടെ കുഴപ്പമില്ല, കാരണം കുട്ടികളുടെ കൂടെ തന്നെ അവർ കളിക്കുകയും ചെയ്യും, അതിന് പുറത്തോട്ടങ്ങനെ അവർ പോകത്തില്ല, അവിടെ തന്നെ അകത്ത് തന്നെ നിൽക്കും. ഇത് നമ്മൾ ബീച്ചിലേക്ക് ഇറങ്ങി വരുമ്പോഴുള്ള പ്രശ്നം നമുക്ക് അവരെ തന്നെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കണം, ജസ്റ്റ് നമ്മുടെ കണ്ണ് തെറ്റിയ അപകടമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു, നമ്മൾ ഈ പറഞ്ഞ കണക്ക് നമ്മളൊന്ന് സമാധാനത്തിനാണ് പോകുന്നത്, കുടുംബമായിട്ട് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ അവർക്കൊന്ന് കടല് കാണിച്ചും കൊടുക്കാം എന്നാ അവർക്ക് കളിക്കാനുള്ള സ്ഥലം.
4: പാർക്കും കൂടെ ഉള്ളപ്പോഴും നമുക്ക് രണ്ട് കാര്യങ്ങളാണ്
3: നടക്കുന്നത്,
4: പാർക്കിലും കൊണ്ടുപോവാം, നമുക്ക് ആ ബീച്ചിലും കൊണ്ടുപോവാം. അപ്പൊ രണ്ട് കാര്യം നടക്കും. വൈകുന്നേരത്തെ ഒരു കുറച്ച് സമയം നമ്മൾ കളഞ്ഞാൽ മതി, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഹെൽപ്പ് നമുക്ക്, അതൊരു വലിയൊരു ഹെൽപ്പായിരുന്നു. ഇപ്പം
3: ശരിയാണ്. ഓക്കെ, സന്തോഷം ചേച്ചി. ചേച്ചി പറഞ്ഞ കണക്ക് നമ്മള് ഈ പറയുന്ന കണക്ക് വലിയ വലിയ പാർക്കുകളിലേക്കോ അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ചാലും ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് നടക്കത്തില്ല, നടക്കണമെന്നില്ല, നമുക്ക് അതിന് പല കാരണങ്ങളുണ്ടാവും. പക്ഷെ നമുക്ക് ഇപ്പോഴേക്കല്ലേ അതിനൊരു പരിഹാരമാണ് നമ്മുടെ കൊല്ലം ബീച്ച്. എവിടെ പോകണം നമ്മൾ എന്ന് ആലോചിച്ചാൽ വീഗാലാൻഡിൽ പോകണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ വാ നമുക്ക് കൊല്ലത്തുണ്ടല്ലോ നല്ലൊരു സ്ഥലം, അത് ഏത് സ്ഥലം കാണിച്ചു തരാം എന്ന് പറഞ്ഞ് നമ്മൾ ഏനെ കൊണ്ടുവന്ന എവിടെയായിരിക്കും കൊല്ലം ബീച്ചിലേക്കായിരിക്കും. ആ ഒരു ഭംഗി കാണുമ്പോൾ പിന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാം മറന്നു പോകുന്ന ഒരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത്ര മനോഹരമാണ് നമ്മുടെ കൊല്ലം ബീച്ച്. പക്ഷേ കൊല്ലം ബീച്ചിൽ തങ്ങിയിരിക്കുന്ന അപകടം ഞാൻ ആദ്യം മുതലേ പറയുന്നു, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. കൊല്ലം ബീച്ച് ശരിക്കും കേരളത്തിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ചൊരു ബീച്ചാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലായിടത്തും ചെല്ലുന്നതൊക്കെ നമ്മൾ ഓടിച്ചെന്ന് ഇറങ്ങാനായിട്ടൊന്നും നിങ്ങൾ ശ്രമിക്കരുത്. പലപ്പോഴും അത് എത്ര അപകടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര അപകടങ്ങൾ, ഇത്ര മുങ്ങിമരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് എഴുതി വെച്ചിട്ട് ഒരു ബോർഡ് അവിടെ ഉണ്ട്. ആ ബോർഡ് കഴിഞ്ഞാണ് നമ്മൾ അവിടെ ചെന്നിരുന്ന് സെൽഫി എടുക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ എത്രത്തോളം നമുക്കിതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തവരൊന്നുമല്ല. അപകടം അല്ലെങ്കിൽ തിരയിൽപ്പെട്ടു പോയാൽ നമ്മൾ സംഭവിക്കുന്ന അപകടത്തിനെക്കുറിച്ചുള്ള ബോധമൊക്കെ നമുക്ക് എല്ലാവർക്കും ഉണ്ടെങ്കിൽ പോലും അതിനെ വളരെ നിസ്സാരമായി കാണുന്ന ഒരു സാഹചര്യമാണ് ഏറ്റവും വേദന തോന്നുന്ന ഒരു കാര്യം. കാരണം ആർക്കാണ് ഒരിക്കൽ ഒരു, എനിക്ക് തോന്നുന്നു ഞാൻ ഫേസ്ബുക്കിൽ തന്നെ കണ്ടതാണ്, അവിടെ ഈ റീൽസൊക്കെ എടുക്കാൻ വരുന്ന ഒരു വ്യക്തി അവസാനം ഈ ഒരു അപകടം കണ്ട് അദ്ദേഹം ആ വെള്ളത്തിലേക്ക് ഇറങ്ങി, അതായത് കടലിലേക്ക് ഇറങ്ങി രക്ഷപ്പെടുത്തിയ ഒരു സാഹചര്യം. അപ്പോൾ ഇത്രയും അപകടമുണ്ട് എന്ന് ഒരു പക്ഷേ നമ്മുടെ കൊല്ലത്തുള്ളവർക്ക് തന്നെ അറിയാമെങ്കിൽ പോലും കൊല്ലത്തുള്ളവരും ഒക്കെ ഈ അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിലാണ് അവിടെ ചെല്ലുമ്പോൾ പെരുമാറുന്നത്. നിങ്ങളങ്ങനെ ചെയ്യാതിരിക്കും. നിങ്ങൾ നിങ്ങളുടെ പരിചയക്കാരെയോ സ്വന്തക്കാരെയോ ബന്ധുക്കളെയോ മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് കൊല്ലം ബീച്ച് കാണിക്കാൻ കൊണ്ടുവരുമ്പോൾ അവരെ നിങ്ങളൊരു അപകടക്കെണിയിലേക്ക് കൊണ്ടു ചാടിക്കരുത്. അത് ദൂരെ നിന്ന് ആസ്വദിച്ച് പോകാനുള്ള രീതികൾ മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. ഓക്കെ, ഇപ്പം കൊല്ലം ബീച്ചിൻ്റെ സൗന്ദര്യത്തെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അതിൻ്റെ സുരക്ഷ ഏറ്റവും പ്രധാനമാണ്. അവിടെ ഈ കൊല്ലം ബീച്ച് കാണാൻ വരുന്നവരുടെ സുരക്ഷ കൂടി നമ്മൾ ഉറപ്പു വരുത്തേണ്ടതാണ്. എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് മുമ്പൊക്കെ ഈ മഹാത്മാഗാന്ധി പാർക്ക് എന്ന് പറയും, ആ പാർക്കിൽ കൂടെ ഒക്കെ നടന്ന് നമ്മളകത്ത് ഇങ്ങനെ ബീച്ചിലേക്ക് പോകും, അത് അതിൻ്റെയൊക്കെ ഓരോ ഭംഗികളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു. അല്ലെങ്കിൽ ആ പാർക്ക് ഒക്കെ നവീകരണം നടക്കേണ്ട സാഹചര്യങ്ങളുണ്ട്. ഈ പാമ്പാണ് നമ്മളിപ്പോൾ ഈ ഒരു വിഷയം ഞാൻ എടുക്കാനുള്ള ഏറ്റവും ഒരു പ്രധാനപ്പെട്ട കാര്യം. ഒരു പാമ്പ് കണ്ടു ഞാൻ നിങ്ങളെ ആരെയും അയ്യോ ഈ പാമ്പിനെ കണ്ടല്ലോ കൊല്ലം ബീച്ച്, ഇനി കൊല്ലം ബീച്ചിലോട്ട് പോകണ്ടേ, എങ്ങനെ വിശ്വസിക്കാൻ പോകും എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്, നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയല്ല. ഇതൊരു ബോധവൽക്കരണം എന്ന നിലയിലാണ് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. അവിടെ ചെല്ലുമ്പോൾ ആഹാരം കഴിച്ചു കഴിഞ്ഞ് ആ വേസ്റ്റ് നമ്മൾ അവിടെ ഇട്ടിട്ട് പോകുമ്പോൾ അവിടെ ചുറ്റും എലിയാണ്. നിങ്ങളവിടെ കൊല്ലം ബീച്ചിൽ ചെല്ലുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, ആ സ്റ്റെപ്പിൻ്റെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുൾ എലിയാണ് കേട്ടോ. എലി എലിയുടെ എലി ശല്യം, എന്നിട്ട് നമ്മൾ തന്നെ പറയും ഫുൾ എലിയാണ്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ കയ്യിരിക്കുന്ന വേസ്റ്റ് ആ കൂട്ടത്തിലോട്ട് അങ്ങ് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ ഈ കൂട്ടത്തോടെ എലി വരുന്നത് ആ വേസ്റ്റ് കഴിക്കാനായിട്ടാണ്. ഇതിനെ തേടി വരുന്ന കുറേ പാമ്പുകളുണ്ടാകും. അപ്പോൾ അത് നമ്മുടെ സുരക്ഷയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് നമ്മൾ അധികൃതർ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ട് കല കുറച്ച്, നമ്മൾ നേരത്തെ വാസുരഞ്ചട്ടം പറഞ്ഞ പോലെ അവിടെ ചെല്ലുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്, അവിടെ കട നടത്തുന്നവർക്ക് കച്ചവടം നടത്തുന്നവർക്ക് ഉത്തരവാദിത്വമുണ്ട്. കൂടുതൽ ആളുകൾ വന്നാലല്ലേ നമ്മുടെ കൊല്ലം ബീച്ചിന് ഇത്രയും പേരും പ്രശസ്തിയും കിട്ടുള്ളൂ. മനോഹരമായി കിടക്കുന്നതിലല്ലേ നമുക്കതൊരു അഭിമാനമായി നിലനിൽക്കുള്ളൂ. കൂടുതൽ ആളുകൾ വരുന്നതനുസരിച്ചല്ലേ നിങ്ങൾക്ക് കച്ചവടം കിട്ടത്തുള്ളൂ. അപ്പം ഈ പറയുന്ന പോലെ കച്ചവടക്കാരെ അവിടുന്ന് ഒഴിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും പല കാര്യങ്ങളും നടന്നു, അവർക്കിടയ്ക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടായി, അത് ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ അവരും അതുകൊണ്ട് ഉപജീവനം നടത്തുന്നവരാണ്, കാലങ്ങളായിട്ട് അവിടെ ഉപജീവനം നടത്തുന്നവരൊക്കെയാണ്. അപ്പോൾ അവരെ ഒഴിപ്പിക്കണം എന്നൊരു അഭിപ്രായത്തിൽ ഞാനെത്തില്ല. പക്ഷേ അവർക്ക് അവിടെ കച്ചവടം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക. കാരണം എന്തായാലും ബീച്ചിൽ വരുന്ന ഒരാൾ അവിടെ വരുന്ന ഒരു കപ്പലണ്ടി വാങ്ങാം, ഐസ്ക്രീം വാങ്ങാം, വെള്ളം വാങ്ങാം, ഉപ്പിലിട്ട സാധനങ്ങൾ വാങ്ങാം. ഇതൊക്കെ നമ്മൾ ബീച്ച് കടൽ ആസ്വദിക്കുന്നതോടൊപ്പം നമ്മൾ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടി ആസ്വദിച്ച് കഴിക്കുന്ന സ്ഥലം കൂടിയാണ് ബീച്ച്. അപ്പോൾ തീർച്ചയായും അതിനെ ചുറ്റിപ്പറ്റി അവിടെ കച്ചവടങ്ങൾ നടക്കേണ്ട കാര്യം തന്നെയാണ്, അത് വേണം. പക്ഷെ അതിനായിട്ടൊരു സ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കാൻ കൂടി കഴിയണം. അല്ലാതെ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കുക അങ്ങോട്ടല്ല, അതല്ല. അവർക്ക് കച്ചവടം ചെയ്യാനോ അതിൻ്റെ പേരിൽ പറയുന്ന കോർപ്പറേഷന് വരുമാനം അതിൽ നിന്നുണ്ടാക്കണമെങ്കിൽ അതും ഓക്കെയാണ് അല്ലേ. ഇതിനെല്ലാം ഈ പറയും പോലെ ഒരു കാര്യങ്ങൾ അതിൻ്റെ രീതിയിൽ തന്നെ ചിട്ടവട്ടം ഉണ്ടാകണം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കൊരു കോളിലേക്ക് കൂടെ പോകാനുള്ള സമയമാണ്, ഇനി അധികം സമയമില്ല. നമ്മുടെ ഒരു കോൾ കൂടി എടുക്കാനുള്ള സമയമേ ഉള്ളൂ, ലാസ്റ്റ് കോളിലേക്കാണ് പോകുന്നത്. ഹലോ,
5: ഹലോ,
3: നമസ്കാരം.
5: നമസ്കാരം ശ്രീലക്ഷ്മി, മങ്ങാടിന്ന് വിമല ചേച്ചിയാ.
3: പറയൂ വിമല ചേച്ചി, സ്വാഗതം. ചേച്ചി കൊല്ലം ബീച്ചിലൊക്കെ വരാറുണ്ടോ?
5: കൊല്ലം ബീച്ചിൽ നമ്മള് സ്ഥിരം നമ്മള് പോയിക്കൊണ്ടിരുന്ന, നമ്മള് അന്നാല് കൊല്ലത്തെ നമ്മള് താമസം, നമ്മുടെ ഫ്രണ്ട്സ് റോസ്റ്റിന്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ കുടുംബ വീട്.
3: അപ്പൊ ഞായറാഴ്ച പോവാ, വൈകിട്ട് പോവാ അല്ലേ?
5: ഇപ്പൊ തന്നെ നമ്മള് കുറച്ച് ദൂരം മങ്ങാട്ട് ആയതുകൊണ്ട് നമുക്കതിന് പറ്റുന്നില്ല. അപ്പൊ നമ്മൾ ആഴ്ചോറും പോകുന്ന കുഞ്ഞ് ജനിച്ച കാലം പോലും നമ്മൾ അന്ന് ഞാൻ ജനിച്ചത് തന്നെ ആണ്ടാമുഖം നമ്മുടെ ബസ് സ്റ്റാൻഡ് ഇപ്പോഴത്തെ ബസ് സ്റ്റാൻഡിന്റെ അടുത്ത ഒരു പള്ളിയുണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ കുടുംബ പള്ളിയും അതിന്റെ അടുത്ത വീട്. പിന്നെ എന്നെ കെട്ടി കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ് ബെൻസ് ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡ് ഒരു കുരിശടി ഉണ്ട് പട്ടാള കുരിശിന്റെ അവിടെ. അങ്ങനെ അപ്പോഴാ നമ്മള് ജനിച്ച ഓർമ്മിച്ച കാലം മുതൽ ഞങ്ങളുടെ അമ്മയും എല്ലാരുമായിട്ട് നമ്മൾ പോകുന്നത് ആഴ്ചതോറും ബീച്ചില് പോയിരുന്ന എന്ത് ഭംഗി അന്നൊക്കെ ബീച്ച് ആസ്വദിക്കാനായിട്ട് കടകളായിരുന്നാലും ഹൈ മഹാത്മാഗാന്ധി പാർക്കിനകത്ത് അന്ന് എന്തോ ഒരു ചെടികള റോസും പിന്നെ മൃഗങ്ങളും മാന്
3: അത്
5: ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് ഊഞ്ഞാലും പാടി എല്ലാം ആസ്വദിച്ച് നമ്മള് ബീച്ചിൽ വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു.
3: എനിക്കന്ന് അന്ന് ബീച്ചിലോട്ട് കൂടുതൽ ആൾ ഇറങ്ങുന്നതിനേക്കാൾ ഈ പാർക്കിലാണ് കൂടുതൽ ആളിരിക്കുക.
5: പാർക്കിലാണ് അന്ന് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പൊ ഈ അപകടം നേരിടുന്ന എഴുതി വെച്ചേക്കുന്ന സ്ഥലത്ത് നിന്നൊക്കെ നമ്മള് കാല് നനച്ചിട്ടുണ്ട്. അന്നൊക്കെ നമുക്ക് അന്ന് ഇത്രയും അപകടമില്ലായിരുന്നു അവിടെ. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ പാർക്കില് പാമ്പ് കയറുന്നു പറയാം. പാർക്കിൽ ഇപ്പം വലിയ ആൾസഞ്ചാരം ഇല്ല. ഇപ്പൊ അത് കടകളെല്ലാം പൂട്ടിയിട്ടേക്കുന്നു. പിന്നെ കടകളുള്ള സമയത്തും അത് ടെൻഡർ എടുത്ത ഒരാള് ഞങ്ങളുടെ ഒരു കടയിൽ എന്റെ നാട്ടിൽ ഇവിടെ ജോലിയിട്ടുണ്ടായിരുന്നു ആ പാർക്കിനകത്ത്. ഒരു മൂന്നാല് വർഷം ആവും ഇപ്പം അന്നേല് ഗുഹ പോലത്തെ സാധനം ഉണ്ടല്ലോ പിള്ളേര് കേറി എപ്പുറത്ത് ഇറങ്ങുന്ന നീളത്തിൽ കിടങ്ങുന്ന ഒരു ഗുഹ പോലെ സംഭവം ഇരുട്ടാണ് അത്. അതിനകത്ത് നീ എത്ര പാമ്പിന് തല്ലിക്കൊണ്ടിട്ടുണ്ട് ഈ മൂന്ന് കൊല്ലത്തിന് മുന്നേ.
3: മൂന്ന് കൊല്ലത്തിന് മുൻപ് ഓക്കെ.
5: മൂന്ന് കൊല്ലത്തിന് മുന്നേ അവിടെ നാത്തും എന്ന് പറയാം ഗുഹയ്ക്കകത്ത് എന്തിരുമ്പോ ഞാൻ ഒരു ദൈവമേ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ അതിനകത്തൂടെ കയറി ഇറങ്ങുന്നതാ. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത് അതിലേക്ക് കൂടി കയറി ഇറങ്ങുന്ന ഒരു സ്ഥലവാ. അതിനകത്ത് ഇത്രയും പാമ്പിനായ ആമീറ്റി എത്ര പാമ്പിനെ നിറഞ്ഞ അയാൾ കൊല്ലുന്നു. അവിടെ ടെൻഡർ എടുത്തേക്കുന്ന ആള് പട ടെൻഡർ എടുത്തേക്കുന്ന ആള് അങ്ങനെ. ഇപ്പൊ പിന്നെ പാമ്പ് ഇപ്പൊ പുറത്തോട്ട് ഇറങ്ങിയെങ്കിൽ അത് നമ്മളത് പറയേണ്ട കാര്യമില്ല.
3: അതായത് ചേച്ചി പറയുന്നത് ഈ പാമ്പ് കഥ ഇപ്പൊ പുറത്ത് വന്നേ ഉള്ളു, നേരത്തെ ഇത് ഉണ്ടായിരുന്നു അവിടെ.
5: നേരത്തെ ഉണ്ടായിരുന്നു, അതെ, ഈ മൂന്ന് കൊല്ലത്തിന് മുന്നേ ഉണ്ടായിരുന്നു.
3: ഓക്കെ.
5: അതിനകത്തുനിന്ന് തല്ലി കൊന്ന് പാമ്പിന് രണ്ടു മൂന്ന് ആവർത്തി തല്ലി കൊന്ന് എടുത്ത് കളഞ്ഞ കഥയാണ് ഞാൻ പറയുന്നത്.
3: ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബീച്ചിലേക്ക് ഈ മണലിലേക്ക് വരുമ്പോ നമ്മളിത് അറിയത്തില്ല. മണല് നമ്മള് പലപ്പോഴും ഒക്കെ അവിടെ ഇരിക്കുക, കുട്ടികൾ കളിക്കുന്നു, മണ്ണ് വാരി കളിക്കുന്നു അല്ലെ, അപ്പോ അവര് വീട് വെച്ച് കളിക്കുന്നു, അങ്ങനെ പല ഇതില്
5: പണ്ടൊക്കെ എന്തോ നമ്മൾ അവിടെ ചെന്നിരുന്നു ഈ നനഞ്ഞ മണ്ണിനകത്ത് വീടുണ്ടാക്കുന്നു രീതിയിലൊക്കെ
3: നമ്മൾ നമ്മൾ ആഗ്രഹിച്ച നമ്മുടെ സ്വപ്ന ഭവനം നമ്മൾ ആ മണൽ എന്താ പറയാ മണലില് തീർത്തിട്ട് വരുന്നവരാണ്. അത്
5: കടൽ തിരയില് എഴുതി വെക്കും, കടലമ്മ പാവം ഇങ്ങനെ എഴുതി വെക്കും, അത് തിര വരുമ്പോ തിരിഞ്ഞോടും. ഇതൊക്കെയാണ് നമ്മള് കുട്ടിക്കാലത്ത് നടന്ന കാര്യങ്ങൾ. പിന്നെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻകാര് ബീച്ച് പാർക്ക് അവഗണിച്ചിട്ടേക്കുന്നത് എന്തോ ഒരു ഇത് പറയാണ്. നമ്മുടെ വി പാർക്ക് വന്നത് കൊണ്ടായിരിക്കണം ആ ബീച്ചിലെ പാർക്ക് അവഗണിച്ചിട്ടേക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. പൊതുവെ ആൾക്കാർക്ക് ഒരു സംസാര വിഷയമാണിത്. ഈ പാർക്ക് ഉള്ളത് കൊണ്ടാണ് അവിടെ പാർക്ക് നവീകരിക്കാത്തത്.
3: ഓക്കെ, ബീച്ച് നവീകരണം നടക്കട്ടെ എന്തായാലും അല്ലെ. നമ്മൾ ഈ പറയുന്ന വി പാർക്കും വേണം, അത് നമുക്കൊരു മാതൃകയാണ്. വി പാർക്ക് എന്ന് പറയുന്നത് വി പാർക്ക് എന്ന് പറയുന്നത് നമുക്ക് കൊല്ലംകാർക്ക് അഭിമാനമാണ്. അങ്ങനെ ഒരു പാർക്ക് വി പാർക്ക് മാതൃകയാവുക. ഇത് ഇതേ ഫോർമാറ്റിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ ഇത് ആസൂത്രണം ചെയ്യുവാണ് ഈ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് തന്നെ ഒരു അഭിമാനമല്ലേ കൊല്ലംകാർക്ക് ഇങ്ങനെ ഒരു പാർക്ക് ഉണ്ട് എന്ന് പറയുന്നത് തന്നെ.
5: അപ്പൊ
3: അതേപോലെ കൊല്ലം ബീച്ചും നമുക്ക് അഭിമാനമായ ഒരു കാര്യമാണ്. പക്ഷേ അത് അപകടമില്ലാതെ അതിന്റെ മനോഹാരിത നഷ്ടപ്പെടുത്താതെ നിലനിർത്താൻ കഴിയണം. അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവണം. ഓക്കെ, എന്തായാലും സുരക്ഷാ വീഴ്ചകളൊന്നും വരാതിരിക്കട്ടെ. ഇത്തരത്തിൽ എന്തായാലും ഒരു പാമ്പിനെ കണ്ടു, അങ്ങനെ വാർത്ത വന്നു, അതിന്റെ അടിസ്ഥാനത്തിൽ കുറെ സുരക്ഷയെ കുറിച്ച് നമ്മൾ ഇന്ന് സംസാരിച്ചു. ഞാൻ പറഞ്ഞല്ലോ പാമ്പിനെ കണ്ടു നിന്ന് നിങ്ങൾ പേടിക്കുകയോ കൊല്ലം ബീച്ചിൽ പോകാതിരിക്കുക എന്നുള്ളതല്ല കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ നിങ്ങളും പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളുടെ നമ്മുടെ സുരക്ഷയും കൂടി നോക്കുക എന്നുള്ളതാണ്. കുട്ടികളെ ഒക്കെ ആയിട്ട് പോകുന്നതിനും ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. ഇതിന് ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കൊല്ലം ബീച്ചിന്റെ സുരക്ഷ ഏറ്റവും പ്രധാനം തന്നെയാണ്. അതിൽ ഒരു മാറ്റവും ഇല്ല. അത് സുരക്ഷ മുഖ്യം ബിഗില എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ മിണ്ടിയും പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ പറയുന്നു, ടാറ്റ പറയുന്നു, ശ്രീലക്ഷ്മി എം എസ്.
6: റേഡിയോ ബെൻസിഗർ 107.8 ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്.
2: ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിംഗ് പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474293111.

0: റേഡിയോ ബെൻസിഗറിൽ ശ്രോതാക്കൾക്കായി തത്സമയ ഫോണിൻ പ്രോഗ്രാം ഫൺ ഫ്യൂഷൻ. ഒറ്റ ചോദ്യം 7 സെക്കൻഡിൽ ഉത്തരം പറയാൻ നിങ്ങൾ റെഡിയാണോ? എങ്കിൽ വിളിക്കൂ ഫൺ ഫ്യൂഷനിലേക്ക് തിങ്കളാഴ്ച രാവിലെ 11:15 മുതൽ. രസകരമായ ചോദ്യങ്ങളുമായി രേഷ്മ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. നമസ്കാരം. ഫൺഫ്യൂഷനിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ ഫൺഫ്യൂഷനിൽ ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ഓക്കെ, അപ്പൊ ദീ നമുക്ക് കോളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0474-294-1111. അപ്പൊ ദീ നമുക്ക് ഫസ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: റീത്ത
0: ചേച്ചി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് ചോദിക്കട്ടെ, ഫസ്റ്റ് കോളർ അല്ലേ, അപ്പൊ എന്താ ഈസി ചോദ്യമാണ്. പാട്ടാണ്, ക എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, സാരമില്ല, നമ്മുടെ ലാസ്റ്റ് പറഞ്ഞത് കുറച്ച് ടൈം ഔട്ട് ആയിപ്പോയി, എന്നാലും സാരമില്ല കേട്ടോ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
2: ഹലോ.
0: ഹലോ, നമസ്കാരം.
2: നമസ്കാരം.
0: പേര് പറയോ.
2: പേര് കൃഷ്ണേന്ദു, കൊല്ലത്ത് നിന്ന് വിളിക്കുന്നു.
0: ഓക്കെ, ചോദിക്കട്ടെ കൃഷ്ണേന്ദു.
2: ഓക്കെ,
0: തൊലി കളഞ്ഞാല് പേര് മാറുന്ന സാധനം ഏതാന്ന് പറയണം. തൊലി കളഞ്ഞാല് പേര് മാറുന്ന സാധനം. ചോദ്യം മനസ്സിലായോ? 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
2: തൊലി കളയുമ്പോൾ അതിന്റെ പേര് മാറും.
0: അതെ. അറിയോ? ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ ജിജോ ചേട്ടാ, ചോദിക്കട്ടെ, പ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 സ്ഥല പേര് പറയണം. പായാണ് അക്ഷരം, 3 സ്ഥലപ്പേരാണ്. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
3: പാരാപ്പള്ളി.
0: പാരാപ്പള്ളി.
3: പള്ളിയുണ്ട്.
0: ഓക്കെ ഓക്കെ ഓക്കെ ചേട്ടാ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
4: ഹലോ.
0: ഹലോ ചേച്ചി, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ.
4: ഹലോ.
0: ആ, പേര് പറയോ.
4: സുനിൽകുമാർ.
0: ചോദിക്കട്ടെ, ഇപ്പൊ ചോദിച്ച ചോദ്യാണേ, തൊലി കളഞ്ഞാല് പേര് മാറുന്ന സാധനം ഏതാന്ന് പറയണം. തൊലി കളയുമ്പോ ആ സാധനത്തിന്റെ പേര് മാറും, അത് ഏതാണ് ആ സാധനം എന്ന് പറയണത്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്, എല്ലാ മലയാളികളും യൂസ് ചെയ്യുന്ന സാധനമാണ്. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അറിയോ? അറിയത്തില്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474-293-1111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
5: ഹലോ, നമസ്കാരം.
0: നമസ്കാരം. പേര് പറയൂ.
5: അമ്പിളി.
0: അമ്പിളി ചേച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നല്ലോ. രാവിലെ മുതൽ സന്തോഷം. എന്താണ് ആ സന്തോഷത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞു. ഓക്കെ, എങ്കിൽ നമുക്ക് ആ സന്തോഷം ഒന്നുകൂടെ കൂട്ടാം. ഓക്കെ, ചോദ്യം ഇതാണ്. ഒരമ്മൂമ്മ കുക്കറിൽ കഞ്ഞി വെക്കുവായിരുന്നേ, പെട്ടെന്ന് കുക്കർ പറന്നുപോയി. എന്തുകൊണ്ട് പറന്നുപോയി? ഒരമ്മൂമ്മ കുക്കറിൽ കഞ്ഞി വെക്കുവായിരുന്നു, പെട്ടെന്ന് കുക്കർ പറന്നുപോയി, എന്തുകൊണ്ട്? കുസൃതി ചോദ്യമാണ്. ആ രീതിയിൽ ആലോചിക്കാവൂ, പെട്ടെന്ന് ആലോചിച്ചോ. 7 സെക്കൻഡ് ആണ് ടൈം. പ്രഷർ കുക്കർ അല്ല. ഓക്കെ, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. നെല്ലാണ് കറക്റ്റ് ആൻസർ ആണ്. അതിന്റെ ആൻസർ നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരുന്നുണ്ടായിരുന്നു. ഈ സന്തോഷം അല്ലേ? ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയോ. ഡാലിയ. ഓക്കെ ഡാലിയ, ചോദ്യം ഇതാണ്. ഊ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് സാധനങ്ങളുടെ പേര് പറയണം. എന്തുവാകാം? ഇന്നതൊന്നുമില്ല, ഊ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യണം. 7 സെക്കൻഡ് ആണ് ടൈം.
3: ഉള്ളി, ഉലുവ.
0: ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
6: ഹലോ
0: ഹലോ, പേര് പറയോ.
6: സന്ധ്യ.
0: സന്ധ്യ, സന്ധ്യ ചേച്ചി ചോദിക്കട്ടെ. ഒരു മാവിലുള്ള മാങ്ങ ഒരു കണ്ണുപൊട്ടൻ കൃത്യമായിട്ട് എണ്ണിപ്പറഞ്ഞു, അതെങ്ങനെ പറഞ്ഞെന്ന് പറയണം. ഒരു മാവിലുള്ള മാങ്ങ ഒരു കണ്ണുപൊട്ടൻ കൃത്യമായിട്ട് എണ്ണിപ്പറഞ്ഞു, ഇത്ര മാങ്ങയുണ്ട് ആ മാവിലെന്ന് പറഞ്ഞ അയാള്, അത് എങ്ങനെയാണ് അയാള് എണ്ണിപ്പറഞ്ഞത് എന്ന് പറയണം. കുസൃതി ചോദ്യമാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ആലോചിക്ക ആലോചിക്ക, വീഗം കിട്ടിയോ?
6: ഇല്ല,
0: കിട്ടിയില്ല. ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ,
7: ഗുഡ് മോർണിംഗ്.
0: ഓക്കെ വസന്തേമ്മ, സുഖമായിട്ടിരിക്കുന്നോ? ആ, അത് സൗണ്ട് കേട്ടപ്പോഴേ തോന്നി തൊണ്ടയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. മാറും. ഓക്കെ, അതൊക്കെ മാറും, മേടിക്കൊന്നും വേണ്ട. ചോദിക്കട്ടെ. കുറച്ച് ആലോചിക്കുന്നേ,
7: ആലോചിക്കാനൊന്നും സെൻസ് ഇല്ല.
0: ഓക്കെ, എങ്കിൽ പാട്ട് ചോദിക്കാം. ആ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. അക്ഷരം ആയാണ് കേട്ടോ. ആ ആ, 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
7: അവിടുന്ന് ഗാനം കേൾക്കാൻ ഒരു പാട്ട്, പിന്നെ അക്കരെ അക്കരെ അക്കരെ.
0: ടൈം ഔട്ട് ആയി. ഓക്കെ ഓക്കെ, സാരല്ലമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
8: ഹലോ
0: ഹലോ, പേര് പറയൂ. പേരൂരുന്ന് രമ്യ. ഓക്കെ രമ്യ, ചോദ്യം ഇതാണ്, കഴിക്കാൻ പറ്റുന്ന നിറം ഏതാന്ന് പറയണം. കഴിക്കാൻ പറ്റുന്ന നിറം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ എല്ലാരും കഴിക്കുന്ന ഒരു സാധനമായിട്ട് ബേസ് ചെയ്ത് വരും. കിട്ടിയോ? കിട്ടിയില്ല. ഓക്കെ സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
9: ഹലോ
0: ഹലോ, നമസ്കാരം.
9: നമസ്കാരം.
0: പേര് പറയൂ.
9: സുജാത.
0: ഓക്കെ സുജാത ചേച്ചി, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, കഴിക്കാൻ പറ്റുന്ന നിറം ഏതാന്ന് പറയണം. കഴിക്കാൻ പറ്റുന്ന നിറം. 7 സെക്കൻഡ് ആണ്. ഓറഞ്ച്. ഓക്കെ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
10: ഹലോ
0: ഹലോ, നമസ്കാരം. ഓക്കെ ചേച്ചി, റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ചോദിക്കട്ടെ. ചോദ്യം ഇതാണ്, മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ ഏതാണ്? മൂന്ന് ഭർത്താക്കന്മാരുള്ള സംഖ്യ ഏതാണ്? കുസൃതി ചോദ്യമാണ്. ആ വേഗം പറഞ്ഞു. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ആ വേഗം ആലോചിച്ച് നോക്ക്, ഓരോ സംഖ്യ വേഗം ആലോചിക്ക്. കിട്ടിയോ? കിട്ടിയോ? ഇല്ല, ടൈം ഔട്ടായി. അതാ ഞാൻ പറഞ്ഞ വേഗം സംഖ്യകൾ ആലോചിച്ച് നോക്കാൻ. ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ
11: ഹലോ
0: ഹലോ, പേര് പറയോ.
11: വസന്ത.
0: ഓക്കെ വസന്ത ചേച്ചി, ചോദിക്കട്ടെ.
11: എളുപ്പമുള്ളത്.
0: ആ എളുപ്പമുള്ളത്. പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാന്ന് പറയണം. പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. കുസൃതി ചോദ്യമാണ്. അയ്യോ, കുസൃതി ചോദ്യം ചേച്ചി, കുസൃതി ചോദ്യം. പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം, അവരുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു വാക്കാണ്, ഒരു സ്ഥലപ്പേരാണ്. 7 സെക്കൻഡാണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. പത്തനംതിട്ടയൊന്നും അല്ല. അറിയത്തില്ല. ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
10: ആ ഹലോ, നമസ്കാരം. ഞാൻ ബീച്ചിനടുത്തു നിന്ന് രാജു.
0: ഓക്കെ രാജു ചേട്ടാ, ചോദിക്കട്ടെ. ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്, പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. കുസൃതി ചോദ്യമാണ്. 7 സെക്കൻഡാണ് ടൈം.
10: പരുന്തുകൾക്ക്
0: ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം.
10: ഞാൻ മറ്റേ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ.
0: ഏതാ?
10: 3 ഭർത്താക്കന്മാരുള്ള 13
0: 13 കറക്റ്റ് ആൻസർ ആണ്.
10: പിന്നെ മറ്റേത് ഒരു കണ്ണ് പൊട്ടനാന്നാ മറ്റേത്. മാമ്പഴ വണ്ടി പറഞ്ഞത്.
0: അതെ, ഒരു കണ്ണ് മാത്രം കാണുന്ന ഒരാളായിരുന്നു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്നത് 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ.
12: ഹലോ
0: ഹലോ, പേര് പറയോ. കേട്ടില്ല, ഒന്നിനെ പറയോ.
12: പ്രീത.
0: ഓൾ ഓക്കെ പ്രീത ചേച്ചി. ചോദ്യം ഇതാണ്, പാട്ടാണ് കേട്ടോ. പാട്ടിനെ ബേസ് ചെയ്താണ്. മാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. മാ ആണ് അക്ഷരം. 7 സെക്കൻഡാണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ടൈം ഔട്ടായി. ഓക്കെ, സാരമില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
13: ഹലോ
0: ഹലോ, നമസ്കാരം.
13: എന്റെ പേര് നിഷ.
0: ഓക്കെ നിഷ, ചോദിക്കട്ടെ. ആണുങ്ങള് ഇടത്തെ കൈയിലും പെണ്ണുങ്ങള് വലത്തെ കൈയിലും വാച്ച് കെട്ടുന്നത് എന്തിനാന്ന് പറയണം. ആണുങ്ങള് ഇടത്തെ കൈയിലും പെൺകുട്ടികള് വലത്തെ കൈയിലും വാച്ച് കെട്ടുന്നത് എന്തിനാന്ന് പറയണം. കുസൃതി ചോദ്യമാണ്. സമയം നോക്കാം. കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
14: ഹലോ
0: ഹലോ, പേര് പറയോ.
14: രാജേശ്വരി.
0: രാജേശ്വരി ചേച്ചി, നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യമാണ്, പരുന്തുകൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം. ആൻസർ
14: കണ്ടുപിടിക്കുഞ്ഞു നിൽക്കുന്നട.
0: കോഴിക്കുഞ്ഞു നിൽക്കുന്നടോ ഒന്നും അല്ല. ഓക്കെ, ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. വേഗം ആലോചിച്ചോ, കോഴിക്കുഞ്ഞൊക്കെ ആയിട്ട് ബേസ് ചെയ്ത് വരും. ആലോചിച്ച് നോക്ക്, ആ കോഴിക്കുഞ്ഞുങ്ങളെ അതെങ്ങനാ കിട്ടിയോ?
14: ഇല്ല ഇല്ല.
0: റാഞ്ചിയാണ് കറക്റ്റ് ആൻസർ കേട്ടോ, റാഞ്ചി. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
15: ഹലോ
0: ഹലോ, പേര് പറയോ.
15: ഹലോ,
0: പേര് പറയോ.
15: പേര് ശ്രീകുമാർ.
0: ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, ത എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. തായാണ് അക്ഷരം. 7 സെക്കൻഡാണ്. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
15: അന്നെന്നും താനെന്നും താനെന്നും താരും ഒന്ന്. പിന്നെ തങ്കത്തോടി. 2 താമരപ്പൂ.
0: 3
15: അങ്ങനെ കട്ടാവും. 7 സെക്കൻഡ് ആയില്ലേ, ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക.
0: 7 സെക്കൻഡ് ആയി. 7 സെക്കൻഡ് കഴിഞ്ഞു. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയോ.
16: പാട്ട് മതി.
0: പാട്ട് മതി. ഓക്കെ, പാട്ട് മതിയെങ്കിൽ ഒ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. അക്ഷരം ഒ ആണ്, 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്.
16: ഒരു രാജവല്ലി ഒന്നാലാം കുന്നി ഒന്നാലാം രാഗം പാടി ഒരിക്കൽ മാത്രം വിളി കേൾക്കുമോ.
0: ഓക്കെ, ടൈം ഔട്ട് ആയായിരുന്നു ചേച്ചി. സരല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
17: ഹലോ
0: ഹലോ നമസ്കാരം.
17: ആ, ഞാൻ കേരളത്തിൽ നിന്ന് പ്രദീപാണ്.
0: ഓക്കെ പ്രദീപേട്ടാ, ചോദിക്കട്ടെ?
17: ആ ചോദിച്ചു.
0: കുസൃതി ചോദ്യമാണ്, മലയാളം മാഷിനെ മുറിവേൽപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? മലയാളം മാഷിനെ മുറിവേൽപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? മാഷിനെ മലയാളം സാറിനെ മുറിവേൽപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാന്ന് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. കുസൃതി ചോദ്യമാണ്.
17: ആ
0: അക്ഷരങ്ങളുടെ പേര് പറയണം. അറിയോ?
17: അറിയത്തില്ല.
0: ഓക്കെ സാരുല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. ഹലോ
17: ഹലോ
0: ഹലോ. ഓക്കെ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
18: ഹലോ
0: ഹലോ, പേര് പറയോ അമ്മ. സുമതിയമ്മോ, സുഖമായിട്ടിരിക്കുന്നോ? ശ്വാസം മുട്ടും തൊണ്ടയടപ്പും ഉണ്ട്. അപ്പൊ ഓക്കെ ചോദിക്കട്ടെ. ഇപ്പൊ ചോദിച്ചൊരു കുസൃതി ചോദ്യമാണ്.
18: പാട്ട് പാട്ട്
0: പാട്ട് മതി.
18: രണ്ട് ക്ലാസ് പഠിത്തവേ ഉള്ളു സുമതിയമ്മക്ക്.
0: ആഹാ, ഏത് സ്കൂളിലായിരുന്നു ഈ രണ്ട് ക്ലാസ് പഠിച്ചത്?
18: കോയിക്കൽ സ്കൂള്.
0: കോയിക്കൽ.
18: അങ്ങനെ പഠിച്ചിട്ടേ ഉള്ളു. 74 വയസ്സ് ഇന്നലെ പൂർത്തിയായി.
0: ആഹാ, അപ്പോ ബിലേറ്റഡ് ജന്മദിന ആശംസകൾ എന്റെയും റേഡിയോ ബെൻസീറിന്റെയും.
18: താങ്ക്യൂ മോളെ, ഞാൻ രാവിലെ പറഞ്ഞു.
0: ആണോ? എന്നാലും ഞാൻ പറയണ്ടേ അമ്മക്ക്? അപ്പൊ അക്ഷരം കായാണ്, കാ വെച്ചിട്ട് പാടണം കേട്ടോ. 7 സെക്കൻഡ് ആണ് ടൈം. പാടിക്കോ. ഓക്കെ ഓക്കെ അമ്മ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
19: ഹലോ രേഷ്മ, ഗുഡ് മോർണിംഗ്. ഞാൻ റമീസ.
0: ഗുഡ് മോർണിംഗ് റമീസ ചേച്ചി, ഒരുപാട് നാളായി തോന്നല്ലോ നമ്മള് സംസാരിച്ചിട്ട്. ആണോ?
19: നമുക്കൊരു
0: ഇതേ ഒരു പുതിയ ചോദ്യമാണ്. നമ്മൾ സ്ത്രീകൾക്ക് പെട്ടെന്ന് അറിയാൻ വരുന്നൊരു ചോദ്യമായിരിക്കും. കുസൃതി ചോദ്യമാണ്, ആളുകൾ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോഴാന്ന് പറയണം. ആളുകൾ വിമ്മിഷ്ടപ്പെടുന്നത് എപ്പോഴാന്ന് പറയണം നമ്മൾ സ്ത്രീകൾ. ഓക്കെ ഓക്കെ ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ. ഓക്കെ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
20: ഹലോ
0: ഹലോ, പേര് പറയോ. ഹലോ
20: ഹലോ, സിന്ധു.
0: സിന്ധു ചേച്ചി. ഓക്കെ സിന്ധു ചേച്ചി ചോദിക്കട്ടെ. നേരത്തെ ചോദിച്ച ചോദ്യമാണ്, മലയാളം മാഷിനെ മുറിവേൽപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതെല്ലാമാണ്? മലയാളം മാഷിനെ
20: മുറിവേൽപ്പിക്കുന്നോ
0: ചേച്ചി? മലയാളം മാഷിനെ മാഷിനെ
20: മലയാളം മാഷിന്
0: മുറിവേൽപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാന്ന് ആലോചിച്ചാ മതി. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന അക്ഷരങ്ങളാണ്, അത് മലയാളത്തിലുള്ള അക്ഷരങ്ങൾ തന്നെയാണ്. അക്ഷരങ്ങളല്ല, ആ വേർഡ് പറയണം. അത് ഏത് അക്ഷരങ്ങളാന്നുള്ളത് കിട്ടിയോ? ചില്ലക്ഷരങ്ങളാണ് കറക്റ്റ് ആൻസർ. ചില്ലക്ഷരങ്ങൾ. ഓക്കെ ചേച്ചി. ഓക്കെ വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. മുഖ്യ കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കണം നമ്പർ 0474249311. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം ഭാസ്കരൻ ചേട്ടോ, സുഖമായിട്ടിരിക്കുന്നോ?
1: ആ സുഖമായിരിക്കുന്നു.
0: ഓക്കെ, ചോദിക്കട്ടെ.
1: അക്ഷരം മതി.
0: ആ അക്ഷരം തരാം. ഈ എന്ന അക്ഷരത്തില് സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണേ. അക്ഷരം ഇ ആണ്. ഈ
1: വെച്ചിട്ട്
0: വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ് ശ്രോതാക്കൾ ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിയർ 107.8. ശ്രോതാക്കളോടൊപ്പം ഞാൻ രേഷ്മയാണ്. അപ്പതേ നമ്മുടെ സമയം 11:36 ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ
21: ഹലോ
0: ഹലോ, പേര് പറയോ.
21: ലത.
0: ആ ലതേമ്മ, റേഡിയോയുടെ വോളി ഒന്ന് കുറയ്ക്കണേ. ഓക്കെ, ചോദിക്കട്ടെ. പാട്ട് മതി. ഓക്കെ, എ എന്ന അക്ഷരമല്ലേ. എ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മൂന്ന് പാട്ട് പറയണം. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട്
21: ചെയ്യണം.
0: ഓക്കെ, സാറില്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
22: ഹലോ
0: ഹലോ, പേര് പറയോ. സിന്ധു ചേച്ചി, ചോദിക്കട്ടെ. കൊറച്ച് ആലോചിക്കാനുള്ളതാണ്. രണ്ട് മരങ്ങൾ ചേർന്ന എളുപ്പമാ. രണ്ട് മരങ്ങൾ ചേർന്ന ഒറ്റത്തടി വൃക്ഷം ഏതാന്ന് പറയണം. രണ്ട് മരങ്ങൾ ചേർന്ന ഒറ്റത്തടി വൃക്ഷം നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഉള്ളതാ. രണ്ട് മരങ്ങളുടെ പേര് ചേർത്ത് അതിന്റെ നാട്ടിലൊക്കെ പറയും. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ആലോചിക്ക്. ഓക്കെ, സാറല്ല ചേച്ചി, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, പേര് പറയോ.
23: രവി.
0: രവി. ഓക്കെ ചേട്ടാ, ഇപ്പൊ ചോദിച്ച ചോദ്യമാണ്. രണ്ട് മരങ്ങൾ ചേർന്ന ഒറ്റത്തടി വൃക്ഷം ഏതാന്ന് പറയണം. രണ്ട് മരങ്ങൾ ചേർന്ന ഒറ്റത്തടി വൃക്ഷം കുസൃതി ചോദ്യമാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാ. നമ്മളെല്ലാരും അതിൽ നിന്ന് അത് ഉപയോഗിക്കുന്നതാ ഡെയിലി. ഒറ്റത്തടി വൃക്ഷം അല്ല. അറിയത്തില്ല. തെങ്ങാണ് ആൻസർ. കൊന്നത്തെങ്ങ് നമ്മൾ അറിയത്തില്ല. അപ്പൊ കൊന്നയും
23: തെങ്ങും
0: അത്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
24: ഹലോ
0: ഹലോ, പേര് പറയൂ. ചോദിക്കട്ടെ. ആ റേഡിയോയുടെ വോളിയം കുറയ്ക്കണേ. ചോദ്യം ഇതാണ്. വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായത് എന്ത്? വെളുക്കുമ്പോൾ കറക്കുന്നത് അല്ല, വെളുക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വെളുക്കുന്നതുമായത് എന്ത്? 7 സെക്കൻഡ് ആണ് ടൈം. അല്ല, 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ആരാ നോക്കാം. ഹലോ
25: ഹലോ
0: ഹലോ, പേര് പറയോ.
25: അശ്വതി.
0: അശ്വതി, ചോദിക്കട്ടെ. ഹലോ
25: ഹലോ,
0: ചോദ്യം ഇതാണ്. അകത്തേക്ക് പോകുമ്പോൾ പച്ച, പുറത്തേക്ക് വരുമ്പോൾ ചുവപ്പ്. അകത്തേക്ക് പോകുമ്പോൾ പച്ച, പുറത്തേക്ക് വരുമ്പോൾ ചുവപ്പ്. കടങ്കഥയാണ്. 7 സെക്കൻഡ് ആണ് ടൈം. ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അതെ, വിറ്റില മുറുക്കാൻ കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111 എന്ന നമ്പറിലേക്കാണ്. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്, ആരാ നോക്കാം. ഹലോ
2: ഹലോ
0: ഹലോ, പേര് പറയോ. ഷംന ചേച്ചി, ചോദിക്കട്ടെ.
2: നേരത്തെ പറഞ്ഞത് പാലാണോ?
0: പാലാണ് ആൻസർ. വിളക്കുമ്പോൾ കറക്കുന്നതും കറക്കുമ്പോൾ വിളക്കുന്നതും എന്ത്? പാല്. ഓക്കെ, അപ്പൊ ചോദിക്കട്ടെ, നേരത്തെ ചോദിച്ചൊരു ചോദ്യമാണ്. ഒരു അമ്മമ്മ കുക്കറിൽ കഞ്ഞി വെക്കുമായിരുന്നു, പെട്ടെന്ന് കുക്കർ പറന്നുപോയി, എന്തുകൊണ്ട്? ഒരമ്മമ്മ കുക്കറിൽ കഞ്ഞി വെക്കുമായിരുന്നു, പെട്ടെന്ന് കുക്കർ പറന്നുപോയി, എന്തുകൊണ്ട്? 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അറിയത്തില്ല. ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
3: ഹലോ
0: ഹലോ, പേര് പറയോ. ജയ ചേച്ചി, ചോദ്യം ഇതാണ്.
3: നേരത്തെ ചോദിച്ചതേ,
0: ബട്ടർഫ്ലൈ. അതെ, ബട്ടർഫ്ലൈ ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ചോദ്യം ഇതാണ്, റൊണാൾഡോയുടെ റൂം എപ്പോഴും നീറ്റ് ആയിരിക്കും, എന്തുകൊണ്ട്? കുസൃതി ചോദ്യമാണ്, റൊണാൾഡോയുടെ റൂം എപ്പോഴും നീറ്റ് ആയിരിക്കും, എന്തുകൊണ്ട്? 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. അറിയത്തില്ല. ഓക്കെ, സാരല്ല, വിളിച്ചതിൽ സന്തോഷം. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474243111 എന്ന നമ്പറിലേക്കാണ്. ഓക്കെ, അടുത്തൊരു കോള് കണക്ട് ആകുന്നതേ ഉള്ളൂ. വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഓക്കെ, കോളും ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് ദി നെക്സ്റ്റ് കോള് കണക്ട് ആവുന്നുണ്ട്. ഹലോ
4: ഹലോ
0: ഹലോ, പേര് പറയൂ.
4: സുലോചന.
0: സുലോചന, സുലോചന ചേച്ചി, ചോദിക്കട്ടെ. എളുപ്പമുള്ളത് ചോദിക്കാം, സിമ്പിളാണേ. സാ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 പാട്ട് പറയണം. അക്ഷരം സായാണ്. 7 സെക്കൻഡ്. സാ സാ സാ. സംഗീതം ഇല്ലേ, സംഗീതത്തിന്റെ സാ, ആ സായാണ്. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. തായ്ക്കാത്ത, അല്ല സായല്ലേ ചേച്ചി ഞാൻ പറഞ്ഞ, തായല്ല. ഒരു ചാൻസ് കൂടെ തരാം, 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. പറഞ്ഞോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കുന്ന നമ്പർ 0474293111. അടുത്തൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ. ഓക്കെ, കോൾ ബ്രേക്ക് ആയിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
5: ഹലോ
0: ഹലോ, നമസ്കാരം.
5: ഹലോ
0: ഹലോ, നമസ്കാരം. ആ, പേര് പറഞ്ഞോ. ജോയി, എവിടുന്നാ വിളിക്കുന്നത്? ഓക്കെ ചേട്ടാ, ചോദ്യം ഇതാണ്, താ എന്ന അക്ഷരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന 3 സ്ഥല പേര് പറയണം. തായാണ് അക്ഷരം. താ താ. 7 സെക്കൻഡ് ആണ് ടൈം, ടൈമർ സ്റ്റാർട്ട് ചെയ്യാണ്. താ താ. ചേട്ടാ, തായാണ് അക്ഷരം. ഓക്കെ, ടൈം ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോ ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഫൺഫ്യൂഷൻ ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും അടുത്തൊരു ഫൺഫ്യൂഷനിലൂടെ കേട്ടുമുട്ടുന്നതുവരെ സൈനിങ് ഓഫ് രേഷ്മ.
22: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.
24: പണ്ട്
5: ഇതൊക്കെ ഗോപിമാമനെ വീട്ടുകാർ ക്ഷിപ്ര ഗോപി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ലൈറ്റോ ഫാനോ വെറുതെ കിടക്കുന്നത് കണ്ടാൽ ഉടൻ അദ്ദേഹം എല്ലാവരോടും ദേഷ്യപ്പെടുമായിരുന്നു.
6: എടാ നീ എന്തിനാ ഈ ഫാൻ ഓഫ് ചെയ്യാതെ പോയത്? ഇതിന്റെ കറണ്ട് ബില്ല് ആരടയ്ക്കും? നീ അടയ്ക്കും.
5: പക്ഷേ ഇന്ന് എല്ലാവരും അദ്ദേഹത്തെ ഗോപി കൂൾ എന്നാണ് വിളിക്കുന്നത്. കാരണം സോളാർ പാനൽ സ്ഥാപിച്ചതിൽ പിന്നെ മീറ്ററിലെ സൂചിയും സമാധാനമായി ഉറങ്ങുന്നു. ഒപ്പം ഗോപി മാമനും പി എം സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ.

0: ബിൻസിഗറിൽ ഇപ്പോൾ കൂടെയുണ്ട് ഞാൻ സഖി. അവതരണം ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.
1: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും കൂടെയുണ്ട് ഞാൻ സഖിയിലേക്ക് സ്വാഗതം. തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ മിക്കവാറും ജോലിക്കാരായ അമ്മമാരുടെ രാവിലത്തെ ദിവസം വളരെ തിരക്ക് പിടിച്ചതായിരിക്കും. ജോലിക്ക് പോകുന്ന സ്ത്രീകളെ സംബന്ധിച്ച് സ്കൂൾ തുറക്കുന്നിടം മുതൽ അതൊരു വലിയ പരീക്ഷണ കാലഘട്ടം തന്നെയായിരിക്കും അല്ലെ? ഓഫീസിലെ തിരക്കുകൾക്കിടയിലും മനസ്സ്, വീട്ടിൽ എന്താണ് ചെയ്യുന്നതെന്നും കുട്ടിയുടെ ലഞ്ച് ബോക്സ് എന്ത് കൊടുക്കും, അങ്ങനെയുള്ള കുറെ ടെൻഷൻസ് ആയിരിക്കും. അതുപോലെ ജോലി സ്ഥലത്തെ ഉത്തരവാദിത്തങ്ങളും കുട്ടികളുടെ പഠനവും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് അത്ര എളുപ്പമായ ഒന്നല്ല. അപ്പോൾ ഇതിനിടയിൽ സ്വന്തം സന്തോഷവും ആരോഗ്യവുമൊക്കെ എങ്ങനെയാണ് അവർ കാത്തു സൂക്ഷിക്കുന്നത്? അപ്പോൾ ഇതിനുള്ള കുറച്ച് ടിപ്സാണ് ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിൽ പറയുന്നത്. ഇതൊക്കെ വിദഗ്ധരുടെ അഭിപ്രായങ്ങളിൽ നിന്ന് എടുത്ത ടിപ്സാണ്. അപ്പോൾ രാവിലത്തെ ടെൻഷൻ ഒഴിവാക്കാൻ എന്ത് ചെയ്യും എന്നുള്ളത്,
2: രാവിലത്തെ ടെൻഷൻ പകുതിയായി കുറയ്ക്കാനുള്ള ഒരേ ഒരു വഴി തലേ ദിവസത്തെ കൃത്യമായ ഒരു പ്ലാനിംഗ് ആണ്. കുട്ടികളുടെ യൂണിഫോം ഒക്കെ അയൺ ചെയ്ത് വെക്കുക, ബാഗ് ടൈം ടേബിൾ അനുസരിച്ച് അടുക്കി വെക്കുക, അടുത്ത ദിവസത്തെ കറിക്കുള്ള പച്ചക്കറികൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നിവ രാത്രി തന്നെ ചെയ്യാം. രാവിലെ വെറും അരമണിക്കൂർ നേരത്തെ എഴുന്നേൽക്കുന്നത് പോലും പിന്നെയുള്ള മണിക്കൂറുകളിലെ ഓട്ടപ്പാച്ചിൽ ഒഴിവാക്കാൻ സഹായിക്കും. എപ്പോഴാണെങ്കിലും നമ്മളുടെ ഒരു സൂപ്പർ വിമൺ ആണെന്നുള്ള ആ ഒരു കാര്യം നമ്മൾ മറക്കുക. കാരണം എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ പെർഫെക്റ്റ് ആയി ചെയ്യും എന്ന ചിന്ത ആദ്യം അങ്ങ് മാറ്റണം. നമ്മൾ യന്ത്രങ്ങളൊന്നുമല്ല, വികാരങ്ങളും ക്ഷീണങ്ങളുമുള്ള മനുഷ്യരാണ്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാൻ പഠിക്കുക. കുട്ടികളോട് അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ ആവശ്യപ്പെടാം. ഉദാഹരണത്തിന് വാട്ടർ ബോട്ടിൽ നിറയ്ക്കുക, ഷൂസ് തുടച്ചു വെക്കുക, സ്കൂൾ കഴിഞ്ഞ് വന്നാൽ ലഞ്ച് ബോക്സ് കഴുകി വെക്കുക. അതുപോലെ പങ്കാളിയോട് രാവിലത്തെ ജോലികളിൽ സഹായിക്കാൻ മടിയില്ലാതെ വ്യക്തമായി ആവശ്യപ്പെടുക. സഹായം ചോദിക്കുന്നത് ഒരു കുറച്ചിലല്ല, മറിച്ച് എപ്പോഴും ഒരു പരസ്പര പിന്തുണയാണ്. അടുത്തത് മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, സ്മാർട്ടായി ഗാഡ്ജറ്റ്സ് ഉപയോഗിക്കാം. സാങ്കേതിക വിദ്യയെ നമ്മുടെ സഹായത്തിനായി ഉപയോഗിക്കാം. ആഴ്ചയിലെ മെനു മുൻകൂട്ടി പ്ലാൻ ചെയ്ത് അത് നേരത്തെ തന്നെ വാങ്ങിവെക്കാം. അതുപോലെ ഓഫീസിലായാലും വീട്ടിലായാലും ഒരു ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുന്നത്, അതായത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് അത് തയ്യാറാക്കുന്നത് ഒരു ശീലമാക്കണം. ഫോണിലെ കലണ്ടറിലോ റിമൈൻഡറുകളിലോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതായത് ഫീസ് അടക്കേണ്ട തീയതി, പാരന്റ്സ് മീറ്റിംഗ് എന്നിവയൊക്കെ നമുക്ക് രേഖപ്പെടുത്തി വെക്കാം. അപ്പോൾ മറക്കാതെ നമ്മളത് ചെയ്യും. അടുത്തത് നാലാമത്തേത്, അതിരുകൾ നിശ്ചയിക്കാം. അതായത് ഒരു ബൗണ്ടറീസ് എന്തിനായാലും നിശ്ചയിക്കാം. ഓഫീസിലെ ജോലി കൃത്യസമയത്ത് തീർത്ത് വീട്ടിലേക്ക് മടങ്ങാൻ ശ്രദ്ധിക്കുക. ഓഫീസ് കാര്യങ്ങൾ വീട്ടിലേക്കും വീട്ടിലെ ടെൻഷൻ ഓഫീസിലേക്കും കൊണ്ടുപോകാതിരിക്കാൻ എപ്പോഴാണെങ്കിലും ഒരു ബോധപൂർവമായി നമുക്ക് ആ ഒരു ചിന്ത വേണം. വീട്ടിലെത്തിയ ലാപ്ടോപ്പും ഒഫീഷ്യൽ മെയിലുകളും നിശ്ചിത സമയത്തിന് ശേഷം നോക്കില്ല എന്ന് ഉറപ്പിക്കാം. ക്വാളിറ്റി ടൈം കുട്ടികൾക്കായി മാറ്റിവെക്കാം. അപ്പോൾ ഇന്നത്തെ കൂടെയുണ്ട് ഞാൻ സഖിയിലെ ടിപ്സിന്റെ സമയം ഇവിടെ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത കൂടെയുണ്ട് ഞാൻ സഖിയിൽ കേൾക്കാം. അപ്പോൾ അതിൽ കാണാം. തൽക്കാലം ടാറ്റാ, ബൈ ബൈ. ഗീതു.
0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് കൂടെയുണ്ട് ഞാൻ സഖി. അവതരിപ്പിച്ചത് ഗീതു. സാങ്കേതിക സഹായം ശിവപ്രിയൻ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. ISRD സെന്റർ ഫോർ അഡ്വാൻസ് ടെക്നോളജി ആൻഡ് സ്കിൽസ് സെന്ററിൽ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. UKF എഞ്ചിനീയറിംഗ് ഓട്ടോണമസ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഇൻഡസ്ട്രിയൽ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. +2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 1 crore ഇൻഡസ്ട്രിയൽ സ്കോളർഷിപ്പാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 10th class, +2 മാർക്ക്, പ്രായോഗിക അറിവ്, അഭിരുചി എന്നിവ വിലയിരുത്തിയാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക. 30 ദിനം രജിസ്റ്റർ ചെയ്യണം. ISRD കുണ്ടറ CATSൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകൾക്ക് സീറ്റ് ഒഴിവുണ്ട്. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: കാതോരത്തിലും മറ്റു ലൈവ് പ്രോഗ്രാമുകളിലും വിളിക്കുന്നവർ നിർദ്ദേശങ്ങൾ പാലിക്കാൻ ശ്രദ്ധിക്കുമല്ലോ. സ്ഥിരമായി വിളിക്കുന്നവർ സംയമനം പാലിക്കുക. മറ്റുള്ളവർക്ക് കൂടി അവസരം നൽകാൻ ശ്രദ്ധിക്കുക. ദീർഘമായുള്ള സംസാരങ്ങൾ ഒഴിവാക്കുമല്ലോ. പ്രോഗ്രാമുകളിൽ വിളിക്കുമ്പോൾ നിങ്ങളുടെ റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് വേണം വിളിക്കുവാൻ.
1: ഒരു ഗണം പോകും.

0: ടി റേഡിയോ ബെൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയ ഫോൺ ഇൻ പ്രോഗ്രാം.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ കാതോട് കാതോരത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111 0474-293-1111. അപ്പോൾ ഇന്ന് ബർത്ത്ഡേസ്, ആനിവേഴ്സറീസ്, മറ്റ് എല്ലാ ആഘോഷങ്ങളും ആഘോഷിക്കുന്ന എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഞങ്ങൾ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും നേരുന്നു. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ വിട്ടു വിരിഞ്ഞു പോയവർ, അപ്പോൾ അവരെല്ലാം നമ്മൾ ഈ കൂട്ടത്തിലൊക്കെ ചില ആഘോഷവേളകളിലൊക്കെ അല്ലെങ്കിൽ സന്തോഷ നിമിഷങ്ങളിലും അവരെയും കൂടെയൊക്കെ നമ്മൾ ഓർക്കുന്നു. ഓർത്തെടുക്കുക അതൊരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും താമസിക്കുന്നില്ല, നമുക്ക് ആദ്യത്തെ കോളിലേക്ക് തന്നെ പോകാം. ഹലോ, കാത്തിരുന്ന് കിട്ടിയതാണോ? കാത്തിരുന്ന് നമുക്കൊരു കോൾ കിട്ടുക എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു സന്തോഷമില്ലേ, ഒരു പ്രത്യേക സന്തോഷമില്ലേ? പേരെന്ന് പറഞ്ഞോളൂ. ജിജോ. ഓക്കെ ജിജോ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? അല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, ഞാൻ ഓടി വന്നിരുന്നതേ ഉള്ളൂ. അതാ നമ്മൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് കോൾ ആയിരുന്നു തന്നു അല്ലേ.
2: ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ?

0: നമുക്ക് എല്ലാവർക്കും അരുണാചലിൽ പോകട്ടെ.
1: ശരി, എല്ലാവർക്കും വേണ്ടിയിട്ടാണല്ലേ.
0: അരുണാചലം, അരുണാചലം.
1: ഓക്കെ ശരി, നമുക്ക് ആദ്യം തന്നെ ആ ഒരു മനോഹരമായ ഗാനത്തിൽ ഇപ്പം ഗാനം കേട്ട് തിരിയെത്താം.

0: ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: അങ്ങനെ ഒരു മാസത്തിൻ്റെയും കൂടെ അവസാന ആ ഒരു നിമിഷങ്ങളിലേക്കൊക്കെ നമ്മളിങ്ങനെ പോവുകയാണല്ലേ. ഇതേ മാസങ്ങളും ദിവസങ്ങളൊക്കെ പട്ടാന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പാട്ടുകളും കോളുകളൊക്കെ ഇങ്ങനെ പടപടാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ. നമ്മളിങ്ങനെ ആസ്വദിച്ച് സന്തോഷിച്ച് അങ്ങനെ മുന്നോട്ട് പോകട്ടെ. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതൊടുക്കുക. അതുപോലെ നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111. 0474-214-1913-1111. ഇതാർത്ഥ കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
3: ഹലോ
2: ഹലോ, നമസ്കാരം. അതെ, പ്രവീണാണ്. നമസ്കാരം.
3: പിന്നെ ഞങ്ങൾക്കൊരു പാട്ട് വേണം സാറേ. ഞങ്ങൾ സാറിന്റെ പാട്ട് കേൾക്കാനായിട്ട് സാറിനെ ഞങ്ങൾ തിരക്കിക്കൊണ്ടിരുന്നായിരുന്നു. ഫ്രണ്ട്സ് കാശിക്ക് വിളിക്കുവാ.
2: ഓക്കെ, എവിടെ നിന്നാ വിളിക്കുന്ന? പേരും കൂടെ ഒന്ന് പറയോ.
3: കല്ലും താഴെ നിന്ന് ഫ്രണ്ട്സ് കാശിയിൽ നിന്ന്.
2: ഓക്കെ, ഈ വിളിക്കുന്ന അമ്മയുടെ പേരെന്താണ്? അമ്മയുടെ പേര് പറഞ്ഞു.
3: എന്റെ പേര് സതി.
2: സതി.
3: ഓക്കെ, സതി.
2: സതി.
3: സതി ഉളിയക്കോവിലിൽ നിന്ന്.
2: ഓക്കെ, നല്ലൊരു പേരാ സതി. ഈ സതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു അർത്ഥം ഉണ്ട്, അറിയാമോ? ഓക്കെ, എന്തായാലും മനോഹരമായ ഒരു പേരാ കേട്ടോ. സൂപ്പർ പേരാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും ഈ നമ്മുടെ റേഡിയോ കാതൊടുക്കാതെ എന്നും കേൾക്കുന്നുണ്ടോ? എന്നും കേൾക്കോ?
3: എന്നും കേൾക്കുന്നുണ്ട്. സാറിന് വേണ്ടി ഞങ്ങൾ കാത്തിരുന്നതായിരുന്നു, അങ്ങനെ വിളിച്ചതാ സാറേ.
2: സന്തോഷം കേട്ടോ, ഒരുപാട് ഒരുപാട് സന്തോഷം, ഒത്തിരി സന്തോഷം ആ സ്നേഹത്തിന് കേട്ടോ.
3: അപ്പൊ ആ പാട്ട് തന്നെ ഇട്ടു തരണം. ഞങ്ങൾക്കേ വെഡിക്കേഷൻ ഉള്ളത് ഫ്രണ്ട്സ് കാഷ്വലി ഞങ്ങളെ 3-4 സ്റ്റാഫുകൾ അപ്പുറത്തും ഉണ്ട്. അവർക്ക് എല്ലാവർക്കും വേണ്ടി
2: ഓക്കെ.
3: അന്ന് ഞങ്ങളുടെ ഒരു താത്തായ ഉണ്ടായിരുന്നു, ആ താത്ത അവിടെ ഇല്ലാത്തോണ്ട് താത്തായ്ക്കും പിന്നെ ഞങ്ങളുടെ അവിടുത്തെ സ്റ്റാഫിനും മുതലാളിക്കും വേണ്ടിയാ.
2: ഓക്കെ, എല്ലാവർക്കും. എനിക്ക് തോന്നുന്നു ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരെ നമ്മൾ എപ്പോഴും ഇങ്ങനെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ നമ്മൾ ഓർക്കും. അപ്പൊ അവർക്ക് വേണ്ടി തന്നെ ഈ ഗാനം നമുക്ക്.
3: സാറിന് സുഖമാണ്?
2: ആ, സുഖമായിട്ടിരിക്കാം. സന്തോഷമാണ്, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു.
3: ഞങ്ങൾക്കും കുഴപ്പമൊന്നുമില്ല സാറ്, ഞങ്ങൾക്ക് ആ പാട്ട് തന്നെ വിളിച്ചു തരണം.
2: പിന്നെന്താ, തീർച്ചയായിട്ടും. ഓക്കെ ശരി. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഗാനത്തിലേക്ക് പോവാം.

0: അടിപൊളി സൂപ്പർ ഒരു ഗാനമായിരുന്നു. കാരണം ഒരു ഹാസ്യ ഗാനം എന്ന് പറയുന്ന ഒരു ഹാസ്യ സിനിമ പോലെയാണല്ലേ, ഒരു മുഴുനീള ഹാസ്യ സിനിമ പോലെയാണ് ഒരു പാട്ട്, ഒരു 3 മിനിറ്റിനകത്തൊക്കെ നിൽക്കുന്ന ഒരു പാട്ട്, അതുപോലെ അത്രയും ഹാസ്യപരമായിട്ട് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മാത്രമല്ല, യേശുദാസ് ഇത്രയും മനോഹരമായിട്ട് ഒരു പ്രത്യേക ഒരു ടോണിൽ ആ ഒരു സ്പീഡിൽ ആ ഒരു ഹാസ്യ ഗാനം അതിൻ്റെ തന്മയത്വത്തോടു കൂടി പാടി അവതരിപ്പിക്കുക എന്ന് പറയുന്നതും അതിനേക്കാൾ അപ്പുറമാണ്. ഇത് അഗ്നിമൃഗം എന്ന സിനിമയിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. യേശുദാസും സംഘവും ചേർന്ന് ആലപിച്ചത്, ജി ദേവരാജൻ മാഷിൻ്റെ സംഗീതമായിരുന്നു, വയലാർ രാമവർമ്മ രചിച്ചത്. കാരണം ഈ ചില കാര്യങ്ങൾ ചിരിക്കാനായിട്ട് നമ്മൾ ചിരിക്കാനായിട്ട് പല വഴികൾ നമ്മൾ തേടിയെടുക്കാറുണ്ടല്ലേ. ചിരിക്കാൻ ചിലപ്പോൾ നമ്മൾ വേറെ ചിലപ്പോൾ പറയും, ഓ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ഇതാണ്, അല്ലെങ്കിൽ എനിക്ക് ഞാൻ ചിരിച്ചിട്ട് ഇത്രയും കാലമായി എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ശരിക്കും ഈ ഒരു ഗാനങ്ങൾ കേട്ടപ്പോഴും എനിക്ക് പെട്ടെന്ന് തോന്നിയത്, നമുക്ക് ചിരിക്കാനായിട്ട് നമ്മൾ ശരിക്കും വേറെ എങ്ങും പോകേണ്ട ഒരു കാര്യമൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ അതിനുള്ളൊരു വക കാണും, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നമുക്ക് ചിരിക്കാൻ വക നമുക്ക് ചുറ്റും നമ്മുടെ ഈ ഒരു കൈ എത്തുന്ന ദൂരത്ത് തന്നെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിലൊന്നും കണ്ടെത്താനും ചിരിക്കാനും മനസ്സ് ഒന്ന് സന്തോഷിക്കാനുമുള്ള അവസരവും സമയവും കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അടുത്ത കോളിലേക്ക് നമ്മൾ പോകുന്നു. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം, ഞാൻ ചന്ദനത്തോപ്പിൽ നിന്നും സന്ധ്യയാണ്.
0: ചന്ദനത്തോപ്പിൽ നിന്നും സന്ധ്യയാണ്, ഓക്കെ, വെരി ഗുഡ്, അടിപൊളി. അപ്പോൾ ഗാനം, എനിക്ക് ഒരു ഗാനം വേണം അല്ലേ?
1: എനിക്ക് വേണം, എനിക്ക് ചെങ്കോളിനകത്തുള്ള മധുരം ജീവാമൃത ബിന്ദു.
0: മധുരം ജീവാമൃത ബിന്ദു നല്ല മനോഹരമായ ഒരു ഗാനമാണ് അല്ലേ? ആ ഗാനത്തിന്റെ ആ സിനിമയിൽ ആ ഗാനം കണ്ടിട്ടുണ്ടോ? അതിന്റെ സീൻ കണ്ടിട്ടുണ്ടോ?
1: ഞാൻ ആ സിനിമ കാണത്തില്ല. ഞാൻ ചെങ്കോലും കിരീടവും എനിക്ക് ഇഷ്ടമല്ല, ഞാൻ കാണത്തില്ല, എനിക്ക് ഭയങ്കര സങ്കടം വരും.
0: ചെങ്കോലും കിരീടവും ഇഷ്ടമല്ല എന്ന് പറയുമ്പോ പഴയ രാജാക്കന്മാരെയൊന്നും ഇഷ്ടമല്ല?
1: അല്ല, അങ്ങനല്ല, മോഹൻലാലിന്റെ ഈ സിനിമ കാണുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരും.
0: അതെ, തീർച്ചയായിട്ടും. അത് മാത്രമല്ല, അത് വളരെ, എനിക്ക് തോന്നുന്നു ചെങ്കോലിനേക്കാൾ ഏറ്റവും കൂടുതൽ കിരീടം എന്ന് പറയുന്ന ആ ചിത്രമാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുത്തുന്നത് അല്ലേ?
1: സങ്കടപ്പെടുത്തുന്നു, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമം അത് കാണുമ്പോ.
0: ഒന്ന് ആലോചിച്ചുള്ള
1: പാട്ട് മാത്രം ഞാൻ കേൾക്കും, പക്ഷെ പടം കാണത്തില്ല.
0: പക്ഷെ എന്നാലും ആ പടം കാണാതെ ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോഴേ അതെങ്ങനെ നമ്മുടെ മനസ്സിൽ അത്രത്തോളം ഒരു ഇത് ഒരു എന്താണ് ഒരു സങ്കടമോ അല്ലെങ്കിൽ അതിന്റെ ഒരു അർത്ഥം നമുക്ക് എങ്ങനെ മനസ്സിലാവും? അതൊക്കെ ഇങ്ങ് മനസ്സിലാക്കി എടുക്കും നമ്മള് അല്ലേ? സ്വപ്നങ്ങള് കൊണ്ട് നടന്ന ഒരു മകന്റെയും അച്ഛന്റെയും സ്വപ്നം ഒരു നിമിഷം കൊണ്ട് തല്ലി തകർക്കപ്പെടുന്ന ഒരു നിമിഷമാണ് കിരീടം എന്ന് പറയുന്ന സിനിമ അല്ലേ? വളരെ മനോഹരമായ ഒരു തിരക്കഥയായിരുന്നു അത്. ഓക്കെ, അപ്പൊ എന്തായാലും മനോഹരമായ ഒരു ഗാനമാണത് കേട്ടോ. രണ്ടു ലൈൻ പാടാൻ ആഗ്രഹിക്കുന്നുണ്ടോ? സിനിമ കണ്ടില്ലെങ്കിലും ഓക്കെ, വേണ്ട, കുഴപ്പമില്ല കേട്ടോ. അപ്പൊ നമുക്ക് ആ മനോഹരമായ കാര്യത്തിലേക്ക് പോവാം. ആ ഗാനം കേട്ട്

കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ. ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം, നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ മനോഹരമായൊരു ഗാനം നമ്മൾ കേട്ടു. ഇനി നമുക്ക് വാർത്ത കേൾക്കാനൊക്കെയുള്ള ഒരു അരമണിക്കൂർ ബ്രേക്കാണ്. അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 1 മണി മുതൽ 3 മണി വരെ ഇതുപോലെ ഒരുപാട് ഒരുപാട് വർത്തമാനങ്ങളും വിശേഷങ്ങളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും കാതോട് കാതോരത്തിലൂടെ. അപ്പോൾ നമുക്ക് 1 മണിക്ക് കേട്ടുമുട്ടാം.

0: കണ്ടീഷനാണ്. എന്താ കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഈ ഗ്രീൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകാം. എപ്പോൾ നിങ്ങളുടെ റോഡിലേക്ക് നിങ്ങളുടെ വാഹനം കയറ്റാനും.
1: പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പ്രതിഷേധം ശക്തമായതോടെ ഇരുസഭകളും ഉച്ചയ്ക്ക് 2 മണിവരെ നിർത്തിവച്ചു. ബഹളത്തിനിടെ പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ
2: കുടുംബാംഗങ്ങൾ.
1: സ്ഥാപക ദിനത്തിൽ സൈനികർക്കും അവരുടെ കുടുംബങ്ങൾക്കും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ CRPF നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. മുൻ രാഷ്ട്രപതിയും പ്രശസ്ത ശാസ്ത്രജ്ഞനുമായ ഡോ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. ഇന്ത്യയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച ജനങ്ങളുടെ രാഷ്ട്രപതി എന്ന ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കലാമിന് രാഷ്ട്രീയ സാംസ്കാരിക ശാസ്ത്ര രംഗത്തെ പ്രമുഖർ ആദരമർപ്പിച്ചു. ഒരു റിപ്പോർട്ട്.
3: തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച APJ അബ്ദുൽ കലാം കഠിനാധ്വാനത്തിലൂടെയും പ്രതിഭയിലൂടെയുമാണ് രാജ്യത്തിന്റെ പ്രഥമ പൌരൻ എന്ന പദവിയിലും ISROയിലും DRDOയിലും അദ്ദേഹം നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. SLV-3, പൃഥ്വി, അഗ്നി തുടങ്ങിയ മിസൈൽ പദ്ധതികളുടെ വികസനത്തിന് നേതൃത്വം നൽകിയ കലാമിനെ രാജ്യം ആദരവോടെ ഇന്ത്യയുടെ മിസൈൽമാൻ എന്ന് വിശേഷിപ്പിച്ചു. 2 പൊക്രാൻ ആണവ പരീക്ഷണത്തിന് സാങ്കേതിക നേതൃത്വം നൽകിയതും കലാമായിരുന്നു. 2002 മുതൽ 2007 വരെ ഇന്ത്യയുടെ 11-ാമത് രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ച കലാം രാഷ്ട്രപതി ഭവന്റെ വാതിലുകൾ സാധാരണക്കാർക്കായി, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കായി തുറന്നിട്ടു. ഉറക്കത്തിൽ കാണുന്നതല്ല, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം എന്ന സന്ദേശം പകർന്നു നൽകിയ അദ്ദേഹം 2015 ജൂലൈ 27 ഷില്ലോങ്ങിലെ IIMൽ വിദ്യാർത്ഥികളോട് പ്രസംഗിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു. അഗ്നിചിറകുകൾ, ഇന്ത്യ 2020, ഇഗ്നൈറ്റഡ് മൈൻഡ്സ് എന്നിവ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ഗ്രന്ഥങ്ങളാണ്. രാഷ്ട്രം ഭാരതരത്നം നൽകി ആദരിച്ച ഡോക്ടർ അബ്ദുൽ കലാമിന്റെ ചിന്തകളും ആശയങ്ങളും ഇന്നും കോടിക്കണക്കിന് ഇന്ത്യക്കാർക്ക് വഴിവിളക്കായി തുടരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. തുടർച്ചയായ പഠനമാണ് ജീവിതമെന്നും വളർന്നുവരുന്ന തലമുറയെ സ്വാധീനിക്കാൻ അധ്യാപകർക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാരസഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാരസഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി രാജ്യം മുഴുവൻ ഹിന്ദി പ്രചാരണത്തിനുവേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച വ്യക്തിത്വമാണ് വാസുദേവൻ പിള്ളയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് അടുത്ത മാസം 8 തുടക്കമാകും. മുഖ്യമന്ത്രി ഓണം മേള ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 12-13 തീയതികളിൽ ജില്ലാ മേളകൾക്കും തുടക്കമാകും. പൂഴ്ത്തിവയ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് ഓഗസ്റ്റ് ആദ്യം പ്രവർത്തനം തുടങ്ങുമെന്നും മന്ത്രി അറിയിച്ചു.
4: സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും സപ്ലൈകോയും വഴി 165,932 മെട്രിക് ടൺ അരി ഈ ഓണക്കാലത്ത് വിപണിയിൽ എത്തിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തെ സബ്സിഡി ഉൽപ്പന്നങ്ങൾ കൂടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഓഗസ്റ്റിൽ അത് വിതരണം ചെയ്യും. 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും അധികമായിട്ട് നീലക്കാർഡുകൾക്ക് നൽകാനായിട്ടുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. AY കാർഡുകൾക്ക് സൌജന്യ ഓണക്കിറ്റിന്റെ വിതരണം ഓഗസ്റ്റ് ആദ്യവാരത്തോടെ തന്നെ ആരംഭം കുറിക്കാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്.
1: അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന രോഗി മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയായ 49-കാരനാണ് മരിച്ചത്. ഇയാളുടെ രോഗ ഉറവിടം വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചതായും പ്രദേശത്ത് ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യവകുപ്പ് അറിയിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ കോളേജിലെ പഥോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാമിനെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതിയാണ് ഇയാളെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് യുഎന്നിലെ യുഎസ് അംബാസിഡർ മൈക്ക് വാൾസ് പറഞ്ഞു. മേഖലയിലെ പ്രത്യാക്രമണങ്ങൾ നിർത്തിവച്ചതായി ഇറാൻ സൈനിക വക്താവും സ്ഥിരീകരിച്ചു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു നാളെ വാഷിംഗ്ടണിൽ പ്രസിഡന്റ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് ദേശീയ സെൻസസ് 2027 ആദ്യഘട്ടം ഈ മാസം 30 അവസാനിക്കും. സെൻസസ് 1-ാം ഘട്ടത്തിൽ വീടുകളുടെ വിവരശേഖരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുക. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ സമയം പുനഃക്രമീകരിച്ച് ദക്ഷിണ റെയിൽവേ. ഇന്ന് രാവിലെ 5:10 തിരുനെൽവേലിയിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 1-9577 നമ്പർ തിരുനെൽവേലി ജാംനഗർ ദ്വിവാര എക്സ്പ്രസിന്റെ സമയമാണ് ക്രമീകരിച്ചത്. ട്രെയിൻ രാത്രി 11:45 പുറപ്പെടും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. സംസ്ഥാനത്ത് കർക്കടക മാസാചരണത്തോടനുബന്ധിച്ചുള്ള ക്ഷേത്ര ദർശനവും ആരോഗ്യ സംരക്ഷണ ചികിത്സകളും സജീവം. രാമായണ കഥാസന്ദർഭത്തിന്റെ ദൃഷ്ടാന്ത അനുഭവം സമ്മാനിക്കുന്ന ജഡായുപാറയിലെ കോദണ്ഡ രാമസ്വാമി ക്ഷേത്രത്തിൽ നിരവധി പേരാണ് ദർശനത്തിനെത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
2: രാവണൻ സീതാദേവിയെ അപഹരിച്ചുകൊണ്ട് പുഷ്പക വിമാനത്തിൽ പോകവെ തടഞ്ഞ് ധീരമായി പോരാടിയ ജഡായു രാവണന്റെ ചന്ദ്രഹാസം കൊണ്ടുള്ള വെട്ടേറ്റ് വീണതും പിന്നീട് ശ്രീരാമനെത്തി ജഡായുവിന് മോക്ഷം നൽകിയതും ഈ പാറമുകളിലാണെന്ന് വിശ്വസിക്കുന്നു. കൂറ്റൻ ജഡായു ശില്പത്തിനടുത്താണ് ശ്രീ കോദണ്ഡരാമക്ഷേത്രം. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമ വിഗ്രഹത്തിന് 13 ഉയരമുണ്ട്. സീതാദേവി, ലക്ഷ്മണൻ, വീര ജഡായു തുടങ്ങിയ ഉപദേവതാ പ്രതിഷ്ഠകളുമുണ്ട്. കുരങ്ങന്മാർക്ക് ഭക്ഷണം നൽകുന്ന വാനരയൂട്ട് ക്ഷേത്രത്തിലെ വഴിപാടാണ്.
1: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ സ്വർണം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിലാണ് മീരാബായ് ചാനുവിന്റെ സുവർണ നേട്ടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 644 ഉയർന്ന് 76,704, നിഫ്റ്റി 184 നേട്ടത്തിൽ 23,951 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 680 കൂടി, 1,06,960 ഗ്രാമിന് 13,370 ഇന്നത്തെ വില. ജനം ടിവി തിരുവനന്തപുരം ബ്യൂറോ ക്യാമറമാൻ അഭിജിത്ത് ശ്രീകുമാർ വാഹനാപകടത്തിൽ മരിച്ചു. 26 വയസ്സായിരുന്നു. രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോഴായിരുന്നു അപകടം. പാറശാല സ്വദേശിയാണ്. തിരുവനന്തപുരം മഞ്ചൂർ വിശാഖ വധക്കേസിൽ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ പോലീസ് കണ്ടെടുത്തു. ഇന്നലെ പ്രതികളെ പിടികൂടിയ പുലയനാർകോട്ട നെഞ്ചുരോഗ ആശുപത്രിക്ക് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് ആയുധങ്ങൾ കണ്ടെത്തിയത്. പ്രതികളുമായി പോലീസ് ഇന്ന് തെളിവെടുപ്പ് നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച രാജ്യം. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ പരിപാലനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓണം സപ്ലൈകോ മേളകൾ അടുത്ത മാസം 8 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ്. ഓണക്കാല വിപണി നിയന്ത്രിക്കാൻ സ്ക്വാഡിനെ നിയോഗിക്കുമെന്നും മന്ത്രി. അമീബിക്ക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് ചികിത്സയിലിരുന്ന രോഗി മരിച്ചു. പ്രദേശത്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമെന്ന് ആരോഗ്യവകുപ്പ്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 54 സെക്കൻഡും. ഇനി വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിനു നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെ ന്യൂഡൽഹിയിൽ നടന്ന പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. കോമൺവെൽത്ത് ഗെയിംസിലെ സ്വർണ്ണ മെഡൽ നേട്ടത്തിൽ ഇന്ത്യൻ താരം മീരാഭായ് ചാനുവിനെ ലോക്സഭ അഭിനന്ദിച്ചു. തുടർന്ന് ചോദ്യോത്തരവേളയിലേക്ക് കടക്കാൻ ശ്രമിക്കവേ പ്രതിപക്ഷം ബഹളം വയ്ക്കുകയായിരുന്നു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് സ്പീക്കർ ഓം ബിർള പറഞ്ഞു.
2: और इसकी सारी व्यवस्थाओं की जिम्मेदारी सभी माननीय सदस्यों की है. ऐसे माननीय सदस्यों के खिलाफ मुझे कार्रवाई करनी पड़ेगी जो सदन की मर्यादाओं परंपराओं को समाप्त करने का प्रयास कर रहे हैं. आप संवाद करो, चर्चा करो, महत्वपूर्ण मुद्दों पर बात करो, लेकिन तख्तियां लेकर आना ये उचित नहीं है.
1: പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. രാജ്യസഭയിലും സമാനമായ പ്രതിഷേധം അരങ്ങേറി. ഇരുസഭകളും 2 മണിവരെ നിർത്തിവച്ചിരിക്കുകയാണ്. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. സമാധാനപരവും നിയമപരവുമായ പ്രതിഷേധത്തിനുള്ള അവകാശം ഭരണഘടനാപരമായി സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. സാങ്കേതിക വിദ്യാ വിദഗ്ധൻ നന്ദൻ നീലേക്കനിയുടെ അധ്യക്ഷതയിൽ പരീക്ഷാ പരിഷ്കരണങ്ങൾക്കായി ഉന്നതാധികാര കർമ്മസമിതി രൂപീകരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പരീക്ഷാ സംവിധാനം ശക്തിപ്പെടുത്താൻ ടാസ്ക് ഫോഴ്സിന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
3: हम कल पार्लियामेंट के अंदर कठोर कानूनों के प्रावधान के साथ नया कानून बनाने की दिशा में भी आगे बढ़ रहे हैं, लेकिन हमें भविष्य के लिए सोचना है. हमारी परीक्षा पद्धति ट्रांसपेरेंट हो, हमारी परीक्षा पद्धति में सबसे ज्यादा टेक्नोलॉजी का उपयोग हो, इन सारी बातों को ध्यान में रखते हुए विश्व प्रसिद्ध टेक्नोलॉजी एक्सपर्ट श्रीमान नंदन नीलेकनी जी के नेतृत्व में एक हाई पावर टास्क फोर्स बनाने का निर्णय किया है जो एग्जामिनेशन रिफॉर्म की तरफ फोकस करेगा.
1: മുൻ രാഷ്ട്രപതിയും ശാസ്ത്രജ്ഞനുമായിരുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. 2015 ജൂലൈ 27 മേഘാലയയിലെ ഷില്ലോങ്ങിലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിൽ വിദ്യാർത്ഥികളോട് സംവദിക്കുന്നതിനിടെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിര്യാണം. ഐ എസ് ആർ ഒയിലും ഡിആർഡിഒയിലും സമാനതകളില്ലാത്ത സംഭാവനകൾ നൽകിയ എ പി ജെ അബ്ദുൾ കലാം മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടിക്ക് ഇന്ന് തുടക്കമാകും. ബി ജെ പി ന്യൂനപക്ഷ മോർച്ചയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി റാലികളും അനുസ്മരണ സമ്മേളനങ്ങളും നടക്കും. സി ആർ പി എഫ് സ്ഥാപക ദിനത്തിൽ സൈനികർക്കും കുടുംബാംഗങ്ങൾക്കും ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആശംസകൾ നേർന്നു. രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ആഭ്യന്തര സുരക്ഷയും സംരക്ഷിക്കുന്നതിൽ സി ആർ പി എഫ് നൽകിയ വിലമതിക്കാനാകാത്ത സംഭാവനകളെ നേതാക്കൾ പ്രശംസിച്ചു. ഈ വർഷത്തെ അമർനാഥ് യാത്രയിൽ ദർശനം നടത്തിയ തീർത്ഥാടകരുടെ എണ്ണം 400,000 കവിഞ്ഞു. 4,474 തീർത്ഥാടകർ അടങ്ങിയ സംഘം ജമ്മുവിലെ ഭഗവതി നഗർ യാത്രീനിവാസിൽ നിന്ന് വടക്കൻ കാശ്മീരിലെ ബാൾട്ടാൽ അടിസ്ഥാന ക്യാമ്പിലേക്ക് ഇന്നലെ യാത്ര തിരിച്ചിട്ടുണ്ട്. ഈ മാസം 3-ന് ആരംഭിച്ച യാത്ര ശ്രാവണ പൌർണമിയും രക്ഷാബന്ധൻ ആഘോഷവും ഒരുമിച്ച് വരുന്ന ഓഗസ്റ്റ് 28-ന് സമാപിക്കും. പാകിസ്ഥാനെയും പ്രതിഷേധങ്ങളെയും സംബന്ധിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ വ്യാജ വീഡിയോ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് സൃഷ്ടിച്ച ഡീപ് ഫേക്ക് വീഡിയോയാണ് പ്രചരിക്കുന്നതെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന വിഭാഗം സ്ഥിരീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങൾ സംബന്ധിച്ച മേഖലാതല ശില്പശാലകളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ഓണം സപ്ലൈകോ മേളകൾക്ക് ഓഗസ്റ്റ് 8-ന് തുടക്കമാകും. ഓണമേള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പ് ഉൾപ്പെടെ തടയാനും ഓണക്കാല വിപണി നിയന്ത്രിക്കാനും കളക്ടറുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ആൾ മരിച്ചു. കൊയിലാണ്ടി സ്വദേശിയാണ് മരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
5: രോഗ ഉറവിടം സംബന്ധിച്ച് വ്യക്തമല്ല. കിണറിലെ ജലസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. പ്രദേശത്തെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ നടത്തിയതായും ആരോഗ്യോപാധികൃതർ പറഞ്ഞു. ഇദ്ദേഹം ജലാശയങ്ങളിൽ കുളിക്കുകയോ നീന്തുകയോ ചെയ്തതായി പ്രാഥമിക അന്വേഷണത്തിൽ വിവരമില്ല. പൊതുവെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നും നീന്തൽ കുളങ്ങളിൽ നിന്നുമാണ് അമീബ ശരീരത്തിൽ പ്രവേശിക്കാറുള്ളത്. നേരത്തെയും കോഴിക്കോട് ജില്ലയിൽ അമീബിക് മസ്തിഷ്ക മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം നിരവധി പേർ ചികിത്സയിലൂടെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ടുമുണ്ട്.
1: കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിൽ പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. തലശ്ശേരി കോടതി 5 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ആന്ധ്രാ തീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഛത്തീസ്ഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. കാസ്പിയൻ കടലിൽ ഇറാനിയൻ വാണിജ്യ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഇറാൻ. ആക്രമണത്തിൽ ഒരു നാവികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഇറാനിയൻ വിദേശകാര്യമന്ത്രി ആരോപിച്ചതിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്. കാസ്പിയൻ കടൽ ഉൾപ്പെടെ റഷ്യയിലെ സൈനിക ലക്ഷ്യങ്ങളിൽ യുക്രൈൻ ദീർഘദൂര ആക്രമണങ്ങൾ നടത്തിയെന്ന യുക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയുടെ പ്രഖ്യാപനത്തെ തുടർന്ന് ഇറാൻ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കുമെന്ന പ്രതീക്ഷയിൽ പശ്ചിമേഷ്യ. എല്ലാ തലങ്ങളിലുമുള്ള ചർച്ചകൾ തുടരുകയാണെന്ന് UNലെ US അംബാസഡർ മൈക്ക് വാട്സ് പറഞ്ഞു. അതിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വാഷിംഗ്ടണിൽ നാളെ കൂടിക്കാഴ്ച നടത്തും. ഗ്ലാസ്കോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ സ്വർണം. വനിതകളുടെ 48 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ മീരാബായ് ചാനുവാണ് സ്വർണ്ണ മെഡൽ നേടിയത്. ചരിത്ര വിജയം നേടിയ മീരാബായ് ചാനുവിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ അഭിനന്ദിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 689 പോയിന്റ് ഉയർന്ന് 76,750, നിഫ്റ്റി 198 പോയിന്റ് നേട്ടത്തിൽ 23,967 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ന്യൂഡൽഹിയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിലെ പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെയുള്ള വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതിയും ഇന്ത്യയുടെ മിസൈൽ മാനുമായ ഡോ APJ അബ്ദുൾ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഒഡീഷയിലും ഛത്തീസ്ഗഡിലും അതിശക്തമായ മഴ ഇന്നും തുടരും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കാൻ സാധ്യത. 5 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കാസ്പിയൻ കടലിൽ ഇറാനിയൻ കപ്പലിന് നേരെ യുക്രൈൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഇറാൻ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ഇന്ദ്രജാലത്തിന്റെ പാലായി. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ഗാനങ്ങൾ ഏകാന്തതയിലൊരു കൂട്ടാണ്, ദുഃഖത്തിൽ തൂവൽ സ്പർശമാണ്, വിരഹത്തിൽ പ്രതീക്ഷയാണ്, വിരസതയിൽ ആഹ്ലാദമാണ് പാട്ടിന്റെ പാലായി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. പാട്ടിന്റെ പാലാഴി എല്ലാ തിങ്കളാഴ്ചയും വൈകുന്നേരം 4:00-ക്കും പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ച 9:00-ക്കും.

0: അങ്ങനെ നമ്മൾ തിരികെ എത്തിയിരിക്കുന്നു കാതോട് കാതോരത്തിലേക്ക്. വിളിക്കേണ്ട നമ്പർ 0474-293-1111, 0474-293-1111. അങ്ങനെ ഇന്ന് ഒന്ന് രണ്ട് പ്രധാന വിശേഷങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ ആഘോഷങ്ങളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് നമ്മുടെ ചിത്രചേച്ചിയിലേക്ക് ജന്മദിനമൊക്കെയാണ്. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് ഇനി വീണ്ടും ചില ഗാനങ്ങളെക്കുറിച്ചും ചിത്രചേച്ചിയെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഹാപ്പി ആയിട്ട് തന്നെ വിശേഷങ്ങളും കഥകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തുടരാം. കോളിലേക്ക് പോവാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ. ആ കൃഷ്ണേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നേ.
0: വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വിശ്രമവേളയാണോ ഇപ്പോഴും അതോ ജോലിയാണോ? അസുഖമായിട്ടിരിക്കുന്നു. എന്തായാലും നമ്മുടെ ഈ റേഡിയോ വിളിക്കുന്നത് കേട്ടിട്ട് ആ വി പാർക്കിൽ വരുന്നവരാരെങ്കിലും ചേട്ടനെ അന്വേഷിക്കുകയോ കാണുകയോ?
1: അന്വേഷിക്കുന്നുണ്ട്. പിന്നെ പോളയത്തോട് ചേട്ടൻ വന്നായിരുന്നു.
0: ആ
1: പിന്നെ ഒരു ഉമ്മ വന്നായിരുന്നു, അവരുടെ പേര് ഞാൻ മറന്നുപോയി.
0: മൂന്ന്
1: പേര് തിരക്കൊക്കെ ചെയ്ത് കേട്ടോ.
0: വെരി ഗുഡ്.
1: ഇതിനിടയ്ക്ക് ഒരു ലേഡി വന്നു, പക്ഷെ എന്നെ കണ്ടില്ല. അവിടുത്തെ സെക്യൂരിറ്റിയെ കണ്ടുള്ളൂ. സെക്യൂരിറ്റിക്ക് ഞാൻ ആ സമയത്ത് ഞാൻ വേറെ സ്ഥലത്ത്
0: പോയേക്കുവായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. അതെന്താ,
1: ഹാപ്പിയാണ്. നമുക്ക് ഇത്രയും കൊല്ലത്ത് വന്നിട്ട് ഇത്രയും വർഷം അറിയാം, നമ്മൾ അന്വേഷിക്കാതെ ഇത്രയും പേര് അന്വേഷിച്ചു പോലും സന്തോഷമുണ്ട്.
0: അതെ അതെ അതെ അതെ അതെ. അല്ലെങ്കിൽ നമുക്ക് ഈ ചില ആൾക്കാർ ആര് തന്നെയാണെങ്കിലും നമുക്ക് നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെ ജോലി സ്ഥലത്തോ ഒക്കെ വന്ന് നമ്മളൊരാൾ വന്ന് അന്വേഷിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക്

0: അങ്ങനെ മനോഹരമായ ഒരു തമിഴ് ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ഒരു സന്തോഷം അല്ലേ, നമ്മൾ കൃഷ്ണൻജിയുടെ ആ ഒരു സന്തോഷം പങ്കുവെച്ചാണ്ടോ, ശരിക്കും അതൊരു കാര്യമാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം കിട്ടുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് വിട്ടുപോകാറുണ്ട്. നമ്മളുടെ തൊട്ടടുത്ത് തന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അത് ശ്രദ്ധിക്കാതെ നമ്മൾ ദൂരെ എവിടെയൊക്കെയോ മറ്റെന്തൊക്കെയോ നമ്മൾ ചിന്തിക്കുകയും അല്ലെങ്കിൽ അതിനെ തേടിയൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ തൊട്ടടുത്തുള്ള ചില കാര്യങ്ങൾ നമുക്ക് കിട്ടാതെ പോകുന്നത്. ഒരു ഇത് വാക്ക് കേട്ടിട്ടില്ലല്ലേ, ചോക്കുമലയിലിരുന്ന് ചോക്ക് അന്വേഷിച്ചു പോകുമെന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ അങ്ങനെ വേറെയൊക്കെ നമ്മൾ അന്വേഷിച്ചു പോകും. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് തന്നെ നമുക്ക് വേണ്ട സന്തോഷം തരാനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല അട്ടഹസിച്ചിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട്. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കുക, തേടിയെത്തുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ രസം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസീർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോടും. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ,
1: ഹലോ, നമസ്കാരം പ്രവീൺ മോനെ.
0: നമസ്കാരം. നമസ്കാരം ഭാസ്കരൻ ചേട്ടോ. നമസ്കാരം. ഭാസ്കരൻ ചേട്ടോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: സുഖമായിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ ഓരോന്ന് കഴിച്ചേ പോയേ പറ്റൂ. കാര്യം പാട്ട് കേൾക്കുമ്പോ എല്ലാം പോവും.
0: ആണോ?
1: സംസാരിക്കുമ്പോഴേക്കല്ലേ വേറെ കുറെ പോവും.
0: ആണോ? അത് മതി. നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. നമ്മള് സംസാരിക്കുന്നവരായിട്ട് സംസാരിക്കുമ്പോഴേ
1: ഈ വർഷത്തെ പാട്ടുകാരിയല്ലേ ഏറ്റവും കൂടുതൽ അവാർഡ് മേടിച്ച ആരാണോ?
0: ഏതാണ്?
1: വൈക്കം വിജയലക്ഷ്മി.
0: ആ, വൈക്കം വിജയലക്ഷ്മി. ആ,
1: അത്രയും കാഴ്ചയില്ലാത്ത കുട്ടിയെ.
0: അതെ,
1: അത്രയും പാടിയപ്പോഴത്തെ നല്ല ദേശീയ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാലേ.
0: അതെ. കഴിവുകൾക്ക് അംഗീകാരം തേടിയെത്തും അല്ലേ? അത് കുറച്ച് അല്പം വൈകിയാണെങ്കിലും ഞാൻ പത്രത്തില് ഭാസ്കരേട്ടാ, ഞാൻ പത്രത്തിൽ ഒരു ഫോട്ടോയും കണ്ടു കേട്ടോ. അതായത് ഈ നമ്മുടെ യേശുദാസും കുടുംബവും അവരുടെ മുന്നിൽ ഒരു പാട്ട് പാടി ഇങ്ങനെ കേൾപ്പിച്ചു കൊടുക്കുന്നതായിട്ടുള്ള കുഞ്ഞ്, അതായത് വൈക്കം വിജയലക്ഷ്മി കുഞ്ഞ് ചെറുതാ. എന്നിട്ടാ ഇവർക്ക് യേശുദാസിന്റെ കുടുംബത്തിന് ഫ്രണ്ടിലിരുന്ന് ഇങ്ങനെ പാട്ട് പാടി കൊടുക്കുന്ന ഒരു ഫോട്ടോ, ഒരു പഴയ കാല ചിത്രം പത്രത്തിലുണ്ടായിരുന്നു ഞാൻ കണ്ടു. ഞാൻ ശരിക്കും അതാ, ഞാൻ അന്തം വിട്ടു പോയി. കാര്യം അപ്പൊ കുഞ്ഞുനാൾ മുതലേ അപ്പൊ യേശുദാസുമായിട്ടൊക്കെ വളരെ ഒരു അടുപ്പം ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു കേട്ടോ.
1: അതെ.
0: എനിക്ക് വളരെ ഇഷ്ടമാണ് കേട്ടോ, ഒരു വ്യത്യസ്തമായ ശബ്ദമാണ്. അതെ. വളരെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വോയിസ് ആണ് വൈക്കം വിജയലക്ഷ്മിയുടെ.
1: ഞാൻ യേശുദാസൻ പാടിയ പാട്ടാ.
0: ഓക്കെ,
1: നമ്മളെ വിട്ടുപോയല്ലോ.
0: അതെ.
1: അടുത്ത് കണ്ടിട്ടുണ്ട്, അടുത്ത് പാട്ട് കേട്ടിട്ടുണ്ട്.
0: ഓക്കെ, ഒരുപാട്
1: പാട്ടൊക്കെ ഈ പാട്ടൊക്കെ നമ്മൾ ഗുരുവായൂരം പറ്റി പോകണമെന്ന് തോന്നി പോകും നമുക്ക്.
0: ഓക്കെ, അതങ്ങനെയാണ്. അല്ല, അങ്ങനെ വേണം. ഈ ഒരു ഗാനം നമുക്കൊരു പാട്ട് കേൾക്കാന്ന് പറയുന്നത് നമ്മൾ അതുമായിട്ട് ലയിച്ച് കേൾക്കുകയാണെങ്കിൽ അതിന്റെ ആ എന്താണോ ആ ഗാനത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ നമുക്ക് ഫീൽ ചെയ്യണം അല്ലേ? അതെ.
1: ഈ ഗാനം മോനും മറ്റേ എല്ലാം മക്കൾക്കും.
0: ഓക്കെ ഓക്കെ ഭാസ്കരേട്ടാ,
1: എന്തായാലും
0: ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി
1: രേഷ്മയ്ക്കും എല്ലാവർക്കും.
0: ഓക്കെ ശരി, അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് അത് കേൾക്കാം. നമുക്ക് കേൾക്കാം.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ, താങ്ക് യു.
2: വോയിസസ് ഓഫ് ചേഞ്ച് എല്ലാ ചൊവ്വാഴ്ചകളിലും 4:30-നും വ്യാഴാഴ്ചകളിൽ രാവിലെ 9:30-നും തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് റിനീഷ് ആന്റണി. വോയിസസ് ഓഫ് ചേഞ്ച്.
3: മാറ്റിവെക്കേണ്ട, കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസ്

0: വിവിധ മോഡലുകൾക്ക് 100,000 രൂപ വരെയുള്ള ഓഫറുകൾ, കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ
1: ബമ്പർ സമ്മാനമായി, പ്രീതി മിക്സി ഗ്രൈൻഡർ
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9847198471.

0: ഭസ്കരൻ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ യേശുദാസും ജയചന്ദ്രനും സംഘവും ചേർന്ന് പാടിയ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. എം എസ് വിശ്വനാഥൻ സംഗീതം നൽകി, മാങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് ബാബുമോൻ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. കല്യാണി രാഗത്തിലായിരുന്നു ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474-293-1111. അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
1: നമസ്കാരം.
0: നമസ്കാരം. റേഡിയോ അടുത്ത് നിന്ന് അല്പം മാറി നിൽക്കാമോ, അല്ലെങ്കിൽ ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറച്ചാലും മതി കേട്ടോ. ഇപ്പൊ കറക്റ്റ്, ഇപ്പൊ അടിപൊളി, സൂപ്പർ. പേര് പറഞ്ഞോളൂ.
1: രാജേശ്വരി.
0: ഓക്കെ, എവിടെ നിന്നാ വിളിക്കുന്നത്? പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മള് മുന്നേ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് നാളായി തോന്നുന്നു.
1: ആണോ?
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. പുതിയ കോളേഴ്സ് ഒക്കെ വരട്ടെ, അല്ലെങ്കിൽ പുതിയ ആൾക്കാരൊക്കെ സംസാരിക്കട്ടെ എന്ന് കരുതി മാറി നിന്നതാണോ അതോ?
1: വിളിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞങ്ങള് പൊയ്ക്കൊണ്ടിരുന്ന കമ്പനി ജോലി ഇല്ലായിരുന്നു,
0: അങ്ങനെ
1: വിളിക്കാൻ കേൾക്കാനും പറ്റത്തില്ലായിരുന്നു എനിക്ക്.
0: ഓ ശരി, ഇപ്പൊ എന്തായാലും കേൾക്കാനും പറ്റുന്നുണ്ട്. വിളിച്ചപ്പോൾ കിട്ടിയോ?
1: എനിക്ക് വീട്ടിൽ റെഡി ഉണ്ട്, ഞാൻ പോയില്ല.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. നല്ല സന്തോഷം. ഒത്തിരി നാളുകൾക്ക് ശേഷം വിളിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ. നേരത്തെ നമ്മുടെ കൃഷ്ണൻ പറഞ്ഞ പോലെ അല്ലേ,
1: ഇന്നലെ ഞാൻ ഒരുപാട് വട്ടം വിളിച്ച് ഗീതുമായിട്ട് സംസാരിക്കാന്നും പറഞ്ഞു,
0: കിട്ടിയില്ല. അയ്യോ, സാരമില്ല. അപ്പൊ ഇന്ന് എന്തായാലും എന്നോട് സംസാരിച്ചല്ലോ, അപ്പൊ ഞാൻ ഗീതുവിനെ കാണുമ്പോ ഞാൻ പറഞ്ഞേക്കാം കേട്ടോ. ഓക്കെ, ഗാനം പറഞ്ഞോ?
1: പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ, ആ ഗാനം ഇന്ന് ആവശ്യപ്പെടാൻ എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളോ വല്ലതും ഉണ്ടോ?
1: എന്റെ അമ്മയ്ക്ക് വയ്യാതിരിക്കുകയാണ് ഇപ്പൊ, എന്റെ അമ്മയ്ക്ക് വേണ്ടി.
0: ഓ ശരി, അത് ശരി. ആ ഓക്കെ ഓക്കെ. കാരണം ഞാനത് ചോദിക്കാൻ പറ്റുന്നില്ല, കാരണം നമ്മള് ചില ഗാനങ്ങൾ നമ്മൾ ചോദിക്കുമ്പോൾ ചില ഗാനങ്ങൾ നമുക്ക് അതിനോട് എന്തെങ്കിലും ഒരു അടുപ്പം കാണും അല്ലെ, കാര്യം പെട്ടെന്ന്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗാനം ചോദിക്കാം എന്നുള്ള രീതിയിലായിരിക്കില്ല കാര്യം.
1: ഇപ്പൊ പഴയ ഒരു പാട്ടാ നമ്മള് കേട്ടത്, കേട്ടപ്പോ എനിക്ക് തോന്നി പഴയ പാട്ട് തന്നെ പറയണം, അന്നേരം തോന്നിയത് മുരുകന്റെ പാട്ടാ.
0: ശരി,
1: ഭഗവാന്റെ പാട്ട് കേൾക്കാനുള്ള ഒരു ഇഷ്ടം.
0: ഓ ശരി, ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും ഗാനം കേട്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഗാനത്തിലേക്ക് പോകാം. ഗാനം കേട്ട് തിരികെത്താം.

0: ഹേ, എന്താ ഇങ്ങനെ ആലോചിക്കുന്നേ?
1: അതെ, എന്റെ അനിയന്റെ കല്യാണത്തിന് നല്ല ഒരു ബ്ലേസർ വാങ്ങണം, അതോടൊപ്പം ഒരു സൂട്ടും. എവിടെ നിന്ന് വാങ്ങുമെന്നാ ഞാൻ ഈ ആലോചിക്കുന്നത്?
0: അതിനാണോ ഇങ്ങനെ ആലോചിക്കുന്നേ? നമ്മുടെ ബ്ലേസേഴ്സ് സോൺ ഉണ്ടല്ലോ, മികച്ച വെഡിംഗ് സൂട്ടുകളും ബ്ലേസേഴ്സും വൈവിധ്യമാർന്ന ഡിസൈനുകളും കൂടാതെ ബർത്ത്ഡേ പാർട്ടിക്കും ആദ്യ കുർബാനയ്ക്കുമുള്ള വിവിധ തരത്തിലുള്ള വസ്ത്രങ്ങൾ ഇവിടെ ലഭ്യമാണ്.
2: നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഞങ്ങൾ തുണിത്തരങ്ങൾ വളരെ പെട്ടെന്ന് തയ്ച്ചു നൽകുന്നു. വൈവിധ്യമാർന്ന ഇറ്റാലിയൻ തുണിത്തരങ്ങൾ ന്യായമായ വിലയിൽ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു.
3: ബ്ലേസേഴ്സ് സോൺ, നിയർ ശങ്കർസ് ഹോസ്പിറ്റൽ, ആശ്രാമം റോഡ്, കൊല്ലം. ഫോൺ 8606268080.
4: കുഞ്ഞു കാര്യങ്ങൾ തയ്യാറാക്കി അവതരിപ്പിക്കുന്നു അഡ്വക്കേറ്റ് സി ആർ അജയകുമാർ.
5: കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില ഓർമ്മപ്പെടുത്തലുകളാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചില അറിവുകളുടെ പങ്കുവയ്ക്കലാണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിയമ അവബോധം സമൂഹത്തിൽ സൃഷ്ടിക്കാനുള്ള ഒരു ബോധത്തിന്റെ ഉപോൽപ്പന്നമാണ്.
4: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ചൊവ്വാഴ്ച രാവിലെ 10:30, പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ച വൈകിട്ട് 5:30. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ.
6: നരൻ എന്ന സിനിമയിലെ മനോഹരമായൊരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. എം ജി ശ്രീകുമാർ ആലപിച്ച്, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി രചിച്ച്, ദീപക് ദേവ് സംഗീതം നൽകിയ മനോഹരമായ ഒരു ഗാനം. നമ്മൾ ചിലരൊക്കെ നമ്മൾ പറയാറില്ലേ, ഞാനൊക്കെ പറയാറുള്ളതാണ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊക്കെ ചില ഒന്നിനും സമയം കിട്ടാത്തത്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഞാനിങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് ഒരുപാട് കാര്യങ്ങളും ചിന്തകളൊക്കെ നമുക്ക് അലട്ടാറുണ്ട്. നമുക്കത് എന്ത് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അധികമായി നമ്മൾ ചുമതല ഏറ്റെടുക്കുമ്പോഴാണ്, അതായത് ഒരാവശ്യവുമില്ലാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ വന്നു ചാടുന്ന ചില വള്ളികളും ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഏറ്റെടുത്ത് ഇങ്ങനെ പോകുമ്പോഴായിരിക്കും നമുക്ക് അത് ഏറ്റവും വലിയൊരു ഭാരമായിട്ട് മാറുക. അങ്ങനെ വരുമ്പോൾ ഒരു ചെറിയ സന്ദേശമാണെങ്കിലും, ഒരു ചെറിയ ജോലിയാണെങ്കിലും, ഒരു ചെറിയ മാറ്റം പോലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും. നമ്മുടെ മനസ്സിലേക്ക് അത് കയറുകയോ, അല്ലെങ്കിൽ നമ്മളത് അതിനെ തക്കമായ രീതിയിൽ വളരെ ഒന്ന് ശാന്തമായി അതിനെ കണ്ട് പെരുമാറാനൊന്നും നമുക്ക് സാധിക്കാതെ പോകും. കാരണം അഡീഷണൽ ആവശ്യമില്ലാതെ നമ്മൾ കുറേ തിരക്കുകളുടെ ഇടയിൽ വീണ്ടും വീണ്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചുമതലകൾ ഏറ്റെടുക്കുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ നമ്മൾ അടുത്ത കോളിലേക്ക് പോകുന്നു. ഹലോ.
7: ഹലോ,
6: നമസ്കാരം.
7: നമസ്കാരം.
6: പേര് പറഞ്ഞോളൂ.
7: എന്റെ പേര് സീന.
6: സീന?
7: അതെ.
6: സീന, നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ?
7: ഓ, നമ്മൾ രണ്ടു തവണ സംസാരിച്ചിട്ടുണ്ട്.
6: ഓക്കെ. ശബ്ദം എനിക്ക് പെട്ടെന്ന് പിടികിട്ടി, ഞാൻ സംസാരിച്ചതായിട്ട് ഒരു ഡൗട്ട് ഉണ്ട്. ഓക്കെ, എവിടെ നിന്നാ വിളിക്കുന്നേ?
7: മണലിക്കട, കാഞ്ഞാവിളി.
6: ആ, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാ. ഓക്കെ, പിന്നെ എന്തൊക്കെ വിശേഷം? സുഖമായിട്ടിരിക്കുന്നല്ലോ, ഹാപ്പി അല്ലേ, സന്തോഷമല്ലേ? ഓക്കെ, ഹാപ്പി ആണോ?
7: ഹാപ്പി ആയിട്ടിരിക്കുന്നു.
6: അങ്ങനെ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് എന്ത് തരം ടിപ്സുകളാ സ്വീകരിക്കുന്നത്?
7: എപ്പോഴും പാട്ട് കേട്ടോണ്ടിരിക്കും.
6: ആ, അതൊരു സന്തോഷമാണ്. ഓക്കെ, ഏത് തരം പാട്ടുകൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത്? ഫാസ്റ്റ് സോങ് ആണോ, അല്ലെങ്കിൽ സാഡ് സോങ് ആണോ?
7: നല്ല മെലഡിയും.
6: ആ,
7: നല്ല.
6: ഓക്കെ,
7: സന്തോഷമുള്ള പാട്ടുകളൊക്കെ.
6: സംഗീതത്തിനാണോ പ്രാധാന്യം കൊടുക്കുന്നത്, അതിന്റെ വരികൾക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്?
7: അത് സംഗീതമുണ്ട്, കൂടുതലും സംഗീതമാണെന്ന് തോന്നുന്നു.
6: വരികളോ ഒപ്പം ഇങ്ങനെ കേട്ടു പോകും. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ മൂളിപ്പാടുന്ന പാട്ട് ഏതാ? ഒരു മൂളിപ്പാട്ട് ഇങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സിൽ, ഞാൻ അങ്ങനെയാണ്, ഞാൻ എപ്പോഴും ഇപ്പൊ യാത്ര ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ജോലി ചെയ്തോണ്ടിരിക്കുമ്പോഴൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലേക്കൊക്കെ ഓടി എത്തുന്ന ഒന്ന് രണ്ട് ചില പാട്ടുകൾ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, അതും ശരിയാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് മനോഹരമായ ഒരു ഗാനമാണെന്ന് തോന്നുന്നു ആവശ്യപ്പെട്ടിരിക്കുന്ന അല്ലേ?
7: ഓക്കെ,
6: ആൽബം സോങ് ആണ്, ശരി. അങ്ങനെയാണെങ്കിൽ നമുക്കത് കേട്ടാലോ? ഓക്കെ, വിളിച്ചാലും സന്തോഷം, ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. നമുക്ക് ആ ഗാനത്തിൽ പോകാം, ഗാനം കേട്ടും തിരികെത്തും.

0: നിനക്കായി എന്ന ഒരു ആൽബത്തിലെ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ഈസ്റ്റ് ടു വെസ്റ്റ് വിജയൻ രചിച്ച് ബാലഭാസ്കർ സംഗീതം നൽകിയ മനോഹരമായ ഒരു ഗാനം. ഇത് ആലപിച്ചിരിക്കുന്നത് പ്രദീപ് സോമസുന്ദരമാണ് ഇത് ആലപിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: വണക്കം സാർ.
0: വണക്കം, പേര് പറഞ്ഞോളൂ. അനന്തകൃഷ്ണൻ. ആ, പരൂരിൽ നിന്ന്. അതെ. ഓക്കെ, റേഡിയോ അടുത്ത് ഇരിക്കുവാണോ അതോ? എങ്കിൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കേൾക്കാം. എന്നാലും സാരമില്ല, എഴുന്നേറ്റ് ഒരുപാട് ദൂരം പോകണമെങ്കിൽ സാരമില്ല, കേൾക്കാം.
1: സാറേ വിളിച്ചത് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ചായിരുന്നു. പിന്നെ ഈ വെള്ളിയാഴ്ച നമ്മളെ ആണുങ്ങളെ പരിപാടിയിലും വിളിച്ചു. അപ്പൊ സാറിപ്പോ പരിപാടി നടക്കുന്നോണ്ട് ഞാൻ വിളിച്ചു നോക്കി കിട്ടുമെന്ന്.
0: അതിനെന്താ സന്തോഷം, എനിക്ക് ഒത്തിരി സന്തോഷമേ ഉള്ളൂ.
1: കഴിഞ്ഞ വെള്ളിയാഴ്ച ഈ നാല് മുതൽ അഞ്ചര വരെയുള്ള പരിപാടി സാറിന് സുഖമല്ലെന്ന് പറഞ്ഞിട്ട്
0: തൊണ്ടയ്ക്കായിട്ട് സാരമില്ല, കുഴപ്പമില്ല. കംപ്ലീറ്റ്ലി ഒരു സെറ്റ് ആയില്ല എങ്കിലും
1: ഗാംഭീര്യമായിട്ട് സംസാരിക്കുന്നു, കുഴപ്പമില്ല. ഞാൻ ഇനി സംസാരം കേട്ട ആളുകളുടെ കണ്ണു വെട്ടാണ് ഭഗവാനെ.
0: അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പിന്നെ ഞാനേ ആലോചിക്കായിരുന്നു, ഞാൻ ഈ അടുത്ത സമയത്ത് ഞാൻ നമ്മുടെ പരൂരിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടിരുന്ന സമയത്തേ ഞാൻ പറഞ്ഞു പരൂര് ഈ ഞാൻ എങ്ങും കണ്ടിട്ടില്ലാത്തൊരു സംഭവമാണ് പരൂര്. നമ്മളെ പരൂരിൽ നിന്നും കാപ്പിലേക്ക് പോകുന്ന ആ സ്ഥലത്ത് നമ്മുടെ ഈ പോസ്റ്റുകളിൽ ഈ ഒരുപാട് ഈ കേബിൾ ലൈനുകൾ ഇങ്ങനെ പെറ്റുപെരുകി കിടക്കുന്ന പോലെ ഇങ്ങനെ ചുറ്റിയും കെട്ടുപിണഞ്ഞും ഒന്ന്. അത് എനിക്ക് എൻ്റെ അമ്മ ഒന്നും അറിയത്തില്ല, ഇലക്ട്രിക് ലൈൻ ഏത്, കേബിൾ ഏത്, ഇതൊന്നും അറിയാതെ ഒരുപാട് ടെലിഫോൺ ലൈന അങ്ങനെ എന്ന് വേണ്ട ഈ ലോകത്തുള്ള സകലമാന വയറുകളും അതിങ്ങനെ വെക്കൊണ്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഇത് പറഞ്ഞ് അപ്പൊ ഞങ്ങൾ എന്റെ ബന്ധുക്കളവിടെ പരവരുണ്ട്, അങ്ങനെ ഞാൻ അവരത് കേട്ടായിരുന്നു. അപ്പൊ ഇത് കേട്ടിട്ട് എന്നെ വഴക്ക് പറഞ്ഞു, നീ പറഞ്ഞു ഞങ്ങളെ നാടിനെ കുറിച്ചൊക്കെ നീ ഇങ്ങനെ വെറുതെ കള്ളത്തിലൊക്കെ പറഞ്ഞു, നീ ഞങ്ങളെ നാടിനെ മോശമായി പറഞ്ഞു. ഞാൻ പറഞ്ഞു മോശമായി പറഞ്ഞില്ല, പോയി നോക്കാൻ പറഞ്ഞു. നോക്കി, അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പറഞ്ഞു അയ്യോ ശരിയാണല്ലോ.
1: അതെ സാറേ, കൂടുതലും ഈ വൈഫൈ എടുക്കുന്ന കനക്ഷൻ ഇല്ലേ,
0: അതെ
1: അതിന്റെ കൂടുതലും
0: ആ കേബിൾ ടി വി എല്ലാം ഉണ്ട്, എല്ലാം ഒരുപാട് ഉണ്ട്. പക്ഷെ അത് ശരിക്കും നമ്മൾ അതൊന്ന് ശ്രദ്ധിക്കാം, ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ ഇപ്പൊ ദൂരെയൊക്കെ ഉള്ളവർ വരികയാണെങ്കിലേ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിന്ന് അതുവഴി പോവുകയും വരികയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും അതൊരു ഭയങ്കര കാഴ്ചയ്ക്ക് ഒരു ഒത്തിരി ഒരു അഭംഗിയാണത് കാണാനും. മാത്രമല്ല അപകടം, അപകടം ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാവും. ഇപ്പൊ ചില സ്ഥലങ്ങളിലെ ഉണ്ടല്ലോ ആനന്ദൻ ചേട്ടാ, നമ്മള് ഈ ടൂ വീലറിലൊക്കെ വരുന്ന സമയത്ത് ചില ഈ കേബിൾ ലൈനൊക്കെ ഉണ്ടല്ലോ പൊട്ടിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് ഈ റോഡിലോട്ട് ഇങ്ങനെ വന്ന് തള്ളി നിൽക്കും കിടക്കിടക്കും. അതെ അതെ
1: അതെ അതെ.
0: പക്ഷെ അത് അവരാരും അത് ശ്രദ്ധിക്കത്തുമില്ല. ഇവര് നമ്മൾ യാത്രക്കാർ സ്പീഡിൽ അങ്ങ് പോവുകയും ചെയ്യും, എവിടെയെങ്കിലും ഒന്ന് തട്ടി കഴിഞ്ഞാൽ അതേ എടുക്കുന്നു. അപ്പൊ ഈ യാത്രക്കാർ നമ്മൾ ഈ ടൂ വീലർ സൈഡിൽ കൂടെ പോകുമ്പോഴത്തേക്ക് എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൂരേന്ന് തന്നെ ഈ സൈഡ് നമ്മൾ കറക്റ്റ് ലെഫ്റ്റ് സൈഡ് കറക്റ്റ് നമ്മൾ നോക്കണം, ഇതുപോലെ വയറോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കണം. എന്തായാലും സന്തോഷം, എനിക്ക് ചേട്ടൻ എന്റെ ശബ്ദം കേട്ട് എന്നെ വിളിക്കണമെന്ന് തോന്നി എന്നെ വിളിക്കുകയും കെട്ടുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് ഒത്തിരി ആണോ ഇനി ഇതിൽ പല സന്തോഷം എനിക്ക് വേറെയും ഇല്ല. മഞ്ഞുത്തുള്ളിയിൽ പുഞ്ചിരി തൂകി പ്രപഞ്ചം, ആ പാട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാ ചേട്ടാ, അത് ഒരുപാട് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാ എനിക്കത് കേട്ടോ. ഭാരം താങ്ങാൻ ഈ നമുക്ക് രണ്ടുപേർക്ക് എല്ലാവർക്കും അതിരുന്ന് കേട്ടാലോ ഒരുമിച്ച്, മനോഹരമായൊരു ഗാനം അത്. ഓക്കെ, കേട്ടോണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ, വിളിക്കേണ്ട നമ്പർ 0474293111.

0: ചില നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ കാതോട് കാതോരം പോലുള്ള പ്രോഗ്രാംസൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും അവർ നമ്മൾ സംസാരിക്കുന്ന ടൈമിൽ നമ്മളോട് ചോദിക്കാറുണ്ട്, ശരിക്കും വളരെ ഭാഗ്യമാണ് ചില ശ്രോതാക്കളൊക്കെ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു വേണ്ടപ്പെട്ട ഇത്രയും ഹൃദയത്തിൽ ചേർത്ത് നിർത്തി സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്വന്തക്കാരനെ പോലെ ഒരു ബന്ധുവിനെ പോലെ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അസൂയ തോന്നും എന്നൊക്കെ പറയാറുണ്ട്. കാരണം ആ സ്നേഹം, അവർ തരുന്ന ആ ഒരു സ്നേഹവും ആശംസകളും ഒക്കെ എത്രയോ എത്രയോ മനോഹരമാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട് കേട്ടോ. ശരിക്കും അത് സത്യമാണ്. അനന്തൻ ചേട്ടൻ തന്നെ ആ മനസ്സിൽ നിന്ന് വരുന്ന ആ വാക്കുകൾ, ആ ഒരു സ്നേഹം നമുക്ക് വേണ്ടി ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ശരിക്കും ഒരു ഒരു നിഷ്കളങ്കമായ ഒരു ഒറിജിനൽ സ്നേഹം തന്നെയാണ്. മനോഹരമായൊരു ഗാനമായിരുന്നു ഉത്സവ പിറ്റേന്ന് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ദാസേട്ടൻ പാടി, കാവാലം നാരായണ പണിക്കർ രചിച്ച്, ജി ദേവരാജ മാഷ് സംഗീതം നൽകിയതാണ്. ഈ ഉത്സവ പിറ്റേന്ന് മനോഹരമായ ഒരു സിനിമയാണ് കേട്ടോ, എനിക്കും ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. മോഹൻലാലിൻ്റെ അനിയൻ തമ്പുരാൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ ഭരത് ഗോപിയാണ് ഈ ഉത്സവ പിറ്റേന്ന് എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്തത് കേട്ടോ. മനോഹരമായ ഒരു സിനിമയാണ്. അപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്, കാതോട് കാതോരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇതാ അടുത്തൊരു കോൾ. ഹലോ.
1: ഹലോ,
0: നമസ്കാരം.
1: സുനിൽ കൗമുദി.
0: ആ സില്ല കേട്ടോ,
1: എന്തൊക്കെയുണ്ട്
0: സില്ലേട്ടോ, വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? പാട്ടൊക്കെ കേട്ട് അങ്ങനെ ഇരിക്കല്ലേ. ആണോ? ഓക്കെ. നമ്മുടെ മധുവേട്ടൻ എന്ന് പറയുന്നത് സുഖമായിട്ടിരിക്കുന്നോ?
1: മധുവേട്ടൻ അവിടെ ഉണ്ട്. ഞാൻ ഇപ്പം അവിടെ അതിന്റെ കേബിള് പോയി.
0: ആ ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കൗമുദി നഗറിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ മധുകട്ടന്റെ കയ്യിൽ നിന്നൊരു ചായ ഇങ്ങനെ സ്നേഹത്തോടെ ഇങ്ങനെ വാങ്ങി കുടിക്കാന്നൊക്കെ പറയുന്നതേ, അത് മധുകട്ടന്റെ ഒരു മധുകട്ടൻ ആ ചായ വെറും പാല്, ചൂടുവെള്ളം, തേയില, പഞ്ചസാര ഇതൊന്നും ഇട്ടല്ല തരുന്ന കേട്ടോ. അല്ലേ സില്ലേട്ടാ, നമുക്ക് അതിനോട് കുറച്ച് ചിരിയും കുറച്ച് സ്നേഹവും സൗഹൃദവും ഒക്കെ ചേർത്ത് ഇങ്ങനെ ചാലിച്ച് തരും. നമ്മളല്ലേ ചില ചായയിലൊക്കെ ഏലക്കയൊക്കെ എടുത്തില്ലേ അതേപോലെ. ആണോ മധുട്ടനെ ഞാൻ അന്വേഷിച്ചെന്ന് പറയണം കേട്ടോ, തിരക്കെന്ന് പറഞ്ഞാരേ. ഞാൻ പറഞ്ഞു അന്വേഷിച്ചു ഇതുപോലെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാരേ. പിന്നെ എന്തുണ്ട് സില്ലേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ആ പാട്ട്
1: പറഞ്ഞിട്ടുണ്ടോ?
0: ഓക്കെ.
1: സിനിമയിലെ
0: ഊഴം, ആ ഊഴം എനിക്ക് തോന്നുന്നു ദേവനും
1: പാർവതി
0: കാടാറുമാസം കഴിഞ്ഞേ
1: അങ്കണത്തൈമാവിന്റെ കൊമ്പില്
0: പെൺകുയിലാളന്ന് വന്നാട്ടെ, എന്റെ പെൺകുയിലാളന്ന് വന്നാട്ടെ,
1: വന്നാട്ടെ വന്നാട്ടെ വന്നാട്ടെ.
0: ഓ അടിപൊളി സുനിലേട്ടാ, സൂപ്പർ കേട്ടോ. ശരിക്കും സത്യം പറയാതെ രോമെല്ലാം എഴുന്നേറ്റു. മനോഹരമായിട്ട് പാടുകയും ചെയ്തു കേട്ടോ സുല്ലേട്ടൻ. പിന്നെ സുല്ലേട്ടൻ പാടും എനിക്കറിയാം. മനോഹരമായൊരു ഗാനമാണ് കേട്ടോ. താങ്ക് യു ചേട്ടാ, താങ്ക് യു സോ മച്ച് കേട്ടോ. ഓക്കെ കേട്ടോളൂ, നമുക്ക് ഒരുമിച്ചിരുന്ന് കേൾക്കാം.

0: മനോഹരമായ മനോഹരമായൊരു ഗാനം സുനിലേട്ടാ, താങ്ക് യു കേട്ടോ. കാരണം ഇത്രയും മനോഹരമായൊരു ഗാനം ആവശ്യപ്പെട്ടതിൽ ശരിക്കും എനിക്ക് ഒരുപാട് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് കേട്ടോ. ഊഴം എന്ന സിനിമയിലെ ഗാനമായിരുന്നു. എം കെ അർജുനൻ സംഗീതം നൽകി, ഒ എൻ വി കുറുപ്പ് രചിച്ച്, ജി വേണുഗോപാലും ദുർഗയും ചേർന്ന് ആലപിച്ച ഗാനം. മനോഹരമായ വേണുഗോപാലിൻ്റെ ഒരു ഗാനമാണത്. അതുമാത്രമല്ല, ഈ ചക്രവാകം എന്ന ഒരു രാഗമാണ് ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചക്രവാകം എന്ന് പറയുന്ന ഈ രാഗത്തിൽ തന്നെ വേറെ മലയാളം നമുക്ക് അറിയാവുന്ന തന്നെ മലയാളം പാട്ടുകൾ വേറെ കൊണ്ട്, ആയിരം കാതമകലയാണെങ്കിലും ആദിയിൽ വചനമുണ്ടായി എന്ന്, അതുപോലെ തന്നെ യാത്രയിലൊരു പാട്ടുണ്ട്,
1: കുന്നത്തൊരു കാവുണ്ട് കാവിനടുത്തൊരു മരമുണ്ട് മരത്തിൽ നിറയെ പൂവുണ്ട് പൂപറിക്കാൻ പോരുന്നു പൂങ്കുയിലേ പെണ്ണാളി.
0: ആ ഗാനം ഈ ചക്രവാകം എന്ന രാഗത്തിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. ഓക്കെ, കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബെൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോടുക അതുരം. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. ഇത് അടുത്തൊരു കോൾ. ഹലോ ഹലോ
2: ഹലോ, നമസ്കാരം
0: മുരളി കേട്ടോ. ഓയ്, മുരളിയേട്ടാ, എന്തൊക്കെയുണ്ട് മുരളിയേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. എനിക്ക് മുരളിയേട്ടൻ്റെ ആ ഒരു വിളി കേൾക്കുന്നത് ശരിക്കും എന്തൊരു രസമാണെന്നറിയാം, എന്തൊരു സുഖമാണെന്നറിയാം ആ വിളി കേൾക്കാനായിട്ട്. ചില അമ്മമാര് പിള്ളേരെയൊക്കെ വിളിക്കുമ്പോൾ അങ്ങ് ദൂരെ നിൽക്കുകയാണെങ്കിൽ, എടാ മോരേ എന്ന് വിളിക്കുമ്പോഴത്തേക്കാണോ എന്തോ. പിന്നെ നമ്മൾ ചില കായലിൻ്റെ കരയിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ ഈ വള്ളത്തിലൊക്കെ പോകുന്നവരെ, അവർ ഇവിടെ നിന്നുകൊണ്ട് ഒരു ഒരു ഒരു പ്രത്യേക ശബ്ദം അങ്ങോട്ട് പുറപ്പെടുവിക്കും അല്ലേ. ഓയ്, അതെ അതെ അതെ അതെ അതെ, അതുപോലെയാണ് നമ്മുടെ മുരളിയേട്ടൻ്റെ ഒരു വിളി കേൾക്കുക എന്ന് പറയുന്നത്. വിളിച്ചു വിളി കേട്ടു അല്ലെ, ഒരു സിനിമയുടെ പേരാണ് വിളിച്ചു വിളി കേട്ടു. പിന്നെ എന്തൊക്കെയുണ്ട് മുരളിയേട്ടാ വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ. ഞാൻ മുരളിയേട്ടാ, ഈ കേട്ടുകയാണ് മുരളിയേട്ടൻ കേട്ടുകയാണ്, ഞാനിപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം ഇങ്ങനെ മൊബൈലിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കണ്ടതാണ്. ഈ എനിക്കും അങ്ങനെ ചില അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കാഴ്ചയൊക്കെ ഭംഗിയൊക്കെയുള്ള ചില കുപ്പികൾ, അല്ലെങ്കിൽ ഈ നമ്മളെ വെള്ളത്തിൻ്റെയൊക്കെ പ്ലാസ്റ്റിക് കുപ്പികളോ അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കുപ്പികൾ, നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും, ഇത് വെച്ച് നമുക്ക് അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ കളക്ട് ചെയ്ത് വെക്കും കുപ്പികൾ അല്ലേ. എന്നിട്ട് അവസാനം വീണ്ടും ഇതിങ്ങനെ ഒരു കാര്യം നടക്കത്തുമില്ല, ഇതിങ്ങനെ ചാക്കിൽ കെട്ടി ലാസ്റ്റ് ആക്രിക്കാർക്ക് കൊടുക്കേണ്ടി വരും എല്ലാം കൂടെ. അങ്ങനെ പിന്നെ ആക്രിക്കാർക്ക് കൊടുക്കുക, അവരത് കൊണ്ടുപോയി എന്തെങ്കിലും ചെയ്തോളൂ, ഒന്നുമില്ലെങ്കിലും ചവിട്ടി കൂട്ടി ഞണക്കി. അല്ല, ഞാനിപ്പോൾ ആലോചിക്കായിരുന്നു, ശരിയാണല്ലോ, ഞാനും ഇങ്ങനെയായിരുന്നു, ചിലക്ക് അത് ചെയ്യാം ഇത് ചെയ്യാം, ചിത്രപ്പണം ചെയ്യാം, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുപ്പിയൊക്കെ ഇങ്ങനെ ശേഖരിച്ച് ശേഖരിച്ച് വെക്കും. അയ്യോ അയ്യോ, അങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മുടെ മനുഷ്യന്റെ കാര്യങ്ങൾ അല്ലേ. ഓക്കെ, ഗാനം പറഞ്ഞിരിക്കുന്നത് ആർക്കാ, അല്ലെങ്കിൽ ഏത് ഗാനമാണ്, ആ ഗാനത്തിനോടുള്ള ഒരു പ്രത്യേകത പറഞ്ഞു കേക്കട്ടെ.
2: മുതലാളികളടിക്കും മുതലാളികളുടെ കോട്ടല്ല പാവപ്പെട്ടൊരു തൊഴിലാളികളുടെ തണ്ണീരൊപ്പിണ കോട്ടാണേ.
0: വെരി ഗുഡ് വെരി ഗുഡ്. അങ്ങനെയാണ്, എനിക്ക് തോന്നുന്നു അതൊരു കോമഡി ഗാനം തന്നെയാണെന്ന് തോന്നുന്നു. നമുക്കന്ന് കേട്ടാലോ, കേൾക്കാം. ഓക്കേ.

0: കണ്ണമ്പച്ചക്കോട്ട് എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. മെഹബൂബ് എം എസ് ബാബുരാജ് ചേർന്ന് ആലപിച്ചു, പി ഭാസ്കരൻ രചിച്ചു, എം എസ് ബാബുരാജ് സംഗീതം നൽകി. ഒരു രസകരമായ ഒരു ആക്ഷേപ ഹാസ്യ ഗാനം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാമല്ലേ. സുന്ദരമായൊരു ഗാനം. മുലയേട്ടാ താങ്ക് യു, കൊള്ളാം കേട്ടോ. ഞാൻ ഒരുപാട് അങ്ങനെ കേട്ടിട്ടില്ല, എന്നാലും കൊള്ളാം, സൂപ്പർ പാട്ട്. അപ്പം നമ്മൾ അടുത്ത കൊള്ളേക്ക് പോകുന്നു. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം,
0: പേര് പറഞ്ഞോളൂ.
1: മഞ്ജു പേരൂരുന്നു.
0: ആ എന്തൊക്കെയുണ്ട് വിശേഷം?
1: രണ്ടു വട്ടം സാർ വന്നപ്പോ വിളിച്ചിട്ട് കിട്ടിയില്ല.
0: ആണോ? ഓഹോ, സാരമില്ല. ഇപ്പൊ ഓക്കെ ആയില്ലേ?
1: ഹലോ,
0: ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇപ്പൊ ഹാപ്പി ആയില്ലേ?
1: ഹാപ്പി
0: ആയി. ഓക്കെ, എനിക്ക് തോന്നുന്നു ജോലി സ്ഥലത്താണെന്ന് തോന്നുന്നു. ആണോ? ജോലി സ്ഥലത്താണോ അതോ വീട്ടിലാണോ? ഓക്കെ, ഇത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ജോലി ചെയ്യുന്ന ആ ഒരു സെക്ഷനിൽ മാത്രമേ ഈ റേഡിയോ ഉള്ളൂ അതോ മൊത്തത്തിൽ എല്ലാ സെക്ഷനിലും കേൾക്കാൻ പറ്റുമോ? ഓ ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ ഇപ്പൊ എത്ര പേര്? നിങ്ങൾ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ആ വിഷയത്തെ കുറിച്ചോ അല്ലെങ്കിൽ സംസാരിക്കുന്ന ആ അഭിപ്രായങ്ങളെ കുറിച്ചോ ഒക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്യാറുണ്ടോ? പരസ്പരം പറയാറുണ്ടോ? അങ്ങനെയൊന്നും പറയാറൊന്നുമില്ല. ഓക്കെ, പാട്ടുകൾ കേൾക്കുന്നു, അതിനെ ആസ്വദിക്കുന്നു, ജോലി തുടരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണാവോ തിരഞ്ഞെടുത്തിരിക്കുന്നത്?
1: ഞാൻ
0: മഴയില്ല ഗാനല്ലേ, അതല്ലേ, അതാണ് തോന്നാണോ? മഴ, മഴ എന്ന ചിത്രത്തിലെ അതൊരു നമ്മനോരമായ ഗാനമാണ്. ശരി ശരി ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഈ ഒരു ഗാനം കേൾക്കണമെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് കിട്ടുകയാണെങ്കിൽ ഇന്ന് ഈ ഒരു ഗാനം ആവശ്യപ്പെടണം എന്ന് കാതോട് കാതോരം തുടങ്ങുന്നതിന് മുന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണോ?
1: കൃഷ്ണന്റെ പാട്ട് വലിയ ഇഷ്ടമാണ്.
0: ശരി ശരി, ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു കൃഷ്ണഭക്തയാണ്. ഓക്കെ, സന്തോഷം. അപ്പൊ നമുക്ക് ഗാനം കേട്ടാലോ? ഓക്കെ, അപ്പൊ നമ്മൾ ഗാനം കേൾക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതോരം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ.

0: മനോഹരമായൊരു ഗാനം. മഴ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. രവീന്ദ്രമാഷിന്റെ സംഗീതം യൂസഫ് അലി കച്ചേരി രചിച്ച് നമ്മുടെ ചിത്ര ചേച്ചി മനോഹരമായിട്ട് പാടിയ ഒരു ഗാനം അല്ലേ. അങ്ങനെ ചിത്ര ചേച്ചിയുടെ പിറന്നാളായിട്ട് മനോഹരമായൊരു ഗാനം നമുക്ക് കേൾക്കാൻ പറ്റി. ജോഗരാഗത്തിലാണ് അദ്ദേഹം ഇത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. രവീന്ദ്രമാഷ് എനിക്കൊന്നും ഒരുവിധപ്പെട്ട മിക്ക ഗാനങ്ങളും ജോഗരാഗത്തിൽ തന്നെയാണ് രവീന്ദ്രമാഷ് അത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം പ്രവീണ, ഞാൻ മുളങ്കാടത്തുനിന്ന് ഷീജ ചേച്ചി.
0: ഷീജ ചേച്ചി, എന്തോ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നോ?
1: ആ, സുഖമായിട്ടിരിക്കുന്നു. കാതോട് കാതോരത്തി കിട്ടിയിട്ട് ഒരുപാട് ഒരുപാട് നാളുകളായി.
0: ആണോ?
1: ശ്രമിക്കാൻ തുടങ്ങി, ഇപ്പൊ കിട്ടി.
0: അതെ അതെ അതെ, നമ്മളല്ലേ ചില കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കത്തില്ലേ?
1: അതെ അതെ,
0: കുഞ്ഞുങ്ങൾക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തുടക്കം? പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി പണ്ട് എന്ന് പറയുന്ന പോലെ കാതോട് കാതോരത്തിൽ വിളിച്ചിട്ട് ഒരുപാട് ഒരുപാട് ഒരുപാട് ഒരുപാട് നാളായി. സുഖമായിട്ടിരിക്കുന്നു ഷീജ ചേച്ചി, സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ പോകുന്നു. പിന്നെ
1: ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാനും എന്റെ ഫ്രണ്ട്സും ഞങ്ങളുടെ എന്റെ മക്കളും
0: ഞാൻ നേരത്തെ
1: നേരത്തെ എല്ലാം സുഖമായിട്ടിരിക്കുന്നു,
0: സന്തോഷം. അങ്ങനെ തന്നെ ആകട്ടെ. ഞാൻ ഈ നേരത്തെ പാട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തില് അപ്പൊ അതിപ്പോ ഷീജ ചേച്ചി

0: ചിലപ്പോ കേൾക്കുമ്പോ ആ സന്തോഷം കൊണ്ട് ആ വരികൾ ശ്രദ്ധിക്കാറുണ്ട്.
1: പിന്നെ
0: ചിലതൊക്കെ ഞാൻ എഴുതി വെക്കാറുണ്ട് കേട്ടോ.
1: ഞാനും അങ്ങനെയാണ്. ഞാൻ ഈ പാട്ട് അതായത് നമ്മുടെ ലിസൺസ് ലോഞ്ചിലൊക്കെ ആണെങ്കിൽ പോലും പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഈ ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് വല്ലാതെ ഒരു ഇഷ്ടം തോന്നും പാട്ടിനോട്.
0: അതെ,
1: അതിന് വരികളും ചേച്ചി പറഞ്ഞ കറക്റ്റ്, അതിന്റെ വരികളും നമുക്ക് ഇഷ്ടമാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് കുറിച്ച്. ഞാനിപ്പോ യാത്രയിലൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോണിൽ അപ്പോഴേ ടൈപ്പ് ചെയ്ത് കിട്ടേക്കും. അതല്ല എന്നുണ്ടെങ്കിൽ വീട്ടിലാണെങ്കിലും ഞാൻ അപ്പോഴും തന്നെ ഓടി പോയി കേൾക്കുന്ന ആ പാട്ടിനെ ഇങ്ങനെ ഡയറിൽ എഴുതി.
0: അതെ അതെ, ഞാൻ എപ്പോഴും ഒരു ബുക്കും ഒരു പെൻസിലും അല്ലെ പേനയും എന്റെ കയ്യിൽ എപ്പോഴും കാണും. അത് പണ്ട് തൊട്ടേ അങ്ങനാണ്, പാട്ടിനോട് ഇഷ്ടം. ആ ഒരു തോനെയൊന്നും എഴുതത്തില്ല, ഒന്നേ ഒരു പരിധി അല്ലെ രണ്ടുപേരി അത്രേ ഉള്ളു. അത്രേ നമുക്ക് നമ്മള് നമുക്കത് റേഡിയോയിലൂടെ കേൾക്കുമ്പോ അത്രേ കിട്ടത്തുള്ളല്ലേ.
1: ഓക്കെ, അല്ല ഞാനിത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ സായി ചേട്ടനാണോ അതോ ആരും ഇങ്ങനെ റേഡിയോയിൽ ഒരിക്കലും ഇങ്ങനെ വിളിച്ച കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാര്യം ഇതേ സെയിം കാര്യം ചേച്ചി പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ എഴുതി വെക്കും. കാരണം തൊട്ടടുത്ത് തന്നെ ഒരു ബുക്കുണ്ട്, ബുക്കിൽ ഓടി പോയി എഴുതി ഇങ്ങനെ വെക്കും. അതുപോലെ തന്നെ കാതോട് കാതോടത്തിലൊക്കെ ഇങ്ങനെ ഓരോരുത്തർ പറയുന്ന പാട്ടുകൾ അതൊക്കെ എഴുതി വെക്കും. ഇതൊക്കെ ഞാൻ ഇങ്ങനെ ആരോ പറയുന്നൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കാറുണ്ട്. അത് ഞാൻ ഇങ്ങനെ ചോദിച്ചത്, ഈ പാട്ടിന്റെ സെലക്ഷനൊക്കെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള സൂപ്പറാണ്. കാരണം നമ്മുടെ ശ്രോതാക്കളൊക്കെ ഇങ്ങനെ ചില പാട്ടുകൾ പറയാന്ന് പറയുന്നത് മനോഹരമായ ചില പാട്ടുകളാണ്. അപ്പൊ ഇന്നും അതുപോലെ പ്രത്യേകത പറഞ്ഞ ഏതെങ്കിലും ഒരു പാട്ടായിരിക്കും വിശ്വസിക്കുന്നതാണോ?
0: അതെ അതെ, ചിത്ര ചേച്ചിയുടെ ബർത്ത്ഡേയിലെ ചേച്ചിക്ക് വേണ്ടിയിട്ട് മഞ്ഞൾ പ്രസാദം എന്നുള്ളൊരു പാട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു.
1: ഓക്കെ, അപ്പൊ നമുക്കൊന്നുമില്ല.
0: അതെ, പ്രവീണിനും
1: ആയിക്കോട്ടെ. ഓക്കെ, സന്തോഷം ചേച്ചി.
0: ചിത്ര ചേച്ചിയോട് ഒപ്പം തന്നെ പ്രവീണിനെ എനിക്ക് ഇഷ്ടമാണ്.
1: താങ്ക് യു, താങ്ക് യു ചേച്ചി.
0: പ്രവീണിന്റെ ശരി ഏറ്റവും ഭയങ്കര ഇഷ്ടം ചിത്ര ചേച്ചിയുടെ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
1: അത് കൊള്ളാം, അത് ഇഷ്ടപ്പെട്ട്. സന്തോഷം ചേച്ചി, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ഗാനത്തിൽ പോകാം, ഗാനം കേട്ട് തിരികെത്താം.

0: കഴിഞ്ഞ ഓണം മാറ്റി വെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ്ണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: മോഹനം രാഗത്തില് ബോംബെ രവി സംഗീതം നൽകിയ മനോഹരമായ ഒരു ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. ONV കുറിപ്പ് രചിച്ച് ചിത്രചേച്ചി ആരംഭിച്ച ഒരു ഗാനം, നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം. ഈ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലെ എല്ലാ ഗാനങ്ങളും വളരെ മനോഹരമാണ്. മനോഹരമെന്ന് പറഞ്ഞാൽ പോലെ അതിമനോഹരമായ ഗാനങ്ങളാണ് ഈ നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിലേത്. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതോരം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. വിളിക്കേണ്ട നമ്പർ 0474293111, 0474 7421. നമ്മൾ അടുത്ത കൊള്ളിലേക്ക് പോകുന്നു. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം,
2: പേര് പറഞ്ഞോളൂ.
3: അങ്ങനെ വേണം
2: നമ്മൾ അങ്ങനെ തന്നെ പറയണം എല്ലായിടത്തും കേട്ടോ. എനിക്ക് ഒരു സന്തോഷക്കുറവില്ല, സന്തോഷമായിട്ട് ഇരിക്കുന്നു എന്ന് പറയണം. അപ്പോഴാണ്
3: സന്തോഷാണോ?
2: പിന്നെ അങ്ങനെ തോന്നുന്നില്ലേ? ഞാൻ ഹാപ്പി അല്ല എന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു, ഭക്ഷണമെല്ലാം കഴിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഗാനങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. മുഖത്തല എന്തുകൊണ്ട് വിശേഷം? എനിക്ക് മുഖത്തലയിലുള്ളവരെല്ലാം, ഈ മുഖത്തലക്കാരെല്ലാം സംഗീതത്തെയൊക്കെ ഇഷ്ടപ്പെടുന്നവരും ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നവരും എപ്പോഴും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നവരും ആണെന്നൊക്കെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ശരിയാണോ? ആണോ? അതിപ്പോ കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെ നമ്മുടെ നാട് നമുക്ക് വലുതാണ്.
3: ഞങ്ങള് മുഖത്തലക്കാരെല്ലാം സന്തോഷമുള്ളവരാ.
2: ആണോ? ആ, ഞാൻ അത് കണ്ടിട്ടുണ്ട്. കാര്യം ഞാൻ ഇങ്ങനെ ഈ മുഖത്തല വഴി പോകുന്ന ബസ്സൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ അതിലിരിക്കുന്നവരെല്ലാം വളരെ സന്തോഷമായിട്ട് ചിരിച്ചൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അതുവഴി അതുവഴി പോകുന്ന ഒരു ബസ്സിന്റെ പേര് തന്നെ പുഞ്ചിരി എന്നാണല്ലേ. സന്തോഷം. ഗാനം പറഞ്ഞിട്ടുണ്ടോ?
3: പറഞ്ഞിട്ടുണ്ട്.
2: ആണോ? ആ ഗാനത്തിനോട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ?
3: എല്ലാ കൊച്ചുങ്ങൾക്കും വേണ്ടി.
2: ആണോ? എല്ലാ കുട്ടികൾക്കും വേണ്ടിയിട്ടാണല്ലേ.

0: നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പാട്ട് കേട്ടൊക്കെ വളരണം, അവരൊക്കെ പാട്ട് പഠിക്കണം അല്ലെ. മുഖത്തിൽ അതുപോലെ തന്നെ ഒരുപാട് പാട്ട് പഠിക്കുന്ന സ്ഥലങ്ങളുണ്ട് അല്ലെ, സംഗീത അക്കാദമികൾ, സംഗീത ക്ലാസ്സുകൾ, സംഗീത സ്കൂളുകൾ, ഡാൻസ് സ്കൂളുകൾ, അങ്ങനെയൊക്കെ ഒരുപാടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇങ്ങനെ ഒരുപാട് ബോർഡ് കണ്ടിട്ടുണ്ട് പത്രത്തിലും അല്ലാതെയൊക്കെ, ഒരുപാട് ഇങ്ങനെ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്.
1: ഒരുപാട് പാട്ട് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും ഡാൻസ് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്.
0: ഓക്കെ, മുഖത്തലയിൽ നിന്ന് ഒരു സാറ് നമ്മുടെ റേഡിയോ ബൻസുകൾ വന്ന് സംഗീത പരിപാടിയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്, സംഗീത പ്രോഗ്രാമൊക്കെ. ശരി, ഓക്കെ. അപ്പൊ എന്തായാലും സന്തോഷം, ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ ഗിരിജാമേ. നമുക്ക് ഗാനത്തിൽ പോവാം.
1: പോവാം.
0: ഓക്കെ.

0: സാന്ത്വനം എന്ന ചിത്രത്തിലെ മനോഹരമായ ഗാനമായിരുന്നു നമ്മൾ കേട്ടത്. മോഹൻ സിത്താര സംഗീതം നൽകി, കൈതപ്പുറം രചിച്ച്, ചിത്ര ചേച്ചി മനോഹരമായിട്ട് ആലപിച്ച ഒരു ഗാനം. ശങ്കരാഭരണം രാഗത്തിലാണത് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ മോഹൻ സിത്താര നമ്മുടെ ഈ താരാട്ട് പാട്ടുകൾ സംഗീതം ചെയ്യാനായിട്ട് നല്ലൊരു മിടുക്കരാട്ടോ നമ്മുടെ ഈ മോഹൻ സിത്താര സംഗീത സംവിധായകൻ. പക്ഷേ മനോഹരമായ ഒരുപാട് മനോഹരമായ താരാട്ട് പാട്ടുകൾ അദ്ദേഹം സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിലൊരു മനോഹരമായ ഗാനമാണ് ഈ ഉണ്ണി വാവാവ്. ഇത് പാടാത്ത ശരിക്കും ഒരമ്മമാരും, അതായത് ഈ ചിത്രം ഇറങ്ങിയതിന് ശേഷം, ഈ പാട്ട് കേട്ടതിന് ശേഷം അത് പാടാത്ത ഒരമ്മമാരും ഒരുപക്ഷെ നമ്മുടെ മലയാളക്കരയിൽ കാണില്ല എന്നുള്ളതാണ് സത്യം. കേട്ടുകൊണ്ടിരിക്കുന്നത് 107.8 റേഡിയോ ബൻസിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക്. കാതോട് കാതോരം നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം
1: സാറേ. ഞാൻ ഇവിടെ പട്ടണത്തിൽ നിന്ന് വിളിക്കുവാ.
0: പേര് പറഞ്ഞോളൂ.
1: എന്റെ പേര് ലാലു.
0: ലാലു
1: ലാലു ലാലു സ്കൂളിന്റെ അടുത്ത് ഞാൻ കട നടത്തുന്ന കക്ഷിയാ.
0: ഓ, അത് ശരി. ഓക്കെ ഓക്കെ.
1: എനിക്ക് ഞാൻ ഒരു പഴയ പാട്ട് ആവശ്യമുണ്ട്. ആ പഴയ പാട്ട് ഞാൻ വർഷത്തിൽ ഒന്നാ രണ്ടാ പ്രാവശ്യം വിളിക്കത്തുള്ളു സാറേ. ഓണം അടുപ്പിച്ച് എല്ലാ വർഷവും വിളിക്കുന്ന, ഓണം അടുപ്പിച്ച് ഒന്നാ രണ്ടാ പ്രാവശ്യം വിളിക്കും. ഇപ്പൊ എനിക്ക് ഈ ഒരു പാട്ടാണ് വേണ്ടത്.
0: ആണോ, പഴയ ഒരു പാട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ?
1: ആ പഴയ ഒരു പാട്ട്, അഞ്ച് നെൽപ്പൂക്കൾ കൊണ്ടമ്പുകൾ തീർത്തവൻ ആവനാഴി നീറച്ചവൻ കാമദേവനോ അനുരൂപ്തനോ എന്റെ രണവീരനോ എന്റെ രഹസ്യ മുഖങ്ങള് വിരൽ തൊട്ടുണർത്തിയ കാമുക. ആ പാട്ടാ സാറേ.
0: തുടക്കത്തെ തുടക്കവരി എന്തായിരുന്നു? തുടക്കം എങ്ങനെയായിരുന്നു?
1: നളചരിതത്തിലെ നായകനോ.
0: നളചരിതത്തിലെ നായകനോ അല്ലേ?
1: നളചരിതത്തിലെ നായകനോ നന്ദനവനത്തിലെ കാമുകനോ അഞ്ചിതൽപ്പൂക്കൾ തീർത്തവൻ ആവനാഴി നിറച്ചവൻ കാമദേവനോ അനുരൂപ്തനോ അലരണവീരനോ എന്റെ രഹസ്യ മുഖങ്ങളെ വിരൽ തൊട്ടുണർത്തിയ കാമുകനോ
0: കാമുകനോ. മനോഹരം മനോഹരം. എന്തായാലും സന്തോഷം ലാലു ചേട്ടാ. ഈ യഥാർത്ഥ പേര് ലാലു എന്ന് തന്നെയാണോ അതോ സ്നേഹത്തോടെ എല്ലാരും ലാലു എന്ന് വിളിക്കുന്നതാണോ?
1: അല്ല, ഈ കട എല്ലാരും എന്നെ ലാലു എന്നാണ് വിളിക്കുന്നത്. എന്റെ ഒറിജിനൽ പേര് മണിലാൽ കുമാർ.
0: ഓ, മണിലാൽ കുമാർ.
1: എന്റെ ഭാര്യയുടെ പേര് ഓമന.
0: ഓക്കെ, അപ്പൊ ഒരു മൂന്ന് പേര് ചേർന്നതാണ് ചേട്ടന്റെ പേര് മണിലാൽ കുമാർ.
1: രണ്ട് മക്കളും ഉണ്ട്.
0: ഓക്കെ, അപ്പൊ എന്തായാലും
1: കൃഷ്ണലാല് ഹരിലാല്.
0: ഓക്കെ, എനിക്ക് ചേട്ടന്റെ വർത്തമാനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പാട്ടും അതിലേറെ ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്നോ, ഞാനങ്ങനെ എപ്പോഴും വിളിക്കാറില്ല, ഓണം അടുപ്പിച്ചാണ് വിളിക്കുന്നത്.
1: എനിക്ക് ഒരു പരാതിയും കൂടെ പറയാനുണ്ട് സാർ. അത് കേൾക്കാൻ സമയമുണ്ടോ?
0: ഇല്ല, അത് നമുക്ക് സമയം നമുക്ക് വളരെ ചുരുക്കമല്ലേ. നമുക്ക് ഇനിയൊരു അവസരത്തിൽ നമുക്ക് പറയാം. ഓക്കെ
1: ശരി സാർ, ശരി, താങ്ക് യു.
0: ഓക്കെ.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8182952207. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.
2: മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അധികം ഒന്നും അങ്ങനെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഈ ഗാനത്തിന്റെ രാഗം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നർത്തകി എന്ന രാഗമാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് നർത്തകി എന്ന് പറഞ്ഞൊരു രാഗമുണ്ട് എന്നുള്ളത്. അപ്പോൾ ഞാനതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ അധികം മലയാളം പാട്ടുകളൊന്നും അതിൽ കാണുന്നില്ല, 2-3 എണ്ണമൊക്കെ കാണുന്നുള്ളൂ. മറ്റതല്ലാതെ രാഗം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് മലയാളം ഗാനങ്ങൾ ഇങ്ങനെ കാണാമായിരുന്നു. ദേവരാജ മാഷിൻ്റെ സംഗീതമായിരുന്നു. വയലാർ രാമവർമ്മ രചിച്ച്, പി ശിശീല ആലപിച്ച പൊന്നാപുരം കോട്ട എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു കേട്ടത്. അപ്പോൾ ലാലുചേട്ടൻ മനോഹരമായിട്ട് അത് പാടി കേട്ടോ. ലാലുചേട്ടൻ്റെ ഒരു സംസാരം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, വളരെ നിഷ്കളങ്കമായ ഒരു സംസാരം. കാരണം ഞാൻ ഓണം അടുപ്പിച്ചൊക്കെയാണ് വിളിക്കുന്നത്, ഒരുപാട് വിളിക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഒരു പരാതി കൊണ്ടുണ്ടായിരുന്നു, കാരണം അതെന്താണ് നമ്മൾ കേൾക്കാൻ നിന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ചിലപ്പോൾ സമയം അതിക്രമിച്ച് പോകും എന്നുള്ളത് കൊണ്ടായിരുന്നു കേട്ടോ ലാലുചേട്ടൻ. അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. ഓക്കെ, ഇപ്പോൾ ഇനി വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് തന്നെ എന്തായിരുന്നു മനസ്സിലൊരു പരാതി ഉണ്ടായിരുന്നത് അത് ഇനിയും വിളിക്കണം. എന്നിട്ട് അത് മനസ്സിലെന്തായിരുന്നു ഉണ്ടായിരുന്നത് അതങ്ങ് തുടക്കത്തിലങ്ങ് പറഞ്ഞാൽ മതി കേട്ടോ, ചുരുക്കി വളരെ ലഘുവായിട്ട് അങ്ങനെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ ഹലോ
3: ഹലോ
2: ഹലോ നമസ്കാരം.
3: ഹലോ നമസ്കാരം, എന്റെ ആശോബന്ധുവായ പ്രവീണാണോ?
2: അതെ അതെ അതെ അതെ. പേരെന്താണ്? ആ അജയൻ ചേട്ടോ, ഒരുപാട് നാളായല്ലോ അജയൻ ചേട്ടാ. അയ്യോ, അങ്ങനെ കടും വാക്കുകളൊന്നും പറയല്ലേ അജയൻ ചേട്ടോ. അതെ അതെ അതെ, അതത്രേ ഉള്ളൂ. കാരണം നമ്മള് മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ചില കർമ്മങ്ങളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ നമ്മള് ഈ ലോകം വിട്ടു പോകാൻ നമുക്ക് പറ്റുള്ളൂ. നമുക്ക് ഏൽപ്പിച്ച ചില ജോലികളൊക്കെ ഉണ്ടല്ലോ.
3: വിളിച്ചിട്ടെങ്കിലും വിളിച്ചില്ലെങ്കിലും എന്റെ അകതാറിൽ ഞാൻ കണ്ടോണ്ടിരിക്കുക.
2: ഓക്കെ ഓക്കെ, സന്തോഷം ചേട്ടാ, ഒത്തിരി ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം. അല്ല മറ്റേ ഒത്തിരി പ്രോഗ്രാമിലൊക്കെ വിളിക്കുമോ? ഞാൻ അജയൻ ചേട്ടൻ അങ്ങനെ ഞാൻ കേൾക്കുമ്പോഴൊന്നും ചേട്ടന് ആ പറഞ്ഞായിരുന്നോ
3: അണിയറയിലെ പാട്ടാണ്
2: ൽപ്പ ഗായിക. ആ ഓക്കെ, അതെ, ആ പാട്ടാണെങ്കിൽ മനോഹരമായ ഒരു ഗാനമാണ് ഞാൻ പറയുന്ന പാട്ടാണെങ്കിൽ. ഓക്കെ, അതന്നെ, അതൊരു ഒരു സ്ലോയിൽ ഇങ്ങനെ പാടുന്നില്ലേ, അനക സങ്കൽപ്പ ഗായിക എന്ന് പറഞ്ഞിട്ട് ഒരു സ്ലോയിൽ ഇങ്ങനെ പോകുന്നൊരു പാട്ടല്ലേ അത്? ആണോ? അതാണോ? ആ ഓക്കെ ഓക്കെ, നമ്മൾ നോക്കട്ടെ. ഞാൻ എനിക്ക് തോന്നുന്നു അതാണെന്ന് എനിക്ക് തോന്നുന്നു. ശരി, നമുക്ക് എന്നാ ഗാനത്തിലേക്ക് പോയാലോ ചേട്ടാ? നമുക്ക് ഗാനം കേൾക്കാം.
3: ഓക്കെ ഓക്കെ
2: ഓക്കെ, സന്തോഷം.

0: മനോഹരമായൊരു ഗാനമല്ലേ. ഞാൻ ഉദ്ദേശിച്ച ഗാനം തന്നെയായിരുന്നു. മണിയറ എന്ന ചിത്രത്തിലെ ഗാനമായിരുന്നു. ജി ദേവരാജ മാഷ് സംഗീതം നൽകി, ബി ഭാസ്കരൻ മാഷ് രചിച്ച്, ദാസേട്ടൻ പാടിയ മനോഹരമായൊരു ഗാനം. ശങ്കരാഭരണം രാഗത്തിൽ അച്ചിട്ടപ്പെടുത്തിയിരിക്കുന്നു. എന്ത് രസമല്ലേ ആ പാട്ടിങ്ങനെ കേട്ടിരിക്കാനായിട്ട്. ഞാനിങ്ങനെ ആ പാട്ടിങ്ങനെ കേട്ടിരിക്കുകയായിരുന്നു, എൻ്റെ വരികളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു. സുന്ദരമായൊരു ഗാനമല്ലേ, മനോഹരമായൊരു ആലാപനം, ദാസേട്ടൻ്റെ ആ ഒരു ആലാപനം ഹോ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. 107.8 റേഡിയോ വൺ സിഗർ, ഹൃദയങ്ങളിൽ നിന്ന് ഹൃദയങ്ങളിലേക്ക് കാതോട് കാതോരും. നിങ്ങളോടൊപ്പം ഞാൻ പ്രവീൺ. നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോയല്ലോ. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സാർ,
0: പേര് പറഞ്ഞോളൂ.
1: ഞാൻ വാഹിദ് പരൂർ.
0: എനിക്കറിയാം വായുദേട്ടാ, അറിയാം അറിയാം. ഓക്കെ, ആ സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ നമ്മളെ നേരത്തെ നമ്മളെ അനന്തൻ ചേട്ടൻ വിളിച്ചിരുന്നു പരൂരിന്ന്. അപ്പൊ ഞാനിങ്ങനെ പരൂരിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുവാണ്.
1: ഓക്കെ, കേബിള് എല്ലാം ഉണ്ടാക്കുന്നത്.
0: അതെ അതെ അതെ അതെ അതെ അതെ, ഞാനതെങ്ങനെ ഇതായിട്ട് പറഞ്ഞതല്ല കേട്ടോ. കാര്യം ഞാൻ ശരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ ഒരുപാട് ഇങ്ങനെ കണ്ടിട്ടുള്ളത്, ഇത്രയും ഭീകരമായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് ആ പരൂര് ആ സൈഡിലാണ്, നമ്മളെ കാപ്പിലോട്ട് പോകുന്ന.
1: അവിടെ ഒരു വല്ലാത്ത ഇതാണ്, കാരണം കേബിള് കംപ്ലീറ്റ് ചാഞ്ഞൊക്കെ.
0: അല്ല, അത് കാണാനും ഒരു ഭംഗി കുറവാണ് ശരിക്കും പറഞ്ഞാല്. നമ്മൾക്കറിയാം, ഞാൻ അതാ പറഞ്ഞ പുറമേ നിന്നൊക്കെ അറിയാം. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഈ എളുപ്പം നമുക്ക് ഈ കൊല്ലത്തോട് വരാനൊക്കെ ആണെങ്കിലും ഈ കാപ്പിൽ ബീച്ചിലൊക്കെ പോകാനായിട്ടൊക്കെ ആണെങ്കിലും ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരുപാട് ആൾക്കാരൊക്കെ സഞ്ചരിക്കുന്ന റോഡാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. അത് പിന്നെ ബസ്സും
1: പോകാനും.
0: അതെ അതെ അതെ, എന്നാ ഒരുപാട് വീതിയും ഇല്ല അല്ലേ, റോഡ് വളരെ ഇടുങ്ങിയ റോഡ് കൂടെ അല്ലേ. ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വീതി, ആ ഇപ്പൊ കുറച്ചുകൂടെ വീതി വന്നിട്ടുണ്ട് അല്ലേ.
1: കുറച്ച് ഭാഗങ്ങളിൽ ഇടയും കിടക്കാണ്.
0: അതെ അതെ അതെ,
1: ഉള്ളതുകൊണ്ട് വളവും തിരുവാട്ടം.
0: അതെ അതെ അതെ, വൈദ്യുതി കറക്റ്റ്
1: അവിടെയാണ് ഈ കേബിള് ടാഞ്ഞ് കിടക്കുന്നത്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ, എനിക്കൊന്ന് വൈദ്യുതിയുടെ അടുത്തല്ലേ നമ്മളൊരിക്കല് നമ്മൾ ഇതേ ഇതുപോലെ തന്നെ വേറെ നമ്മൾ എന്തോ ഒല്ലാൽ ഗേറ്റിന്റെ കാര്യം അങ്ങനെ എന്തൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ.
1: അതെ, ഞാൻ ഒല്ലാൽ ഗേറ്റ് കഴിഞ്ഞ് കുറച്ച്
0: നമ്മളെന്തോ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ ഇതിന്റെ ഗേറ്റിന്റെ കാര്യം പറഞ്ഞു ഞാൻ ഓർക്കുന്നു. അതെ അതെ അതെ അതെ അതെ, അപ്പൊ എന്തായാലും പരൂരിൽ നിന്ന് രണ്ടുപേരിന്ന് വിളിച്ചിട്ടുണ്ട്, സന്തോഷം. പാട്ട് പറഞ്ഞിട്ടുണ്ടോ
1: ചേട്ടൻ?
0: ആ ഗാനത്തിനോട് വളരെ അടുപ്പമുള്ളതാണ് അതോ ഇന്ന് കിട്ടുകയാണെങ്കിൽ പറയാന്നുള്ള രീതിയിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും വൈദ്യുതിയോടൊപ്പം തന്നെ ഞങ്ങൾ ഇത് ആ ഗാനം കേൾക്കുന്നു, നമുക്ക് ആ ഗാനം കേട്ടിട്ട് തിരികെ എത്താം.

0: ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു ചേട്ടാ, എന്താ ഫോൺ അറ്റൻഡ് ചെയ്യാത്തത്?
1: അതെ, ഒരു പരസ്യം തയ്യാറാക്കുകയായിരുന്നു.
0: എന്തിനാ? പത്രത്തിലിടാനാണോ?
1: ഏയ്, അല്ല, റേഡിയോയിലിടാനാ.
0: റേഡിയോയിലോ?
1: അതെ, റേഡിയോയിൽ പരസ്യം ഇട്ടാൽ കൂടുതൽ പേർ കേൾക്കും. കേട്ട് കേട്ട് ആളുകളുടെ മനസ്സിൽ പതിയുകയും ചെയ്യും. അതാണ് റേഡിയോയിൽ പരസ്യം ഇട്ടാലുള്ള ഗുണം.
0: അതെയോ?
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ പരസ്യം ചെയ്തതിന് ബന്ധപ്പെടുക 9809016611.
0: നമ്പർ ഒരിക്കൽ കൂടി 9809016611.
2: മനോഹരമായ ഒരു ഗാനമായിരുന്നു കേട്ടോ, എസ് ജാനകി ആലപിച്ച മനോഹരമായ ഒരു ഗാനം. പി ഭാസ്കരൻ മാഷ് രചിച്ച് ബി എ ചിദംബരനാഥ് സംഗീതം നൽകിയ ഒരു ഗാനമായിരുന്നു. പകൽക്കനാവ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഈ ഗാനം ചിട്ടപ്പെടുത്തിയിരിക്കുന്ന രാഗവും ഞാൻ ആദ്യമായിട്ട് കേൾക്കേണ്ട ഒരു പക്ഷേ എന്നെ പോലെ തന്നെ ഗാനം അല്ലെങ്കിൽ ഈ രാഗങ്ങളെക്കുറിച്ച് അറിഞ്ഞുവിടാത്തവരും ആദ്യമായിട്ട് തന്നെ കേൾക്കുമായിരിക്കും. ഭീം പ്ലാസി എന്നാണ് ഇതിൻ്റെ ഈ രാഗത്തിൻ്റെ പേര്. ഭീം പ്ലാസി ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ഇതിൽ നമ്മുടെ മലയാളത്തിൽ കുറേ ഗാനങ്ങളുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും അറിയാവുന്ന പറഞ്ഞാൽ തേന്മാവൻ കുമ്പത്തിലെ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തി, ആ പാട്ടില്ലേ, അത് ഈ ഭീം പ്ലാസിൽ ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ അർത്ഥം എന്ന ചിത്രത്തിലെ ശ്യാമാംബരം നീളെ, അതും ഈ രാഗത്തിലാണ്. അങ്ങനെ ഒത്തിരി ഗാനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ താമസമെന്തേ വരുവൻ ആ ഗാനമൊക്കെ ഈ ഒരു രാഗത്തിലാണ്. ഞാനൊക്കെ ആദ്യമായിട്ട് കേൾക്കട്ടെ ഈ രാഗമൊക്കെ. എന്നാലും അടിപൊളി, സൂപ്പർ. അപ്പോൾ നമുക്ക് അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ
3: ഹലോ
2: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: പേര് പറഞ്ഞോളൂ.
3: പ്രവീൺ. ഞാൻ ജയശ്രീ.
2: ജയശ്രീ. ആ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ അല്ലേ?
3: ആ ഞാൻ ഇല്ല, ഞാൻ എനിക്ക് പ്രവീണിനോട് ഇതുവരെ സംസാരിക്കാൻ പറ്റില്ല. ഞാൻ വല്ലപ്പോഴൊക്കെ വിളിക്കാറുണ്ടോ, പക്ഷെ പ്രവീണിനോട് ആദ്യമായിട്ട് സംസാരിക്കും. ഞാൻ അവിടെ വന്നപ്പോ, പ്രോഗ്രാമിന് വന്നപ്പോ പ്രവീണിനോട് സംസാരിച്ചിട്ടുണ്ട്.
2: പക്ഷേ ഞാൻ
3: സംസാരിച്ചിട്ടുണ്ട്,
2: എനിക്ക് ഓർമ്മ കാണുന്നില്ല. അതെ,
3: ഇല്ല ഓർമ്മിക്കാൻ വകയില്ല, എന്നുവെച്ചാൽ
2: സന്തോഷം. എന്നാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ, വീണ്ടും ഒന്നുകൂടി ലൈവിൽ സംസാരിക്കാൻ കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം.
3: ഞാനാണെങ്കിൽ നമ്മുടെ ജാനകി അമ്മ മരിച്ചപ്പോ മുതലേ ഞാനിങ്ങനെ ഒരു പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നു ജാനകി അമ്മയുടെ.
2: ജാനകിയമ്മ പാടിയതായിരുന്നു.
3: പിന്നെ നല്ല പാട്ടാ,
2: മനോഹരമായ ഗാനം, മനോഹരമായ ഗാനം,
3: ഭയങ്കര പാട്ടാണ്.
2: എന്ത് ചെയ്യുന്നു, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
3: ഞാൻ ആശ്രാമം.
2: ആശ്രാമത്ത്. ഓക്കെ, എന്ത് ചെയ്യുന്നു, വീട്ടമ്മയാണോ, ജോലി ചെയ്യുന്നുണ്ടോ അതോ?
3: ഇല്ല, ഞാൻ റിട്ടയർഡ് നഴ്സാണ്.
2: ഓ ശരി ശരി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഭൂമിയിലെ മാലാഖ. എന്നാലും ആ ഒരു സേവനം നമുക്ക് ജീവിതത്തിൽ, എനിക്ക് തോന്നുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർ നമ്മൾ അതിൽ നിന്ന് വിരമിച്ചാലും നമുക്ക് ഒരുപാട് ഓർമ്മകളും ഒരുപാട് മുഖങ്ങളും തരുന്ന ഒരു തൊഴിൽ മേഖല അല്ലേ?
3: ഞാൻ ഈ രംഗത്ത് ഞാൻ പിന്നെ സേവനം തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എന്നെ അറിയാവുന്നവർക്കറിയാം.
2: വെരി ഗുഡ് വെരി ഗുഡ്.
3: ഞാൻ ഒരാളിന് ഒരു ഇഞ്ചക്ഷൻ എടുത്താൽ അവർക്ക് എനിക്ക് എടുത്താൽ വേദനിക്കുന്നത് എങ്ങനെയായിരിക്കും നോക്കി അതുപോലെ വളരെ
2: നമ്മളിപ്പോ പറയില്ലേ, നമ്മളിപ്പോ ഈ നഴ്സുമാര് നമ്മള് ഭൂമിയിലെ മാലാഖമാർ എന്ന് പറയുമെങ്കിലും അത് എല്ലാവരെയും അങ്ങനെ പറയുമെങ്കിലും പക്ഷെ അത് എല്ലാവർക്കും
3: എല്ലാവരെയും പറ്റത്തില്ല. എനിക്ക് ചിലരൊക്കെ എന്ത് റഫായിട്ടാണെന്ന് അറിയാം ഓരോരുത്തർ, എനിക്കത് കാണുമ്പോൾ വിഷമം തോന്നും.
2: ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ചില നഴ്സുമാരൊക്കെ നമ്മളിപ്പോ ഈ ആരെങ്കിലും നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവരൊക്കെ ഹോസ്പിറ്റലിൽ കാണാൻ ചെല്ലുമ്പോൾ ചില എല്ലാവരും അല്ല, ചില ഒന്നോ രണ്ടോ നഴ്സുമാര് വന്ന് ഇങ്ങനെ ആ പേഷ്യന്റിനോട് അല്ലെങ്കിൽ ആ രോഗിയോട് വന്ന് ഇത്രയും സൗമ്യമായിട്ടും സ്നേഹമായിട്ടും വളരെ ലളിതമായിട്ടും സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ശരിക്കും മരുന്നിൽ നിന്ന് അപ്പുറത്തേക്ക്, അതായത് ആ ഒരു സംസാരത്തിൽ നിന്ന് തന്നെ പകുതി അസുഖം മാറിക്കിട്ടും ഒരു നഴ്സിന്റെയും ഡോക്ടറിന്റെയൊക്കെ.
3: ശരി, കഴിയുന്നതും അവർക്ക് ഓരോ രോഗിക്കും ആശ്വാസം കൊടുക്കാൻ തന്നെ ശ്രമിച്ചിട്ടുള്ളൂ. എനിക്കത് പറ്റത്തില്ല, അല്ലാതെ ആ രോഗി എന്നല്ല, ഞാൻ ആരെ പരിചയപ്പെട്ടാലും ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ല. നമുക്ക് അങ്ങനെയല്ല തിരിച്ചു കിട്ടുന്നത്, അത് വേറെ കാര്യം.
2: ജീവിതത്തിലെ
3: പല അങ്ങനെയാണ്, എന്നാലും സാരമില്ല.
2: ഒരുപാട് എത്രയോ ആൾക്കാർക്ക് ഇതുപോലെ തന്നെ ആ രോഗശൈലിയിലൊക്കെ കുറച്ച് ആശ്വാസവും നല്ല നല്ല വാക്കുകളും നല്ല എന്താണ് ശുശ്രൂഷയൊക്കെ നൽകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ ഒരു മഹാഭാഗ്യം അല്ലേ? അതെ
3: അതെ, ഞാൻ RCC 5 വർഷം വർക്ക് ചെയ്തു. അതൊക്കെ ഓർക്കാൻ പറ്റാത്ത ഓർമ്മകളാ, മറക്കാൻ പറ്റാത്ത.
2: സമയം കിട്ടുകയാണെങ്കിലുണ്ടല്ലോ ആ ഓർമ്മക്കുറിപ്പുകളൊക്കെ ഒന്ന് എഴുതണം കേട്ടോ. ഈ ജീവിതത്തിൽ. അല്ലെ, തമാശ പറഞ്ഞല്ലോ, സീരിയസ്ലി. കാര്യം നിങ്ങൾക്കെല്ലാം എഴുതാൻ പറ്റുന്ന ഒരു മേഖലയാണ്. കാര്യം ഇതുപോലെ ഇത്രയും അനുഭവസ്ഥരായ അനുഭവങ്ങളുള്ള ഒരു മേഖല ഒരു പക്ഷെ വേറെ കാണില്ല. കാര്യം ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ, സന്തോഷങ്ങൾ, ജീവിത മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കയറി വന്ന നിമിഷങ്ങൾ.
3: അതെ അതെ അതെ. എനിക്ക് ഞാൻ RCC വർക്ക് ചെയ്തിട്ട് ഒരു 30 വർഷമൊക്കെ ആവുന്നുണ്ട്. അമ്മത്തെ ആ പൊടി കുഞ്ഞുങ്ങളുടെ വാർഡിലാണ് ഞാൻ ഡ്യൂട്ടി എടുത്തത്. ആ മുഖങ്ങളൊക്കെ ഞാൻ തെളിഞ്ഞു തെളിഞ്ഞു വരും. മറക്കാനേ പറ്റത്തില്ല അതൊന്നും. പക്ഷെ ഈ ഇവിടെ ജനറൽ ഹോസ്പിറ്റലൊക്കെ അതൊക്കെ നമുക്ക് വലിയ പ്രശ്നമില്ല, ദുഃഖമില്ലല്ലോ. അവരൊക്കെ റിക്കവറായി പോവല്ലേ.
2: മറ്റത്
3: പണ്ടത്തെ വെച്ചാൽ ഭയങ്കര അതൊക്കെ വല്ലാത്ത അനുഭവങ്ങളായിരുന്നു എനിക്ക്.
2: എന്റെ ഒരു ചെറിയ റിക്വസ്റ്റ് ആയിട്ട് കൂട്ടിക്കോളൂ, സമയം കിട്ടുകയാണെങ്കിൽ, സമയം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ കൊച്ചു കൊച്ചു ഓർമ്മക്കുറിപ്പുകളൊക്കെ ഒരു ഒരു ഡയറിയില് കുഞ്ഞു കുഞ്ഞായിട്ട് ഇങ്ങനെ എഴുതി, ചെറിയതായിട്ടൊന്നുള്ളതല്ല, ചെറിയ മനസ്സിൽ ഓർത്ത് വരുന്നത് അതൊക്കെ നല്ലൊരു കാര്യമാണ് കേട്ടോ. അതൊക്കെ എഴുതി പറ്റുമെങ്കിൽ ഒന്ന് പബ്ലിഷ് ചെയ്യും കേട്ടോ. നല്ല കാര്യമാണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഗാനം പറഞ്ഞിട്ടുണ്ടല്ലോ.
3: പറഞ്ഞിട്ടുണ്ട്.
2: ഗാനം തന്നെയാണോ?
3: അതെ അതെ, ജാനകിയമ്മയുടെ. ഞാനേ അന്നും മുതലേ വിളിച്ചാൽ കിട്ടത്തില്ല, എത്ര കിട്ടില്ല, എത്ര വിളിച്ചാലും കിട്ടില്ല.
2: അങ്ങനെ
3: ഇന്ന് ഞാൻ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത്
2: നോക്കിയതാണ്. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയില്ല, പരിചയപ്പെടാൻ പറ്റിയില്ല. ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ.
3: സന്തോഷം.
2: ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഒരുമിച്ച് ആ ഗാനം കേൾക്കാം, ഗാനം കേട്ട് തിരികെ എത്തും.

മനോഹരമായ ഒരു ഗാനം, എസ് ജാനകിയുടെ സൂപ്പർ ഒരു ഗാനം എന്ന് തന്നെ പറയാം, തമിഴ് ഗാനം. അതായത് ഈ നാദസ്വരവും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോയ ആ ഒരു ആലാപന ശൈലി അടിപൊളിയല്ലേ, സൂപ്പർ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ കാതോട് കാതരം നമുക്കിവിടെ വൈൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. ഒത്തിരി ഒത്തിരി ഒരുപാട് ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ, ഒരുപാട് സന്തോഷകരമായ ഒരുപാട് നന്മകൾ നിറഞ്ഞ ഒത്തിരി വർത്തമാനങ്ങളും ഒരുപാട് ആശംസകളൊക്കെ നിറഞ്ഞ ഒരു ദിവസം നമുക്ക് കിട്ടി. ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മുടെ ചിത്രചേച്ചിയുടെ പിന്നെ പിറന്നാൾ ദിനമാണ്. ഒരുപാട് ഒരുപാട് ഗാനം നമുക്ക് സമ്മാനിച്ച നമ്മുടെ വാനമ്പാടി, അപ്പോൾ എല്ലാവിധ ആശംസകളും നേരുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ മാക്സിമം കേട്ടോ സന്തോഷിക്കാനുള്ള ഭാഗം, നമുക്ക് കിട്ടുന്നതെല്ലാം നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. കാരണം നമ്മുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ഒരാളിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ, എപ്പോഴും അവരുടെ ഒരു ചിരിച്ച മുഖം തന്നെ നമുക്ക് കാണാൻ കഴിയണം എന്നുള്ളതാണ് പ്രത്യേകത. അങ്ങനെ ഉണ്ടാകട്ടെ. അങ്ങനെ എല്ലാവരും മറ്റുള്ളവർക്കും നന്മയും സന്തോഷമൊക്കെ പകർന്നു കൊടുത്ത് മുന്നോട്ട് പോകട്ടെ ഓരോ ദിവസങ്ങളും എന്ന് ആശംസിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ കാതോട് കാതരത്തിൽ നിന്നും ഞാൻ ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം പ്രവീൺ.

കമ്മ്യൂണിറ്റി റേഡിയോ ബൻസിഗർ അവതരിപ്പിക്കുന്നു കാതോട് കാതോരം. തത്സമയം ഫോണിൻ പ്രോഗ്രാം. ഇന്നത്തെ കാതോട് കാതോരം സമാപിക്കുന്നു. കാതോട് കാതോരം വീണ്ടും നാളെ 12 മണിക്ക് ആരംഭിക്കും.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഞങ്ങൾ അയിടത്ത് ഒരു പുരേടമുണ്ട്. ആ പുരേടത്തിലാണ് ഭയങ്കര സജീവ കുറച്ചാള് മുമ്പ് തേങ്ങ നിന്ന് അമ്മക്ക് ദോഷം വരുത്തി. അത് ഞങ്ങൾ കോർപ്പറേഷനൊക്കെ കൊണ്ടുചെന്ന് പരാതിയൊക്കെ കൊടുത്ത് അത് ഒരു വരിച്ചിട്ട് പ്രശ്നമൊക്കെ ഒരു പരിഹരിച്ചു വന്നപ്പോ ഒരു സ്റ്റാവ് ഇങ്ങനെ വളർന്നു. അത് വേറെ ചക്ക പിടിച്ച് അത് നമ്മളെ പുരേടത്തിനകത്ത് വന്നിട്ട് എന്നെ പിഴുത് വീണു, പഴുത്ത് പഴുത്താണ് നടന്ന് വീണുകൊണ്ടിരിക്കുക. ആ വീട്ടുകാരനവിടെ ഇല്ല. ഞങ്ങൾ ആ കോർപ്പറേഷനൊക്കെ ചെന്ന് പരാതി പറഞ്ഞതാ, അതിനൊരു പരിഹാരം കാണുന്നേ.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: നമസ്കാരം. എന്റെ പേര് ബീനാസ്ഥലത്ത് മുമ്പ് വിധവകൾക്ക് ഒരു സാമ്പത്തിക സഹായം ചെയ്യുന്നതിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു. അപ്പൊ ആ ഓഫീസായിട്ട് പിന്നീട് ബന്ധപ്പെട്ടപ്പോ എടുത്തു പറഞ്ഞു. പിന്നെ 2015 മുതൽ ഉള്ള വ്യക്തികൾക്ക് പോലും കൊടുത്തില്ല മാഡം. അതുകൊണ്ട് പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് അന്വേഷിക്കുക. പക്ഷെ ആ സാമ്പത്തിക സഹായം ഇന്നിപ്പോഴുള്ള വിധവകൾക്ക് കിട്ടിയാൽ നല്ലൊരു വാടക വീടെടുത്ത് താമസിക്കാൻ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെറിയ വീടായതുകൊണ്ട് കല്യാണം കഴിച്ച മക്കളെല്ലാം കളഞ്ഞു തൊട്ടിപ്പോകേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ട് ദയവേത് എന്നെപ്പോലുള്ളവർക്ക് അവർ നല്ലൊരു സഹായമായിരിക്കും. പിന്നെ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഇത് വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ എന്റെ കൃഷ്ണൻ ഇങ്ങനെ അവർക്കൊരു കൈത്താങ് എന്നിങ്ങനെ മന്ത്രി പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ എടുത്തു കേൾക്കുകയാണ്. ദയവ് ചെയ്ത് ഇത് അധികാരികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സഹായിക്കുക.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം. ഈ ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
2: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ. വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
2: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
2: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
2: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.

ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഞങ്ങൾ അയിരത്ത് ഒരു പുരേടമുണ്ട്. ആ പുരേടത്തിലാണ് ഭയങ്കര സജീവം. കുറച്ചാള് മുമ്പ് ഒരു തെങ്ങ് നിന്ന് അമ്മക്ക് ദോഷം വരുത്തി. അത് ഞങ്ങൾ കോർപ്പറേഷനൊക്കെ കൊണ്ടുചെന്ന് പരാതിയൊക്കെ കൊടുത്ത് അത് ഒരു വലിച്ചിട്ട് പ്രശ്നമൊക്കെ ഒന്ന് പരിഹരിച്ചു വന്നപ്പോ ഒരു സ്റ്റാവ് ഇങ്ങനെ വളർന്നു. അത് വേറെ ചക്ക പിടിച്ച് അത് നമ്മളെ പുരേടത്തിനകത്ത് വന്നിട്ട് എന്നെ പിഴുത് വീണു. പഴുത്ത് പഴുത്താണ് നടന്ന് വീണുകൊണ്ടിരിക്കുക. ആ വീട്ടുകാരനവിടെ ഇല്ല. ഞങ്ങൾ ആ കോർപ്പറേഷനൊക്കെ ചെന്ന് പരാതി പറഞ്ഞതാ. അതിനൊരു പരിഹാരം കാണുന്നേ.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു.

നമസ്കാരം, ഞാൻ ബോണി. പാട്ടിന്റെ പാലാഴിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനി സകലതും മറന്ന് നമുക്ക് കുറച്ച് നല്ല പാട്ടുകൾ ആസ്വദിക്കാം. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളാണല്ലോ നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡുകളിൽ ആസ്വദിച്ചത്. ഇനിയും കുറെ നല്ല ഗാനങ്ങൾ കേൾപ്പിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ എപ്പിസോഡിലും അദ്ദേഹം അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. അതിനോടൊപ്പം അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കലാജീവിതത്തെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കാം. ഇന്ന് ആദ്യം ബെന്നി പി നായരമ്പലം എഴുതിയ അനുസ്മരണക്കുറിപ്പിലെ ആദ്യത്തെ കുറച്ച് ഭാഗം കേൾക്കാം. ഞാൻ എഴുതിയ ഭൂരിഭാഗം സിനിമകളിലും സലീമിനായ ഒരു റോൾ നീക്കി വെച്ചിട്ടുണ്ട്. എഴുതാനിരിക്കുമ്പോൾ അവൻ്റെ രൂപവും ഭാവവും മനസ്സിൽ നിറയും. അതിന് ചേർന്ന ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കും. ഞാൻ എഴുതിയ ഒട്ടേറെ കഥാപാത്രങ്ങളിലൂടെ ജനത്തെ ചിരിപ്പിച്ച സലീം പക്ഷേ എല്ലാവരെയും കരയിപ്പിച്ച ഒരു കഥാപാത്രത്തെയാണ് എനിക്കേറെ ഇഷ്ടം. മേരിക്കൊണ്ടൊരു കുഞ്ഞാടിലെ ശവപ്പെട്ടി കച്ചവടക്കാരൻ സലീമിൻ്റെ വ്യത്യസ്തമായൊരു മുഖമാണ് ഞാനതിൽ കണ്ടത്. ഏത് രീതിയിലും മോൾഡ് ചെയ്തെടുക്കാൻ കഴിയുന്നൊരു നടനാണ് സലീം കുമാർ. തസ്കര വീരൻ എന്ന സിനിമയിലെ ഗാനമാണ് ഇന്ന് ആദ്യം കേൾക്കാൻ പോകുന്നത്. സംഗീതം മൗസയപ്പച്ചൻ, വരികൾ MT രാജേന്ദ്രൻ, പാടിയത് മധു ബാലകൃഷ്ണൻ.

ബെന്നി പി നായരമ്പലം എഴുതിയ അനുസ്മരണ കുറിപ്പിലെ തുടർന്നുള്ള ഭാഗം ഇനി കേൾക്കാം. സലീമിന്റെ പഠനകാലത്താണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങിയത്. എന്റെ ബന്ധുവിന്റെ സുഹൃത്തായിരുന്നു സലീം. അവനെ കാണാൻ പറവൂരിൽ നിന്ന് നായരമ്പലത്തേക്ക് മിക്കപ്പോഴും സലീം വണ്ടി കയറും. അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് സലീം നാടകരചനയിൽ ഒരു കൈ നോക്കാൻ ഉറച്ചു നിൽക്കുന്ന സമയമാണ്. നാടക പ്രവർത്തനവുമായി സജീവമായിരുന്ന ഞാനുമായി അതേപ്പറ്റിയാണ് എന്നും ചർച്ച. ഇടയ്ക്കെൻ്റെ നാടകവേദികളിലും വരും. ഗ്രീൻ റൂമിൽ വന്ന് നടൻ രാജൻ പി ദേവിനെയൊക്കെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അവൻ മിമിക്രിയിലേക്ക് ചൂടുമാറ്റി ഞാൻ സിനിമയിലേക്ക്. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം രാപ്പകൽ. സംഗീതം മോഹൻ സിതാര, വരികൾ കൈതപ്പുറം. പാടിയത് ജോത്സ്ന, അൻവർ സാദത്ത്, ആശാ മധു, വിജയ് യേശുദാസ്.

ബിനി പി നായരമ്പലം എഴുതിയ അനുശോചന കുറിപ്പിലെ തുടർന്നുള്ള ഭാഗം കേൾക്കാം. ഗ്രാമപഞ്ചായത്തിലാണ് സലിം ആദ്യമായി എന്റെ സിനിമയിൽ അഭിനയിച്ചത്. പിന്നെ എത്രയോ ചിത്രങ്ങൾ. സിനിമയുടെ ഉയരങ്ങളിൽ നിൽക്കുന്ന കാലത്ത് നാടക ട്രൂപ്പ് തുടങ്ങുകയാണ് എന്ന് എന്നോട് പറഞ്ഞു. അപകടമാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടും വഴങ്ങിയില്ല, തുടങ്ങുക തന്നെ ചെയ്തു. സലീമിന് നാടകത്തോടുള്ളത് ഭ്രാന്തമായ ഒരു ആവേശമായിരുന്നു. 2 ആഴ്ച മുൻപ് കാണുമ്പോൾ പറഞ്ഞു, ഇനി അധിക റോളൊന്നുമില്ല, ഇപ്പോഴുള്ള ജീവിതം ബോണസാണ്. എല്ലാ മേഖലകളിലും കൈവച്ച ശേഷമാണ് സലീം കടന്നു പോകുന്നത്. കഥ എഴുതി, സംവിധാനം ചെയ്തു, ഡോക്യുമെൻ്ററി ചെയ്തു, പുസ്തകം എഴുതി. അടുത്ത ഗാനം നരൻ എന്ന സിനിമയിലേതാണ്. പാടിയത് കെ എസ് ചിത്ര, സംഗീതം ദീപക് ദേവ്, വരികൾ കൈതപ്പുറം.

0: ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലായി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെയാണ് നമ്മൾ ഇക്കുറി സഞ്ചരിക്കുന്നത്. തുടർന്ന് കേൾക്കുക ഇനി ജയറാമിന്റെ അനുസ്മരണ കുറിപ്പ് കേൾക്കാം. മിമിക്രി എന്ന കലയിലൂടെ സിനിമയിലെത്തിയവരാണ് ഞാനും സലീം കുമാർ. നിലപാടുകളുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം. ആ നിലപാടുകളിൽ എപ്പോഴും ഉറച്ചു നിന്നു. തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നൊന്നും നോക്കാതെ ഏത് വേദിയിലും നിലപാടുകൾ വെട്ടിത്തുറന്നു പറഞ്ഞു. സലീം കുമാറിൻ്റെ തുടക്കകാലം മുതൽ ഒരുപാട് ചിത്രങ്ങളിൽ ഒരുമിച്ച് അഭിനയിച്ചു. വേദിയിലും പരിപാടികൾ അവതരിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ഗൃഹപ്രവേശനത്തിനും ദേശീയ പുരസ്കാരം ലഭിച്ച സമയത്തും പറവൂരിലെത്തിയിരുന്നു. വീണ്ടും എത്തിയപ്പോൾ അദ്ദേഹം നമ്മോടൊപ്പമില്ല. ആനച്ചന്തം എന്ന സിനിമയിലെ ഗാനം ഇനി കേൾക്കാം. സംഗീതം ജെയ്സൺ ജെ നായർ, വരികൾ PC അരവിന്ദ്, പാടിയത് MG ശ്രീകുമാർ.

ഇനി സംവിധായകൻ കമൽ എഴുതിയ അനുസ്മരണക്കുറിപ്പ് കേൾക്കാം. കൊടുങ്ങല്ലൂരിലെ തിയേറ്ററിൽ എൻ്റെ ഒരു സിനിമ കണ്ട ശേഷം മഴ നനഞ്ഞാണ് സലീം കുമാർ ആദ്യമായി കാണാൻ വന്നത്. സിനിമയിൽ അഭിനയിക്കണമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളുടെ പരിചയം തുടങ്ങിയതും വളർന്നതും. എൻ്റെ ഗ്രാമഫോൺ എന്ന സിനിമയിലെ തബല ഭാസ്കരൻ എന്ന കഥാപാത്രം ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യം സലീമിന് പേടിയായിരുന്നു. എൻ്റെ നിർബന്ധത്തിലാണ് അത് ചെയ്തത്. പക്ഷേ അതിൽ അദ്ദേഹം തബല വായിക്കുന്ന രംഗം എത്ര മനോഹരമായിരുന്നു. അതായിരുന്നു സലീം കുമാറിൻ്റെ ഡെഡിക്കേഷൻ. അതിനുശേഷം ഒട്ടേറെ മികച്ച വേഷങ്ങളുണ്ടായി. നിലപാടുകളും അഭിപ്രായങ്ങളും തുറന്നു പറയുന്ന ആളായിരുന്നു. ഇങ്ങനെയുള്ള കലാകാരന്മാർ വിട പറയുമ്പോഴാണ് പകരം വയ്ക്കാൻ ഇനി ആളില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലെ ഗാനം ഇനി ആസ്വദിക്കാം. സംഗീതം അലക്സ് പോൾ, വരികൾ വയലാർ ശരത്ചന്ദ്ര വർമ്മ, പാടിയത് രജു ജോസഫ്, സുജാത മോഹൻ.

ഇനി കവിയും സാമൂഹ്യ മാധ്യമ നിരീക്ഷകനുമായ ഹരിശങ്കർ കർത്ത എഴുതിയ അനുസ്മരണക്കുറിപ്പിൽ നിന്നുള്ള ഭാഗം കേൾക്കാം. വീഡിയോയിലെ ഒരു പ്രത്യേക സന്ദർഭത്തിന്റെ നിശ്ചല പകർപ്പിനെയാണ് മീം എന്ന് വിളിക്കുന്നത്. സലീം കുമാറിന്റെ മീമുകൾ കൈവരിച്ച പ്രചാരത്തിന് സമാനതകളില്ല. മീമുകളുടെ ആവിർഭാവ കാലത്ത് മലയാളികളായ ട്രോളർമാർ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതും മറ്റാരെയുമല്ല. ഏതൊരു സന്ദർഭത്തിൽ നിന്നാണോ മീമുകൾ മുറിച്ചെടുക്കുന്നത്, ആ സന്ദർഭം എല്ലാവരുമായി സംവദിക്കണം. സലീം കുമാറിന്റെ ഭാവങ്ങൾ അത് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സലീം കുമാർ സിനിമയിൽ നിന്ന് മാറി നിന്നിട്ടും മീമുകൾ ആ കുറവ് നികത്തി. പച്ചക്കുതിര എന്ന സിനിമയിലെ ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സംഗീതം ഇളയരാജ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് MG ശ്രീകുമാർ.

0: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ആൻഡ് ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. തുടർന്ന് ആസ്വദിക്കാം. ഭാവപ്രകടനത്തിൽ സലീം കുമാർ ധാരാളിയായിരുന്നു. മുഖം വക്രമാക്കാവുന്നത്ര വക്രമാക്കാൻ അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരൊറ്റ ചേഷ്ടയിൽ പരമാവധി നിക്ഷേപിക്കാനാണ് സലീം ശ്രമിച്ചത്. ജഗതിയും മോഹൻലാലുമാണ് ഈ രീതിയിൽ ക്ലോസപ്പിൽ നിന്ന് തകർത്താടിയിട്ടുള്ളത്. അവരുടെ അത്ര മീമുകളും മറ്റാർക്കുമില്ല. പക്ഷേ തീരെ ചെറിയൊരു കരിയറിൽ നിന്നാണ് ഇത്രയേറെ മീമുകൾ സലീം കുമാർ സംഭാവന ചെയ്തത്. കലാഭവൻ മണിയെപ്പോലെ പാടാനോ, നാദൃശയെപ്പോലെ പാരഡി എഴുതാനോ, കോട്ടയം നസീറിനെ പോലെ അനുകരണ തിരമാലകൾ സൃഷ്ടിക്കാനോ അദ്ദേഹം മെനക്കെട്ടില്ല. പക്ഷേ അദ്ദേഹം അവതരിപ്പിച്ച കഥാസന്ദർഭങ്ങൾ 100,000 മീമുകളായി പെയ്തിറങ്ങി. ഇനി പ്രജാപതി എന്ന സിനിമയിലെ ഗാനം കേൾക്കാം. സംഗീതം തേജ് നർവെ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് ജാസി ഗിഫ്റ്റ്, സുജാത മോഹൻ, കോറസ്.

ഇനി അദ്ദേഹത്തെ അനുസ്മരിച്ച് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി എഴുതിയ അനുസ്മരണ കുറിപ്പ് കേൾക്കാം. അറിയപ്പെടുന്ന കോൺഗ്രസ്സുകാരനാണ് അദ്ദേഹം. ഞങ്ങൾ തമ്മിൽ അടുത്ത് സൗഹൃദമുണ്ടായിരുന്നു. കോൺഗ്രസിന് വേണ്ടി സലീംകുമാർ പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ബേബിച്ചേട്ടൻ്റെ മണ്ഡലത്തിൽ ഞാൻ വന്ന് പ്രസംഗിക്കില്ല എന്ന് പറയുമായിരുന്നു. കലാലോകത്തിന് തീരാ നഷ്ടമാണ് സലീംകുമാറിൻ്റെ വിയോഗം. ഇനി കേൾക്കാൻ പോകുന്ന ഗാനം ഗോൾ എന്ന സിനിമയിലേതാണ്. സംഗീതം വിദ്യാസാഗർ, വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, പാടിയത് ജോബ് കുര്യൻ, സംഗീത് അജയ്, നിതീഷ്, മൃദുല.

0: കുടുംബത്തിന് സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
1: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് SUV.
0: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പാട്ടിന്റെ പാലാഴി, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി. സലീം കുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ, തുടർന്ന് ആസ്വദിക്കും. ഇന്ന് അവസാനമായി കേൾക്കാൻ പോകുന്ന ഗാനം ഹലോ എന്ന സിനിമയിലേതാണ്. സംഗീതം അലക്സ് പോൾ, പാടിയത് അഫ്സൽ മഞ്ചരി, സംഗീത പോൾ. ഇതിൻ്റെ വരികൾ എഴുതിയത് വയലാർ ശരത്ചന്ദ്ര വർമ്മയാണ്.

0: ഇതോടുകൂടി ഈ ആഴ്ചത്തെ പാട്ടിന്റെ പാലാഴി അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിലും സലീം കുമാറിന്റെ ഗാനങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യും. കാത്തിരിക്കും. വിടവാങ്ങുന്നു ബോണി.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസികളിൽ നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടിന്റെ പാലാഴി. തയ്യാറാക്കി അവതരിപ്പിച്ചത് ബോണി ജെ ബേസിൽ.

0: കൊല്ലം സുപ്രീം 1 gram ഡിസൈനർ ജ്വല്ലറി ട്രിവാൻഡ്രം കൊല്ലം എറണാകുളം ആലപ്പി ആൻഡ് കാലിക്കറ്റ്
1: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ് ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ് ജോസ്കോ ജ്വല്ലേഴ്സ്

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: നമസ്കാരം. എന്റെ പേര് ബീ. വർഷങ്ങൾക്ക് മുമ്പ് വിധവകൾക്ക് പിന്നെ ഒരു സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു. അപ്പൊ ആ ഓഫീസായിട്ട് പിന്നീട് ബന്ധപ്പെട്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ 2015 മുതൽ ഉള്ള വ്യക്തികൾക്ക് പോലും കൊടുത്തില്ല മാഡം, അതുകൊണ്ട് പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് അന്വേഷിക്കുക. പക്ഷെ ആ സാമ്പത്തിക സഹായം ഇന്നിപ്പോഴുള്ള വിധവകൾക്ക് കിട്ടിയാൽ നല്ലൊരു വാടക വീടെടുത്ത് താമസിക്കാൻ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെറിയ വീടായതുകൊണ്ട് കല്യാണം കഴിച്ച മക്കളെല്ലാം കളഞ്ഞു തൊട്ടിപ്പോകേണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെപ്പോലുള്ളവർക്ക് അവർ നല്ലൊരു സഹായമായിരിക്കും. പിന്നെ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഇത് വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രി എന്ന നിലയിൽ എനിക്ക് കൃഷ്ണൻ ഇങ്ങനെ അവർക്കൊരു കൈത്താങ് എന്നിങ്ങനെ മന്ത്രി പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ എടുത്തു പ്രയോഗിക്കുകയാണ്. ദയവ് ചെയ്ത് ഇത് അധികാരികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സഹായിക്കുക.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: വെറുതെ മോഹിക്കുവാൻ, വെറുതെ മോഹിക്കുവാൻ മോഹം.
1: സ്വന്തമാക്കൂ ഒരു കിയ സോണറ്റ്.
2: സെഗ്മെന്റ് ബെസ്റ്റ് ആക്റ്റീവ് സേഫ്റ്റി, സെഗ്മെന്റ് ബെസ്റ്റ് കൺവീനിയൻസ്, ഫീച്ചർ ലോഡഡ് കോമ്പാക്ട് എസ്യുവി.
1: സ്മാർട്ട് ആകൂ കിയ സോണറ്റിനൊപ്പം. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.

0: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
1: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
0: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
1: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
0: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
1: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
0: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
1: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
1: 8182950407. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിക്കർ 107.8 അറിയിപ്പുകളിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി എം എസ്. ISRD സെന്റർ ഫോർ അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് സ്കിൽസ് സെന്ററിൽ PG ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്നീ കോഴ്സുകളിൽ സീറ്റ് ഒഴിവുണ്ട്. UKF എഞ്ചിനീയറിംഗ് ഓട്ടോണമസ് കോളേജിൽ എഞ്ചിനീയറിംഗ് പഠനത്തിനായി ഇൻഡസ്ട്രിയൽ സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. +2 വിജയിച്ച വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. 1 crore ഇൻഡസ്ട്രിയൽ സ്കോളർഷിപ്പാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. 10th class, +2 മാർക്ക്, പ്രായോഗിക അറിവ്, അഭിരുചി എന്നിവ വിലയിരുത്തിയാണ് സ്കോളർഷിപ്പ് അനുവദിക്കുക. 30-നകം രജിസ്റ്റർ ചെയ്യണം. ISRD കുണ്ടറ CATSൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്, ഡിപ്ലോമ ഇൻ ഡാറ്റ എൻട്രി ടെക്നിക്സ് ആൻഡ് ഓഫീസ് ഓട്ടോമേഷൻ, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് കോഴ്സുകൾക്ക് സീറ്റ് ഒഴിവുണ്ട്. ഇതോടുകൂടി അറിയിപ്പുകൾ സമാപിക്കുന്നു. നമസ്കാരം.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡ് ഇൻഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഡയമണ്ട് അൺകട്ട് ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.
3: കമ്മ്യൂണിറ്റി റേഡിയോ ബിൻസിഗറിൽ ഇപ്പോൾ വേർഡ് ഓഫ് ദി ഡേ. A program to enrich your English vocabulary. Presented by Dr. Thomas William and Nimisha Biju John.
4: Hello friends. Welcome to Word of the Day. Today's word is
5: jaundice. Jaundice.
4: Jaundice is spelled as J A U N D I C E.
5: This is a noun. It's a disease condition characterized by

0: yellow discoloration of the skin and sclera, which is white part of the eye, caused by elevated levels of bilirubin in the blood. The cause of jaundice can include hepatitis, alcohol-related liver disease, cirrhosis, etc. മലയാളത്തിൽ മഞ്ഞപ്പിത്തം അല്ലെങ്കിൽ മഞ്ഞക്കാമല.
1: Thank you all.
2: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

0: www.govi.in. മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവെപ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ അന്തസ്സിന് അനുസരിച്ച് അംഗങ്ങൾ പെരുമാറണമെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർള പറഞ്ഞു. പ്രതിപക്ഷ ബഹളത്തിനിടെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റു ഹർജികളും പരിഗണിക്കും. സംസ്ഥാനത്ത് ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച ഖരമാലിന്യ പരിപാലന ചട്ടങ്ങളുടെ മേഖലാതല ശില്പശാലകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പ് വിപുലമായ ഒരുക്കങ്ങൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോയുടെ ഓണം ട്രേഡ് ഫെയറുകൾ അടുത്ത മാസം 8 ആരംഭിക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. AAY റേഷൻ കാർഡ് ഉടമകൾക്കുള്ള 16 ഇനം ഉൽപ്പന്നങ്ങൾ അടങ്ങുന്ന സൌജന്യ ഓണക്കിറ്റ് വിതരണം August 1 ആരംഭിക്കും. വിപണിയിലെ പൂഴ്ത്തിവെപ്പ് തടയാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക സ്ക്വാഡുകൾ പരിശോധന ശക്തമാക്കുമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. കുറ്റിപ്പുറം ബസ് അപകടം ഏറെ ഗൌരവതരമാണെന്നും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു.
3: ഒരു സ്റ്റേജ് കാരിയർ ബസ് എന്നുള്ള നിലയ്ക്ക് അത് ഓവർ സ്പീഡ് പോയി എന്നാണ് പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ കാണുന്നത്. കഴിഞ്ഞ കൊട്ടാരക്കര അപകടത്തിന് ശേഷം എന്ത് അപകടം ഉണ്ടായാലും അത് പോലീസ് കേസ് ആവുന്നതിന് പുറമെ ഒരു 5-day എൻക്വയറി, അതിന് പോസ്റ്റ് ക്രാഷ് എൻക്വയറി എന്നാണ് പേരിട്ടിട്ടുള്ളത്. അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കർശനമായിട്ടുള്ള സ്പീഡ് നിയന്ത്രണം പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് നടത്തണം. അതേപോലെ സ്റ്റേജ് കാരിയർക്കെല്ലാം സ്പീഡ് ഗവർണർ വേണം. അപ്പൊ സ്പീഡ് ഗവർണർ ഇല്ലാത്ത വണ്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ കർശനമായ നടപടികൾ എടുക്കും.
2: ലഹരി മാഫിയയുടെ പൂർണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ട് പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജനങ്ങൾ ഒരേ മനസ്സോടെ സ്വീകരിച്ച ഈ പദ്ധതി കേരളത്തെ സുരക്ഷിത സംസ്ഥാനമാക്കുമെന്നും അദ്ദേഹം കാസർഗോഡ് മാധ്യമങ്ങളോട് പറഞ്ഞു. 8,500 പേർ അറസ്റ്റിലായതായും 70 കോടി വിലമതിക്കുന്ന മയക്കുമരുന്ന് ഇതിനകം പിടികൂടിയിട്ടുണ്ടെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർ ജില്ലാ കുടുംബശ്രീ ഓഫീസിൽ നടത്തിവന്ന കുത്തിയിരിപ്പ് സമരം ഒത്തുതീർന്നു. കൃഷിമന്ത്രി T.Siddiq നേരിട്ടെത്തി സമരക്കാരുമായി ചർച്ച നടത്തിയാണ് ഒത്തുതീർപ്പിലെത്തിയത്. മൈക്രോ പ്ലാനിലെ അപാകത ഉടൻ പരിഹരിക്കുമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ മുഴുവൻ ദുരന്തബാധിതർക്കും 2 ലക്ഷം രൂപ വീതം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. കൊല്ലം കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച യുവാവ് ചികിത്സയിലിരിക്കെ മരിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കുണ്ടറ സ്വദേശി സിയാദാണ് മരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: തുടർച്ചയായ പഠനമാണ് ജീവിതമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരം ഹിന്ദി പ്രചാര സഭയിൽ ബിരുദദാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ വാസുദേവൻ പിള്ളയുടെ അർത്ഥകായ പ്രതിമ മുഖ്യമന്ത്രി അനാച്ഛാദനം ചെയ്തു. ഈ വർഷത്തെ ഓണം വാരാഘോഷം പ്ലാസ്റ്റിക് രഹിതമായി നടപ്പിലാക്കുമെന്ന് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി ചെയർമാൻ വി മുരളീധരൻ MLA. തിരുവനന്തപുരം നഗരസഭയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഘോഷയാത്രയ്ക്കുള്ള ഫ്ളോട്ടുകളുടെ നിർമ്മാണത്തിന് പ്രകൃതി സൌഹൃദ വസ്തുക്കൾ മാത്രമേ ഉപയോഗിക്കാവൂ. ഹരിതചട്ടം പാലിച്ച് നിർമ്മിക്കുന്ന മികച്ച ഫ്ളോട്ടുകൾക്ക് സമ്മാന നിർണയത്തിൽ മുൻഗണന നൽകുന്നതിനോടൊപ്പം പ്രത്യേക ഹരിത ഫ്ളോട്ട് അവാർഡും സമ്മാനിക്കുമെന്നും ശ്രീ വി മുരളീധരൻ അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി BJP ചില മലയാള മാധ്യമങ്ങൾ നടത്തുന്ന വ്യാജ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്ന് രാജീവ് ചന്ദ്രശേഖർ MLA. കേരളത്തിലെ ജനങ്ങൾ അടിസ്ഥാനരഹിതമായ വാർത്തകൾ തള്ളിക്കളയുമെന്ന് അദ്ദേഹം പറഞ്ഞു. പാർട്ടിയുടെ മീഡിയ ടീമുമായി വിവരങ്ങൾ സ്ഥിരീകരിക്കാതെയാണ് ഇവ നൽകിയതെന്നും ശ്രീ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണത്തിന്റെ വിഴിഞ്ഞം കേന്ദ്രത്തിലുള്ള അക്വേറിയത്തിൽ പ്രദർശനത്തിനായി പുതിയ അതിഥി കൂടി. കന്യാകുമാരി കടലിൽ നിന്ന് മത്സ്യത്തൊഴിലാളികൾ എത്തിച്ചു നൽകിയ ഗിറ്റാർ ഫിഷ് ആണ് പുതിയ അതിഥി. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
5: 2 ആഴ്ച മുൻപാണ് കന്യാകുമാരിയിൽ നിന്നും ഗിറ്റാർ ഫിഷിനെ വിഴിഞ്ഞത്തെത്തിച്ചത്. വിഴിഞ്ഞം സമുദ്ര ഗവേഷണ കേന്ദ്രത്തിന്റെ അക്വേറിയത്തിലെത്തിയ ഗിറ്റാർ ഫിഷിന് തിരണ്ടിയുടെ തലയും സ്രാവിന്റെ ഉടലിന് സമാനമായ രൂപവുമാണുള്ളത്. കാഴ്ചയിൽ ഗിറ്റാറിന്റെ രൂപമുള്ളതിനാലാണ് ശാസ്ത്രലോകം ഇതിന് ഗിറ്റാർ ഫിഷ് എന്ന് പേരിട്ടത്. തവിട്ട് കലർന്ന മഞ്ഞ നിറവും ശരീരത്തിൽ പൊട്ടുകൾ പോലുള്ള അടയാളവുമുള്ള മീനാണിത്. തരുണാസ്ഥികളാൽ നിർമ്മിതമായ ഇതിന്റെ ശരീരത്തിന് ചെറു സ്കെയിലിന്റെ വലുപ്പമാണുള്ളത്. ഗിറ്റാർ ഫിഷിന് കൂട്ടായി വെള്ള തിരണ്ടിക്കുഞ്ഞിനെയും അക്വേറിയത്തിൽ എത്തിച്ചിട്ടുണ്ട്.
2: അടുത്ത മാസം 2 നടക്കുന്ന സെറ്റ് പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡ് lbscenter.kerala.gov.in നിന്നും ഡൌൺലോഡ് ചെയ്യണമെന്ന് അധികൃതർ അറിയിച്ചു. ഇത് തപാൽ മാർഗം ലഭിക്കുന്നതല്ല. കണ്ണൂർ ആറളം ഫാമിലെ കാട്ടാനകളെ തുരത്തുന്ന ഗജമുക്തി ദൌത്യം പുനരാരംഭിച്ചു. 4 ആനകളെയാണ് ഇന്ന് തുരത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
6: കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം പഞ്ചായത്ത്, ആറളം വില്ലേജ്, ആറളം ഫാം എന്നിവിടങ്ങളിൽ തമ്പടിച്ച കാട്ടാനകളെ ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിൽ എത്തിക്കുന്ന ദൌത്യമാണ് ഇന്ന് നടത്തിയത്. രാവിലെ മുതൽ കൊട്ടിയൂർ റേഞ്ച് കീഴ്പള്ളി സെക്ഷൻ പരിധിയിലെ ആറളം TRDM ബ്ലോക്ക് 8 എലിപ്പാഡ് 18 ഏക്കർ പ്രദേശങ്ങളിൽ നിന്നുമാണ് ആനകളെ തുരത്തുന്ന ദൌത്യം നടത്തിയത്. 4 കാട്ടാനകളെ ഹെലിപ്പാഡ് 18 ഏക്കർ ഭാഗങ്ങളിൽ നിന്നും താളിപ്പാറ ആനമുക്ക് വഴി ആറളം ബട്ടർഫ്ലൈ സാങ്ച്വറിയിലേക്ക് കയറ്റിവിട്ടു.
2: ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിലാണ് ഒളിമ്പ്യൻ സജൻ പ്രകാശ് ഫൈനലിൽ കടന്നത്. ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷയുമായി സജൻ പ്രകാശ് ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ മാറ്റുരയ്ക്കും. ലോങ് ജംപ് താരം മുരളി ശ്രീശങ്കർ 8.01 മീറ്റർ ചാടിയാണ് ഫൈനലിൽ ഇടം നേടിയത്. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ തമിഴ്നാട് സ്വദേശി രാജമുത്തുപാണ്ഡി വെള്ളി മെഡൽ നേടി. ചോദ്യപേപ്പർ ചോർച്ചയിലെ പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടികളിൽ പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പൊതുപരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള ഭേദഗതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചു. ലഹരി മാഫിയയുടെ പൂർണ്ണമായ ഉന്മൂലനം വരെ ഓപ്പറേഷൻ തൂഫാനുമായി മുന്നോട്ടു പോകുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് സ്പീഡ് ഗവർണർ ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. ഓണക്കാലത്ത് അവശ്യ സാധനങ്ങൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കാൻ നടപടിയുമായി സിവിൽ സപ്ലൈസ് വകുപ്പ്. പൂഴ്ത്തിവയ്പ്പ് തടയാൻ പരിശോധന ശക്തമാക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദം രൂപപ്പെട്ടതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അടുത്ത 5 ദിവസം വ്യാപക മഴയ്ക്ക് സാധ്യത. കോമൺവെൽത്ത് ഗെയിംസിൽ മലയാളി താരങ്ങളായ സജൻ പ്രകാശും മുരളി ശ്രീശങ്കറും ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
7: ആകാശവാണി വാർത്താ വീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്. തയ്യാറാക്കിയത് സുനീഷ് വിതുര, മാധ്യമപ്രവർത്തകൻ. അവതരണം നവനീത. വളരെ പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. അഴിമുഖങ്ങളിലും പ്രധാനപ്പെട്ട ആവാസ വ്യവസ്ഥകളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. അഴിമുഖങ്ങളിലും അതിനോട് ചേർന്ന് കായലിന്റെയോ നദികളുടെയോ വശങ്ങളിലാണ് കണ്ടൽ ചെടികൾ കാണുക. ജൈവസമ്പന്നമായ ആവാസ വ്യവസ്ഥയാണ് ഇവിടെ കാണപ്പെടുന്നത്. പ്രകൃതിയുടെ ലോല സന്തുലനം നിലനിർത്തുന്നതിൽ പ്രത്യേക പങ്ക് വഹിക്കുന്ന കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ലോക കണ്ടൽക്കാട് ദിനം ജൂലൈ 26 ആണ്. ഉപ്പുവെള്ളവും ശുദ്ധജലവും ചേരുന്ന സ്ഥലങ്ങളിൽ കാണപ്പെടുന്നതിനാൽ

സമുദ്രജലത്തിലെയും ശുദ്ധജലത്തിലെയും ചില മത്സ്യങ്ങളുടെയും ജലജീവികളുടെയും ആവാസ കേന്ദ്രവും പ്രജനന സങ്കേതവുമാണ് കണ്ടൽക്കാടുകൾ. കടലിലെ ചില മത്സ്യങ്ങൾ അനേക ദൂരം താണ്ടി കണ്ടൽക്കാടുകളിലെത്തി പ്രജനനം നടത്തുന്നതായി പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കാൻ ഏറെ സഹായകമായ കണ്ടൽ ചെടികൾ കാലാവസ്ഥാ വ്യതിയാനം തടയുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. വേലിയേറ്റത്തിന്റെ ഭാഗമായി കടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ ജീവികളെയും കരയെയും ബാധിക്കാതെ സംരക്ഷിക്കാൻ കണ്ടൽക്കാടുകൾ സഹായിക്കുന്നു. 2004 സുനാമി ദുരന്തത്തിൽ കൂറ്റൻ തിരമാലകളെ പ്രതിരോധിച്ച് ഒരു ഗ്രാമത്തെ തന്നെ കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചിരുന്നു. തമിഴ്നാട്ടിലെ പിച്ചാവരം എന്ന സ്ഥലത്തെ ആയിരക്കണക്കിന് ആൾക്കാരാണ് കണ്ടൽക്കാടുകൾ ഉള്ളതിനാൽ സുനാമി തിരകളിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടത്. പല സ്ഥലങ്ങളും ഇത്തരത്തിൽ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. കണ്ടൽ ചെടികളുടെ സങ്കീർണമായ വേരുകൾ തിരമാലകളുടെ ഊർജത്തെ ചിതറിച്ച് വെള്ളത്തിന്റെ വേഗത കുറയ്ക്കുന്നു. നിത്യഹരിത വനങ്ങളായ കണ്ടൽക്കാടുകൾ ഇലകളുടെ പച്ചപ്പ് കാത്തുസൂക്ഷിച്ചുകൊണ്ട് എപ്പോഴും പ്രവർത്തന സജ്ജമായിരിക്കും. കണ്ടൽ ചെടികളുടെ വിത്തുകൾ മാതൃശരീരത്തിൽ വെച്ച് തന്നെ മുളയ്ക്കുന്നു. ഈ പ്രതിഭാസമാണ് വിവി പാരി. വേരുകൾ സൂചി പോലെ വളരെ നീളത്തിൽ പുറത്തേക്ക് വളർന്ന് തൈ ആകുകയും മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട് വെള്ളത്തിനടിയിലേക്ക് പോയി ചെളിയിൽ ഉറച്ചുനിന്ന് പുതിയ ചെടിയായി വളരുകയും ചെയ്യുന്നു. മാതൃശരീരത്തിൽ നിന്നും വേർപെട്ട ചെടികൾക്ക് വേലിയേറ്റ സമയത്ത് വെള്ളത്തിലൂടെ ഒഴുകി പുതിയ സ്ഥലത്ത് എത്തിച്ചേരാനും സാധിക്കുന്നു. ഉഷ്ണമേഖലാ വനങ്ങൾ ആഗിരണം ചെയ്യുന്നതിന്റെ 50 മടങ്ങ് കാർബണിനെ ആഗിരണം ചെയ്യാനും കണ്ടൽക്കാടുകൾക്ക് കഴിവുണ്ട്. അതുവഴി അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും സാധിക്കുന്നു. അതോടൊപ്പം ധാരാളം ഓക്സിജനും പുറത്തുവിടുന്നു. ചിലയിനം കണ്ടൽ ചെടികൾ ലവണാംശമുള്ള ജലം ആഗിരണം ചെയ്ത് ഇലയിൽ കൂടി പുറത്തേക്ക് വിടാറുണ്ട്. ഗട്ടേഷൻ എന്ന പ്രതിഭാസത്തിലൂടെയാണ് ഇത് സാധിക്കുന്നത്. ഇത്തരം ചെടികളുടെ ഇലയിൽ ഉപ്പു പരലുകൾ കാണാൻ കഴിയും. ലോകത്തിലെ തന്നെ പകുതിയിലധികം സമുദ്ര മത്സ്യങ്ങളും തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടമെങ്കിലും കണ്ടൽക്കാടുകളിൽ ചെലവഴിക്കുന്നു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മത്സ്യസമ്പത്തും മറ്റ് ജലജീവികളും വിറകും തേനും തുടങ്ങി തദ്ദേശീയരുടെ ഉപജീവന മാർഗങ്ങളിൽ ഒന്നാണ് കണ്ടൽക്കാടുകൾ. കളാഞ്ചി, കണ്ടൽച്ചൂടി, തിരുത, ചെമ്പല്ലി, പരവ തുടങ്ങിയ മത്സ്യങ്ങളും കടൽ ഞണ്ടുകൾ, ചെമ്മീൻ വർഗ്ഗങ്ങൾ തുടങ്ങിയവയും കണ്ടൽക്കാടുകളെ കേന്ദ്രീകരിച്ചാണ് ജീവിക്കുന്നത്. വലിയ മത്സ്യങ്ങളിൽ നിന്ന് കുഞ്ഞു മത്സ്യങ്ങൾ അഭയം തേടിയെത്തുന്നതും കണ്ടൽ ചെടികളുടെ വേരുകൾക്കിടയിലാണ്. കേരളത്തിൽ 18 ഇനത്തിൽപ്പെട്ട ശുദ്ധ കണ്ടലുകളും അനുബന്ധമായി സമീപത്ത് വളരുന്ന 54 കണ്ടൽ ചെടികളും കാണപ്പെടുന്നു. പ്രാന്തൻ കണ്ടൽ, കുറ്റിക്കണ്ടൽ, പേന, മഞ്ച, കണ്ണാമ്പൊട്ടി, എഴുത്താണി, വള്ളി തുടങ്ങിയ ഇനങ്ങളാണ് കേരളത്തിൽ കാണപ്പെടുന്നത്. കണ്ടൽക്കാടുകൾ ഉൾപ്പെടെയുള്ള തണ്ണീർത്തടങ്ങൾ ഏതൊരു ആവാസ വ്യവസ്ഥയുടെയും ജീവനാഡിയാണ്. സൂക്ഷ്മജീവികളടക്കം ആയിരക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമായ ഇത്തരം പരിസ്ഥിതി വ്യൂഹം ഇല്ലാതാകുന്നതോടെ മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും. ലോകത്താകമാനം 1.4 കോടിയോളം ഹെക്ടർ പ്രദേശത്ത് കണ്ടൽക്കാടുകളുണ്ടെന്ന് കണക്കാക്കപ്പെട്ടിരിക്കുന്നു. 2019 ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിൽ 4,740 ചതുരശ്ര കിലോമീറ്ററോളം പ്രദേശത്ത് കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. കേരളത്തിൽ 20-ആം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഏകദേശം 700 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുണ്ടായിരുന്ന കണ്ടൽക്കാടുകൾ ചുരുങ്ങി ഇപ്പോൾ 15 ചതുരശ്ര കിലോമീറ്ററിൽ താഴെയാണ് വിസ്തൃതി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലാണ്. ഏകദേശം 7.55 ചതുരശ്ര കിലോമീറ്റർ. കോഴിക്കോട്, കടലുണ്ടി, എറണാകുളം, മംഗളവനം, കോട്ടയം, കൊല്ലം, തൃശൂർ തുടങ്ങിയ തീരപ്രദേശങ്ങളിലും കണ്ടൽക്കാടുകൾ കാണപ്പെടുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഇന്തോനേഷ്യയിലാണെങ്കിലും ഏറ്റവും വലിയ ഒരൊറ്റ കണ്ടൽക്കാട് മേഖല സുന്ദർബൻസ് ആണ്. ഇന്ത്യയിലും ബംഗ്ലാദേശിലുമായി വ്യാപിച്ചു കിടക്കുന്ന സുന്ദർബൻസ് റോയൽ ബംഗാൾ കടുവകളുടെ പ്രധാന ആവാസ വ്യവസ്ഥയും കൂടിയാണ്. ഗംഗ, ബ്രഹ്മപുത്ര, മേഘ്ന നദികളുടെ അഴിമുഖത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രം കൂടിയാണ്. കണ്ടൽക്കാടുകൾ ഇന്ന് വളരെയധികം ഭീഷണികൾ നേരിടുന്നുണ്ട്. IUCN റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ പകുതിയിലധികം കണ്ടലുകളും തകർച്ചയുടെ വക്കിലാണ്. റോഡുകൾ, കെട്ടിടങ്ങൾ, ടൂറിസം, വികസനം എന്നിവയ്ക്കായി കണ്ടൽക്കാടുകൾ വെട്ടിമാറ്റുന്നതും മണ്ണിട്ട് നികത്തുന്നതും കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. അശാസ്ത്രീയമായ ചെമ്മീൻ വളർത്തലുമായി ബന്ധപ്പെട്ട ചെമ്മീൻ കെട്ടുകൾക്കായി കണ്ടലുകൾ നശിപ്പിക്കപ്പെടുന്നു. കൂടാതെ പ്രാദേശിക ആവശ്യങ്ങൾക്കും ഇന്ധനത്തിനുമായി വ്യാപകമായി കണ്ടൽ മരങ്ങൾ മുറിച്ചുമാറ്റപ്പെടുന്നു. മലിനീകരണം, അധിനിവേശ സസ്യങ്ങൾ, ഉപ്പുവെള്ളത്തിന്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം, ഇതെല്ലാം കണ്ടൽക്കാടുകൾ നേരിടുന്ന വെല്ലുവിളികളാണ്. കേരളത്തിൽ അവശേഷിക്കുന്ന കണ്ടൽക്കാടുകളിൽ ഭൂരിഭാഗവും സ്വകാര്യ വ്യക്തികളുടെ ഉടമസ്ഥതയിലാണ്. അതിനാൽ തന്നെ നിയമപരമായ സംരക്ഷണത്തിന് ചില പരിമിതികൾ നേരിടുന്നു. കേരളത്തിൽ കണ്ടൽക്കാടുകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കല്ലേൻ പൊക്കുടൻ എന്ന പേര് സുപരിചിതമാണ്. 100,000+ കണ്ടൽത്തൈകളാണ് കണ്ടൽ പൊക്കുടൻ എന്നറിയപ്പെടുന്ന ഇദ്ദേഹം നട്ടുപിടിപ്പിച്ചത്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിനായി മുഴുവൻ ജീവിതവും മാറ്റിവെച്ച അദ്ദേഹത്തെ കേരള വനം വകുപ്പിന്റെ പ്രഥമ വനമിത്ര പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങളും തേടിയെത്തിയിട്ടുണ്ട്. കണ്ടൽക്കാടുകളുടെ സംരക്ഷണത്തിന് സർക്കാർ തലത്തിൽ നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു.
കണ്ടൽക്കാടുകൾ സംരക്ഷിക്കുന്ന സ്ഥലമുടമയ്ക്ക് പ്രോത്സാഹനമെന്ന നിലയ്ക്ക് ഏക്കറിന് നിശ്ചിത തുക ധനസഹായം നൽകുന്ന പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു. സുനാമി പോലുള്ള ദുരന്തങ്ങളിൽ നിന്ന് തീരങ്ങളെ സംരക്ഷിക്കുന്നതിന് കേരള വനം വകുപ്പ് നടപ്പിലാക്കുന്ന കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതിയാണ് തീരവനം പദ്ധതി. സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള പ്രധാന കണ്ടൽ പ്രദേശങ്ങൾ വില കൊടുത്ത് സർക്കാർ ഏറ്റെടുക്കുകയും വനം വകുപ്പിന് കീഴിലാക്കി സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ, വനം വകുപ്പ് എന്നിവയുമായി ചേർന്ന് ലക്ഷക്കണക്കിന് കണ്ടൽ തൈകൾ നട്ടുപിടിപ്പിക്കുകയും നഴ്സറികൾ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷണം ഉറപ്പാക്കുന്ന കമ്മ്യൂണിറ്റി റിസർവുകൾ പലയിടത്തും നടപ്പാക്കി വരുന്നു. കണ്ടൽക്കാടുകൾ ഉള്ള പ്രദേശങ്ങളെ അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള കോസ്റ്റൽ റെഗുലേഷൻ സോൺ 1A വിഭാഗത്തിൽ ഉൾപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മിനിസ്ട്രി ഓഫ് എൻവയോൺമെന്റ്, ഫോറസ്റ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കണ്ടൽ സംരക്ഷണത്തിന് ആവിഷ്കരിച്ചിട്ടുള്ള പ്രധാന പദ്ധതിയാണ് മിഷ്ടി അഥവാ മാൻഗ്രോവ് ഇനീഷ്യേറ്റീവ് ഫോർ ഷോർലൈൻ ഹാബിറ്റാറ്റ്സ് ആൻഡ് ടാഞ്ചിയബിൾ ഇൻകംസ്. 2023 പദ്ധതി ആരംഭിച്ചത്. കേരളം ഉൾപ്പെടെയുള്ള ഏകദേശം 540 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് കണ്ടൽ ചെടികൾ വെച്ചുപിടിപ്പിക്കുന്നതാണ് പദ്ധതി. ഗ്രാമീണ ജനങ്ങൾക്ക് തൊഴിലും വരുമാനവും ലക്ഷ്യമാക്കാനും ഇതുവഴി സാധിക്കുന്നു. മറ്റൊന്നാണ് ഇന്ത്യയിലെ അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള തണ്ണീർത്തടങ്ങളെയും അവയോട് ചേർന്നുള്ള കണ്ടൽക്കാടുകളെയും സംരക്ഷിക്കുന്നതിനുള്ള അമൃത് ധരോഹർ പദ്ധതി. തണ്ണീർത്തടങ്ങളിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, പ്രാദേശിക ജനങ്ങളുടെ പങ്കാളിത്തത്തോടെ പരിസ്ഥിതി സൌഹൃദ വിനോദസഞ്ചാരം വികസിപ്പിക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യങ്ങൾ. കേരളത്തിൽ വേമ്പനാട്, അഷ്ടമുടി, ശാസ്താംകോട്ട തുടങ്ങിയ റാംസാർ സൈറ്റുകളിലെയും അതിനോട് ചേർന്ന കണ്ടൽ മേഖലകളുടെയും വികസനത്തിനും ഈ പദ്ധതി ഏറെ സഹായകമാണ്. തീരദേശ സംരക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച നാഷണൽ കോസ്റ്റൽ മിഷൻ പദ്ധതി വഴി കണ്ടൽക്കാടുകളുടെയും പവിഴപ്പുറ്റുകളുടെയും സംരക്ഷണത്തിന് സാമ്പത്തിക സഹായം ഉൾപ്പെടെ നൽകിവരുന്നു. പ്രകൃതിയുടെ ശ്വാസകോശങ്ങളായ കണ്ടൽക്കാടുകളുടെ സംരക്ഷണം അതീവ പ്രാധാന്യമുള്ളതാണ്. വീണ്ടുവിചാരമില്ലാത്ത കണ്ടൽക്കാടുകൾക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. കണ്ടൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തവും സഹകരണവും ഏറെ അത്യന്താപേക്ഷിതമാണ്. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. കണ്ടൽക്കാടുകളുടെ സംരക്ഷണം ജീവന്റെ നിലനിൽപ്പിന്.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: ഞങ്ങൾ അയിരത്തൊരു പുരേടം ഉണ്ട്. ആ പുരേടത്തിലാണ് ഭയങ്കര സജീവമാണ്. കുറച്ചാള് മുമ്പ് ഒരു തേങ്ങ നിന്ന് അമ്മക്ക് ദോഷം വരുത്തി. അത് ഞങ്ങൾ കോർപ്പറേഷനൊക്കെ കൊണ്ടുചെന്ന് പരാതിയൊക്കെ കൊടുത്ത് അത് ഒരു വലിച്ചിട്ട് പ്രശ്നമൊക്കെ പരിഹരിച്ചു വന്നപ്പോ ഒരു സ്റ്റാവ് ഇങ്ങനെ വളർന്നു. അത് വേറെ ചക്ക പിടിച്ച് അത് നമ്മളെ പുരേടത്തിനകത്ത് വന്നിട്ട് എന്നെ പിഴുതു വീണു. പഴുത്ത് പഴുത്താണ് നടന്ന് വീണുകൊണ്ടിരിക്കുക. ആ വീട്ടുകാരനവിടെ ഇല്ല. ഞങ്ങൾ ആ കോർപ്പറേഷനൊക്കെ ചെന്ന് പരാതി പറഞ്ഞതാ. അതിനൊരു പരിഹാരം കാണുന്നേ.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: വാഹനത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാരിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാരിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ. ജോസ്കോ ജ്വല്ലേഴ്സിൽ NRI ഗോൾഡൻ ഫെസ്റ്റ്. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ സ്വർണ്ണാഭരണങ്ങളും മാറ്റി പുതിയ ജോസ്കോ 916 HUYD ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. ഏത് ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ഗോൾഡ് ആഭരണങ്ങളും സർട്ടിഫൈഡ് ജോസ്കോ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റി വാങ്ങാം. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ്. ജോസ്കോ ജ്വല്ലേഴ്സ്.

0: ജനശബ്ദം. നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.
1: നമസ്കാരം. എന്റെ പേര് ബീനാസ്ങ്ങൾക്ക് മുമ്പ് വിധവകൾക്ക് പിന്നീട് സാമ്പത്തിക സഹായത്തിന് വേണ്ടി ഒരു അപേക്ഷ കൊടുത്തു. അപ്പൊ ആ ഓഫീസായിട്ട് പിന്നീട് ബന്ധപ്പെട്ടപ്പോ എന്റെ അടുത്ത് പറഞ്ഞു, പിന്നെ 2015 മുതൽ ഉള്ള വ്യക്തികൾക്ക് പോലും കൊടുത്തില്ല മാഡം, അതുകൊണ്ട് പിന്നീട് നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് അന്വേഷിക്കുക. പക്ഷെ ആ സാമ്പത്തിക സഹായം ഇന്നിപ്പോഴുള്ള വിധവകൾക്ക് കിട്ടിയാൽ നല്ലൊരു വാടക വീടെടുത്ത് താമസിക്കാൻ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ചെറിയ വീടായതുകൊണ്ട് കല്യാണം കഴിച്ച മക്കളെല്ലാം എന്നെ കളഞ്ഞു പൊട്ടിച്ചോണ്ട അവസ്ഥ വരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നിപ്പോഴുള്ളവർക്ക് അവര് നല്ലൊരു സഹായമായിരിക്കും. പിന്നെ ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്, ഇത് വിധവകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ എനിക്ക് കൃഷ്ണൻ ഇങ്ങനെ അവർക്കൊരു കൈത്താങ് എന്നിങ്ങനെ മന്ത്രി പറഞ്ഞ വാക്കുകളെല്ലാം ഞാൻ എടുത്തുപയോഗിക്കുകയാണ്. ദയവ് ചെയ്ത് ഇത് അധികാരികൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ സഹായിക്കുക.
0: ജനശബ്ദം, നാടിന്റെ വിവിധ പ്രശ്നങ്ങളിൽ ജനങ്ങൾ പ്രതികരിക്കുന്നു. ജനശബ്ദം, നേരറിവിന്റെ സ്പന്ദനം.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പരീക്ഷ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചീകരണം പൌരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷാ സിംഗിന് സ്വർണം. വാർത്തകൾ വിശദമായി. നീറ്റ് വിഷയത്തിൽ വിദ്യാർത്ഥി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നും പ്രക്ഷുബ്ധമായി. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. 2024 നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതിനായാണ് ബില്ല് കൊണ്ടുവന്നിട്ടുള്ളത്. കുറ്റക്കാർക്ക് 10 വർഷം വരെ തടവും 10 കോടി രൂപ വരെ പിഴയും സ്വത്ത് കണ്ടുകെട്ടലും അടക്കമുള്ള കർശന ശിക്ഷാ വ്യവസ്ഥകൾ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പൊതുപരീക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിനും വിചാരണയ്ക്കുമായി എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രത്യേക ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കണമെന്ന് ബില്ലിൽ നിർദ്ദേശിക്കുന്നു. ബില്ലിനെക്കുറിച്ചുള്ള ചർച്ച കോൺഗ്രസും സഖ്യകക്ഷികളും ബോധപൂർവ്വം തടസ്സപ്പെടുത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു.
1: ബഹുത് മഹത്വപൂർണ്ണ ബച്ചോ കെ യുവാവ് കെ ഛാത്രോ കാ ജിന്ദഗി കെ മഹത്വപൂർണ്ണ ബിൽ ഹെ സബ് ബോൾനെ വാലെ വക്താ ഭീ തയ്യാർ ഹെ ഫിർ ഭീ ജാൻ ബൂജ് കർക്കെ കോൺഗ്രസ് പാർട്ടി ഓർ ഉസ്കെ കുച്ച് സാത്തി ജാൻ ബൂജ് കർക്കെ ആജ് ഇത്ര മഹത്വപൂർണ്ണ ബിൽ പേ ചർച്ച ഹോനെ നഹീ ദേ രഹേ മേ ബഹുത് ദുഃഖി മൻ കെ സാത്ത് കെ രഹാ ഹൂം പെഹലേ ദിൻ തോ വോ കെ രഹേ തേ കി ചർച്ച കർനാ ചാഹിയേ എക്സാം കാ മാംലാ ഹെ ബച്ചോ കാ മാംലാ ഹെ അബ്
0: വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ബിൽ ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾക്കെതിരെ എടുത്ത FIR പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധം തുടർന്നതോടെ സഭ പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. നീറ്റ് വിഷയത്തിൽ രാജ്യസഭയിലും ബഹളം. വൈകുന്നേരം സഭ വീണ്ടും ചേർന്നപ്പോൾ ദേശീയ ബഹുമതികളോടുള്ള അവഹേളനം തടയൽ ഭേദഗതി ബിൽ 2026 ചർച്ചയ്ക്കെടുക്കാൻ ശ്രമിച്ചെങ്കിലും പ്രതിപക്ഷ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. നാളെ രാവിലെ 11 മണിക്ക് സഭ വീണ്ടും ചേരും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധത്തിൽ പോലീസ് അമിത ബലപ്രയോഗം നടത്തിയെന്നാരോപിച്ച് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. പ്രതിഷേധത്തിനിടെ ആക്രമിക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങൾ സമർപ്പിച്ച പ്രത്യേക ഹർജിയും ലിസ്റ്റ് ചെയ്ത മറ്റ് ഹർജികളും പരിഗണിക്കും. അയോധ്യയിലെ രാമക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവന തുകയിൽ ക്രമക്കേട് നടത്തിയെന്ന ആരോപണം അന്വേഷിക്കാൻ ഉത്തർപ്രദേശ് സർക്കാർ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ ഒരു ഫോറൻസിക് ഓഡിറ്ററെ കൂടി ഉൾപ്പെടുത്താൻ സുപ്രീംകോടതി ഉത്തരവിട്ടു. അന്വേഷണത്തിന്റെ പുരോഗതി റിപ്പോർട്ട് ചെയ്യാൻ കോടതി SIT നിർദ്ദേശിച്ചു. രാമക്ഷേത്രത്തിലെ സംഭാവനകളിലെ ക്രമക്കേട് ആരോപണങ്ങളിൽ CBI അന്വേഷണം നടത്തണമെന്നും ക്ഷേത്ര ട്രസ്റ്റിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഓഡിറ്റിംഗ് വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മറുപടി നൽകാൻ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഡൽഹി ഹൈക്കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചു. ഇരുവർക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ ഹർജിയിൽ മറുപടി നൽകാനാണ് കോടതി 3 ആഴ്ചത്തെ സമയം അനുവദിച്ചത്. കേസ് പരിഗണിക്കുന്നത് സെപ്റ്റംബർ 10 മാറ്റിവച്ചു. ഒമോർഫി ചരക്ക് കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇന്ത്യയിലെ യുക്രൈൻ അംബാസിഡറെ വിളിച്ചുവരുത്തി വിദേശകാര്യ മന്ത്രാലയം. സംഭവത്തിൽ കടുത്ത ആശങ്കയറിയിച്ച മന്ത്രാലയം ഇത്തരം ആക്രമണങ്ങളെ അപലപിച്ചു. സമുദ്ര സഞ്ചാരത്തിന്റെ സുരക്ഷ, അന്താരാഷ്ട്ര വാണിജ്യം എന്നിവയെ ഇത്തരം ആക്രമണങ്ങൾ പ്രതികൂലമായി ബാധിക്കുമെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ഇൻക്രെഡിബിൾ ഇന്ത്യ ബ്രാൻഡിന് കീഴിൽ ആഗോള വിനോദസഞ്ചാര കേന്ദ്രമായി രാജ്യത്തെ ഉയർത്തിക്കാട്ടുന്നതിനായി എയർ ഇന്ത്യയുമായി കൈകോർത്ത് ടൂറിസം മന്ത്രാലയം. എയർ ഇന്ത്യയുടെ വിപുലമായ ആഗോള ശൃംഖലയും രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന വിനോദസഞ്ചാര സാധ്യതകളും പ്രയോജനപ്പെടുത്തി പ്രധാന അന്താരാഷ്ട്ര വിപണികളിൽ രാജ്യത്തിന്റെ സാന്നിധ്യം ശക്തമാക്കാൻ ഈ പങ്കാളിത്തം സഹായിക്കുമെന്ന് സാംസ്കാരിക ടൂറിസം മന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാജ്യം. കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമായി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ഈ വർഷവും ഹർഘർ തിരംഗ പരിപാടി ആവേശത്തോടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. August 15 മുൻപായി MyGOV പ്ലാറ്റ്ഫോമിലൂടെ വൈവിധ്യമാർന്ന ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ അദ്ദേഹം മൻ കി ബാത്തിലൂടെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് ഒഡീഷ, ഛത്തീസ്ഗഡ്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നാളെ വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: ഒഡീഷയിലുടനീളം പ്രളയ സമാനമായ സാഹചര്യമാണ്. 8 ജില്ലകളിൽ അതിശക്തമായ മഴയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മഹാനദിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കാർഷിക വിളകൾക്ക് വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. ആന്ധ്രാതീരം, കർണാടക, കിഴക്കൻ മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, ഹിമാചൽ പ്രദേശ്, ഝാർഖണ്ഡ്, മാഹി, പഞ്ചാബ്, വിദർഭ, പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലും സമാന കാലാവസ്ഥയായിരിക്കുമെന്ന് മുന്നറിയിപ്പുണ്ട്. അതേസമയം കാലവർഷത്തെ തുടർന്ന് റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട നാഗാലാന്റിൽ ഇന്ത്യൻ വ്യോമസേന രക്ഷാപ്രവർത്തനം തുടരുന്നു. ലോങ്ലെങ് ജില്ലയിൽ ഒറ്റപ്പെട്ടു പോയ 42 പേരെ വ്യോമസേന ഇന്ന് രക്ഷപ്പെടുത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. നാളെ എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സാമൂഹിക ശുചിത്വം ഓരോ പൌരന്റെയും ഉത്തരവാദിത്തമാകണമെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത ഇല്ലാതാകണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ ശാസ്ത്രീയ മാലിന്യ നിർമ്മാർജ്ജനത്തിന് ഏകോപിത പ്രവർത്തനം ആവശ്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഗ്ലാസ്ഗോയിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. പുരുഷന്മാരുടെ 65 കിലോഗ്രാം ഭാരോദ്വഹനത്തിൽ രാജമുത്തുപാണ്ഡി ഇന്ന് വെള്ളി മെഡൽ നേടി. നീന്തലിൽ പുരുഷന്മാരുടെ 200 മീറ്റർ ബട്ടർഫ്ലൈ ഇനത്തിൽ മലയാളി താരം സജൻ പ്രകാശ് ഫൈനലിൽ കടന്നു. ഇന്ന് രാത്രിയാണ് ഫൈനൽ. മലയാളി ലോങ് ജമ്പ് താരം മുരളി ശ്രീശങ്കറും ഫൈനലിൽ ഇടം തേടിയിട്ടുണ്ട്. ചൈനയിൽ നടക്കുന്ന ISSF ലോകകപ്പ് ഷൂട്ടിംഗിൽ ഇന്ത്യയുടെ ഇഷ സിംഗ് സ്വർണം നേടി. വനിതകളുടെ 25 മീറ്റർ പിസ്റ്റൾ ഇനത്തിൽ ഒളിമ്പിക് മെഡൽ ജേതാവ് മനുഭാക്കറെ പിന്നിലാക്കിയാണ് 21-കാരിയായ ഇഷ സ്വർണം നേടിയത്. മനുഭാക്കറിന് വെങ്കലം ലഭിച്ചു. സിക്കിമിലെ നാഥുല പാസ് അടുത്ത മാസം 1 തുറക്കും. ഇന്ത്യ ചൈന അതിർത്തി പ്രദേശമായ നാഥുല പാസ് കോവിഡ് മഹാമാരിയെ തുടർന്ന് 2020 താൽക്കാലികമായി അടച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള വാണിജ്യത്തെ പ്രോത്സാഹിപ്പിക്കാൻ നാഥുല പാസ് തുറക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഗ്യാനേഷ് കുമാർ ഇന്ത്യയിലെ ശ്രീലങ്കൻ ഹൈക്കമ്മീഷണറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇൻക്ലൂസീവ് ഡെമോക്രസി ആന്റ് ഇലക്ടറൽ മാനേജ്മെന്റ് 2026 അന്താരാഷ്ട്ര സമ്മേളനത്തിൽ രൂപീകരിച്ച അജണ്ട യാഥാർത്ഥ്യമാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാൻ ചർച്ചയിൽ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് നടത്തിപ്പിലും ഇലക്ഷൻ ഉദ്യോഗസ്ഥരുടെ പരിശീലനത്തിലും സഹകരണം വർദ്ധിപ്പിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയായി. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 776 പോയിന്റ് ഉയർന്ന 76,835, നിഫ്റ്റി 228 പോയിന്റ് നേട്ടത്തിൽ 23,995 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 680 രൂപ കൂടി 1,06,960 രൂപയും ഗ്രാമിന് 13,370 രൂപയുമാണ് ഇന്നത്തെ വില. ജമ്മുകാശ്മീരിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തി. സാംബ, രജൌരി ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിക്കും LOC സമീപമുള്ള പ്രദേശങ്ങളിലുമാണ് ഇന്നലെ രാത്രി പാകിസ്ഥാൻ ഡ്രോണുകൾ കണ്ടെത്തിയത്. സുരക്ഷാസേനാ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി പ്രതിഷേധത്തിനെതിരെയുള്ള പോലീസ് നടപടിയെ ചൊല്ലി പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. പൊതുപരീക്ഷാ ഭേദഗതി ബിൽ 2026 ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ നടന്ന വിദ്യാർത്ഥി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സമർപ്പിച്ച ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും. മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന കലാം കോ സലാം രാജ്യവ്യാപക പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി. സാമൂഹിക ശുചിത്വം പൌരന്റെ ഉത്തരവാദിത്വമാകണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ന്യൂനമർദ്ദത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ പ്രളയ സമാന സാഹചര്യം. കേരളത്തിൽ ഇന്ന് 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടം 4. ഷൂട്ടിംഗ് ലോകകപ്പിൽ ഇന്ത്യയുടെ ഇഷ സിംഗിന് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: ഓണം മാറ്റിവെക്കേണ്ട. കൊല്ലത്തെ മാരുതിയുടെ ഏക അംഗീകൃത ഡീലറായ പള്ളിമുക്ക് സാരഥിയിൽ അവിശ്വസനീയമായ വിലക്കുറവ്.
1: ഓൾട്ടോ ഇപ്പോൾ വെറും 2.99 ലക്ഷം രൂപ മുതൽ, വാഗണോ 4.39 ലക്ഷം രൂപ മുതൽ.
0: വിവിധ മോഡലുകൾക്ക് 1 ലക്ഷം രൂപ വരെയുള്ള ഓഫറുകൾ. കൂടാതെ നിലവിലുള്ള വാഹനം എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ 50,000 രൂപ വരെയുള്ള എക്സ്ചേഞ്ച് ബോണസും ലഭ്യമാണ്.
1: ഓണം ഓഫറുകൾ ഇതാ ആരംഭിച്ചു കഴിഞ്ഞു. ഉറപ്പായ സമ്മാനങ്ങൾ സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ സ്വന്തമാക്കൂ.
0: ട്രോളി ബാഗുകൾ,
1: ബമ്പർ സമ്മാനമായി പ്രീതി മിക്സി ഗ്രൈൻഡർ,
0: കൂടാതെ മെഗാ സമ്മാനമായി 1 പവൻ സ്വർണ നാണയവും നിങ്ങളെ കാത്തിരിക്കുന്നു.
1: ഇനി വൈകിക്കേണ്ട, ഇന്ന് തന്നെ സന്ദർശിക്കൂ.
0: സാരഥി ഓട്ടോ കാർസ്, പള്ളിമുക്ക്, കൊല്ലം.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട്
0: 9847198471.
1: ഈ കർക്കിടകത്തിൽ ശരീരബലവും രോഗപ്രതിരോധ ശേഷിയും നീണ്ടകരയിലുള്ള ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രിയിലൂടെ വീണ്ടെടുക്കാം.
0: ജൂലൈ 1 മുതൽ ഓഗസ്റ്റ് 31 വരെ ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെ പ്രത്യേക കർക്കിടക ചികിത്സാ പാക്കേജുകൾ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു.
1: 5 ദിവസത്തെ പാക്കേജ് വെറും 6,499 രൂപയ്ക്ക്,
0: 7 ദിവസത്തെ പാക്കേജ് 8,999 രൂപയ്ക്ക്,
1: 10 ദിവസത്തെ പാക്കേജ് 12,499 രൂപയ്ക്ക്,
0: 14 ദിവസത്തെ പാക്കേജ് 17,999 രൂപയ്ക്ക്.
1: ഓർത്തോപീഡിക്, ന്യൂറോളജി, ഗ്യാസ്ട്രോ എൻട്രോളജി, പ്രസവാനന്തര ചികിത്സകൾ, വെയ്റ്റ് ലോസ്, സ്ട്രെസ് റിലീവിംഗ് പാക്കേജുകൾ എന്നിവയും ഹെൽത്ത് ഇൻഷുറൻസ് സൗകര്യവും ലഭ്യമാണ്.
0: ആരോഗ്യപൂർണമായ ഒരു കർക്കിടകത്തിനായി ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക
0: 8883330182952074777. ബിഷപ്പ് ബെൻസിഗർ ആയുർവേദ ആശുപത്രി, ശ്രേയസ്, നീണ്ടകര PO, കൊല്ലം.

0: കുടുംബത്തിന് സ്വന്തമാക്കൂ ഒരു കിയ ക്ലാവിസ്.
1: വിശാലമായ ഇന്റീരിയർ, ബജറ്റിൽ ഒതുങ്ങുന്ന 6 or 7 seater ഓപ്ഷൻസ്, ഓരോ കുടുംബത്തിന്റെയും യാത്രകൾക്ക് പറ്റിയ കംഫർട്ട്, പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഓപ്ഷൻസ്,
0: നിരവധി ഫാമിലി കാർ ഓഫ് ദി ഇയർ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കിയ ഓരോ യാത്രയും കൂടുതൽ പ്രത്യേകമാക്കുന്ന കിയ ക്ലാവിസ്. ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
2: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.

0: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ നെപ്പോളിയന്റെ നാട്ടിലൂടെ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: മാന്യ ശ്രോതാക്കളെ, നെപ്പോളിയന്റെ നാട്ടിലൂടെ എന്ന യാത്രാ വിവരണവുമായി ഞാൻ ഡോക്ടർ കെ ശ്രീരംഗനാഥൻ. ഇത് 57-ാം ഭാഗമാണ്. സിംഗപ്പൂർ നഗരക്കാഴ്ച അനുഭവങ്ങളാണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നഗരമധ്യത്തിലുള്ള നാഷണൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ഞങ്ങൾ അതിന്റെ പ്രവേശന കവാടത്തിൽ എത്തി. കണ്ണിന് കുളിർമ നൽകുന്ന പച്ച നിറത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഗാർഡനും പരിസരവും അതിന്റെ പ്രവേശന കവാടം തന്നെ അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. അപൂർവയിനം ചെടികളാൽ സമൃദ്ധമാണ് ഈ ഗാർഡൻ. ആദ്യം ഞങ്ങൾ പ്രവേശിച്ചത് ഓർക്കിഡ് ഗാർഡനിലേക്കായിരുന്നു. അതിൽ വലിയൊരു പവലിയനുണ്ട്. വിശാലമായ പവലിയൻ നിറയെ വിവിധ രാജ്യങ്ങളിൽ കാണപ്പെടുന്ന ഓർക്കിഡുകളാണ്. ചിലത് ചെടിച്ചട്ടികളിൽ തൂക്കിയിട്ടിരിക്കുന്നു, ചിലത് ഹാളിലെ വശങ്ങളിലെ വേലികളിൽ പടർന്നു കിടക്കുന്നു. വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാൽ ആ പവലിയനാകെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ഏകദേശം 10,000-ത്തിലധികം സ്പീഷീസുകൾ അവിടെ ഉണ്ടെന്ന് സൂചനാ ബോർഡിൽ നിന്ന് വായിച്ചു മനസ്സിലാക്കി. ഓർക്കിഡേറിയം എന്ന് വിളിക്കുന്ന വിഭാഗത്തിൽ ലോകത്താകമാനം നിന്നും കൊണ്ടുവന്നിരിക്കുന്ന അപൂർവം എന്നാൽ നൈസർഗികവുമായ ഓർക്കിഡുകൾ വളർന്നത് കാണാനായി. കേരളത്തിൽ നമുക്ക് സുപരിചിതമായ പല സസ്യങ്ങളും ഞങ്ങൾ അവിടെ കണ്ടു. കളങ്ങു വർഗത്തിൽപ്പെട്ട അധികം വളരാത്ത ഒരുതരം ചെടി ഞങ്ങൾ അവിടെ കണ്ടു. കേരളത്തിലെ ഗ്രാമങ്ങളിൽ ഒരു പരിഗണനയും നൽകാതെ വീണ് കിളിർക്കുന്ന ഒരു ചെടിയാണത്. നടന്ന് ഞങ്ങൾ എത്തിയത് സൺ ഡയൽ ഗാർഡനിലാണ്. പ്രത്യേക ആകൃതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഈ സസ്യോദ്യാനം സൂര്യപ്രകാശത്തിനനുസരിച്ച് രൂപം കൊള്ളുന്ന നിഴലിന്റെ വ്യക്തമായ കാഴ്ചാനുഭവം നമുക്ക് നൽകുന്നു. അതിന്റെ രൂപകൽപ്പനയും ആ തരത്തിൽ തന്നെയാണ്. ഇതിനടുത്ത് തന്നെയാണ് സിംഫണി ലേക്ക്. ഇതൊരു ചെറു ജലാശയമാണ്. തെളിഞ്ഞ വെള്ളം നിറഞ്ഞ ഈ തടാകക്കരയിൽ ഒരു സ്റ്റേജ് മനോഹരമായി പണിതുയർത്തിയിട്ടുണ്ട്. ഇടയ്ക്കിടെ സംഗീത കച്ചേരികൾ ഇവിടെ സംഘടിപ്പിക്കാറുണ്ടത്രേ. മാത്രമല്ല, വിശ്വപ്രസിദ്ധനായ സംഗീതജ്ഞൻ ഫെഡറിക് ചോപ്പിന്റെ ഒരു ലോഹപ്രതിമയും തടാകക്കരയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ചോപ്പിൻ മോണുമെന്റ് എന്ന് വിളിക്കുന്ന ഈ പ്രതിമ അതിമനോഹരമാണ്. ഒരു പിയാനോ വായിക്കുന്ന രൂപത്തിലാണത് നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം ഇരിക്കുന്നു, മുമ്പിൽ ഒരു സ്ത്രീ ആ സംഗീതം ആസ്വദിക്കുന്നു. എത്ര മനോഹരമായൊരു രൂപകൽപ്പന. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ഈ തടാകം കൂടാതെ ഇക്കോ ലേക്ക്, സ്വാൻ ലേക്ക് എന്നീ തടാകങ്ങളും ഈ ഗാർഡനിലുണ്ട്. ഇക്കോ ലേക്കിൽ ബ്ലാക്ക് സ്വാൻ എന്ന അരയന്നങ്ങൾ കൂട്ടമായി നീന്തി നടക്കുന്നത് മനോഹരമായ കാഴ്ചാനുഭവമാണ്. ലോകമാകമാനമുള്ള വിവിധ ഇനത്തിൽപ്പെട്ട സസ്യങ്ങളെ എത്ര മനോഹരമായി സന്ദർശകർക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു എന്നത് കൗതുകമേറിയ ഒരു കാഴ്ചയാണ്. അടിസ്ഥാനപരമായി ഇതൊരു ഗവേഷണ കേന്ദ്രമാണെങ്കിലും സന്ദർശകർക്ക് അങ്ങനെ ഒരു തോന്നലല്ല ഉണ്ടാക്കുന്നത്. ഈ സസ്യോദ്യാനത്തെ കൺസർവേഷൻ ഏരിയ, റെയിൻ ഫോറസ്റ്റ് ഏരിയ എന്നിങ്ങനെ തിരിച്ചാണ് സസ്യലതാദികളെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. വമ്പൻ മരങ്ങൾ ധാരാളമായി അവിടെ കണ്ടു. നൂറ്റാണ്ടുകളുടെ വളർച്ചയുള്ള ഉയരമുള്ള ഈ വൃക്ഷരാജാക്കന്മാർ ഈ സസ്യോദ്യാനത്തിന്റെ പ്രൗഢി വർദ്ധിപ്പിക്കുന്നു. ഇത് മാത്രമല്ല, നിരവധി പുരാതന സൗധങ്ങളും കേടുപാടുകളില്ലാതെ അവിടെ സംരക്ഷിച്ചു നിർത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ പൗരാണികതയും ആധുനികതയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ലേഔട്ടാണ് ഈ സസ്യോദ്യാനം. ഇവിടെ നിന്നും ഞങ്ങൾ യാത്രയായത് യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്കായിരുന്നു. ഒരു സ്റ്റുഡിയോ എന്നതിലുപരി വിഭ്രമിപ്പിക്കുന്നതും ത്രസിപ്പിക്കുന്നതുമായ കാഴ്ചാനുഭവങ്ങളുടെ ഒരു മാസ്മരിക ലോകമാണ് അവിടെ ഞങ്ങൾക്ക് കാണാനായത്. ഏക്കർ കണക്കിന് വിസ്തൃതിയിൽ നിർമ്മിക്കപ്പെട്ട ഈ സ്ഥാപനത്തിൽ നിരവധി കൗതുക കാഴ്ചകൾ ഒരുക്കിയിട്ടുണ്ട്. ആദ്യമായി ഞങ്ങൾ കടന്നു ചെന്നത് ഒരു തിയേറ്ററിലേക്കാണ്. 3D എന്ന വിദ്യ കാണികൾക്ക് എങ്ങനെ അവിസ്മരണീയമായ കാഴ്ചാനുഭവമാകുമെന്ന് ഇവിടെ ഞങ്ങൾ കണ്ട ഒരു ഷോയിൽ നിന്നും മനസ്സിലായി. ഒരു കപ്പൽ യാത്രയിൽ സംഭവിക്കുന്ന തീപിടുത്തവും കപ്പൽ ഛേദവും കാഴ്ചക്കാരായ നമ്മളെ അതിലെ യാത്രക്കാരെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പ്രദർശിപ്പിക്കുന്നു. ഇടിമിന്നലും കൊടുങ്കാറ്റുമെല്ലാം നമുക്ക് അനുഭവവേദ്യമാകുന്നതോടൊപ്പം ഒരു ഘട്ടത്തിൽ നാം സ്വയമറിയാതെ പരിഭ്രമത്തിലാകുകയും ചെയ്യും. ഒരു വൻ സമുദ്രത്തിലൂടെ സഞ്ചരിക്കുന്ന പ്രതീതി സമ്പൂർണമായി നമുക്ക് അനുഭവപ്പെടും. 40 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഈ വിപ്ലവാത്മകമായ പ്രദർശനത്തിന് നീണ്ട നിരയാണ് പുറത്ത് കാത്തു നിൽക്കുന്നത്. പ്രദർശനം കാണാനുള്ള ടിക്കറ്റിന് സാമാന്യം നല്ല തുകയാണ് ഈടാക്കുന്നത്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

0: ഉടൻ തൊട്ടടുത്ത കിയ ഷോറൂം സന്ദർശിക്കൂ.
1: കിയ, മൂവ്മെന്റ് ദാറ്റ് ഇൻസ്പയേഴ്സ്.
2: ഈ പ്രദർശനത്തിന് ശേഷം ഞങ്ങൾ കയറിയത് ഒരു റൈഡറിലേക്കായിരുന്നു. അതും ലേസർ സാങ്കേതിക വിദ്യയാൽ കാണിക്കുന്നുണ്ടാകുന്ന വിഭ്രമാത്മകമായ കാഴ്ചാനുഭവങ്ങളാണ്. ഒരു മുഖംമൂടി ആദ്യം തന്നെ നമ്മെ ധരിപ്പിക്കും. അതിനുശേഷം ഒരു റൈഡറിലേക്ക് നമ്മെ കയറ്റിയിരുത്തി ബെൽറ്റ് കൊണ്ട് ബന്ധിപ്പിക്കും. വളരെ സാവധാനത്തിൽ റൈഡർ സഞ്ചരിക്കാൻ തുടങ്ങും. ക്രമേണ അതിന്റെ വേഗത വർദ്ധിക്കുകയും നാം തലകുത്തനെ വരെ അതിൽ അതിവേഗം സഞ്ചരിക്കുകയും ചെയ്യും. അപ്പോഴെല്ലാം മുഖംമൂടിയിൽ ഘടിപ്പിച്ചിരിക്കുന്ന കണ്ണടയിലൂടെ വിഭ്രമാത്മകമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കും. നാം ഭാവനയിൽ പോലും കണ്ടിട്ടില്ലാത്ത ഭീകര രൂപികൾ നമുക്ക് മുമ്പിൽ തൊട്ടില്ല എന്ന തരത്തിൽ എത്തുന്നതും അവകൾ തമ്മിൽ പോരടിക്കുന്നതും വിവരിക്കാനാകാത്ത കാഴ്ചാനുഭവമാണ്. അവർ പരസ്പരം പോരടിക്കാൻ ഉപയോഗിക്കുന്ന ആധുനിക ആയുധങ്ങളും അവയിൽ നിന്നുള്ള തീജ്വാലകളും ഭയാനകമായ വെടിശബ്ദങ്ങളുമെല്ലാം നമ്മുടെ ധൈര്യമാകെ ചോർത്തിക്കളയും. ഇടയ്ക്ക് വെച്ച് ഇതൊന്ന് നിർത്തിക്കിട്ടാനും റൈഡർ യാത്ര അവസാനിപ്പിക്കാനും നമ്മൾ ആഗ്രഹിച്ചു പോവും. പണ്ട് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലെ ഉത്സവാഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമായിരുന്നല്ലോ കമ്പക്കെട്ട്. ഈ കമ്പത്തിന് തിരികൊളുത്തി കഴിഞ്ഞാൽ അതിന്റെ മൂർധന്യയിലെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പരിഭ്രമവും വിഭ്രമവും ഒക്കെ ഞങ്ങൾക്ക് ഈ സിംഗപ്പൂരിലെ ഈ റൈഡറിൽ അനുഭവവേദ്യമായി. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ 17 ഇത്തരം വിനോദ പരിപാടികളുണ്ട്. അതിൽ 10 നമ്മുടെ ധൈര്യം ചോർത്തുന്ന അനുഭവങ്ങൾ നൽകുന്നവകളാണ്. പക്ഷേ ലോകമാകമാനമുള്ള വിനോദസഞ്ചാരികളാണ് സിംഗപ്പൂർ നഗരത്തിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോ സന്ദർശിക്കാൻ എത്തുന്നത്. പ്രതിവർഷം 20 മില്യൺ കാണികൾ ഈ സ്റ്റുഡിയോ സന്ദർശിക്കുന്നുണ്ട് പോലും. ന്യൂയോർക്കിലെ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ തനി പകർപ്പാണിതെങ്കിലും സ്ഥലപരിമിതി ഇതിന്റെ വലുപ്പത്തെ ബാധിച്ചിട്ടുണ്ട്. 62 ഏക്കറാണ് ഇതിന്റെ വിസ്തൃതി. രാവിലെ ഇതിൽ കയറുന്ന ഒരു കുടുംബത്തിന് രാവേറെ ചെല്ലുന്നത് വരെ ആസ്വദിക്കാനുള്ള വകകൾ ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. 30 ഭക്ഷണശാലകളും അത്രയും തന്നെ റീറ്റെയിൽ ഷോപ്പുകളും ഇതിനകത്തുണ്ട്. ന്യൂയോർക്ക് നഗരത്തിന്റെ തനി പകർപ്പെന്ന് തോന്നിപ്പിക്കുന്ന ഒരു സ്ട്രീറ്റ് ഇതിൽ പണിതിട്ടുണ്ട്. അതിലൂടെ കാൽനടയായി സഞ്ചരിക്കുന്ന നമുക്ക് ന്യൂയോർക്ക് സിറ്റി തന്നെയാണെന്ന് തോന്നിപ്പോകും. കെട്ടിടങ്ങളുടെ മട്ടുപ്പാവും റോഡുമെല്ലാം ന്യൂയോർക്കിന്റെ തനി പകർപ്പ് തന്നെയാണ്. ഇനി നമുക്കൊരു ഗാനം കേൾക്കാം.

ജുറാസിക് പാർക്ക് സന്ദർശകർക്ക് ഏറെ ആഹ്ലാദം നൽകുന്ന കാഴ്ചാനുഭവമാണ് നൽകുന്നത്. ലോകപ്രശസ്തമായ ജുറാസിക് പാർക്ക് ലോസ്റ്റ് വേൾഡ് എന്ന സിനിമയുടെ പശ്ചാത്തലമാണല്ലോ. കൃത്യമായി അതിന്റെ തനി പകർപ്പ് തന്നെ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നു. കവാടം കടന്നെത്തുന്ന നമ്മെ എതിരേൽക്കുന്നത് വനത്തിന്റെ കാഴ്ച ഭംഗി നൽകുന്ന വൃക്ഷങ്ങളും ചെറുചെടികളുമാണ്. ഒരു കൂറ്റൻ ഡിനോസറിന്റെ രൂപം കാണികളുടെ ശ്രദ്ധയാകർഷിക്കുമാറ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും കൗതുകകരമായ അനുഭവം ഒരു ജലയാത്രയാണ്. ഒരു റൈഡർ പോലെയുള്ള ചെറു ബോട്ടിൽ ജുറാസിക് പാർക്കിലെ ഒരു ചെറു അരുവിയിലൂടെയുള്ള സഞ്ചാരമാണത്. അരുവിയുടെ രണ്ട് കരകളിലും കൊടും വനമാണ്. സഞ്ചാരികളെ ബോട്ടിലെ സീറ്റുമായി ഒരു ബെൽറ്റ് കൊണ്ട് ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ നമുക്ക് നിൽക്കാനോ നടക്കാനോ ഇറങ്ങാനോ കഴിയില്ല. പതിയെ ആരംഭിക്കുന്ന സഞ്ചാരം ക്രമേണ വേഗത കൈവരിക്കുന്നു. ഇരുണ്ട ഒരു തുരങ്കത്തിലൂടെ അതിശീഘ്രം പായുന്നു. പെട്ടെന്ന് നാം ഒരു വലിയ വെള്ളച്ചാട്ടത്തിൽ പെടുകയും തലകുത്തനെ നാം സഞ്ചരിച്ച ബോട്ട് താഴേക്ക് പതിക്കാൻ ആരംഭിക്കുകയും ചെയ്യും. നാം അവിചാരിതമായ ഒരപകടത്തിൽ പെട്ടുപോയതാണോ എന്ന് സംശയിച്ചു പോവുക തന്നെ ചെയ്യും. അധികം വൈകാതെ നാം സമനില കൈവരിക്കുകയും ഒരു വലിയ കുഴിയിലേക്ക് പതിക്കുകയും ചെയ്യും. ഈ റൈഡറിൽ കയറും മുമ്പ് ജാക്കറ്റ് ധരിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് പിന്നീടാണ് മനസ്സിലാകുന്നത്. പലപ്പോഴും യാത്രയ്ക്കിടയിൽ വെള്ളം തെറിച്ചു വീണ് യാത്രിയുടെ ശരീരം മുഴുവൻ നനഞ്ഞ് കുളിക്കുമെന്നതിനാൽ ആണത്. അരമണിക്കൂറിൽ കൂടുതൽ എടുക്കുന്ന ഈ ബോട്ട് യാത്ര നമുക്ക് വലിയ കൗതുകം ജനിപ്പിക്കുന്ന ഒന്നാണ്. ഒരു കൊടും വനത്തിലെ ജലയാത്രയെ പൂർണമായി ആസ്വദിക്കാൻ ഇതുവഴി നമുക്ക് അവസരം ലഭിക്കുന്നു. വെള്ളച്ചാട്ടത്തിലൂടെയും വൻ ചുഴികളിലൂടെയും സഞ്ചരിക്കുമ്പോഴുള്ള അനുഭവം പറഞ്ഞറിയിക്കാനാവുന്നതല്ല. പാർക്കിനുള്ളിൽ കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കാനും മറ്റുമായി നിരവധി റൈഡറുകളും ഒരുക്കിയിട്ടുണ്ട്. ഇതിനടുത്ത് തന്നെ പുരാതന ഈജിപ്റ്റിന്റെ ഒരു റിപ്ലിക്ക അഥവാ മാതൃക പണിതു വെച്ചിരിക്കുന്നത് കാഴ്ചയ്ക്ക് കൗതുകം പകരുന്നതാണ്. പിരമിഡ് നിർമ്മാണത്തിലെ വിവിധ ഘട്ടങ്ങളെ ശില്പങ്ങളിലൂടെ കാണികൾക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് പ്രവേശന കവാടം. ഉള്ളിലേക്ക് കടക്കുമ്പോൾ മമ്മികളുടെ രൂപത്തിൽ കുന്തവും പിടിച്ചു നിൽക്കുന്ന പടയാളികളുടെ രൂപം നമുക്കേറെ കൗതുകം ജനിപ്പിക്കുന്നു. ഇതിനടുത്ത് തന്നെയാണ് ഭീമാകാരമായൊരു സ്കൈ റൈഡർ സ്ഥാപിച്ചിട്ടുള്ളത്. ധാരാളം സഞ്ചാരികൾ അതിലെ യാത്ര ആസ്വദിക്കുന്നുണ്ട്. ഞങ്ങളതിൽ കയറിയില്ല. അതിലെ യാത്രയുടെ പ്രത്യേകത കൊണ്ടാണ് കയറാതിരുന്നത്. വേഗക്കൂടുതലും ചുറ്റിവളയലും മറ്റും കണ്ടു നിന്നപ്പോൾ തന്നെ ബുദ്ധിമുട്ടായി തോന്നി. നടന്നു കാണാൻ നിരവധി കാഴ്ചകൾ പിന്നെയും അവശേഷിക്കുന്നുണ്ടായിരുന്നു. നിരവധി സിനിമാശാലകൾ ഇതിനകത്തുണ്ട്. ലോകപ്രശസ്തമായ സിനിമകളുടെ പ്രദർശനം 4D സംവിധാനം ഉപയോഗിച്ച് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് അതീവ കൗതുകകരമായ അനുഭവമാണ്. ഒരു വലിയ ദിനോസറിനെ ഒരു കൂട്ടിനുള്ളിൽ ബന്ധിച്ച് നിർത്തിയിരിക്കുന്നത് രസകരമായ കാഴ്ചയായിരുന്നു. അമ്യൂസ്മെന്റ് എന്ന വാക്കിനോട് നീതി പുലർത്തുന്ന കാഴ്ചാനുഭവങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. യൂണിവേഴ്സൽ സ്റ്റുഡിയോയിൽ ചലച്ചിത്രങ്ങളുടെ ചിത്രീകരണമൊന്നും നടക്കുന്നതായി കണ്ടില്ല. എന്നാൽ അവിടെ ഒരുക്കിയിരിക്കുന്നത് അത്ഭുതകരമായ സെറ്റിങ്ങുകളാണ്. ന്യൂയോർക്ക് നഗരമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു റിപ്ലിക്ക തന്നെ ഏറ്റവും നല്ല ഉദാഹരണം. നിബിഡ വനമാണെന്ന് തോന്നിപ്പിക്കുന്ന പച്ച നിറമാർന്ന കാടുകളും അവയ്ക്കുള്ളിലൂടെ ഒഴുകുന്ന അരുവികളും കാട്ടാറുകളും വെള്ളച്ചാട്ടങ്ങളുമെല്ലാം സന്ദർശകരിൽ അത്ഭുതം ജനിപ്പിക്കുന്നവളാണ്. സിംഗപ്പൂർ നഗരഹൃദയത്തിലാണ് ഇത് എന്നുകൂടി ഓർക്കുമ്പോൾ പ്രത്യേകിച്ച്. സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്ന റെസ്റ്റോറൻറ്റുകളും കലാപരമായി തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സിംഗപ്പൂരിൻ്റെ ഗതകാലം അനുസ്മരിപ്പിക്കുന്ന പഴയ കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, കുതിരവണ്ടികൾ, പായ്ക്കപ്പലുകൾ തുടങ്ങിയവകളെല്ലാം റെസ്റ്റോറൻറ്റുകളുടെ പൂമുഖത്തും മുറ്റത്തുമായി സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. കുട്ടികൾക്ക് കൗതുകം പകരുന്ന നിരവധി റൈഡറുകൾ ഈ സ്റ്റുഡിയോയിൽ നിലനിർത്തിയിട്ടുണ്ട്.
ചുരുക്കത്തിൽ കുറേയേറെ മണിക്കൂറുകൾ ചെലവഴിച്ചാലേ യൂണിവേഴ്സൽ സ്റ്റുഡിയോയും അതിലെ കൗതുക കാഴ്ചകളും കണ്ടു തീർക്കാനാവുകയുള്ളൂ. പലപ്പോഴും നമ്മുടെ സമയം അപഹരിക്കുന്നത് കാത്തുനിൽപ്പിലാണ്. ചില ഷോകൾക്ക് അത് അനിവാര്യമാണ് താനും. ഈ ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. 58-ാം ഭാഗവുമായി അടുത്തയാഴ്ച.

0: ഒരൊറ്റ റേഡിയോ ബെൻസുകറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് നെപ്പോളിയന്റെ നാട്ടിലൂടെ. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രൊഫസർ ശ്രീരംഗനാഥൻ. ശബ്ദമിശ്രണം ശിവപ്രിയൻ.
1: കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗർ 107.8 നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:40 നീർച്ചാലുകൾ, 6:45 പ്രാദേശിക വാർത്തകൾ, 7:15 മനസ്സിന്റെ കാണാപ്പുറങ്ങൾ, 7:25 ദേശീയ വാർത്തകൾ, 7:40 അറിവിന്റെ പാഠപുസ്തകം, 8:00 ലൈഫ് ടിപ്സ്, 8:05 അറിയിപ്പുകൾ, 8:15 സാഹിത്യത്തിന്റെ നിറവ്, 8:30 ഗ്രീറ്റിംഗ് സ്റ്റൈൽ, 9:00 കൊല്ലം അടയാളപ്പെടുത്തുന്നു, 9:10 വേർഡ് ഓഫ് ദ ഡേ, 9:15 അറിവിന്റെ ലോകം, 9:30 നിയമം ലളിതമായി, 10:00 വളർച്ചയുടെ പടവുകൾ, 10:30 കുഞ്ഞു കാര്യങ്ങൾ, 11:55 രുചിഭേദം, 11:58 അറിയിപ്പുകൾ, 12:00 കാതോട് കാതോരം, 12:30 പ്രാദേശിക വാർത്തകൾ, 12:50 ദേശീയ വാർത്തകൾ, 3:30 കാതോട് പേസ്ലാം, 4:30 വോയിസസ് ഓഫ് ചേഞ്ച്, 5:00 നാടൻ പാട്ടുകൾ, 5:30 വീക്ലി സ്പോർട്സ് റൗണ്ട്, 6:00 അറിയിപ്പുകൾ, 6:15 വേർഡ് ഓഫ് ഡേ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:45 ബട്ടർഫ്ലൈസ്, 7:00 കഥാസാഗരം, 7:15 അറിവിന്റെ ലോകം, 7:25 ദേശീയ വാർത്തകൾ, 7:35 ലിസ്ണേഴ്സ് ലോഞ്ച്, 9:00 നിർച്ചാലികൾ, 9:05 പാട്ടിന്റെ പാലാഴി, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ ആസ്വദിക്കാം.

ലക്ഷ്യം നേടുന്നതിന് നിശ്ചയദാർഢ്യവും ചങ്കൂറ്റവും ആവശ്യമാണ്. സാഹസികമായി തുനിയുക. നേടുമോ എന്നോർത്ത് ഉത്കണ്ഠപ്പെടരുത്. എന്ത് സംഭവിക്കുമെന്ന ഭയമാണല്ലോ ആകാംക്ഷ. നിങ്ങളുടെ ആന്തരിക ശക്തിയിൽ സംശയിക്കരുത്. ഉദാത്തമായ ഉത്സാഹം നിങ്ങൾക്കുണ്ടായിരിക്കണം. സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. സ്വന്തം കഴിവിലും സ്വന്തം വിഭവത്തിലും ആശ്രയിക്കുക. എന്തായിത്തീരണമെന്ന് മോഹിക്കുന്നുവോ അതിൻ്റെ മനഃശ്ചിത്രം ദർശിക്കണം. തീക്ഷ്ണതയും ധീരതയുമാണ് കർമ്മത്തെ ഊറ്റം കൊള്ളിക്കുന്നത്. ഉന്നതമായ പ്രതീക്ഷകൾ ബോധമനസ്സിൽ പറയുക. ഉപബോധമനസ്സ് അവയെ വളർത്തിക്കൊള്ളും. ആത്മവിശ്വാസത്തോടെ പറയുകയും പണിയുകയും നടക്കുകയും ചെയ്യുക. നിങ്ങളുടെ ഊർജത്തെ ഓൺ ചെയ്യുക. തുനിയുക, പൂർത്തിയാക്കുക, നേടുക. ഒറ്റയടിക്ക് രണ്ട് വാക്കുകൾ പറയാൻ പറ്റാത്ത വിക്കനായിരുന്നു ഡെമസ്തീനസ്. ദൃഢനിശ്ചയവും അർപ്പണബോധവും അദ്ദേഹത്തെ പ്രഭാഷണ സാമ്രാട്ടാക്കി. മാസിഡോണിയയിലെ ഫിലിപ്പ് രണ്ടാമനെതിരായി ദേശീയ സേനയെ ശക്തിപ്പെടുത്തണമെന്ന ദേശസ്നേഹ പ്രചോദിതവും ഉദാത്തവുമായ ലക്ഷ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രേരകശക്തി. ചുവട് പിഴയ്ക്കുമോ എന്ന് ശങ്കിക്കുന്നവരും തീരുമാനം തെറ്റിപ്പോകുമോ എന്ന് ഉത്കണ്ഠപ്പെടുന്നവരും ശ്രമം പാളിപ്പോകുമോ എന്ന് ചഞ്ചലപ്പെടുന്നവരും അസ്ഥിരതയുടെ ഗ്രഹണത്തിൽപ്പെട്ട് ശങ്കാകുലരും സംശയഗ്രസ്തരുമായി നിരാശയിൽ നിപതിക്കുന്നു. എന്തെങ്കിലും ഒരു തീരുമാനമെടുത്താൽ അതിനെ ഉടനെ പ്രവൃത്തിഫലത്തിൽ കൊണ്ടുവരണം. ചഞ്ചലചിത്തനാകരുത്. സ്വശക്തിയിൽ വിശ്വസിക്കുക. തനിക്ക് താനും പുരയ്ക്ക് തോളും.

0: നീർച്ചാലുകൾ
1: ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ചില ശുഭചിന്തകൾ.
2: ഹായ്, ഹലോ, നമസ്കാരം. ടൈം പാസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ എടുക്കും സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മള് മഴക്കാലമാണ് അല്ലെ, പ്രത്യേകിച്ചും നമ്മുടെ ചെറിയ റോഡുകളിലൂടെ, ഇട റോഡുകളിലൂടെ, നമ്മളൊക്കെ പറയുന്ന പഞ്ചായത്ത് റോഡ് അല്ലെങ്കിൽ കോർപ്പറേഷന്റെയോ മുനിസിപ്പാലിറ്റിയുടെയോ ഒക്കെ റോഡിലൂടെ നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ട്, ഓ എന്ത് മോശമായിട്ടുള്ള റോഡാണ്. എല്ലാ റോഡും മോശമെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, എങ്കിലും പല റോഡുകളും നമ്മൾ കാണുന്ന സമയത്ത് പറയുന്നുണ്ട് എത്ര മോശമായിട്ടുള്ള റോഡാണ്. അപ്പൊ ഇതിനകത്തൊക്കെ വീണ് അപകടം പറ്റിക്കഴിഞ്ഞാൽ ആര് സമാധാനം പറയും എന്നൊക്കെ നമ്മൾ പൊതുവെ ഒരു നമ്മുടെ ഒരു രോഷം കൊണ്ടൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട്. അപ്പൊ എന്റെ ചോദ്യവും അത് തന്നെയാണ്. ഇപ്പൊ ഒരു പഞ്ചായത്ത് റോഡ്, അതിനകത്ത് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കാൻ പഞ്ചായത്തിന് ബാധ്യതയുണ്ടോ? അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയും അതുപോലെ കോർപ്പറേഷനും കേട്ടോ. ഇപ്പൊ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തെന്ന് ഞാൻ പൊതുവായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു സംശയം ആരുടെയെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ ദേ ഞാൻ ഈ പറയാൻ പോകുന്നത് ഒന്ന് വ്യക്തമായിട്ട് കേട്ട് കഴിഞ്ഞാൽ ആ ഒരു സംശയത്തിന്റെ എല്ലാം ആ ഉത്തരം അതിനകത്തുണ്ടാകും. അതായത് ആ സംശയമെല്ലാം അവിടെ ക്ലിയർ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അതായത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് 1994 സെക്ഷൻ 170 പ്രകാരം പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോഡുകൾ, പാലങ്ങൾ, കലുങ്കുകൾ, ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ, അതുപോലെ തന്നെ പൊതു കെട്ടിടങ്ങൾ തുടങ്ങിയവ സുരക്ഷിതമായും നല്ല നിലയിലും പരിപാലിക്കേണ്ടത് പഞ്ചായത്തിന്റെ നിയമപരമായിട്ടുള്ള ഒരു ബാധ്യതയാണ്. നമുക്കറിയാം നിയമപരമായിട്ടുള്ള ബാധ്യത നമ്മൾ നിറവേറ്റിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളറിയാം. ഇത് തന്നെയാണ് ഇവിടെയും സംഭവിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തത്തിൽ വീഴ്ച വരുത്തുന്ന ആ വീഴ്ച വരുത്തിയത് കൊണ്ട് പൊതുജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപകടം ഉണ്ടാവുകയാണെങ്കിൽ പഞ്ചായത്ത് നഷ്ടപരിഹാരം നൽകേണ്ട സാഹചര്യം ഉണ്ടാകാം എന്ന് തന്നെയാണ് ഇതിനകത്ത് പറയുന്നത്. ഇപ്പോ എല്ലാവർക്കും ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നുണ്ട്. പക്ഷെ എങ്കിലും ചില സംശയങ്ങൾ നിൽക്കുന്നു, അതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ അതൊന്ന് വിശദമാക്കാം. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഈ ഒരു പ്രശ്നത്തിലേക്കൊക്കെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണം ഒന്ന് പറയാം. ഇപ്പൊ നമ്മള് റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന കുഴികൾ, ആ വലിയ കുഴികൾ, അത് നികത്താതിരിക്കുക, അതുപോലെ തന്നെ അപകടകരമായിട്ടുള്ള നിലയിൽ തകർന്നു കിടക്കുന്ന പാലം, അതിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്യാതിരിക്കുക, മുന്നറിയിപ്പ് ബോർഡുകളോ സുരക്ഷാ സംവിധാനങ്ങളോ ഒരുക്കാതെ ഇരിക്കുക. ചില സ്ഥലങ്ങളിലൊക്കെ വളരെ അപകടകരമായിട്ടുള്ള ചില സംഗതികൾ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ അതിനുള്ള മുന്നറിയിപ്പ് ബോർഡോ അതല്ലെങ്കിൽ സുരക്ഷാ സംവിധാനമോ ഒന്നും ചെയ്യാതെ. ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ പോലെയുള്ള ഈ ഒരു മഴക്കാലത്ത് അതിന്റെ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നത് തടയാതിരിക്കുക. ഇത്തരത്തിലുള്ള വീഴ്ചകൾ പഞ്ചായത്തിന്റെ അശ്രദ്ധയായി കണക്കാക്കപ്പെടാം എന്നുള്ളതും കൂടെ ഒന്ന് മനസ്സിലാക്കുക. അപ്പം എങ്ങനെയാണ് ഇതിനകത്ത് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള അശ്രദ്ധ മൂലം ഒരാൾക്ക് പരിക്കോ അതല്ലെങ്കിൽ സ്ഥിരമായിട്ടുള്ള അംഗവൈകല്യമോ മരണമോ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ബാധിതർക്കോ അവരുടെ ആശ്രിതർക്കോ പഞ്ചായത്തിനെതിരെ നഷ്ടപരിഹാര ഹർജി സമർപ്പിക്കാവുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടാകും. ഈ പറഞ്ഞത് ഒന്ന് വിശദമാക്കാമോ എന്നുള്ള ഒരു കാര്യത്തിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ അതൊന്ന് പറയുന്നുണ്ട്. അതായത് ഇത്തരം കേസുകളിൽ കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് പരിഗണിക്കുക എന്നുള്ളതായിരിക്കും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു സംശയം ഉണ്ടാവുക. അതും കൂടെ ഞാനൊന്ന് പറയുകയാണ്. അതായത് അപകടം സംഭവിച്ച സ്ഥലം പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോഡാണോ, ഞാൻ പറയുന്നത് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത്, കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി. കാരണം ഈ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന നിയമത്തിന് തത്തുല്യമായിട്ടുള്ള കാര്യങ്ങൾ മുനിസിപ്പാലിറ്റിക്കും കോർപ്പറേഷനും ഒക്കെ അതിന് തത്തുല്യമായിട്ടുള്ള നിയമങ്ങളുണ്ട് കേട്ടോ. ഇപ്പൊ എല്ലാം കൂടെ പറയുന്നതിന് പകരം പൊതുവായിട്ടുള്ള ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെയാണ്, ഇപ്പൊ അപകടം സംഭവിച്ച സ്ഥലം പഞ്ചായത്തിന്റെ നിയന്ത്രണത്തിലുള്ള റോഡാണോ എന്ന കാര്യം കോടതി പരിശോധിക്കുന്നു. ഇപ്പൊ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അടുത്ത പരിശോധന വരുന്ന ഇതാണ്, അപകടകരമായിട്ടുള്ള സാഹചര്യം പഞ്ചായത്തിന് അറിയാമായിരുന്നോ അല്ലെങ്കിൽ അറിയേണ്ടതായിരുന്നോ. അത് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈകഴുകാൻ സാധിക്കില്ല കേട്ടോ. അത് അറിയേണ്ടതാണ് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും. അപ്പോ ഇത് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഇപ്പോ പിന്നെ ഒരു ഒരു പ്രശ്നം ഉണ്ടായി അല്ലെങ്കിൽ റോഡിൽ ഒരു വലിയൊരു കുഴി രൂപപ്പെട്ടു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് യുക്തിസഹമായ സമയത്തിനുള്ളിൽ അറ്റകുറ്റപ്പണി നടത്തുന്നതിൽ പഞ്ചായത്ത് വീഴ്ച വരുത്തു. അപ്പൊ ഇന്നലെ ഉണ്ടായ ഒരു കുഴി, അപ്പൊ അതുമൂലം ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇന്ന് രാവിലെ അത് തയ്യാറാക്കിയില്ല എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു യുക്തിസഹമായ സമയമല്ല എന്ന് പറഞ്ഞ ഒരു റീസണബിൾ ടൈമിനുള്ളിൽ എന്ത് ചെയ്യണം, ഇത് അറ്റകുറ്റപ്പണി നടത്തുന്നതിനകത്ത് പഞ്ചായത്ത് വീഴ്ച വരുത്തിയോ എന്നുള്ളത്. അതിനകത്ത് മറ്റൊരു കാര്യം കൂടെ നോക്കുന്നത് പഞ്ചായത്തിന്റെ ഭാഗത്ത് നിന്നും അശ്രദ്ധയും അതുപോലെ തന്നെ ഈ ഉണ്ടായിരിക്കുന്ന അപകടവും തമ്മിൽ എന്തെങ്കിലും നേരിട്ട് ബന്ധമുണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും കോടതി പരിശോധിക്കുന്നത്. ഇത് പല കേസുകളിലും ഈ ഒരു പുല്ലൂർ പെരിയ പഞ്ചായത്ത് വേഴ്സസ് കാർത്തിയായൻ എന്ന് പറഞ്ഞ ഒരു കേസിനകത്ത് 1996 നടന്ന

തത്വം കൂടി കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഓരോ അപകടത്തിനും പഞ്ചായത്ത് സ്വമേധയാ ഉത്തരവാദിയാകില്ല എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപകടം പൂർണ്ണമായിട്ടും വാഹന യാത്രക്കാരന്റെ അശ്രദ്ധ മൂലമാണോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പ്രകൃതി ദുരന്തത്തിന്റെ ഫലമാണോ, ഇതുമല്ല എങ്കിൽ പഞ്ചായത്തിന് അറ്റകുറ്റപ്പണി നടത്താൻ യുക്തിസഹമായിട്ടുള്ള അവസരം ലഭിച്ചിരുന്നില്ലയോ എന്ന കാര്യങ്ങളൊക്കെ കോടതി പരിഗണിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്നലെ വൈകിട്ടുണ്ടായിട്ടുള്ള ഒരു വലിയ ഗർത്തം, അത് ഇന്ന് ഒരാൾ അതിനകത്ത് അപകടത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പഞ്ചായത്തിന് അതൊന്ന് കറക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു റീസണബിൾ ടൈം അവിടെ ലഭിച്ചില്ല എന്നുള്ളൊരു കാര്യം കൂടെ വരും. അതുതന്നെയാണ് ഈ ഒരു കോടതി ഈ ഒരു കാര്യത്തിനും കൂടെ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിന്റെ പരിപാലന വീഴ്ച മൂലം റോഡ് അപകടം സംഭവിച്ചതായി തെളിയിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ പരിക്കേറ്റ വ്യക്തിക്കോ അല്ലെങ്കിൽ മരിച്ച വ്യക്തിയുടെ ആശ്രിതർക്കോ സിവിൽ കോടതിയിലൂടെയോ ഭരണഘടനാ റിട്ടിലൂടെയോ അനുയോജ്യമായിട്ടുള്ള ഫോറങ്ങളിലൊക്കെ നഷ്ടപരിഹാരം ആവശ്യപ്പെടാനുള്ള നിയമപരമായിട്ടുള്ള അവകാശം അവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്വം അവിടെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നത് പഞ്ചായത്തിന്റെ നിയമപരവും സാമൂഹികവുമായിട്ടുള്ള കടമയാണ് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിധികളിലെല്ലാം ഹൈക്കോടതികൾ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്. കാരണം ആ ഒരു കടമ നിർവഹിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ അതിന്റെ നിയമപരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുന്നതാണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. നമ്മളെപ്പോഴും ഇത്തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള റോഡുകളിലൂടെ നമ്മൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നമ്മുടെ പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ മുനിസിപ്പാലിറ്റിയുടെ ബന്ധപ്പെട്ട അധികാരികളെ നമ്മൾ അറിയിക്കേണ്ട ഒരു ബാധ്യത കൂടി നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള വിധികളിൽ നിന്നൊക്കെ വരുന്നത്. അപ്പൊ പിന്നീട് അവർക്ക് പറയാൻ സാധിക്കുകയല്ല, അതിന് ഞങ്ങൾക്ക് റീസണബിൾ ടൈം കിട്ടിയില്ല, അതല്ല എങ്കിൽ ഞങ്ങളിത് അറിവില്ലായിരുന്നു, ഇതിനെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞ് കൈ കഴുകാനായിട്ട് കഴിയില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പഞ്ചായത്തിലാണെങ്കിലും മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും കോർപ്പറേഷനിലാണെങ്കിലും ഇത്തരത്തിലുള്ള നമുക്ക് പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന അവരുടെ സൗകര്യത്തിന് പ്രയോജനകരമാകുന്ന ഒരുപാട് നിയമങ്ങളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ സാധാരണ നമ്മുടെ ടൈം പാസിലൂടെ ഡിസ്കസ് ചെയ്യുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചിരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കേറ്റ് സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ആളുകളൊക്കെ തന്നെ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടന്ന് ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റൊന്നിലേക്കൊക്കെ കടക്കുന്നതായിട്ടൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നതാണ് അല്ലേ? എല്ലാവരും കണ്ടിട്ടുണ്ടാകും, അവിടെ നിൽക്കുന്ന സമയത്തൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ട്രെയിൻ കാത്തു നിൽക്കുമ്പോഴുള്ള ഒരു പതിവ് കാഴ്ചയാണിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അതിശയോക്തിയില്ല. നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് തന്നെയാണ്. ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടാകും, അതിനകത്ത് ഫുട് ഓവർ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ. അതിനകത്ത് പാളത്തിന്റെ മുകളിലൂടെ നമുക്ക് അപ്പുറത്തേക്ക് പോകുന്നതിനുള്ള ഫുട് ഓവർ ബ്രിഡ്ജ് ഉണ്ടാകും, നമുക്ക് അതുവഴി നടന്നു പോകാം. പക്ഷേ അത്രയും സ്റ്റെപ്പ് കയറി നടന്ന് വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി പോകുന്നതിനൊന്നും ആരും മെനക്കെടില്ല. അല്ലാതെ തന്നെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും പാളത്തിലേക്ക് ഇറങ്ങി അടുത്ത പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലപ്പോഴും ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെറിയ സ്റ്റേഷനൊക്കെ ആണെങ്കിൽ പലപ്പോഴും ഒരു ഫുട് ഓവർ ബ്രിഡ്ജ് കാണുകയുള്ളൂ, മീഡിയം സൈസ് ഒക്കെ ആണെങ്കിൽ. വലിയ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ ആണെങ്കിൽ രണ്ടോ മൂന്നോ ഫുട് ഓവർ ബ്രിഡ്ജ് കാണും. അത് പ്ലാറ്റ്ഫോമിന്റെ രണ്ടറ്റത്തും പിന്നെ മധ്യഭാഗത്തും ആയിരിക്കും. അപ്പൊ ഇതിനിടയ്ക്കുള്ളതാണെങ്കിൽ അത് കയറി ഇറങ്ങുന്നതിന് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. ഇനി ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് സമയം പോകുന്നു എന്നുള്ളതൊക്കെയാണ് അതിനകത്തൊക്കെ അതിന്റെ കുറ്റമായിട്ട് അല്ലെങ്കിൽ കുറവായിട്ട് നമ്മൾ പറയുന്നത്. പക്ഷേ എത്രത്തോളം അപകടകരമാണ് ഈ ഒരു നിയമലംഘനം എന്ന് പറയാൻ കാരണം, ഇത് ശിക്ഷ കിട്ടുന്ന ഒരു കുറ്റകൃത്യം തന്നെയാണ്. അപ്പൊ അത് നമ്മളെല്ലാവരും പലരും ഒക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ നിയമങ്ങൾ പാലിക്കാതെ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുകൾ ഉണ്ട് എന്നുള്ള കാര്യം കൂടെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്കിലും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. എന്തായാലും ട്രാക്ക് മുറിച്ചു കടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇന്ത്യൻ റെയിൽവേയുടെ നിയമങ്ങളെക്കുറിച്ചും അതിന്റെ ശിക്ഷകളെക്കുറിച്ചുമാണ് ഞാൻ ഇപ്പോൾ നിങ്ങളടുത്ത് എന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെ ശിക്ഷയാണ് ഒരു ട്രാക്ക് മുറിച്ചു കടന്നാൽ നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ, 1989 ഇന്ത്യൻ റെയിൽവേ ആക്ടിലെ സെക്ഷൻ 147 അനുസരിച്ച് ട്രാക്ക് മുറിച്ചു കടക്കുന്നതിന് ഒരാൾക്കെതിരെ കർശന നടപടി എടുക്കാൻ കഴിയുന്നതാണ്. ഇതിപ്പോ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ 1,000 രൂപ വരെ പിഴ ചുമത്താം. അതുപോലെ തന്നെ 6 മാസം വരെ തടവ് ശിക്ഷിക്കാനും വകുപ്പുണ്ട് കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഒരു റോഡ് അല്ലെങ്കിൽ ഒരു ട്രാക്ക് ഒന്ന് മുറിച്ചു കടക്കുന്നതിന് 6 മാസം ജയിലിൽ കിടക്കേണ്ടി വരുന്ന കുറ്റകൃത്യമാണെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാകും. ഇത് മാത്രമല്ല കേട്ടോ, ഈ ഒരു കേസിന്റെ കാഠിന്യമനുസരിച്ച് കോടതിക്ക് പിഴയും തടവും വർദ്ധിപ്പിക്കുന്നതിനും കഴിയും എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ സ്വാഭാവികമായിട്ടും തോന്നുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യമുണ്ട്, എന്തിനാണ് ഇത്രയും കർശനമായിട്ടുള്ള നിയമങ്ങൾ ഈ ഒരു കാര്യത്തിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാം അല്ലെ. തീർച്ചയായിട്ടും ഇത് യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയാണ്. അത് മാത്രമല്ല, ട്രെയിൻ അപകടങ്ങൾ മൂലമുണ്ടാകുന്ന ദുരന്തങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട് ആണ്. അതുപോലെ ഒരു അതിവേഗ ട്രെയിനിന്റെ ദൂരവും വേഗതയും ഒക്കെ കൃത്യമായിട്ട് കണക്കാക്കാൻ നമുക്ക് പ്രയാസമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാരണം നമ്മളിങ്ങനെ നോക്കി നിൽക്കാൻ തന്നെ ട്രെയിൻ അങ്ങ് കടന്നു പോകുന്നതായിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ട്രാക്ക് മുറിച്ചു കടക്കുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും ഒരു ട്രെയിൻ വരാം എന്നുള്ള ഒരു കാര്യം കൂടി നമ്മളൊന്ന് മുൻകൂട്ടി മനസ്സിലാക്കണം. അപ്പോൾ ഇത് മനസ്സിലാക്കാതെ നമ്മൾ ട്രാക്ക് മുറിച്ചു കടക്കാൻ ചെല്ലുന്ന സമയത്താണ് അല്ലെങ്കിൽ അങ്ങനെ പോകുന്നതാണെന്നുണ്ടെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ജീവഹാനി ഉണ്ടാകുന്നുണ്ട്. അപകടം റെയിൽവേയുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അപകടമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായിട്ടുള്ളതാണ്, അത് നമുക്കറിയാവുന്നതാണ്. അതുപോലെ തന്നെയാണ് തിടുക്കവും അശ്രദ്ധയും കാരണം എല്ലാ വർഷവും നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനെതിരെ കർശനമായിട്ടുള്ള നടപടിയുമായിട്ട് റെയിൽവേ വന്നിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്കിലേക്ക് കൂടി എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലാറ്റ്ഫോമിൽ നിന്നും മറ്റൊന്നിലേക്ക് പോകാൻ അത് എപ്പോഴും ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രമേ, ഫോബി എന്ന് നമ്മൾ പറയുന്ന ആ ഫുട് ഓവർ ബ്രിഡ്ജ് മാത്രം നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി സൗകര്യപ്രദമാണെങ്കിൽ അണ്ടർ പാസ്സുകൾ, ലിഫ്റ്റുകൾ അല്ലെങ്കിൽ എസ്കലേറ്ററുകൾ ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. വലിയ സ്റ്റേഷനുകളിലൊക്കെ ഇപ്പോൾ എസ്കലേറ്ററുകളൊക്കെ ഉണ്ട്, ചില സ്റ്റേഷനുകളിൽ ലിഫ്റ്റുണ്ട്. അതുപോലെ തന്നെയാണ് ചിലയിടങ്ങളിലൊക്കെ അണ്ടർ പാസ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇനി അത് മാത്രമല്ല, നമ്മുടെ കയ്യിൽ ഭാരമേറിയിട്ടുള്ള ലഗേജുകളുണ്ടെങ്കിൽ ഈ ഫുട് ഓവർ ബ്രിഡ്ജ് ഒക്കെ കയറി ഇറങ്ങുന്നത് ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് പോർട്ടറുടെ സഹായം, റെയിൽവേ പോർട്ടർമാരുടെ സഹായം നമുക്ക് തേടാവുന്നതാണ്. അവർക്ക് ചെറിയൊരു ഫീസൊക്കെ കൊടുക്കേണ്ടി വരും, അത് ശരി തന്നെയാണ്. പക്ഷെ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, ഞാൻ പലപ്പോഴും
പലപ്പോഴും കാണുന്ന ഒരു സംഗതിയാണ് ഈ വലിയ ലഗേജ്, വലിയ ബാഗും ഒക്കെ കയ്യിൽ തൂക്കിക്കൊണ്ട് പാളം മുറിച്ച് കിടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് എത്രമാത്രം അപകടകരമാണ് എന്നുള്ളതാണ്. കാരണം ഇപ്പോ പ്ലാറ്റ്ഫോമുകളുടെ ഉയരമൊക്കെ വളരെ കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ട്രാക്കിലേക്ക് ഇറങ്ങിയിട്ട് അപ്പുറത്ത് കയറാൻ ശ്രമിക്കുന്ന സമയത്തായിരിക്കും പലപ്പോഴും ഇങ്ങനെ ട്രെയിൻ വരുന്നത്. നമ്മൾ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് അത്തരത്തിൽ കാണുന്നുണ്ട്. അപകടത്തിൽ നിന്നും വളരെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നവരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എപ്പോഴും അത്ഭുതം സംഭവിക്കണം എന്നില്ല. അതുപോലെ തന്നെയാണ് നമ്മൾ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി ഒരിക്കലും റെയിൽവേ ട്രാക്കുകൾ മുറിച്ച് കടക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് ഓർക്കുക. അതോടൊപ്പം തന്നെ വളരെ അപകടകരമായിട്ടുള്ള മറ്റൊരു കാര്യം കൂടി ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. കാരണം ഇപ്പോൾ ട്രെയിൻ വരുന്ന സമയത്ത് നമ്മളെല്ലാവരും പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നു. പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ ഇറങ്ങാനുള്ള തിരക്കുണ്ടാകും. അവരിറങ്ങിയ ശേഷം കുറേ ആൾക്കാർ ആ ട്രെയിനിലേക്ക് കയറാനുള്ള തിരക്കുണ്ടാകും. അവിടെ ഒരു തിക്കും തിരക്കുമൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത കുറച്ച് കുറയുന്നതുകൊണ്ട് ചിലർ കാണിക്കുന്ന, ചില അതിബുദ്ധിമാന്മാർ കാണിക്കുന്ന ഒരു പണിയുണ്ട്. അവരെന്ന് പറയുന്നത് ഈ ട്രാക്കിൻ്റെ, അതായത് പ്ലാറ്റ്ഫോമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങി നിൽക്കും. അതിനപ്പുറത്ത് മറ്റൊരു ട്രാക്ക് കാണും, അതിലേക്കൂടെയും ട്രെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രണ്ട് പാളങ്ങൾക്ക് ഇടയിലായിട്ട് അവർ നിൽക്കും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ട്രെയിൻ വന്ന് നിൽക്കുന്ന സമയത്ത് അതിലേക്കൂടെ ആരും ഇറങ്ങാറില്ല പൊതുവെ. അപ്പോൾ അവർക്ക് ആ സമയത്ത് തന്നെ ഇതിനകത്തേക്ക് കയറാം. ആ സ്റ്റേഷനിൽ ഇറങ്ങിയ ആൾക്കാർ അവരുടെ സ്ഥലത്ത് അവർക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, മിക്കവാറും എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും, പ്രധാനപ്പെട്ട എല്ലാ റെയിൽവേ സ്റ്റേഷനുകളിലും ഇവരെ പിടിക്കുന്നതിന് വേണ്ടിയിട്ട് മഫ്തിയിൽ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ RPFൻ്റെ പിന്നെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കും. കാരണം ഇവരിങ്ങനെ കയറുന്ന സമയത്ത് ഇവർക്ക് ഇവരെ പിടിക്കുക, അതുപോലെ തന്നെ ഇവർക്ക് ഫൈനടിക്കുക, ഇവർക്ക് കർശനമായിട്ടുള്ള ആദ്യമൊക്കെ താക്കീതൊക്കെ കൊടുത്തായിരിക്കും ഇടുന്നത്. പിന്നീട് ഇവർക്ക് ജയിൽ ശിക്ഷ വരെ കിട്ടുന്നതിനുള്ള നടപടികളിലേക്കൊക്കെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ നമ്മൾ ജീവൻ വെച്ച് കളിക്കേണ്ട. നമുക്ക് അതിനകത്ത് കയറി കഴിഞ്ഞാൽ അടുത്തൊരു സ്റ്റേഷൻ എത്തുമ്പോൾ നമുക്ക് സീറ്റ് കിട്ടും. അതല്ല എങ്കിൽ നമുക്ക് സ്ഥിര യാത്രക്കാരൊക്കെ ആണെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മളൊക്കെ എന്താ ചെയ്യുന്നത്. അതിനകത്ത് കയറിയിട്ട് ചോദിക്കും എവിടെ ഇറങ്ങാനാണെന്ന് ചോദിച്ചിട്ട് ആരുടെയെങ്കിലും അടുത്ത് പോയി നിൽക്കും. അവർ തൊട്ടടുത്തുള്ള എവിടെയെങ്കിലും ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ഇരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫസ്റ്റ് എന്ന് പറയുന്നത് വെറുതെയല്ല, നമ്മൾ നമ്മുടെ സുരക്ഷയ്ക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയൊരു ബ്രേക്കിലേക്ക് പോകുന്നു. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക് ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മളൊരു യാത്ര പോകാൻ ഇഷ്ടപ്പെടുന്നവരാണ്. യാത്ര പോകുമ്പോൾ നമ്മൾ ആദ്യം വാങ്ങുന്നത്, അതായത് യാത്ര നമ്മൾ തിരിച്ച് ആദ്യം നിർത്തുന്ന സ്ഥലത്ത്, നമ്മുടെ വാഹനം ആദ്യമായിട്ട് നിർത്തുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ വാങ്ങുന്ന സാധനം എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എല്ലാവരും ഒറ്റ ഉത്തരമായിരിക്കും. ഇപ്പൊ പലരുടെയും മനസ്സിലേക്ക് അത് വന്നില്ല എങ്കിലും ഞാനിത് പറയുന്ന സമയത്ത് ആ മനസ്സിലേക്ക് വരുന്നുണ്ട്. എന്താണ്? നമ്മൾ അവിടെ നിന്നിറങ്ങി ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങുക. കാരണം ആ ഒരു യാത്രയുടെ ഒരു വൈബ് എന്ന് പറയുന്നത് ഈ ഒരു കൂളിംഗ് ഗ്ലാസ് ആണ്. അത് വെച്ച് നമ്മൾ കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ആ ഒരു ഗ്ലാസ് നശിച്ചിട്ടുണ്ടാകും. വളരെ തുച്ഛമായിട്ടുള്ള, വളരെ ചെറിയ ഒരു ഒരു വില കൊടുത്തായിരിക്കാം നമ്മൾ വാങ്ങുന്നത്. ചിലപ്പോഴൊക്കെ ഇത് വില്ലനാകുന്ന ഒരു സന്ദർഭം കൂടി ഉണ്ട് എന്നുള്ളൊരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോ ഇത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ സാധാരണഗതിയിൽ എന്തിനാണ് നമ്മൾ കൂളിംഗ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്? കത്തുന്ന വെയിലിൽ നിന്ന് സംരക്ഷണം നേടുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സൺഗ്ലാസസ് അഥവാ കൂളിംഗ് ഗ്ലാസസ് നമ്മൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു നല്ല കൂളിംഗ് ഗ്ലാസ് പ്രധാനമായിട്ടും അത് എന്ത് കാര്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഒരു നല്ല കൂളിംഗ് ഗ്ലാസ് നമുക്ക് എന്താണ് തരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൂര്യനിൽ നിന്നുള്ള അമിതമായിട്ടുള്ള വെളിച്ചം കുറയ്ക്കുക, അതുപോലെ തന്നെ ഹാനികരമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികൾ, യു വി രശ്മികൾ, അതിൽ നിന്ന് നമ്മുടെ കണ്ണുകളെ സംരക്ഷിക്കുക. ഇത് കൂടാതെ തന്നെ വെള്ളം, മണൽ, റോഡ് തുടങ്ങിയ പ്രതലങ്ങളിൽ നിന്നുള്ള പ്രതിഫലിച്ച് കണ്ണിലേക്ക് അടിക്കുന്ന കഠിനമായിട്ടുള്ള ആ ഗ്ലെയറുകൾ, ആ ഒരു തിളക്കം, ഇതൊക്കെ തടയുക. ഈ മൂന്ന് കാര്യങ്ങളും ഒരുപോലെ നിർവഹിക്കുന്ന കണ്ണടകളാണ് നമ്മുടെ കണ്ണിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. പക്ഷേ നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യം എന്താണ്, വഴിയോരങ്ങളിൽ നിന്നും നമ്മൾ ഇത്തരത്തിലുള്ള കണ്ണടകളൊക്കെ വാങ്ങി വെക്കുന്നുണ്ട്. ഇങ്ങനെ വാങ്ങുന്ന കണ്ണടകളുടെ ഭൂരിഭാഗവും അതിൻ്റെ തികച്ചും ഗുണനിലവാരമില്ലാത്തതാണ്, വളരെ ലോ ക്വാളിറ്റിയാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അത് നമ്മളൊരു വെറും ഒരു ഫാഷന് വേണ്ടിയാണ് ഇത് വെക്കുന്നത്. ഈ സമയത്ത് ഇത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ തന്നെ ഇല്ലാതാക്കുന്ന, അതായത് സാവധാനം അത് ഇല്ലാതാക്കുകയാണെന്ന് നമ്മൾ പലരും പലപ്പോഴും ഇത് ഓർക്കാറില്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തോളണം. എന്തായാലും ഇത്തരത്തിലുള്ള കണ്ണുകൾ, ആ ഒരു കണ്ണടകൾ നമ്മുടെ കണ്ണിനെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണെന്ന് പറയുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രകൃതിദത്തമായി തന്നെ വെളിച്ചത്തെ ക്രമീകരിക്കാൻ കഴിവുള്ള ഒന്നാണ്. നമ്മൾ ഉയർന്ന പ്രകാശത്തിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മുടെ കണ്ണ്, അതിൻ്റെ റെറ്റിന, നമ്മൾ സ്കൂളുകളിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ, അതൊക്കെ ക്രമീകരിച്ചുകൊണ്ട് നമുക്ക് കുറഞ്ഞ പ്രകാശം മാത്രം കടത്തിവിടുകയും, അതല്ലാതെ നമ്മൾ ഇരുട്ടത്തേക്ക് ചെല്ലുന്ന സമയത്ത് നമുക്കത് കൂടുതൽ പ്രകാശം, അതായത് അതുകൊണ്ടാണല്ലോ പറയുന്നത് ഒരു വേള പഴക്കമായാൽ ഇരുളും വെളിച്ചമായി ഇടും എന്ന് പറഞ്ഞുള്ള കവിവചനമൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്തായാലും ഇത് പ്രകാശം കൂടുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണമണി, അല്ലെങ്കിൽ നമ്മുടെ പ്യൂപ്പിൾ, അത് ചെറുതാവുകയും അതുപോലെ തന്നെ പ്രകാശം കുറയുമ്പോൾ അതിൻ്റെ പിന്നെ കൺമണി അത് വികസിക്കുകയൊക്കെ ചെയ്യുന്നതൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ യു വി ഫിൽട്ടർ ഇല്ലാത്ത ലോ ക്വാളിറ്റി ഒരു കറുത്ത കണ്ണട നമ്മൾ ധരിക്കുന്ന സമയത്ത് കണ്ണിനുള്ളിലേക്ക് ഇരുട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. ഈ സമയം കണ്ണ് കൂടുതൽ വെളിച്ചം ഉള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കൺമണിയെ പരമാവധി വികസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇതാണ് നമുക്ക് വലിയ പ്രശ്നമായി മാറുന്നത്. എന്ന് ചോദിച്ചാൽ ഈ കണ്ണടകൾ വെളിച്ചത്തിൻ്റെ തീവ്രത കുറയ്ക്കും, പക്ഷേ ഹാനികരമായിട്ടുള്ള അൾട്രാ വയലറ്റ് രശ്മികളെ തടയുന്നതിന് വേണ്ടിയിട്ട് ഇതിന് കഴിയില്ല. ഈ സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു ഇരുട്ട് കാണിക്കുന്നത് കൊണ്ട് നമ്മുടെ കൃഷ്ണമണി അത് വികസിച്ചിരിക്കുന്നത് കൊണ്ട് സാധാരണ കണ്ണട ധരിക്കാത്ത അവസ്ഥയേക്കാൾ കൂടുതൽ അളവിൽ അൾട്രാ വയലറ്റ് രശ്മികൾ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക്, ആ ഒരു ഇതിലേക്ക് നേരിട്ട് തന്നെ ലെൻസിലേക്ക്, റെറ്റിനയിലേക്ക് ഒക്കെ നേരിട്ട് അടിച്ചു കയറ്റുന്ന ഒരു സംഭവം ഉണ്ടാകുന്നു. ഞാൻ പറയുന്നത് കുറച്ച് ടെക്നിക്കൽ കാര്യമാണ്, പക്ഷേ എങ്കിലും എല്ലാവർക്കും മനസ്സിലാവും തോന്നുന്നുണ്ട്. നമ്മൾ സാധാരണ നമ്മൾ ഒരു ഇരുട്ട് പ്രദേശമാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇരുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൃഷ്ണമണി കുറച്ചുകൂടെ വികസിക്കും. ആ വികസിക്കും നമ്മൾ ഇത്തരത്തിലുള്ള വളരെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള ഈ ഒരു ഗ്ലാസ് ധരിക്കുന്ന സമയത്ത് ഒരു ചെറിയ ഇരുട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് നമുക്ക് അൾട്രാ വയലറ്റ് രശ്മികൾ ഇത് തടയുന്നില്ല, ഇത് നമ്മുടെ കണ്ണിലേക്ക് കയറുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഇത് നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് കണ്ണിന് കടുത്ത ക്ഷീണം, അതുപോലെ തന്നെ തിമിരം നേരത്തെ വരാനുള്ള സാധ്യത, അതുപോലെ റെറ്റിനയ്ക്ക് കേടുപാടുകൾ, ഇതിനൊക്കെ കാരണമാകുന്നു. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഗുണനിലവാരമില്ലാത്ത കൂളിംഗ് ഗ്ലാസ് ധരിക്കുന്നത് അത് ധരിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ല അപകടകരമാണ് എന്നുള്ളൊരു കാര്യം കൂടെ നോക്കണം. എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ക്വാളിറ്റി ഇല്ലാത്ത നമ്മൾ ധരിക്കാതിരിക്കുക, അതാണ് കുറേ കൂടെ നല്ലത്. അതിലും നല്ലത് നമ്മുടെ കണ്ണുകൾ തന്നെ സ്വയം കുറേയൊക്കെ അത് അഡ്ജസ്റ്റ് ചെയ്ത് തന്നോളും. അപ്പോൾ എന്താണ് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു കണ്ണട വാങ്ങാൻ ചെല്ലുന്ന സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, പലപ്പോഴും ചോദിക്കാറുണ്ട്,
അത് പോളറൈസ്ഡ് കണ്ണട വേണോ എന്നുള്ളത് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഒരു സംഗതിയാണ്. അപ്പൊ എന്താണ് പോളറൈസ്ഡ്, അതുകൂടെ ഞാനൊന്ന് പറഞ്ഞേക്കാം. നമ്മൾ റോഡില് അതല്ലെങ്കിൽ വെള്ളത്തില് ഒക്കെ ഈ വെളിച്ചം തട്ടി പ്രതിഫലിച്ച് കണ്ണിലേക്ക് അടിക്കുന്ന കഠിനമായ പ്രകാശത്തിന്റെ ആ ഗ്ലെയറിനെയാണ്, ആ ഒരു തിളക്കത്തിനെ അതിനെ പൂർണ്ണമായിട്ടും തടയുന്ന തരം പ്രത്യേക തരം ലെൻസുകളാണ് നമ്മൾ ഈ ഒരു പോളറൈസ്ഡ് ലെൻസുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഡ്രൈവ് ഒക്കെ ചെയ്യുന്ന സമയത്ത് മുന്നിലെ വണ്ടിയുടെ ഗ്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ റോഡിലുള്ള തിളക്കം കൊണ്ടൊക്കെ നമ്മൾ കണ്ണ് ഇങ്ങനെ അസ്വസ്ഥമാകുന്നത് എല്ലാവരും ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഇതൊന്നും വേണ്ട, നിങ്ങൾ ഒരു റെയിൽവേ ട്രാക്കിലേക്ക് നല്ല നട്ടുച്ച സമയത്ത് ഒന്ന് ട്രാക്കിലേക്ക് ഒന്ന് നോക്കിക്കോളൂ, ആ പ്രകാശം അതിനകത്ത് അടിച്ചിട്ട് ഇങ്ങനെ നമ്മുടെ കണ്ണിലേക്ക്, അതല്ലെങ്കിൽ ഒരു കറുത്ത പ്രതലമാണെങ്കിൽ പോലും നമ്മുടെ ടാർ റോഡിലേക്ക് ഒന്ന് നോക്കുന്ന സമയത്ത് ആ റോഡിലേക്ക് പ്രകാശം വീണിട്ട് അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് ഇങ്ങനെ വല്ലാത്തൊരു അസ്വസ്ഥത നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലെ. പോളറൈസ്ഡ് കണ്ണടകൾ ഈ ഒരു തിളക്കം വരുന്ന അല്ലെങ്കിൽ ഈ ഒരു ഗ്ലെയറിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു എന്നുള്ളതാണ്. അത് കണ്ണുകൾക്ക് ഗ്ലെയറിനെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു എന്നുള്ളതാണ്. അത് കണ്ണുകൾക്ക് അമിത ആയാസം നൽകാതെ വ്യക്തതയോടുകൂടി ചുറ്റുപാടുകൾ കാണാനായിട്ട് സഹായിക്കുന്ന ഒരു സംഗതി കൂടിയാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്താണ്, ആ സമയത്ത് ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ഇറുക്കി അടച്ച് ഇങ്ങനെയൊക്കെ നോക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഒന്നും ഇല്ലാതെ നമുക്ക് വളരെ കൂളായിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് നോക്കാൻ കഴിയുന്ന ഒരു സംഗതിയാണ്. അതായത് കഠിനമായിട്ടുള്ള വെയിലില് ദീർഘദൂരം ഡ്രൈവിംഗ് നടത്തുന്നവർക്കും അതുപോലെ തന്നെ ഈ ജലാശയങ്ങൾക്കൊക്കെ സമീപം ജോലി ചെയ്യുന്നവർക്കും ഒക്കെ ഇത് ഏറ്റവും കൂടുതൽ അനുയോജ്യമായിട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഇനി അതുപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള മിക്ക പോളറൈസ്ഡ് കണ്ണുകൾക്കും പ്രത്യേക തരം ടിന്റ് എന്ന് പറഞ്ഞ ഒരു ടിന്റ് ഒരു നിറം അതുള്ളത് കൊണ്ട് തന്നെ ചുറ്റുപാടുമുള്ള യഥാർത്ഥ നിറങ്ങളിൽ നിന്നും നേരിയ വ്യത്യാസം അനുഭവപ്പെടാം എന്നുള്ളതാണ് ഇത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. ഇത് പിന്നെ നമ്മുടെ കണ്ണിന്റെ സുരക്ഷയ്ക്ക് ഇത് വളരെ മികച്ചതായിട്ടുള്ള ഒരു സംഗതി കൂടിയാണ്. അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കണ്ണട വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കാനുള്ള ഒന്ന് രണ്ട് കാര്യം കൂടെ ഒന്ന് പറയാം. നമ്മൾ കൂളിംഗ് ഗ്ലാസ് വാങ്ങുന്ന സമയത്ത് അതിനകത്ത് UV 400 അല്ലെങ്കിൽ 100% UV പ്രൊട്ടക്ഷൻ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതുപോലെ

അതുപോലെ തന്നെ നമ്മള് ഒരു ഓപ്റ്റിക്കൽ ഷോപ്പിൽ പോയി മാത്രം കണ്ണടകൾ തിരഞ്ഞെടുക്കുക, അല്ലാതെ വഴിയോരങ്ങളിലോ ബീച്ചുകളിലോ ഒക്കെ കിട്ടുന്ന വില കുറഞ്ഞ കണ്ണടകളെ ഫാഷന് വേണ്ടി പോലും നമ്മൾ വെയിലത്ത് ഉപയോഗിക്കരുത്. അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ്. അതുപോലെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഓപ്റ്റിക്കൽ ഷോപ്പുകളിൽ നിന്നും അതിനുള്ള ലെൻസുകൾ പോളറൈസ്ഡ് ആണോ എന്ന് നമ്മൾ പരിശോധിക്കുന്നതിനുള്ള കാർഡുകളൊക്കെ അവിടെ ലഭ്യമാണ്. അപ്പം അത് ചോദിച്ച് വാങ്ങി അതിലേക്ക് നോക്കി അത് ക്ലിയർ ചെയ്ത് അത് പരിശോധിച്ച് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു ചെറിയൊരു സ്റ്റൈലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് എത്ര മനോഹരമായിട്ടുള്ളൊരു സംഗതിയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റൈലിന് വേണ്ടിയിട്ട് അതൊന്നും കളഞ്ഞു കുളിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ്ഹലോ, നമസ്കാരം. തിരിച്ചുവരാം ടൈം പാസിലേക്ക്. ഞാൻ എടുക്കും സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നിങ്ങളൊക്കെ റേഷൻ കടയിൽ പോകുന്നവരാണോ? റേഷൻ കടയുടെ ആ ഒരു വർക്കിംഗ് ടൈം അതെത്രയാണ്? അതെന്തൊരു ചോദ്യമല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കാരണം നമ്മളെല്ലാവരും റേഷനെയൊക്കെ റേഷൻ കടകളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, പല ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ റേഷൻ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഒക്കെ നമ്മൾ പോകാറുണ്ട്. പക്ഷേ ആ ഒരു സമയത്താണ് നമ്മുടെ ജോലി സമയമെങ്കിലോ, അതല്ല എങ്കിൽ റേഷൻ കടയുടെ പ്രവർത്തന സമയത്ത്, ആ ഒരു സമയത്ത് നമുക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നില്ലെങ്കിലോ പലപ്പോഴും പലരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഇതെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ആരുടെയെങ്കിലും കയ്യിൽ കൊടുത്തുവിട്ട് സാധനങ്ങൾ വാങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല. നമ്മുടെ ആ ഒരു നമ്മുടെ പഞ്ചിയണം, അതിനകത്ത് നമ്മുടെ തമ്പ് ഇംപ്രഷനൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ. അതല്ലാതെ മറ്റൊരാളെയൊക്കെ ഓതറൈസ് ചെയ്യണമെങ്കിൽ അതൊക്കെ കുറേ ഫോർമാലിറ്റീസാണ്, കുറേ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ ചോദിച്ചു വെച്ച് പോകാമിലൊക്കെ നമ്മൾ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഞാനിപ്പോൾ പറയാൻ വന്നത് അതല്ല. ഇത് നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്, ഇപ്പം നമ്മൾ ഈ സാധാരണ നമ്മൾ എവിടെയെങ്കിലും ചെല്ലുന്ന സമയത്ത്, അതായത് മറ്റ് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോയി വാങ്ങുന്ന പോലെ നമുക്കിഷ്ടമുള്ള സമയത്ത് പോയി ഇത് വാങ്ങാൻ സാധിച്ചിരുന്നുവെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്ന് പലപ്പോഴും പലരും വിചാരിച്ചിട്ടുണ്ടാകും. പക്ഷേ ഇതുപോലെയുള്ള ഒരു പൊതുവിതരണ സംവിധാനം അത്രയും സമയം തുറന്നു വെച്ച് പ്രവർത്തിപ്പിക്കുന്നതിനൊക്കെ സാങ്കേതികമായിട്ടൊക്കെ ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അതിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു സംവിധാനം കൊണ്ടുവന്നിരുന്നെങ്കിൽ നല്ലതാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു സംവിധാനം ഇത് നടപ്പാക്കാൻ പോവുകയാണ് കേട്ടോ. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേഷൻ വിതരണ രംഗത്ത് തന്നെ വലിയ മാറ്റത്തിന് വഴിയൊരുക്കുന്ന ഗ്രെയിൻ ATM, അതായത് റേഷൻ വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞൊരു സംഗതി, അതേ നമ്മുടെ കൊല്ലം ജില്ലയിൽ തന്നെ പരീക്ഷണാടിസ്ഥാനത്തിൽ അധികം വൈകാതെ നടപ്പിലാക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താണ് എന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് വിശദമാക്കാം. ഇപ്പം നമ്മൾ ബാങ്കിൽ ബാങ്കിൻ്റെ സമയത്ത് ചെന്നെങ്കിൽ മാത്രമല്ലേ പണം എടുക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അതിന് പകരമായിട്ട് വന്നതാണ് ATM മെഷീനുകൾ, അല്ലേ? അപ്പോൾ അതേപോലെ ബാങ്ക് ATMന് സമാനമായിട്ട് സ്മാർട്ട് റേഷൻ കാർഡ് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഗുണഭോക്താക്കൾക്ക് രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ 24 മണിക്കൂറും റേഷൻ വിഹിതം അത് സ്വയം കൈപ്പറ്റാവുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് പറയുന്നത്. ഇതെങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റേഷൻ ജീവനക്കാരുടെ സേവനം ആവശ്യമില്ലാത്തത് കൊണ്ട് തന്നെ സെൽഫ് സർവീസ് ആയിരിക്കും ഇതിനകത്ത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. അതുപോലെ തന്നെ റേഷനിങ് ഇൻസ്പെക്ടറുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായിരിക്കും ഇതിൻ്റെ പ്രവർത്തനം എന്നുകൂടി ഒന്ന് മനസ്സിലാക്കുക. അതായത് ജോലി തിരക്ക് കാരണമൊക്കെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൃത്യസമയത്ത് റേഷൻ വാങ്ങാൻ കഴിയാത്തവർക്ക് ഈ ഒരു സംവിധാനം വലിയ അനുഗ്രഹമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരു സംശയമുണ്ടാകും. ഈ ഒരു പുതിയ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ പരമ്പരാഗത രീതിയിലുള്ള റേഷൻ കടകൾക്ക് പകരമാണോ എന്നുള്ളത്? അതൊന്നുമല്ല കേട്ടോ. അതായത് നിലവിലുള്ള റേഷൻ കടകളോട് ചേർന്നായിരിക്കും ഈ ഒരു മെഷീൻ സ്ഥാപിക്കുക. സാധാരണ നമ്മൾ ഇപ്പോൾ ബാങ്കിനോട് ചേർന്നല്ലേ ATM മെഷീൻ സ്ഥാപിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റേഷൻ കടകളോട് ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു ATM മെഷീനുകൾ സ്ഥാപിക്കുന്നത്. ഇതിനകത്ത് ധാന്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിറയ്ക്കാനുള്ള ചുമതല റേഷനിങ് ഇൻസ്പെക്ടർക്കായിരിക്കുകയും ചെയ്യും. അപ്പോൾ ആദ്യഘട്ടമായിട്ട് ജില്ലയിൽ തിരക്കേറിയ ടൗൺ ഏരിയയിൽ മാത്രമായിരിക്കും ഇത് വെക്കുന്നത്. അതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് അങ്ങനെ ചെയ്യാൻ പോകുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ സംസ്ഥാനം മുഴുവൻ, കേരളം മുഴുവൻ ഇത് വരുന്ന ഒരു സംവിധാനം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഒരു മെഷീൻ പ്രവർത്തിക്കുന്നത് എന്നുകൂടി ഒന്ന് പറയാം കേട്ടോ. അതായത് ഒരു പുതിയ സ്മാർട്ട് റേഷൻ കാർഡ് നമ്പർ, അതല്ല എങ്കിൽ നമ്മുടെ ആധാർ നമ്പർ ഈ ഒരു യന്ത്രത്തിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ തന്നെ നമ്മൾ റേഷൻ കടകളിൽ ചെന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് നമ്മുടെ ആധാർ നമ്പർ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. ഇനി ഇതിനകത്ത് ആ സമയത്ത് വിരലടയാളം അല്ലെങ്കിൽ ഐറിസ് സ്കാനോ പരിശോധിച്ച് കാർഡ് ഉടമ തന്നെയാണെന്ന് ഈ ഒരു മെഷീൻ ഉറപ്പുവരുത്തും. അതിൻ്റെ മുന്നിലുള്ള അതിനകത്ത് നമുക്ക് സ്കാൻ ചെയ്യാൻ, വിരൽ സ്കാൻ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അതല്ല എങ്കിൽ അതിനകത്ത് കണ്ണ് സ്കാൻ ചെയ്യുന്നതിനുള്ള സംവിധാനമുണ്ട്. അപ്പോൾ അതിലൂടെ ഇതിനകത്ത് ഉള്ള ഏതെങ്കിലും ഒരു വ്യക്തി, നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെയാണ്, നമ്മൾ ഫിംഗർ പ്രിന്റ് കൊണ്ടാണല്ലോ നമ്മളിപ്പോൾ റേഷൻ കടയിൽ സാധനം വാങ്ങുന്നത്. അപ്പോൾ അതേപോലെ നമുക്ക് പരിശോധിക്കാനുള്ള സംവിധാനം ഈ ഒരു മെഷീനിലും ഉണ്ടാകും. ഇപ്പൊ അപ്പോ നമ്മളത് ചെയ്തു. അങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് അനുവദിച്ച ധാന്യം, അതുപോലെ തന്നെ അതിന്റെ അളവ്, ഇതെല്ലാം സ്ക്രീനിൽ പ്രദർശിപ്പിക്കും. ഇപ്പം നമുക്ക് പറയും നിങ്ങളുടെ വീട്ടിൽ അല്ലെങ്കിൽ ഈ ഒരു കാർഡിൽ 4 പേരുണ്ട്, 4 മെമ്പർമാരുണ്ട്. ഈ 4 പേർക്കും കൂടെ ഇത്രയാണ് ധാന്യം, അല്ലെങ്കിൽ ഗോതമ്പ് ഇത്രയുണ്ട്, അരി ഇത്രയുണ്ട് എന്നൊക്കെയുള്ള അതിൻ്റെ ഡീറ്റെയിൽ വരും. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പണം നൽകേണ്ട കാർഡ് ഉടമകൾ അതിനകത്ത് QR കോഡ് ഉണ്ടാകും. അത് സ്കാൻ ചെയ്തുകൊണ്ട്
നമുക്ക് യു പി ഐയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഓൺലൈൻ സിസ്റ്റത്തിലൂടെ നമുക്ക് അതിനകത്ത് പേയ്മെന്റ് അടയ്ക്കാം. അപ്പൊ അങ്ങനെ പണമടച്ചതിന് ശേഷം, പണമടച്ചു കഴിയുന്ന സമയത്ത് ആ ഒരു സാധനങ്ങൾ നമുക്ക് ഈ ഒരു മെഷീനിൽ നിന്നും നമുക്ക് കിട്ടും. അതായത് അതിന്റെ താഴെ നമ്മളൊരു പാത്രമോ അല്ലെങ്കിൽ ചാക്കോ സഞ്ചിയോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായ അളവിൽ നമുക്ക് നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് ഇത് വീഴും. ഇത് പല അളവുണ്ട് കേട്ടോ, 90 സെക്കൻഡ് മുതൽ 5 മിനിറ്റ് വരെയുള്ള, അത് 50 കിലോ ധാന്യം വരെ ഇതിനകത്ത് വിതരണം ചെയ്യാൻ സാധിക്കുന്ന സംവിധാനമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും ഇത് വിതരണം പൂർത്തിയാക്കുന്ന സമയത്ത് ഉപഭോക്താവിന് സ്ലിപ്പ് കിട്ടും, അതല്ലെങ്കിൽ മൊബൈലിൽ SMS, ഇനി ചില ഒരു സിസ്റ്റമാണെന്നുണ്ടെങ്കിൽ രണ്ടും കൂടിയൊക്കെ കിട്ടുന്ന സംവിധാനങ്ങളുണ്ട്. നമുക്ക് അതൊക്കെ ഓപ്റ്റ് ചെയ്യാവുന്നതൊക്കെ ഭാവിയിലൊക്കെ വരും. ഇനി എന്തായാലും ഭാവിയിൽ സ്മാർട്ട് റേഷൻ കാർഡുകളിൽ പണം റീചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്ന വാലറ്റ് സംവിധാനം ഒക്കെ വരാൻ പോകുന്നു എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതിനകത്ത് തന്നെ നമുക്ക് പണം ഇട്ടേക്കാം, പണം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ പോകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് അളവിലുള്ള കൃത്യതയായിരിക്കും. അതായത് നമുക്ക് കൃത്യമായിട്ട് കിട്ടാനുള്ള റേഷൻ സാധനം ധാന്യമാണെന്നുണ്ടെങ്കിലും മറ്റ് സാധനങ്ങൾ ആണെങ്കിലും നമുക്കത് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിക്കുകയും ആ കൃത്യം തൂക്കം തന്നെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അതൊരു വലിയ പരാതി ഒഴിവാക്കുന്നതിനുള്ളൊരു സംവിധാനമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് മറ്റൊരു സംവിധാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മറ്റൊരു ഗുണം എന്ന് പറയുന്നത്, നമ്മുടെ സമയത്ത് നമുക്ക് പോയി ഈ സാധനങ്ങൾ വാങ്ങാൻ കഴിയുന്നു എന്നുള്ളതാണ്. അതായത് രാത്രി 1 മണിക്കോ 2 മണിക്കോ വേണമെങ്കിൽ പോലും നമുക്ക് ഈ ഒരു സാധനങ്ങൾ വാങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. എത്ര നല്ല ഒരു കാര്യമാണ് അല്ലേ. എന്തായാലും ഇതിൻ്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതിൻ്റെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലാണ് ഇത് വരുന്നത്. ഇത് സക്സസ് ആണ്, വിജയകരമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് നമ്മുടെ സംസ്ഥാനം മുഴുവൻ ഇത് വ്യാപിപ്പിക്കുന്നതിനുള്ള സംവിധാനം കൂടിയൊക്കെയാണ് ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ഒരു നല്ല കാര്യത്തിലേക്ക് നമുക്ക് എത്താം. അതിനു മുൻപ് ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് ഞാൻ പോവുകയാണ്.

ഹലോ, നമസ്കാരം. തിരുച്ചൂരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കട്ടെ. സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ഒന്ന് ചെന്ന് നിൽക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിക്കുക. തിരക്കേറിയ റോഡാണ്. ആ റോഡിലൂടെ ഇങ്ങനെ വാഹനങ്ങൾ നിരന്തരം ചീറിപ്പാഞ്ഞു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് ഒരു തരത്തിലും റോഡ് ക്രോസ് ചെയ്യാനാകാത്ത ഒരു അവസ്ഥയിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നമ്മൾ നിൽക്കുന്നത് ഒരു സീബ്ര ക്രോസിംഗ് അല്ലെങ്കിൽ സീബ്ര ലൈനിലാണെങ്കിലോ, ആ ഒരു സീബ്ര ക്രോസിംഗിൽ റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്ന പെഡസ്ട്രിയൽ ക്രോസിംഗിന് നിൽക്കുന്നവർക്കാണ് മുൻഗണന എന്നുപോലും മനസ്സിലാക്കാതെ വാഹനങ്ങൾ നിരന്തരമായിട്ട് ഇങ്ങനെ ഓടിച്ചു പോകുന്നത് നമുക്ക് പല റോഡുകളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സീബ്ര ക്രോസിംഗിൽ ആളും റോഡ് മുറിച്ച് കടക്കുന്നതിന് വേണ്ടി വന്ന് നിന്ന് കഴിഞ്ഞാൽ എല്ലാ വാഹനങ്ങളും നിർത്തി കൊടുക്കും. നമ്മുടെ ഇവിടുത്തെ അതേ ഡ്രൈവർമാർ തന്നെയാണ് പലപ്പോഴും വിദേശ രാജ്യങ്ങളിൽ കൃത്യമായിട്ട് നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ആ ഒരു നിയമം പാലിക്കാൻ തയ്യാറാകുന്ന ില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള സംഗതി തന്നെയാണ്. അപ്പോൾ എന്തായാണെങ്കിലും നമ്മുടെ നഗരങ്ങളിൽ സീബ്ര ക്രോസിംഗിൽ റോഡ് മുറിച്ച് കിടക്കുന്നവരെ പരിഗണിക്കാതെ വാഹനം ഓടിക്കുന്നവരെ പൂട്ടാനായിട്ട് മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിരിക്കുകയാണ് എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഇപ്പോൾ നമ്മുടെ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്നത്. അതായത്, സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഈ കാര്യത്തെക്കുറിച്ച് ഒരു കേസ് എടുത്തതിനെ തുടർന്നാണ് ഓപ്പറേഷൻ സേഫ് വാക്ക് എന്ന പേരിൽ ഒരു പരിശോധനയും ബോധവൽക്കരണങ്ങളും ശക്തമാക്കിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. അപ്പോൾ എന്തായാലും ഇത്തരക്കാരുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടികൾ കൈക്കൊള്ളുമെന്ന കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് RTO അറിയിച്ചിരിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ പിന്നെ IDTR എന്ന് പറഞ്ഞിരിക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനം നടത്തുന്ന പരിശീലന ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രമേ അതിനൊക്കെ പ്രത്യേക ഫീസും ഒക്കെ ഉണ്ട് കേട്ടോ. ആ ഒരു ലൈസൻസിന്റെ സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞതിന് ശേഷവും ഈ ഒരു ക്ലാസ് കൂടെ അറ്റൻഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ലൈസൻസ് തിരികെ കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ പോലീസിനെയൊക്കെ കാണുമ്പോൾ ഞങ്ങൾ നിർത്തിക്കൊള്ളാം വാഹനം എന്ന് വിചാരിക്കേണ്ട. കാരണം ഔദ്യോഗിക വേഷം മാറ്റി മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ആ ഒരു സീബ്ര ലൈനിലൂടെ പലതവണ നടന്ന് ഇത്തരത്തിൽ ഇത് പരിശോധിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒക്കെ നിയമം പാലിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇങ്ങനെ നിയമം ലംഘിച്ച ഒട്ടേറെ വാഹനങ്ങൾ ഇതിനകം തന്നെ പിടികൂടിയിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടമെന്ന നിലയിൽ പിടികൂടിയ വാഹനത്തിന്റെ ഡ്രൈവർമാരെ സീബ്ര ലൈനിലൂടെ തന്നെ നടത്തിച്ച് ബോധവൽക്കരണം നടത്തി അല്ലെങ്കിൽ അവർക്ക് ആ ഒരു ബോധവൽക്കരണമൊക്കെ നൽകി വിട്ടയക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അങ്ങനെ ആകില്ല എന്നുള്ളൊരു കാര്യം കൂടെ പറയുകയാണ്. ഇനി കർശനമായിട്ടുള്ള നടപടികളിലേക്കാണ് മോട്ടോർ വാഹന വകുപ്പ് പോകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി പ്രത്യേകിച്ച് ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കുക, ഈ സീബ്ര ക്രോസിംഗിൽ വെച്ച് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗുരുതരമായിട്ടുള്ള നിയമലംഘനമായിട്ട് കണക്കാക്കുകയും കർശനമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്നുള്ളൊരു കാര്യം കൂടിയാണ്. ഇതോടൊപ്പം തന്നെ വാഹനം ഉപയോഗിക്കുന്നവരെ മാത്രമല്ല, നമുക്ക് സാധാരണ കാൽനട യാത്രക്കാരും കൂടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ യാത്ര ചെയ്യുന്ന സമയത്ത് ഫുട്പാത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഈ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ കുറേ നിർദ്ദേശങ്ങളുണ്ട്, കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, മിക്കവാറും എല്ലാ പ്രധാന റോഡുകളിലും കാൽനട യാത്രക്കാർക്ക് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഫുട്പാത്ത്, വൃത്തിയുള്ള നടക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള ഫുട്പാത്ത് അതിനകത്ത് പലപ്പോഴുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്, പലരും ഒക്കെ കയ്യേറിയിരിക്കുന്നു. പക്ഷേ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ആ ഒരു നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഫുട്പാത്തുകൾ തയ്യാറാക്കണം എന്നുള്ളൊരു കാര്യം കൂടി മോട്ടോർ വാഹന വകുപ്പിനോടുമൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യമൊക്കെ നമ്മൾ ഈ അടുത്ത സമയത്ത് തന്നെ പത്രങ്ങളിലൊക്കെ വായിച്ചതാണല്ലേ. എന്തായാലും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഫുട്പാത്തുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇനി ചില സ്ഥലങ്ങൾ എല്ലാ റോഡുകളിലും ഫുട്പാത്ത് കാണണമെന്നില്ല. അങ്ങനെ ഫുട്പാത്ത് ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ റോഡിന്റെ വലതുവശം ചേർന്ന്, എനിക്ക് തോന്നുന്നു നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് വാഹനങ്ങൾ ഇടതുവശത്തൂടെ പൊയ്ക്കോളും, നമ്മൾ റോഡിന്റെ വലതുവശം ചേർന്ന് നടക്കണം എന്നുള്ളത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് കാണുന്നില്ല. പലരും ഈ വലതുവശം ഇടതുവശം ഒന്നും നോക്കാറില്ല, അവർക്ക് തോന്നിയ സ്ഥലത്ത് കൂടി അവർ സഞ്ചരിക്കുന്നു. അതാണ് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു കാര്യം. എന്തായാലും ആ ഒരു റോഡിന്റെ വലതുവശം ചേർന്ന് സുരക്ഷിതമായിട്ട് നടക്കുക എന്നുള്ളൊരു കാര്യം കാൽനട യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ റോഡ് മുറിച്ച് കിടക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയ സ്ഥലത്ത് കൂടി മുറിച്ച് കിടക്കാതെ സീബ്ര ക്രോസിംഗിലൂടെ മാത്രം ഇത് മുറിച്ച് കിടക്കുക, റോഡ് മുറിച്ച് കിടക്കുക എന്നുള്ളൊരു കാര്യം കൂടിയാണ്. പലപ്പോഴും പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു പരാതിയുണ്ട് കേട്ടോ, പലയിടങ്ങളിലും സീബ്ര ക്രോസിംഗുകൾ ഇല്ല, ഇനി ഉള്ളിടത്ത് പോലും അത് മാഞ്ഞു പോയിരിക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അത് ശരിയാക്കി വെക്കേണ്ടത്
ആ സീബ്ര ക്രോസിംഗ് വാഹനം ഓടിക്കുന്നവർക്കും അതുപോലെ തന്നെ കാൽനട യാത്രക്കാർക്കും കാണത്തക്ക തരത്തിൽ അത് വൃത്തിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളത് ബന്ധപ്പെട്ട അധികാരികളുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു കാര്യം കൂടി ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്. എന്തായാലും സീബ്ര ക്രോസിംഗ് ഇല്ലാത്ത സ്ഥലങ്ങളിലാണെങ്കിലോ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുന്നതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ വലത് ഇടത് വീണ്ടും വലത് വശം ഇങ്ങനെ നോക്കിയിട്ട് വേണം നമ്മൾ വാഹനങ്ങൾ വരുന്നില്ല എന്ന് ഉറപ്പാക്കാനുള്ളത്. പലപ്പോഴും പലരും ചെയ്യുന്നൊരു തെറ്റായിട്ടുള്ളൊരു പ്രവണതയുണ്ട്, നമ്മൾ രണ്ട് വശത്തേക്ക് നോക്കിയിട്ട് നേരെ ഇറങ്ങും. ഒരിക്കലും അങ്ങനെയല്ല, നമ്മൾ എവിടെ നിൽക്കുന്നു അവിടെ നിന്നും ആദ്യം വലതുവശത്തേക്ക് നോക്കി വാഹനം വരുന്നില്ല എങ്കിൽ വീണ്ടും ഇടതുവശത്തേക്ക് നോക്കുക, അവിടെയും വരുന്നില്ല എങ്കിൽ ഒന്നുകൂടി വലതുവശത്തേക്ക് നോക്കി ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം നമ്മൾ റോഡ് ക്രോസ് ചെയ്യുക. ഇതേസമയം ഡ്രൈവർമാരും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ചില കാര്യങ്ങളുണ്ട്. അതിനകത്ത് വരുന്നത് കാൽനട യാത്രക്കാർക്കായിട്ട് സീബ്ര വരയുടെ മുന്നിലുള്ള സ്റ്റോപ്പ് ലൈനിൽ നമ്മൾ വാഹനം നിർത്തി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഫുട്പാത്തിൽ അതുപോലെ തന്നെ വാഹനം പാർക്ക് ചെയ്യരുത് എന്നുള്ള കാര്യം കൂടിയുണ്ട്. കാരണം ഫുട്പാത്തിൽ വാഹനം പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്കൂടെ നടക്കേണ്ടവർ റോഡിൽ ഇറങ്ങി നടക്കുകയും അത് അപകടത്തിന് കാരണമാകുകയും ചെയ്യും. ഇനി കാൽനട യാത്ര തടസ്സപ്പെടുത്തുന്ന തരത്തിൽ റോഡിൽ വാഹനം പാർക്ക് ചെയ്യരുത് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെയാണ് പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യമുണ്ട്, നിർമ്മാതാവ് ഘടിപ്പിച്ച ഫൈബർ ബമ്പറുകളൊക്കെ മാറ്റിയിട്ട് ശക്തമായിട്ടുള്ള ക്രാഷ് ബാറുകൾ ഈ വാഹനത്തിൽ പിടിപ്പിക്കുന്ന ഒരു പ്രവണത നമ്മൾ പലപ്പോഴും ഒക്കെ കാണാറുണ്ട്. ഇത് ഒരു കാരണവശാലും പാടില്ല എന്നുള്ളൊരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെയാണ് കാഴ്ച മറയ്ക്കുന്ന അലങ്കാര വസ്തുക്കളോ ഇനി അതുപോലെ തന്നെ കർട്ടനുകളോ മറ്റ് വസ്തുക്കളോ ഒന്നും വാഹനങ്ങളിൽ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇതൊക്കെ നമ്മൾ കർശനമായിട്ട് പാലിക്കേണ്ട ഒരു സംഗതി കൂടിയാണ്. എന്തായാലും പരിശോധനകൾ കർശനമായിട്ട് നടന്നു വരുന്നുണ്ട്. ആദ്യഘട്ടമെന്ന നിലയിൽ ഒരു ബോധവൽക്കരണം അവർക്കൊരു ഉപദേശമൊക്കെ കൊടുത്ത് വിട്ടു കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് നടപടിയിലേക്ക് പോവുകയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അതിനെക്കുറിച്ച് അതൊക്കെ വളരെ ഗൗരവതരമായിട്ട് നമുക്ക് ചിന്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് കൂടെ പോവുകയാണ്. ഉടൻ തന്നെ തിരിച്ചു വരാം.

ഹായ് ഹലോ, നമസ്കാരം. തിരുച്ചൂരം ടൈം പാസിലേക്ക് ഞാൻ എടുക്കുന്ന സന്തോഷമാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. ഈ അടുത്ത സമയത്ത് എൻ്റെ ഒരു പഴയ സ്റ്റുഡൻറ് വിളിച്ചു. സ്റ്റുഡൻറ് വിളിച്ചിട്ട് പറഞ്ഞത് ആ സ്റ്റുഡൻറിൻ്റെ സഹോദരി വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ട്, അത് ജർമ്മനിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് പൈസ ഒരു ഏജന്റിനെ ഏൽപ്പിക്കുകയും അത് ഇപ്പം ശരിയാകും, നാളെ ശരിയാകും, മറ്റന്നാൾ ശരിയാകും എന്ന് പറഞ്ഞിട്ട് കുറേ നാളുകളായിട്ട് ഇങ്ങനെ കളിപ്പിക്കുന്നു. അപ്പോൾ ഈ കൊടുത്ത പൈസയെങ്കിലും തിരിച്ചു കിട്ടാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു എൻ്റെ പഴയ ഒരു സ്റ്റുഡൻറ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്തു, നമുക്ക് എങ്ങനെയാണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെ ചെയ്യാമെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് വിദേശത്തേക്കൊക്കെ പോകുന്നവന് വേണ്ടിയിട്ട് നമ്മൾ ഇല്ലാത്ത പണം പല സ്ഥലങ്ങളിൽ നിന്നായി കടം വാങ്ങിയും അല്ലാതെയൊക്കെ സ്വരൂപിച്ച് പലർക്കും ഒക്കെ കൊടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ പല സംവാദങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതിനകത്ത് നല്ലതാണോ ചീത്തയാണോ, അതിനകത്ത് അവിടെ ചെന്ന് പലപ്പോഴും പെട്രോൾ പമ്പിലും അതുപോലെ തന്നെ മറ്റു പല ജോലികളിലും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ പല കാര്യങ്ങളുണ്ട്. ഞാൻ അതിലേക്കൊന്നുമല്ല പോകുന്നത്, നമ്മൾ അതിൻ്റെ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളൂടെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ അടുത്ത സമയത്ത് ഒരു വിധി വന്നിട്ടുണ്ട്, കൺസ്യൂമർ കോടതിയിലെ ഒരു വിധി വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു പറഞ്ഞ കാര്യമായതുകൊണ്ട് തന്നെ അതുമായിട്ട് ഞാൻ ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചാണ്. ഇത് ഛത്തീസ്ഗഡ് ഉപഭോക്തൃ കമ്മീഷന്റെ ഒരു വിധിയാണ്, ഒരു ഉത്തരവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊന്ന് പറയണം. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമായതുകൊണ്ട് ഇത് നമുക്കൊന്ന് പറയാമെന്ന് കരുതിയാണ്. അതായത് കാനഡയിലെ കോളേജിൽ പ്രവേശനം ഉറപ്പാക്കിയതായിട്ട് തെറ്റിദ്ധരിപ്പിച്ച് പണം വാങ്ങിയിട്ട് പണം വാങ്ങിയ എമിഗ്രേഷൻ കൺസൾട്ടൻസിക്കെതിരെ ഉപഭോക്തൃ കമ്മീഷന്റെ വിധിയാണ് ഞാനിപ്പോൾ നമ്മുടെ ശ്രോതാക്കളുടെ മുന്നിലേക്ക് പറയാൻ പോകുന്നത്. അതായത് ഒരു ഇമിഗ്രേഷൻ കൺസൾട്ടൻസി പ്രവേശനം, വിസ ജോലി തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പാക്കിയതായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരാളുടെ കയ്യിൽ നിന്നും കുറേ പണം വാങ്ങുന്നു, അതിനുശേഷം വാഗ്ദാനം പാലിക്കാതിരിക്കുകയും ചെയ്താൽ അത് ഉപഭോക്തൃ നിയമപ്രകാരം സേവനത്തിലെ കുറവും അന്യായമായിട്ടുള്ള വ്യാപാര രീതിയുമായി കണക്കാക്കാം എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വിധിയിലൂടെ എടുത്തു കാണിക്കുന്നത്. അപ്പോൾ ഇത്തരം കേസുകളിൽ ഉപഭോക്തൃ കമ്മീഷന് പണം തിരികെ നൽകാനും പലിശയും നഷ്ടപരിഹാരവും കോടതി ചെലവും നൽകുന്നതിന് ഉത്തരവിടാനും അധികാരമുണ്ട് എന്നുള്ളൊരു കാര്യമാണ് ഈ ഒരു വിധിയിലൂടെ ഈ ഒരു കമ്മീഷൻ അത് പിന്നെ ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അതായത് തെറ്റായ വാഗ്ദാനം നൽകി പണം വാങ്ങിക്കഴിഞ്ഞാൽ സേവനദാതാവിനെതിരെ ഉപഭോക്തൃ കമ്മീഷനിൽ പരാതി നൽകാം എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഞാൻ ആ ഒരു സംഭവം അതൊന്ന് വിശദമായിട്ട് പറയാം. നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് അത് എന്താണെന്ന് മനസ്സിലാക്കിയിരുന്നാൽ സമാനഗതിയിൽ സമാന രീതിയിൽ നമുക്കുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയും. കൺസ്യൂമർ കോടതികളിൽ കൺസ്യൂമർ കമ്മീഷനുകളിലൊക്കെ നമുക്ക് പോകാൻ കഴിയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിതിവിടെ പറയുന്നത്. ഇതിൻ്റെ സംഭവം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പരസ്യം കണ്ടിട്ടാണ് ഈ ഒരു പരാതിക്കാരി ആ ഒരു ബിബി കൗൺസിൽ എന്ന ഒരു സ്ഥാപനത്തെ സമീപിക്കുന്നത്. ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ മിക്കവാറും വരുന്നത് ഫേസ്ബുക്ക് വഴി തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയാണ് ഇത്തരത്തിൽ വരുന്നത്. എന്തായാലും കാനഡയിൽ പഠന വിസ ലഭ്യമാക്കാമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ടാണ് അവർ വിസ പ്രോസസ്സിങ് അതുപോലെ തന്നെ ട്യൂഷൻ ഫീസ് ഇനി അതുപോലെ തന്നെ മറ്റ് പല ആവശ്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ 1,235,000 രൂപയാണ് പരാതിക്കാരിയെ കൊണ്ട് അടപ്പിക്കുന്നത് എന്നൊക്കെ. ചെറിയൊരു തുകയൊന്നുമല്ല. ഒരുപക്ഷെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയുടെ ഭാവിയെ കരുതിക്കൊണ്ട് അവർ എവിടെ നിന്നെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോ എവിടെ നിന്നെങ്കിലുമൊക്കെ ലോൺ എടുത്തൊക്കെ ആയിരിക്കും കടം വാങ്ങിച്ചും ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത്. 1,235,000 രൂപ ഈ കൺസൾട്ടൻസി പരാതിക്കാരിക്ക് ഓഫർ ലെറ്ററും ലെറ്റർ ഓഫ് അക്സെപ്റ്റൻസും ഒക്കെ നൽകി. എന്തായാലും കാനഡയിലെ ഒരു കോളേജിൽ പ്രവേശനം ഉറപ്പായതായി ഒക്കെയാണ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുന്ന സമയത്ത് ആ ഒരു പേപ്പറൊക്കെ കാണുന്ന സമയത്ത് ഒക്കെ എല്ലാം ശരിയായല്ലോ എന്ന് കരുതിയിരിക്കുന്നുണ്ട്. പക്ഷേ പരാതിക്കാരി ഒരു സ്വയം അക്കാഡമി ഓഫ് ലേണിംഗ് അതിൻ്റെ കാനഡയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് അവരുടെ പേരിൽ ഇങ്ങനെ ഒരു അഡ്മിഷൻ രേഖയും ഇല്ല എന്നുള്ളത് കോളേജ് ഇമെയിൽ വഴി മറുപടിയായിട്ട് അറിയിക്കുകയും കൂടെ ചെയ്തിരുന്നു. നമ്മളെപ്പോലല്ല കേട്ടോ, നമ്മളാണെങ്കിൽ സാധാരണ ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് നേരെ അങ്ങോട്ടങ്ങ് ചെന്ന് കയറും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു വ്യക്തി എന്ത് ചെയ്തത്, കോളേജുമായിട്ട് ബന്ധപ്പെട്ടു, കോളേജുമായിട്ട് ഇമെയിൽ വഴി ബന്ധപ്പെട്ട സമയത്ത് അവർ പറഞ്ഞു ഇത്തരത്തിലുള്ള ഒന്നും കിട്ടിയിട്ടില്ല, ഇത്തരത്തിലുള്ള ഒന്നും ഇല്ല, നിങ്ങൾക്ക് അഡ്മിഷൻ ഇവിടെ എടുത്തിട്ടില്ല, ആരും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവരെന്തോ ചെയ്തു, സ്വാഭാവികമായിട്ടും കൺസൾട്ടൻസിയെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ അടച്ച പണം ഞങ്ങൾക്ക് തിരികെ തരണം. അപ്പോൾ അവർ പറഞ്ഞു അത് പറ്റത്തില്ല, അത് പിന്നെ ഈ ഒരു പണം വാങ്ങി റെസിപ്റ്റ് നൽകിയ മുൻ ജീവനക്കാരിയെ കുറ്റപ്പെടുത്തി അത് അങ്ങനെ ചെയ്തു, അത് ഞങ്ങളുടെ കുഴപ്പമൊന്നുമല്ല, മുൻ ജീവനക്കാരി ഇത് പറ്റിച്ചാണ് എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഇതിനെ തുടർന്നാണ് ഈ ഒരു പരാതിക്കാരി എന്ത് ചെയ്യുന്നത്, ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കുന്നത്. അപ്പോൾ ഈ എതിർകക്ഷിക്ക് മറുപടി, പിന്നെ എതിർകക്ഷിക്ക് നോട്ടീസ് അയച്ചു, പക്ഷേ എതിർകക്ഷി മറുപടി കോടതിയിൽ ഒന്നും സമർപ്പിച്ചില്ല. അപ്പോൾ അങ്ങനെ പരാതിക്കാരുടെ സത്യവാങ്മൂലം വിശ്വസനീയമായി
ആയിട്ടുള്ള തെളിവാണെന്ന് കമ്മീഷൻ നിരീക്ഷിക്കുകയും കൺസൾട്ടൻസിയുടെ ഭാഗത്തു നിന്നും യാതൊരു മറുപടിയോ അതല്ലെങ്കിൽ എതിർ തെളിവോ ഇല്ലാത്തത് കൊണ്ട് തന്നെ പണം നൽകിയതുമായിട്ട് ബന്ധപ്പെട്ട പരാതിക്കാരുടെ മൊഴി തള്ളിക്കളയാൻ കാരണമില്ല എന്ന് കമ്മീഷൻ വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു വിധി വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും പിന്നെ കാനഡയിൽ നിന്നുള്ള മറ്റ് ഇമെയിലുകളും മറ്റ് രേഖകളും ഒക്കെ കമ്മീഷൻ ഇതെല്ലാം പരിശോധിച്ചു. അതിലൂടെ തന്നെ പരാതിക്കാരുടെ പേരിൽ അഡ്മിഷൻ രേഖകളൊന്നുമില്ല എന്നും അതുപോലെ തന്നെ വിസ പ്രോസസ്സിന് നൽകിയിട്ടുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള രേഖകൾ അത് ഫേക്ക് ആണ് എന്നൊക്കെ കമ്മീഷൻ കണ്ടെത്തുകയും കൂടെ ചെയ്തിരുന്നു. അപ്പൊ എന്തായാലും എതിർകക്ഷി ആയിട്ടുള്ളയാള് പണം വാങ്ങി അഡ്മിഷൻ ഉറപ്പാക്കിയതായിട്ട് തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നുള്ള കാര്യത്തിൽ അവിടെ സംശയമൊന്നുമില്ല. അത് കമ്മീഷൻ അവിടെ ഉറപ്പിക്കുകയും ചെയ്തു. എന്തായാലും വാഗ്ദാനം ചെയ്ത സേവനം നൽകാതിരിക്കുകയും അതുപോലെ തന്നെ പണം തിരികെ നൽകാതിരിക്കുകയും ചെയ്തതിനാൽ അവര് സേവനത്തിലെ അപര്യാപ്തതയും അന്യായമായിട്ടുള്ള വ്യാപാര രീതിയും നടത്തിയതായിട്ട് ഈ ഒരു ഉപഭോക്തൃ കമ്മീഷന്റെ വിധി വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കമ്മീഷൻ പരാതി ഈ ഒരു പരാതിയെ അതിന്റെ ഭാഗമായിട്ട് അനുവദിച്ച് കക്ഷിക്ക് 12 നേരത്തെ കൊടുത്ത 1,235,000 രൂപ തിരികെ നൽകാനും അതോടൊപ്പം തന്നെ യഥാർത്ഥ തിരിച്ചടവ് വരെ ഇതിന്റെ പലിശ 9% വാർഷിക പലിശയും നൽകണമെന്നുള്ളതും കൂടെ വിധിക്കുകയുണ്ടായി. അത് മാത്രമല്ല കേട്ടോ, മാനസിക പീഡനത്തിനും അതുപോലെ തന്നെ കോടതി ചെലവിനുമായിട്ട് ഒരു 20,000 രൂപ ആ ഒരു തുകയായിട്ട് നൽകണമെന്നും 45 ദിവസത്തിനുള്ളിൽ ഇത് നൽകണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഉത്തരവ് വന്നിരിക്കുന്നത്. ഛത്തീസ്ഗഡ് ഉപഭോക്തൃ കമ്മീഷന്റേതാണ് ഈ ഒരു വിധി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ പലതരത്തില് ഇത്തരത്തില് ചീറ്റ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു മുന്നറിയിപ്പായിട്ട്, അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഭാഗത്ത് വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ട് എങ്കിൽ, പണം നൽകിയതിനും ബാക്കിയുള്ള കാര്യത്തിനും ഒക്കെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഉപഭോക്തൃ കമ്മീഷനെ സമീപിക്കാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. നമുക്ക് ഇനിയും കുറേയേറെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് ഇന്നത്തെ നമ്മുടെ ടൈം പാസിന്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് വരും ആഴ്ചകളിൽ വരും ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള കുറേ കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഞാനൊരു കെറ്റ് സന്തോഷ് ഇന്നത്തെ ടൈം പാസിൽ നിന്നും സ്നേഹപൂർവ്വം വിടവാങ്ങുന്നു.

റേഡിയോ ബെൻസിഗർ കേൾക്കൂ, ആസ്വദിക്കൂ, അറിവ് നേടൂ. റേഡിയോ ബെൻസിഗർ 107.8. റേഡിയോ ബെൻസിഗർ, അറിയേണ്ടതെല്ലാം.